ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ 58:30. ഇന്ന് ശകവർഷം 1948 ആഷാഢം 18, കൊലവർഷം 1201 മിഥുനം 25, 2026 ജൂലൈ 9 വ്യാഴാഴ്ച. 438.6 മീറ്ററിൽ 684 കിലോഹെർട്സിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: ആകാശവാണി കോഴിക്കോട് നിലയത്തിന്റെ ഇന്നത്തെ പരിപാടികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം.
1: വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പ്രേമ രാംനിവാസ്.
2: ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു സമൂഹത്തിന്റെ ജീവിത രീതികൾ, ആചാരങ്ങൾ, വിശ്വാസങ്ങൾ, ഭാഷ, ജീവിതമൂല്യങ്ങൾ എന്നിവയുടെയെല്ലാം ആകെത്തുകയാണ് സംസ്കാരം. ഒരു മനുഷ്യന്റെ ചിന്ത, പ്രവൃത്തി, ജീവിതരീതി എന്നിവയിൽ പ്രതിഫലിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇതിൽപ്പെടുന്നു. നമ്മുടെ ഭക്ഷണം, വസ്ത്രം, ദൈനംദിന ശീലങ്ങൾ, ആഘോഷങ്ങൾ, കുടുംബജീവിതം, സാമൂഹിക നിയമങ്ങൾ, വിദ്യാഭ്യാസം, സാഹിത്യം, നന്മ തിന്മകളെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ, ധാർമ്മികത, പരസ്പര ബഹുമാനം എന്നിവയെല്ലാം സംസ്കാരത്തിൻ്റെ മുഖമുദ്രകളാണ്. സംസ്കാരം എന്നത് ഒരിടത്തുനിന്ന് മറ്റൊരിടത്തേക്ക് കൈമാറിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. അതുകൊണ്ടുതന്നെ ഓരോ പ്രദേശത്തിൻ്റെയും സംസ്കാരം അവിടുത്തെ ഭൂപ്രകൃതിക്കും ചരിത്രത്തിനുമനുസരിച്ച് വ്യത്യസ്തമായിരിക്കും. കാലാനുസൃതമായ മാറ്റങ്ങൾക്ക് വിധേയമാകുന്ന ഒന്നുകൂടിയാണത്. രാജ്യത്തിൻ്റെ പുരോഗതി, വികസനം, കലാ സാംസ്കാരിക മേഖലയിലെ മുന്നേറ്റം, വിദ്യാഭ്യാസം, ആരോഗ്യം, സാമ്പത്തിക സ്ഥിതി എന്നിവയൊക്കെ സംസ്കാരത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. ഇതിലേറ്റവും അനിവാര്യമായ സത്യസന്ധത, പരസ്പര ബഹുമാനം, വിശ്വാസം, സഹകരണം, ക്ഷമ തുടങ്ങിയ ജീവിതമൂല്യങ്ങൾ ഒരു പരിധിവരെയെങ്കിലും സ്വന്തമാക്കിയാൽ വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും സമൂഹത്തിനും ലോകത്തിനു തന്നെയും സമാധാനവും സൗഹാർദ്ദവും നിലനിർത്താനാവും. സംസ്കാരസമ്പന്നനായ ഒരുവൻ സ്വകാര്യ ജീവിതത്തിലും സമൂഹത്തിലും ഒരേ തരത്തിൽ ഇടപെടുന്നവനായിരിക്കും. നമ്മുടെ വാക്കുകളേക്കാൾ പ്രവൃത്തികളാണ് സമൂഹം വിലയിരുത്തുക. മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാമൊരു സൗരഭ്യം, സംസർഗജ ദോഷ ഗുണാ ഭവന്തി തുടങ്ങിയ പഴമൊഴികൾ ഈ അവസരത്തിൽ ശ്രദ്ധേയങ്ങളാണ്. കൊള്ളക്കാരനായ രത്നാകരനെ രാമായണം എന്ന ആദികാവ്യത്തിൻ്റെ കർത്താവാക്കാനും ആദികവി എന്ന സ്ഥാനത്തെത്തിക്കാനും നാരദൻ എന്ന സംസ്കാര സമ്പന്നന് കഴിഞ്ഞു എന്നത് പരിശ്രമത്തിലൂടെ സംസ്കാരത്തിൽ മാറ്റം വരുത്താമെന്നതിന് ഉത്തമോദാഹരണമാണ്. തലമുറകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്ന ജീവിതമൂല്യങ്ങൾ കുടുംബാംഗങ്ങളെ പരസ്പരം അടുപ്പിക്കുകയും കുട്ടികളെ നല്ല രീതിയിൽ വളർത്താൻ സഹായിക്കുകയും ചെയ്യുന്നു. കുട്ടികൾ തങ്ങളുടെ മാതൃഭാഷയിൽ ആശയവിനിമയം നടത്താൻ ആദ്യം പഠിക്കുന്നത് കുടുംബത്തിൽ നിന്നാണ്. കുടുംബാംഗങ്ങൾ എല്ലാ കാര്യത്തിലും പരസ്പരം സഹായിക്കുകയെന്നത് നല്ല സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. കുടുംബങ്ങളിലെ സംസ്കാരം കുട്ടികളുടെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുന്നതിൽ വലിയൊരു പങ്കുവഹിക്കുന്നു. അതുകൊണ്ടുതന്നെ അവരുടെ മുന്നിൽ മാതൃകാപരമായ പെരുമാറ്റം കാഴ്ചവെക്കാൻ മുതിർന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. വികലമായ പെരുമാറ്റ ശൈലികൾ കണ്ടു വളരുന്ന കുട്ടിയുടെ സ്വഭാവവും വികലമായി തീരും. ലഹരി വസ്തുക്കളുടെ ഉപയോഗം, കുറ്റകൃത്യങ്ങളിൽ പങ്കാളിത്തം തുടങ്ങിയവയിൽ അകപ്പെടുന്ന കുട്ടികളുടെ കുടുംബ പശ്ചാത്തലം സാംസ്കാരികമായി വളരെ പുറകിലായിരിക്കും. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം തിരിച്ചറിവുണ്ടാകുന്നതുവരെ രക്ഷിതാക്കളായിരിക്കും അവരുടെ മാതൃകാപുരുഷന്മാർ. അതുകൊണ്ടുതന്നെ അവരുടെ സത്സ്വഭാവങ്ങളും ദുസ്വഭാവങ്ങളും പിഞ്ചുമനസ്സിൽ രൂഢമൂലമായി പതിയും. അതിനാൽ കുടുംബാന്തരീക്ഷം പരമാവധി സ്നേഹവും ബഹുമാനവും മറ്റു ജീവിതമൂല്യങ്ങളും നിലനിർത്തുന്നതാവാൻ മുതിർന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അച്ചടക്കക്കുറവ്, ഉത്തരവാദിത്വമില്ലായ്മ, ലഹരി ഉപയോഗം തുടങ്ങിയ സ്വഭാവദൂഷ്യങ്ങളുള്ള ഒരു രക്ഷിതാവിന് ഒരിക്കലും സ്വന്തം മക്കളെ നേർവഴിക്ക് നയിക്കാനാവില്ല. അതുപോലെ തന്നെ വിദ്യാലയങ്ങൾക്കും അധ്യാപകർക്കും കുട്ടികളുടെ സംസ്കാരം കെട്ടിപ്പടുക്കുന്നതിൽ പരമപ്രധാനമായ സ്ഥാനമാണുള്ളത്. സത്യസന്ധത, സഹകരണ മനോഭാവം, ആരോഗ്യകരമായ മത്സരങ്ങൾ, ലഹരിയിൽ നിന്നും ചീത്ത കൂട്ടുകെട്ടിൽ നിന്നും അകലം പാലിക്കൽ തുടങ്ങിയ മൂല്യങ്ങൾ സംരക്ഷിക്കാൻ

0: വിദ്യാലയങ്ങൾ പര്യാപ്തമാവണം. അധ്യാപകർ സത്സ്വഭാവങ്ങൾ സ്വന്തമാക്കാൻ കുട്ടികളെ പ്രേരിപ്പിക്കുകയും സഹായിക്കുകയും മാതൃകയാവുകയും വേണം. ഇങ്ങനെ ഒത്തൊരുമിച്ച് പ്രവർത്തിച്ച് സാംസ്കാരികമായ ഔന്നത്യം പുലർത്തുന്ന ഒരു തലമുറയെ വാർത്തെടുക്കാൻ നമുക്ക് സാധിക്കട്ടെ.
1: വചനാമൃതമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രേമ രാംനിവാസ്.

0: the Wimbledon Juniors 2026. The 18-year-old Paparka defeated Japan's Ryo Tabata 6-2, 6-1 in just 52 minutes in the pre-quarterfinals. India's march towards its 100th Grandmaster gathered momentum on yesterday, with 17-year-old Ashwath S. from Kanyakumari becoming the country's 98th Grandmaster after clinching his final GM norm at the 2026 Pune International Grandmaster Round Robin. Needing a win in the final round, Ashwath defeated USA's FM Kannan Vaidyanathan with the black pieces to complete the Grandmaster title requirements. He finished the tournament with 7 points from 9 rounds, recording 6 wins, 2 draws and 1 loss to secure second place. In men's cricket, India will face England in the 4T20 International of the Five Match Series at the County Ground in Bristol tonight. The match will begin at 10 p.m. Indian time. And that is the end of this news bulletin.
1: Akashavani, Kozhikode. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ 10:05. ആകാശവാണി കോഴിക്കോട് നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പുകളാണ് ഇനി. അല്പസമയത്തിനകം കാവ്യാഞ്ജലി. കുഞ്ഞപ്പ പട്ടാനൂർ എഴുതിയ കവിത മഴ. ആലാപനം ശ്രീലയ. തുടർന്ന് പ്രഭാതഗീതം, ശ്രദ്ധ, ചുറ്റുവട്ടം, ട്രെയിൻ സമയം എന്നിവ കേൾക്കാം. 7 മണിക്ക് ഓപ്പൺ ഫോറം, നീതിയും നിയമവും. തുടർന്ന് ഭാജിഷ യു പങ്കെടുക്കുന്ന ആരോഗ്യം അമൂല്യം, പാട്ടുപെട്ടിക്കാലം, കൃഷിദീപം, റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ എന്നിവ കേൾക്കാം. 7:35 ഇംഗ്ലീഷ് മാറ്റേഴ്സ്, 7:40 നോവൽ ടൈം, പട്ടുനൂൽ പുഴു, എസ് ഹരീഷ് എഴുതിയ നോവൽ. 7:45 ഇന്നത്തെ ഗാനം, 7:50 രാഗപരാഗം, 7:55 ഇളയ നിലാം, 8:30 ആർട്ട് കഫേ, തുടർന്ന് ലളിതഗാനങ്ങൾ. 9 മണിക്ക് സുവർണ മലരുകൾ, 9:30 ചലച്ചിത്ര ഗാനങ്ങൾ, 9:45 വാർത്താ തരംഗിണി, 10 മണിക്ക് NHM റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പ്രോഗ്രാം, 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. ഉച്ചയ്ക്ക് 12:10, 12:40 എവർഗ്രീൻ ഡ്യുവറ്റ്സ്, 1 മണിക്ക് ഗാനോത്സവം, 2:15 തുടർനാടകം, 2:30 ഗസൽ. വൈകിട്ട് 4:45 കാൽപന്തോളം, ഫിഫ ലോകകപ്പ് 2026 പ്രതിദിന അവലോകനം. 5 മണിക്ക് തോറ്റം പാട്ട്, VP സൗമിനിയും സംഘവും അവതരിപ്പിക്കുന്നു. 5:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ, 5:45 ലളിത ഗാനങ്ങൾ. 6 മണിക്കും രാത്രി 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. 6:10 കോഴിക്കോട് ജില്ലാ വൃത്താന്തം. 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 6:40 രാത്രി 8:40 10:30 ചലച്ചിത്ര ഗാനങ്ങളാണ്. 6:50 വയലും വീടും. 7:20 കമ്പോള വില നിലവാരം, കാലാവസ്ഥ അറിയിപ്പ്. 7:35 വനിതാ വേദി. 8 മണിക്ക് ദിൽസേ ദിൽ തക്. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 കഥകളി പദങ്ങൾ. 11 മണിക്ക് ലളിതഗാനം. അറിയിപ്പുകൾ കഴിഞ്ഞു.
2: കാവ്യാഞ്ജലി.
3: ഇന്ന് കുഞ്ഞപ്പ പട്ടാനൂർ എഴുതിയ മഴ എന്ന കവിത. ആലാപനം ശ്രീലയ.

0: യാത്ര പുറപ്പെടുക.
1: നിങ്ങൾ കേട്ടത് കുഞ്ഞപ്പ പട്ടാനൂർ എഴുതിയ മഴ എന്ന കവിത. ആലപിച്ചത് ശ്രീലയ.
2: കാവ്യാഞ്ജലി.
3: ഇനി പ്രഭാത ഗീതമാണ്. ആദ്യം KS ചിത്ര പാടിയ ഗാനം.

0: വയനാട് കല്ലാടിയിലുണ്ടായ ദാരുണമായ മണ്ണിടിച്ചിൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രകൃതിയുടെ വിനാശകരമായ ഭാവങ്ങൾക്കൊപ്പം വികസന പ്രക്രിയകളുടെ സുരക്ഷാ ജാഗ്രതയെക്കുറിച്ചും കനത്ത ആശങ്കകളാണ് ഉയർത്തുന്നത്. നഷ്ടപ്പെട്ട ജീവനുകൾക്കും ഇനിയും കണ്ടെത്താനുള്ള മനുഷ്യർക്കും മുന്നിൽ നാം നിൽക്കുമ്പോൾ ഈ പ്രകൃതി ദുരന്തം നമുക്ക് നൽകുന്ന വലിയ പാഠങ്ങൾ എന്തൊക്കെയാണ്? രക്ഷാപ്രവർത്തനങ്ങളുടെ നിലവിലുള്ള അവസ്ഥയും ഒപ്പം ഇനിയൊരു ദുരന്തം ഒഴിവാക്കാനുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ എന്തൊക്കെയാണ്? ഈ വിഷയമാണ് ഇന്നത്തെ ശ്രദ്ധ ചർച്ച ചെയ്യുന്നത്. സംസ്ഥാന കൃഷിവകുപ്പ് മന്ത്രിയും കൽപ്പറ്റ MLA ടി സിദ്ദീഖ്.
1: CMന്റെ മീറ്റിംഗിൽ ക്യാബിനറ്റിൽ നടന്നതായ ചർച്ചയും തീരുമാനങ്ങളും ടെക്നിക്കൽ ലീഗൽ എൻക്വയറിയെ സംബന്ധിച്ച് പറഞ്ഞു. മരിച്ചവർക്ക് 500,000 രൂപ കൊടുക്കുന്ന കാര്യം മുഖ്യമന്ത്രി വിശദീകരിച്ചു. ഹോസ്പിറ്റലിലുള്ള ആളുകളുടെ ചികിത്സാ ചെലവുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന കാര്യങ്ങൾ മുഖ്യമന്ത്രി വിശദീകരിച്ചു. അതിനുശേഷം താഴെയുള്ള സ്ഥലങ്ങളിലുള്ള ആളുകളെ മാറ്റി താമസിപ്പിക്കാനുള്ള നിർദ്ദേശം കൊടുത്തു. പിന്നെ ഒരു കാരണവശാലും അവിടെയുള്ള റെസ്ക്യൂ ഓപ്പറേഷൻസ് പരിശോധനയും അതുപോലെ മാറ്റി താമസിപ്പിക്കലും പരിപ്പന്ത കാര്യങ്ങളും ഒരു കാരണവശാലും തടസ്സപ്പെടാതെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പ്രത്യേക നിർദ്ദേശം തന്നു. ആ നിർദ്ദേശമൊക്കെ ചർച്ച ചെയ്ത് അതൊക്കെ തീരുമാനമെടുത്തു. നാളെ Zone 3 നാല് സോണാക്കിയിട്ടാണ് തെരച്ചിൽ പ്രവർത്തനം നടക്കുന്നത്. അതിൽ കവർ ഡോഗ്സ് ഉൾപ്പെടെ ജീവിക്കുന്ന ആളുകളുടെ ആളെ കണ്ടെത്താനും മരിച്ചവരെ കണ്ടെത്താനും രണ്ട് രീതിയിൽ ട്രെയിൻ ചെയ്യപ്പെട്ട രണ്ട് ഡോഗ്സ് നമുക്ക് സേവനത്തിലുണ്ട്. അപ്പോൾ ആ കെഡാവർ ഡോഗ്സിന്റെ അടക്കമുള്ള സേവനം പൂർണ്ണതോതിൽ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റിയില്ല, കുറച്ച് ഉപയോഗപ്പെടുത്തി. അതിന്റെ പ്രധാനപ്പെട്ട കാരണം മഴയും കാലാവസ്ഥയുടെ ഏറ്റവും മോശമായ സാഹചര്യമായിരുന്നു. അത് പൂർണ്ണതയിൽ എത്തിക്കാനുള്ള അതും കൂടെ നന്നായി ഉപയോഗിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുകയാണ്. കാലത്ത് ഈ നാല് സോണുകളാക്കി മാറ്റിയതിൽ മൂന്നാമത്തെ സോണിൽ കുറച്ചു ഭാഗം മാത്രമേ പരിശോധന പൂർണ്ണമായിട്ടുള്ളൂ. ബാക്കിയുള്ള ഏരിയ മുഴുവൻ പരിശോധിക്കാനുള്ള നടപടികൾക്ക് നേതൃത്വം കൊടുക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, ഒരു സ്പെഷ്യൽ ടീം നമ്മുടെ കല്ലാടി പുഴ മുഴുവൻ പരിശോധന നടത്തി വല്ല ബോഡിയും ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കാനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട്. അത് പ്രാദേശികമായ ആളുകളുടെ പിന്തുണയോടുകൂടിയാണ് ആ പരിശോധനയ്ക്ക് നേതൃത്വം കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അതിനുള്ള നടപടിയും സ്വീകരിച്ചിട്ടുണ്ട്. സർക്കാർ തലത്തിൽ മരിച്ചവർക്ക് 500,000 രൂപയുടെ സാമ്പത്തിക സഹായം കുടുംബത്തിന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മാറ്റി താമസിപ്പിക്കേണ്ട ആളുകളൊക്കെ മാറ്റി താമസിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. റിലീഫ് ക്യാമ്പ് ഓപ്പൺ ചെയ്തു, കമ്മ്യൂണിറ്റി കിച്ചൺ ഓപ്പൺ ചെയ്തു. 140-ൽ പരം ആളുകൾ റിലീഫ് ക്യാമ്പിലുണ്ട്. നല്ല രീതിയിലുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. റിലീഫ് ക്യാമ്പിൽ നാളെ കുട്ടികളുടെ ഒരു ചിൽഡ്രൻ പ്ലേ ഏരിയ കൂടെ നാളെ ക്രമീകരിക്കുകയാണ്. മരിച്ചതായ ആളുകൾ 3 പേരാണ്. ആ 3 പേരും അതിഥി തൊഴിലാളികളാണ്. പോസ്റ്റ്മോർട്ടം നടപടികൾ വൈത്തിരി താലൂക്ക് ഹോസ്പിറ്റലിൽ നിന്ന് പൂർത്തീകരിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ബോഡി മാറ്റി. എൻബാം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു. ബോഡികൾ മുഴുവൻ നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അവിടെ നിന്ന് എയർലിഫ്റ്റ് ചെയ്ത് ഒരു ബോഡി

0: ഇന്ത്യയിലേക്ക് ഒരു ബോഡി ഗോളിയോർ, ഒരു ബോഡി പാറ്റ്ന, മൂന്നിടത്തേക്ക് കൊണ്ടുപോകാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇവിടെ വന്നിട്ടുള്ളതായ മരിച്ചവരുടെയും കാണാതായ ആളുകളുടെ കുടുംബാംഗങ്ങളുണ്ട്. അവരെ മുഴുവൻ താമസിപ്പിക്കാനുള്ള നടപടിയും അവർക്ക് സബ് കളക്ടറെ അതിനുവേണ്ടി പ്രത്യേകം ചുമതലപ്പെടുത്തി. കുടുംബാംഗങ്ങളെ മുഴുവൻ ആശ്വസിപ്പിക്കാനും അവർക്ക് ഇതിന്റെ അപ്ഡേഷൻസ് കൊടുക്കാനും പ്രത്യേക ചുമതല സബ് കളക്ടർക്ക് നൽകിയിട്ടു.
1: കല്ലാടി ദുരന്തം ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല, മറിച്ച് പ്രകൃതിയെ മറന്നുള്ള മനുഷ്യന്റെ അധിനിവേശത്തിന് നേരെ ഭൂമി നൽകുന്ന കടുത്ത താക്കീതാണെന്ന് അഭിപ്രായപ്പെടുന്നു പരിസ്ഥിതി പ്രവർത്തകൻ ഇ പി അനിൽകുമാർ.
2: തുരങ്കപാതയുടെ നിർമ്മാണം നടക്കുന്ന കല്ലാടിയിലുണ്ടായ വലിയ തരത്തിലുള്ള മണ്ണിടിച്ചിൽ സംസ്ഥാനത്ത്, വിശേഷ വയനാട്ടിലെ ജനങ്ങളുടെ ആകുലതകൾ വർദ്ധിപ്പിക്കുന്നതാണ്. സംസ്ഥാനത്ത് കാലാവസ്ഥാ വ്യതിയാനം ഏറ്റവും ഗൗരവതരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നാമത്തെ ജില്ലയാണ് വയനാടെന്നിരിക്കെ ഈ പ്രാവശ്യവും കാലാവസ്ഥാ വ്യതിയാനം വലിയ തരത്തിലുള്ള മഴക്കുറവായിരുന്നു വയനാടിന് നൽകിക്കൊണ്ടിരുന്നത്. ജൂൺ 1, ജൂലൈ 1 വരെയുള്ള സമയത്ത് 64% കുറവ് മഴ ലഭിച്ച വയനാട്ടിൽ കഴിഞ്ഞ പ്രാവശ്യം എന്നതുപോലെ വലിയ തോതിലുള്ള ഭീകരമായ മഴ 24 മണിക്കൂറിനകം പെയ്തു എന്നത് വസ്തുതയാണ്. ഇങ്ങനെയുള്ള ഒരിടത്ത് രാജ്യത്ത് തന്നെ ഏറ്റവും നീളം കൂടിയ തുരങ്കപാതകളിൽ ഒന്ന് നിർമ്മിക്കുമ്പോൾ ഉണ്ടാകുന്ന ആഘാതങ്ങളെ പറ്റി പരിസ്ഥിതി പ്രവർത്തകരും മറ്റുള്ളവരും ശാസ്ത്രീയമായ അടിത്തറയുടെ അടിസ്ഥാനത്തിൽ അഭിപ്രായങ്ങൾ പറഞ്ഞെങ്കിൽ പോലും അതിനെ അവഗണിക്കാനായിരുന്നു സർക്കാരിന്റെ പ്രതിനിധികളും മറ്റും ശ്രമിച്ചത്. ഇന്നിതാ അവരുടെ ഉത്കണ്ഠകളെ ശരിവെക്കുന്ന തരത്തിൽ ആ ദുരന്തം വയനാട്ടിലെ ദുരന്ത ബാധിതരെ മാത്രമല്ല പ്രദേശത്തെ മുഴുവൻ ആളുകളെയും വല്ലാതെ ഉത്കണ്ഠപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഇവിടെയാണ് മാറിയ കാലാവസ്ഥയുടെ സാഹചര്യത്തിൽ ഏറ്റവും വലിയ പ്രകൃതി ദുരന്തങ്ങൾ ആവർത്തിക്കുന്ന ഒരിടമായ വയനാട്ടിൽ ഇത്ര വലിയ ഒരു ആഘാതമുണ്ടാക്കുന്ന നിർമ്മാണം അശാസ്ത്രീയമാകും, അത് കൂടുതൽ അപകടങ്ങളെ വരുത്തിവെക്കൂ എന്ന് പ്രകൃതിയെ സ്നേഹിക്കുന്ന ആളുകൾ പറയുമ്പോൾ വികസനത്തിന്റെ പേരിൽ ഈ വിഷയത്തിൽ നിഷേധാത്മകമായ നിലപാടുകൾ കൈക്കൊണ്ട നേരത്തെയുള്ള ഭരണകക്ഷിയും ഇപ്പോഴുള്ള ഭരണകക്ഷിയിലെ ആളുകളും ഒക്കെ ദുരന്തം മണ്ണെടുത്തിട്ടതിന്റെ പേരിൽ സംഭവിച്ചു എന്നതും അതൊരു കൈപ്പിഴയാണ് എന്ന തരത്തിലുമാണ് ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത്. എന്നാൽ അങ്ങനെയല്ലെന്നും അവിടെ എടുത്തിട്ട മണ്ണിനേക്കാൾ കൂടുതൽ മണ്ണ് മല തുരന്നപ്പോൾ മലയ്ക്കുണ്ടായ ക്ഷതത്തിന്റെ ഭാഗമായി സംഭവിച്ചതാണെന്നും എഞ്ചിനീയറിംഗ് മേഖലയുടെ പ്രതിനിധികൾ പറയുമ്പോൾ സംഭവം നമ്മുടെ കൈകളിൽ നിൽക്കാത്ത തരത്തിലേക്കാണ് നീങ്ങുന്നത്. അതുകൊണ്ട് കേരളത്തെ കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാക്കിയിട്ടുള്ള പ്രശ്നങ്ങളെ കാര്യമായി പഠിച്ചുകൊണ്ട് വേണം വികസനത്തിന്റെ കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നതാണ് കല്ലാടിയിലുണ്ടായ സംഭവം. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുമ്പോൾ മാത്രം ഞെട്ടലോടെ അതിൽ ദുഃഖം രേഖപ്പെടുത്തുകയോ അതിൽ മരണപ്പെടുന്നവർക്ക് നഷ്ടപരിഹാരം കൊടുക്കുകയോ ചെയ്യുന്ന രീതിയിൽ നിന്നും കേരളത്തിന്റെ വികസനം പ്രകൃതിയെ അറിഞ്ഞും മനുഷ്യർക്ക് ഗുണപരമായും മാറണം എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നതാണ് കല്ലാടിയിലെ ദുരന്തത്തിൽ വിധേയമായ ആളുകളുടെ ദുഃഖത്തിൽ ഒരു സാധാരണക്കാരൻ തരത്തിൽ ഞാനും പങ്കുചേരുന്നു.
1: ഓരോ ജീവനും വിലപ്പെട്ടതാണ്. തകർന്ന മണ്ണിലും തളരാത്ത മനസ്സോടെ കല്ലാടിയിലെ രക്ഷാദൌത്യത്തിന്റെ മുൻനിരയിൽ നിന്ന് പ്രവർത്തിച്ച മുക്കം ഫയർ സ്റ്റേഷൻ ഓഫീസർ എം അബ്ദുൽ ഗഫൂർ ശ്രദ്ധയോടെ
3: രാവിലെ 11 മണിയോടെയാണ് നേപ്പാടി ചുരുൽമല റൂട്ടിൽ മീനാക്ഷി പാലത്തിന് സമീപം മണ്ണിനായിട്ടുള്ള മെസ്സേജ് നമുക്ക് ലഭിക്കുന്നത്. കോഴിക്കോട് നിന്നുള്ള ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിനും നിർദ്ദേശം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ കോഴിക്കോട് മുക്കം സ്റ്റേഷനിൽ നിന്ന് അതുകൂടെ എത്തിയത്. ഇച്ച സമയത്ത് നാട്ടുകാർ നിരവധി പേരെ രക്ഷപ്പെടുത്തിയായിട്ട് അറിഞ്ഞു. വലിയ രീതിയിൽ മണ്ണടിഞ്ഞ സ്ഥലങ്ങളിൽ നമ്മൾ തെരച്ചിൽ നടത്തുന്നതിന്റെ ഇടയിൽ ഒരു ബ്ലഡ് സ്റ്റെയിൻ കണ്ടു. ബ്ലഡ് സ്റ്റെയിൻ കണ്ട ഭാഗത്ത് അല്പാൽപമായി പരിധി നോക്കുന്ന സമയത്താണ് അല്പം ആഴത്തിലായിട്ട് ഈ ബ്ലഡ് സ്റ്റെയിൻ കൂടുതലായി കണ്ടത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ കൈ വെച്ചിട്ട് മണ്ണിൽ തെരയുന്ന സമയത്താണ് ഒരാളുടെ കൈവിരലുകൾ ശ്രദ്ധയപ്പെട്ടത്. അത് പിന്നീട് കുറെ സമയം എടുത്തുകൊണ്ടാണ് ഞങ്ങൾ ചെളി മുഴുവൻ മാറ്റി ഒരാളുടെ ബോഡി ആണ് റിക്കവർ ചെയ്യാൻ പറ്റിയത്. എന്തായാലും പ്രദേശത്ത് ഇടയ്ക്കിടെ കനത്ത മഴ പെയ്യുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ തെരച്ചിൽ അതീവ ദുഷ്കരമാണ്. മണ്ണുവാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ച് ആദ്യം ചുരുമല നേപ്പാടി റോഡ് ക്ലിയർ ചെയ്യുന്ന പ്രവൃത്തിയാണ് ഇന്നലെ പ്രധാനമായും നടത്തിയത്. ഇന്ന് പുലർച്ചെ വരെ ആ പ്രവൃത്തി നീണ്ടുവന്നു. ഫയർ റെസ്ക്യൂ സർവീസും അതിന് കീഴിലുള്ള സിവിൽ ഡിഫൻസും പോലീസും NDRFO അടക്കമുള്ള എല്ലാ സർക്കാർ സംവിധാനങ്ങളും അതോടൊപ്പം നിരവധി സന്നദ്ധ പ്രവർത്തകരും രക്ഷാപ്രവർത്തനത്തിൽ നമ്മളോടൊപ്പമുണ്ട്. ഫീൽഡിൽ ഇറങ്ങിയിട്ടുള്ള ഈ പ്രത്യേകിച്ച് ഈ പുഴയോട് ചേർന്നുള്ള പ്രദേശങ്ങളിലൊക്കെ മണ്ണുവാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിലാണ് നടത്തിയിട്ടുള്ളത്. പക്ഷെ ഇന്ന് ഇതുവരെയായിട്ട് മൃതദേഹങ്ങളൊന്നും അല്ലെങ്കിൽ ആരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. വലിയ രീതിയിൽ മണ്ണടിഞ്ഞുകൊണ്ട് തന്നെ മണ്ണ് അല്പാൽപമായി നീക്കം ചെയ്ത് വേണം നമുക്ക് തെരച്ചിൽ തുടങ്ങുന്നത്. ഇടയ്ക്കിടെ ഉണ്ടാകുന്ന ശക്തമായ മഴ പലപ്പോഴും രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ തെരച്ചിലിന് തടസ്സം സൃഷ്ടിക്കുന്നുണ്ട്. എങ്കിലും എല്ലാ പ്രതിസന്ധികളെയും മറികടന്നുകൊണ്ടാണ് 2-ാം ദിവസത്തെ തെരച്ചിലും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ലഭ്യമായ വിവരം അനുസരിച്ച് 8 പേരെ കാണാതായിട്ടാണ് ഒരു കമ്പനി അധികൃതർ അറിയിച്ചിട്ടുള്ളത്. സമീപപ്രദേശത്ത് ആളുകൾ ആരും അകപ്പെട്ടില്ല എന്നുള്ള സ്ഥിരീകരണം വൈകിട്ടോടെയാണ് ഉണ്ടായത്. അതിൽ 3 പേരുടെ മൃതദേഹം ഇന്നലെ കണ്ടെടുക്കാൻ സാധിച്ചു. ഔദ്യോഗികമായി 5 പേരുടെ കണ്ടെത്താനുള്ളത്. ഈ 5 പേർക്ക് വേണ്ടിയുള്ള തെരച്ചിലാണ് കൊണ്ടിരിക്കുന്നത്. പരമാവധി ഇരുട്ടുന്നത് വരെ തെരച്ചിൽ നടത്തി

0: എന്ന സാധ്യതയാണ് ഇവിടെ കാണുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇടയ്ക്കിടെ അതിശക്തമായ മഴ വരുന്നതും ഇടയ്ക്കിടെ നേരത്തെ മണ്ണിടിഞ്ഞ പ്രദേശങ്ങളിൽ മണ്ണിടിച്ചിൽ തുടരുന്നതും ഒക്കെ നമ്മൾ രക്ഷാപ്രവർത്തനത്തെ ഈ തെരച്ചിലിനെയൊക്കെ ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇരുട്ടാവുന്നതോടുകൂടി മണ്ണ് എടുക്കുന്ന പ്രദേശത്തു നിന്നുള്ള തെരച്ചിൽ നിർത്തുകയും ബാക്കി തുറന്ന് റോഡിന് ഇരുവശങ്ങളിലുള്ള പ്രദേശങ്ങളിലെ തെരച്ചിൽ വൈകിവരെ നടത്തുന്നതിനാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്.
1: പ്രകൃതിയുടെ മുന്നറിയിപ്പുകളെ അവഗണിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ടു പോകാൻ ആകില്ലെന്ന് കല്ലാടി ദുരന്തം ഒരിക്കൽ കൂടി നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. വികസനത്തിന്റെ പാതകൾ വെട്ടുമ്പോൾ പരിസ്ഥിതിയുടെ സന്തുലിതാവസ്ഥയും മനുഷ്യജീവനുകളുടെ സുരക്ഷയും വിസ്മരിക്കപ്പെടരുത്. ഈ ദുരന്തത്തിൽ പരിക്കേറ്റവർ എത്രയും വേഗം ജീവിതത്തിലേക്ക് മടങ്ങിവരട്ടെയെന്നും കാണാതായവർക്കുള്ള തെരച്ചിൽ ശുഭകരമായി അവസാനിക്കട്ടെയെന്നും നമുക്ക് പ്രത്യാശിക്കാം. വരും ദിവസങ്ങളിൽ കൂടുതൽ ജാഗ്രത പുലർത്താനും നാം ഏവരും ബാധ്യസ്ഥരാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ശ്രദ്ധ ഇവിടെ പൂർണ്ണമാകുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് റിയാസ് മുളിയങ്ങൽ, ആശയം നിർവഹണം ഫഹദ് റാസ.

0: ചുറ്റുവട്ടം. മേഖലാ ശാസ്ത്ര കേന്ദ്രത്തിൽ റീജിയണൽ സയൻസ് സെന്റർ ആൻഡ് പ്ലാനറ്റേറിയം നേതൃത്വത്തിൽ ഗോൾഡ് ഫുട്ബോളിന്റെ ശാസ്ത്രവും സംസ്കാരവും പ്രദർശനം 10 മണിക്ക് തുടങ്ങും. അക്കാദമി ആർട്ട് ഗാലറിയിൽ ദിലീപ് കീഴൂരിന്റെ സോക്കർ ചിത്ര പ്രദർശനം 11 മണി മുതൽ. വേദി ഓഡിറ്റോറിയത്തിൽ പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ MN കുറുപ്പ് അനുസ്മരണം വൈകിട്ട് 4:30. 45 മുതൽ 60 ദിവസം വരെ പ്രായമായ ഗ്രാമശ്രീ ഇനത്തിൽപ്പെട്ട അത്യുൽപാദന ശേഷിയുള്ള പ്രതിരോധ കുത്തിവയ്പ് നടത്തിയ മുട്ടക്കോഴി കുഞ്ഞുങ്ങളെ 130 രൂപ നിരക്കിൽ 11-ാം തീയതി ശനിയാഴ്ച രാവിലെ 9 മണി മുതൽ 12 മണി വരെ ജില്ലാ വെറ്ററിനറി കേന്ദ്രം പരിസരത്ത് വെച്ച് വിതരണം ചെയ്യും. അളകാപുരിയിൽ SK പൊറ്റക്കാട്ട് അവാർഡ് സമിതിയുടെ നേതൃത്വത്തിൽ ഏർപ്പെടുത്തിയ SK പൊറ്റക്കാട്ട് സാഹിത്യ അവാർഡ് സമർപ്പണം 5 മണിക്ക് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ചുറ്റുവട്ടം. ഇനി ട്രെയിൻ സമയം. 6:42 കോഴിക്കോട്ട് എത്തേണ്ട ഷൊർണൂർ കണ്ണൂർ മെമു 28 മിനിറ്റ് വൈകി ഓടുന്നു. അടുത്ത 2 മണിക്കൂറിൽ കോഴിക്കോട് വഴി കടന്നു പോകുന്ന മറ്റെല്ലാ ട്രെയിനുകളും ഇപ്പോൾ കൃത്യസമയം പാലിക്കുന്നു.
1: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
2: ചിന്തയിൽ അടരിടുന്ന പൊട്ടിച്ചിരികളുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം സമർപ്പിക്കുന്നത്
3: സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറൂഖ് അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.
4: മെയിൽ ബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ FM 9:40.
5: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
4: വാട്സ്ആപ്പ് നമ്പർ 9400024440.
5: 9400024440.
4: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-0332.
1: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
0: ആകാശവാണി കോഴിക്കോട്. അല്പസമയത്തിനകം 6:45 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ഈ നിലയത്തിൽ നിന്ന്. തുടർന്ന് 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ.

പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.

0: വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം ആകാശവാണി വഴുതക്കാട് തിരുവനന്തപുരം. ഫോൺ 2322105 2325142. ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നിമിഷ. പ്രധാന വാർത്തകൾ. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ ഓസ്ട്രേലിയയിലെ മെൽബണിൽ എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള വരവേൽപ്പ്. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ പ്രദേശത്ത് ശാസ്ത്രീയ നിയമ പരിശോധന നടത്തുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം ഇന്ന് കൊച്ചിയിൽ സമാപിക്കും. സംസ്ഥാനത്ത് ഇന്നും മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കോഴിക്കോട്, മലപ്പുറം, വയനാട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ ആദ്യ ക്വാർട്ടറിൽ നാളെ പുലർച്ചെ ഫ്രാൻസ് മൊറോക്കോയെ നേരിടും. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ ഓസ്ട്രേലിയയിലെ മെൽബണിൽ എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള വരവേൽപ്പ് നൽകി. നരേന്ദ്രമോദിയെ സ്വാഗതം ചെയ്യാൻ ഇന്ത്യൻ സമൂഹം കൂടി എത്തിയതോടെ മെൽബണിലെ അന്തരീക്ഷം അത്യധികം ആവേശഭരിതമായി. ഇന്ത്യൻ സമൂഹവുമായി സംവദിച്ച പ്രധാനമന്ത്രിക്ക് യുക്കാലിപ്റ്റസ് മരങ്ങളിൽ നിന്ന് നിർമ്മിച്ച പുരാതന ഓസ്ട്രേലിയൻ ഉപകരണമായ ഡിഡ്ജെറിഡൂവും തബലയും ചേർന്ന സംഗീത വിരുന്നുമൊരുക്കി. പ്രശസ്ത നർത്തകി സഞ്ജിത അബ്രോൾ നയിച്ച കഥക് ഉൾപ്പെടെ പരിപാടികളും ഉണ്ടായിരുന്നു. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസിനൊപ്പം 3-ാമത് ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിൽ നരേന്ദ്രമോദി പങ്കെടുക്കും. ഇന്ത്യ ഓസ്ട്രേലിയ സിഇഒ ഫോറത്തിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. നിർമ്മിത ബുദ്ധിയുടെ ഇടപെടൽ രാജ്യത്തെ കാർഷിക സമ്പദ് വ്യവസ്ഥയിൽ വർധന ഉറപ്പാക്കുമെന്ന് കേന്ദ്രമന്ത്രി ഡോ ജിതേന്ദ്ര സിംഗ് പറഞ്ഞു. എഐ അധിഷ്ഠിത ഒപ്റ്റിമൈസേഷൻ മാത്രം ഓരോ കർഷകനും പ്രതിവർഷം ഏകദേശം 5,000 രൂപ ലാഭിക്കാൻ സഹായിക്കുമെന്നും ഇത് മൊത്തത്തിൽ കാർഷിക സമ്പദ് വ്യവസ്ഥയ്ക്ക് 70,000 കോടി രൂപയുടെ മൂല്യവർദ്ധനവ് സൃഷ്ടിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂഡൽഹിയിൽ 17-ാമത് കാർഷിക നേതൃത്വ കോൺക്ലേവിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ഡോ ജിതേന്ദ്ര സിംഗ്. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ പ്രദേശത്ത് ശാസ്ത്രീയ നിയമ പരിശോധന നടത്തുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. തുരങ്കപാത നിർമ്മാണത്തിന് കേന്ദ്ര ഗവൺമെന്റ് നൽകിയ പാരിസ്ഥിതിക അനുമതിയിലെ കർശന വ്യവസ്ഥകൾ കരാർ കമ്പനി പാലിച്ചിട്ടുണ്ടോയെന്ന് പരിശോധിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ഡെസ്ക് റിപ്പോർട്ട്.
1: അന്വേഷണം പൂർത്തിയാകുന്നതുവരെ തുരങ്കപാത നിർമ്മാണം ഇരുവശങ്ങളിലും താൽക്കാലികമായി നിർത്തിവയ്ക്കുമെന്നും അന്വേഷണത്തിന് വിദഗ്ധ സമിതി ഉടൻ രൂപീകരിക്കുമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ വയനാട് കലക്ടറേറ്റ് മിനി കോൺഫറൻസ് ഹാളിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മണ്ണിടിച്ചിലിൽ കാണാതായ 5 പേർക്കായി ഇന്ന് മീനാക്ഷി പുഴയിലും പരിശോധന നടത്തും. കള്ളാടിയിൽ ഉണ്ടായത് ഒറ്റപ്പെട്ട അപകടമാണെന്നും ജില്ലയെ ഒന്നടങ്കം ബാധിച്ചുവെന്ന തരത്തിൽ പ്രചാരണം നടത്തരുതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പ്രദേശത്തെ മുഴുവൻ ആളുകളെയും ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ടെന്നും അവരുടെ ആശങ്കകൾ പരിഹരിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ഇന്നലെ നടന്ന തെരച്ചിലിൽ മൃതദേഹങ്ങളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്നും അപകടത്തിൽ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി.
0: പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും ഇന്ന് രാവിലെ കള്ളാടിയിലെ മണ്ണിടിച്ചിൽ പ്രദേശം സന്ദർശിക്കും. ദുരിതാശ്വാസ ക്യാമ്പിലുള്ളവരെയും പരിക്കേറ്റ ആശുപത്രിയിൽ ചികിത്സയിലുള്ളവരെയും ഇരുവരും കാണും. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം ഇന്ന് കൊച്ചിയിൽ സമാപിക്കും. ഇന്നലെ സംയുക്ത പ്രഖ്യാപനത്തിന്റെ കരട് രൂപത്തിന്മേൽ വിവിധ രാജ്യങ്ങളിലെ മന്ത്രിമാർ ചർച്ച നടത്തി. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രി അന്നപൂർണദേവി, സഹമന്ത്രി സാവിത്രി ഠാക്കൂർ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു. സമാപന ദിവസമായ ഇന്ന് സംയുക്ത വനിതാ മന്ത്രിതല പ്രമേയത്തിന്റെ കരട് അവതരിപ്പിക്കും. 11 രാജ്യങ്ങളിൽ നിന്നും പ്രതിനിധികൾ യോഗങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. ദീൻദയാൽ അന്ത്യോദയ യോജന ദേശീയ ഗ്രാമീണ ഉപജീവന ദൌത്യത്തിലൂടെ കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയത്തിന്റെ പവലിയനും ഒരുക്കിയിട്ടുണ്ട്. സംസ്ഥാന വനിതാ ശിശുവികസന വകുപ്പിന് കേന്ദ്ര സഹായം ഉറപ്പാക്കണമെന്ന് കേന്ദ്ര വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി അന്നപൂർണദേവിയോട് മന്ത്രി ബിന്ദു കൃഷ്ണ അഭ്യർത്ഥിച്ചു. വകുപ്പിന്റെ വിവിധ ആവശ്യങ്ങൾ അടങ്ങുന്ന മെമ്മോറാണ്ടം മന്ത്രി ബിന്ദു കൃഷ്ണ കേന്ദ്രമന്ത്രിക്ക് കൊച്ചിയിൽ കൈമാറി. ഓപ്പറേഷൻ തൂഫാന് പിന്തുണ തേടി കർണാടക മുഖ്യമന്ത്രി ഡി കെ ശിവകുമാറുമായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ബംഗളൂരു വിധാൻസൌധയിൽ കൂടിക്കാഴ്ച നടത്തി. ലഹരി മരുന്നുകളുടെ വിൽപ്പനയ്ക്കും വ്യാപനത്തിനും എതിരെ കേരള ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാന് കർണാടക ഗവൺമെന്റിന്റെ പൂർണ്ണ പിന്തുണയുണ്ടാകുമെന്ന് ഡി കെ ശിവകുമാർ അറിയിച്ചു. കേരള കർണാടക അതിർത്തിയിൽ ശക്തമായ പരിശോധന വേണമെന്ന രമേശ് ചെന്നിത്തലയുടെ ആവശ്യം പരിഗണിച്ച് കൂടുതൽ പോലീസിനെ വിന്യസിക്കുമെന്നും ഡി കെ ശിവകുമാർ ഉറപ്പു നൽകി. കുടുംബ

0: ആരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ മെഡിക്കൽ കോളേജുകൾ വരെ ആശുപത്രികളിലെ ആശുപത്രി വികസന സമിതികളും ആശുപത്രി വികസന സൊസൈറ്റികളും പുനഃസംഘടിപ്പിക്കാൻ തീരുമാനിച്ചതായി മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. പുതിയ സമിതികളിൽ എസ്സി എസ്ടി വനിതാ പ്രതിനിധികളെ നിർബന്ധമായി ഉൾപ്പെടുത്തും. ഇതു സംബന്ധിച്ച നടപടികൾ സ്വീകരിക്കാൻ ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് മന്ത്രി നിർദ്ദേശം നൽകി. കൊച്ചിയിലെ കുടിവെള്ളക്ഷാമത്തിന് ശാശ്വത പരിഹാരമായി ആലുവയിൽ പുതിയ 190 MLD ശേഷിയുള്ള ജലശുദ്ധീകരണശാലയ്ക്ക് ഗവൺമെന്റ് അനുമതി നൽകിയതായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. പദ്ധതിക്കായി ജലവിഭവ വകുപ്പ് 523 കോടി രൂപയുടെ ഭരണാനുമതി നൽകി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ഇന്നും മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. അതിശക്ത മഴ സാഹചര്യത്തിൽ കോഴിക്കോട്, മലപ്പുറം, വയനാട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കളക്ടർമാർ ഇന്ന് അവധി പ്രഖ്യാപിച്ചു. പ്രൊഫഷണൽ കോളേജുകൾ, മദ്രസകൾ, ട്യൂഷൻ സെന്ററുകൾ, അങ്കണവാടികൾ ഉൾപ്പെടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ്. സർവകലാശാലാ പരീക്ഷകൾ, PSC പരീക്ഷകൾ എന്നിവ മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം നടക്കും. റെസിഡൻഷ്യൽ സ്കൂളുകൾ, ഓൺലൈൻ ക്ലാസുകൾ എന്നിവയ്ക്ക് അവധി ബാധകമല്ല. കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ കണ്ണൂർ ജില്ലയിലെ ഉളിക്കൽ പയ്യാവൂർ ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ വരുന്ന എല്ലാ സ്കൂളുകൾക്കും ഇന്ന് അവധിയായിരിക്കുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് അധികൃതർ അറിയിച്ചു. കണ്ണൂർ ജില്ലയിൽ തുടരുന്ന കനത്ത മഴയിലും കാറ്റിലും വ്യാപക നാശനഷ്ടം. മലയോര പ്രദേശങ്ങളിൽ മഴക്കെടുതി രൂക്ഷമാണ്. കണ്ണൂരിൽ നിന്ന് KU ശശിധരൻ.
1: ശക്തമായ കാറ്റിൽ മരം കടപുഴകി വീണ് ജില്ലയിൽ നിരവധി വീടുകൾ ഭാഗികമായി തകർന്നു. ധർമ്മടം വില്ലേജിൽ കാറ്റിൽ മരം വീണ് 15 വീടുകൾക്ക് കേടുപറ്റി, ഒരാൾക്ക് പരിക്കേറ്റു. കോടിയേരി മൂഴിക്കര, ഇരിട്ടി വിളമന, കൊട്ടിയൂർ വെങ്ങലോടി, ആലക്കോട് പൂക്കാട്, നടുവിൽ വില്ലേജിലെ മാമ്പളം, പോത്തുകുണ്ട്, കുയിലമ്പാടി, കടമ്പൂർ വില്ലേജിലെ മണ്ടൂൽ എന്നിവിടങ്ങളിലാണ് മരം വീണ് വീടുകൾക്ക് കേടുപറ്റിയത്. വൈദ്യുതി തൂണുകൾക്കും കേട് സംഭവിച്ചിട്ടുണ്ട്. ഉളിക്കൽ പയ്യാവൂർ ഗ്രാമപഞ്ചായത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള എല്ലാ സ്കൂളുകൾക്കും ഇന്ന് അവധി നൽകിയതായി വകുപ്പ് അധികൃതർ അറിയിച്ചു. ഇന്ന് വൈകുന്നേരം 5:30 വരെ 2.7 മുതൽ 3.5 മീറ്റർ ഉയരത്തിൽ കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിലെ തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുണ്ടെന്ന് സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്.
0: കനത്ത മഴയെ തുടർന്ന് കോഴിക്കോട് ജില്ലയിലെ ക്വാറികളുടെ പ്രവർത്തനം, മണ്ണെടുക്കൽ ഖനനം, കിണർ നിർമ്മാണ പ്രവർത്തനങ്ങൾ, മണലെടുക്കൽ എന്നിവ താൽക്കാലികമായി വിലക്കി ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി ഉത്തരവിട്ടു. മലപ്പുറം പന്തിരായിരം വനത്തിലെ ശക്തമായ മഴയിൽ കുറുവൻപുഴയിൽ ജലവിതാനം ഉയർന്നു. കോഴിപ്പാറ വെള്ളച്ചാട്ടത്തിൽ ഉൾപ്പെടെ ജലവിതാനം വലിയ തോതിൽ ഉയർന്നിട്ടുണ്ട്. പുഴയുടെ തീരങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കേണ്ടതാണെന്ന് അധികൃതർ അറിയിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ ആദ്യ ക്വാർട്ടർ ഫൈനലിൽ നാളെ പുലർച്ചെ ഫ്രാൻസ് മൊറോക്കോയെ നേരിടും. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
2: പോർമുഖത്ത് 8 കൊമ്പന്മാർ, അതിൽ 6 ടീമുകൾ യൂറോപ്പിൽ നിന്ന്. ആഫ്രിക്കയിൽ നിന്ന് മൊറോക്കയും തെക്കേ അമേരിക്കയിൽ നിന്ന് നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയും. ഫ്രാൻസ്, ഇംഗ്ലണ്ട്, നോർവേ, സ്പെയിൻ, ബെൽജിയം, സ്വിറ്റ്സർലൻഡ് എന്നിവരാണ് അവസാന എട്ടിലെ യൂറോപ്യൻ കരുത്തർ. ആദ്യ ക്വാർട്ടറിൽ നിലവിലെ റണ്ണറപ്പുകളായ ഫ്രാൻസ് ആഫ്രിക്കൻ കരുത്തരായ മൊറോക്കയെ എതിരിടും. ഇന്ന് രാത്രി 1:30 ബോസ്റ്റൺ സ്റ്റേഡിയത്തിലാണ് പോരാട്ടം. ലോസ് ആഞ്ചലസ് സ്റ്റേഡിയം വേദിയാവുന്ന രണ്ടാം ക്വാർട്ടർ ഫൈനലിൽ രണ്ട് യൂറോപ്യൻ വമ്പന്മാർ ഏറ്റുമുട്ടും. നാളെ രാത്രി 12:30 യൂറോ ജേതാക്കളായ സ്പെയിൻ ബെൽജിയത്തെ എതിരിടുക. ബ്രസീലിനെ തകർത്ത് വരുന്ന നോർവേക്ക് കരുത്തരായ ഇംഗ്ലണ്ടാണ് മൂന്നാം ക്വാർട്ടറിലെ എതിരാളികൾ. 12 ഞായറാഴ്ച രാത്രി 2:30 മയാമി സ്റ്റേഡിയത്തിലാണ് നോർവേ ബ്രസീൽ മുഖാമുഖം. അർജന്റീന സ്വിറ്റ്സർലൻഡ് നാലാം ക്വാർട്ടർ ഫൈനൽ പോരാട്ടം 12:00 6:30 കാൻസാസ് സിറ്റി സ്റ്റേഡിയത്തിൽ അരങ്ങേറും. 15-16 തീയതികളിൽ സെമി ഫൈനലുകളും 19 ലൂസേഴ്സ് ഫൈനലും നടക്കും. ജൂലൈ 20 ലോക കിരീടത്തിന്റെ അവകാശികൾ നിർണ്ണയിക്കാനുള്ള കലാശ പോരാട്ടം.
0: ഇന്ത്യ ഇംഗ്ലണ്ട് 5 മത്സര 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 4ാം മത്സരം ഇന്ന് രാത്രി 10 ബ്രിസ്റ്റണിലെ കൌണ്ടി ഗ്രൌണ്ടിൽ മത്സരം ആരംഭിക്കും. പരമ്പരയിൽ 0-2 എന്ന നിലയിൽ ഇന്ത്യ പിന്നിലാണ്. പ്രസിദ്ധമായ ആറന്മുള വള്ളസദ്യ ഈ മാസം 19 മുതൽ സെപ്റ്റംബർ 16 വരെ നടക്കും. 19 ഉച്ചയ്ക്ക് മന്ത്രി കെ മുരളീധരൻ വള്ളസദ്യ ഉദ്ഘാടനം ചെയ്യും. റാന്നി പള്ളിയോടം ഒഴികെ ഇക്കുറി 51 പള്ളിയോടങ്ങളാണ് സദ്യയിൽ പങ്കെടുക്കുക. ഉത്രട്ടാതി ജലോത്സവം ഓഗസ്റ്റ് 30 നടക്കും. കോഴിക്കോട് ജില്ലാ മെഡിക്കൽ ഓഫീസറായി ഡോക്ടർ LT സരിതകുമാരി ചുമതലയേറ്റു. ജില്ലാ മെഡിക്കൽ ഓഫീസറായിരുന്ന ഡോക്ടർ KK രാജാറാം വിരമിച്ച ഒഴിവിലാണ് നിയമനം. പ്രധാന വാർത്തകൾ വീണ്ടും. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ ഓസ്ട്രേലിയയിലെ മെൽബണിൽ എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള വരവേൽപ്പ്. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ പ്രദേശത്ത് ശാസ്ത്രീയ നിയമ പരിശോധന നടത്തുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം

0: നീതിയും നിയമവും. ഇന്ത്യൻ ഭരണഘടനയെയും നിയമങ്ങളെയും മുൻനിർത്തി സംസാരിക്കുന്നു അഡ്വക്കേറ്റ് സൗമ്യ ബിജു.
1: ഇന്ത്യൻ ഭരണഘടനയുടെ 21-ാം അനുച്ഛേദം ജീവനും വ്യക്തിസ്വാതന്ത്ര്യത്തിനുമുള്ള മൌലികാവകാശം വാഗ്ദാനം ചെയ്യുന്ന സുപ്രധാന ഭരണഘടന വ്യവസ്ഥ. ഈ മൌലികാവകാശത്തിന്റെ ചുവട് പിടിച്ചാണ് 95-ാം വയസ്സിൽ ലിവിംഗ് വിൽ എക്സിക്യൂട്ട് ചെയ്ത് തുടർ ചികിത്സ വേണ്ട എന്ന് തീരുമാനിച്ച് പാലിയേറ്റീവ് കെയർ തിരഞ്ഞെടുത്ത് ജീവിതത്തിന്റെ അവസാന നാളുകളിലും തന്റെ ജീവിതം എങ്ങനെ ജീവിക്കണം എന്ന തന്റെ തീരുമാനം നടപ്പിലാക്കാനായി ഡോക്ടർ രജനി എന്ന സീനിയർ സിറ്റിസൺ തന്നെ ചികിത്സിച്ചിരുന്ന ആശുപത്രിയിലെ വകുപ്പ് മേധാവിക്ക് കത്തെഴുതിയതും അത് മാധ്യമ ശ്രദ്ധ നേടിയതും ഇത് കുറച്ചു കാലം മുൻപ് ഉണ്ടായ സംഭവം. 95-ാം വയസ്സിൽ തുടർ ചികിത്സ വേണ്ട എന്ന് വെച്ച് ലിവിംഗ് വിൽ എക്സിക്യൂട്ട് ചെയ്യാൻ ഡോക്ടർ രജനിക്ക് സാധിച്ചത് 2018-ൽ കോമൺ കോസ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന കേസിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി സ്വീകരിച്ച സുപ്രധാന നിയമ നിലപാട് കാരണമാണ്. റൈറ്റ് ടു ലിവ് ഇൻക്ലൂഡ്സ് വിദിൻ ഇറ്റ്സ് പെർവ്യൂ റൈറ്റ് ടു ഡൈ വിത്ത് ഡിഗ്നിറ്റി ഓൾസോ. ഇന്ത്യൻ ഭരണഘടനയുടെ 21-ാം അനുച്ഛേദം വാഗ്ദാനം ചെയ്യുന്ന ജീവിക്കുവാനുള്ള അവകാശത്തിൽ ആത്മാഭിമാനത്തോടെ മരിക്കുവാനുള്ള അവകാശവും ഉൾപ്പെട്ടിരിക്കുന്നു എന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വ്യക്തമാക്കിയതിനാലാണ്. ഈ ഒരു നിയമ നിലപാടിന്റെ വെളിച്ചത്തിൽ തന്നെയാണ് 2026 മാർച്ചിൽ ഹരീഷ് റാണ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന കേസിൽ അപകടത്തിൽപ്പെട്ട് പെർസിസ്റ്റന്റ് വെജിറ്റേറ്റീവ് സ്റ്റേറ്റിലായി 13 വർഷം അങ്ങനെ തുടർന്ന ഹരീഷ് എന്ന 32-വയസ്സുകാരനിൽ നിന്ന് ക്ലിനിക്കലി അസിസ്റ്റഡ് ന്യൂട്രീഷൻ ആൻഡ് ഹൈഡ്രേഷൻ പിൻവലിക്കുവാനായി തന്റെ മാതാപിതാക്കളിലൂടെ ഹരീഷ് എന്ന വ്യക്തി ഫയൽ ചെയ്ത പെറ്റീഷൻ അനുവദിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഉത്തരവായതു. ഈ കേസുകളിൽ ഉൾപ്പെട്ടിരിക്കുന്ന വൈദ്യശാസ്ത്രപരവും നിയമപരവും മെഡിക്കോ ലീഗലുമായ സാങ്കേതികതകളെ കുറിച്ച് വിശദമായി പരാമർശിക്കുവാൻ സമയപരിമിതി മൂലം സാധിക്കില്ല എങ്കിലും ലിവിംഗ് വില്ലിനെ കുറിച്ച് നമ്മൾ സാധാരണക്കാർ അവശ്യം അറിഞ്ഞിരിക്കേണ്ട ചില ആസ്പെക്ട്സ് ചുരുക്കത്തിൽ ഒന്ന് പറയാൻ ശ്രമിക്കാം. ലിവിംഗ് വിൽ, അതായത് ലിവിംഗ് വിൽ പത്രം, LIVING എന്നാണ് ലിവിംഗ് വിൽ. അഡ്വാൻസ് മെഡിക്കൽ ഡയറക്റ്റീവ് എന്നും അറിയപ്പെടുന്ന ലിവിംഗ് വിൽ പത്രം, അതായത് സാധാരണ വിൽപത്രവും ലിവിംഗ് വിൽപത്രവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് നോക്കുമ്പോൾ, സാധാരണ വിൽപത്രം എന്താണ്? താൻ മരിച്ചു കഴിഞ്ഞാൽ തൻ്റെ സ്ഥാവര ജംഗമ വസ്തുവകകൾ ആർക്കൊക്കെ എങ്ങനെയൊക്കെയാണ് ലഭിക്കേണ്ടത് എന്നാണ് തൻ്റെ ആഗ്രഹം എന്ന് നിയമവ്യവസ്ഥകൾക്ക് അനുസൃതമായി രേഖപ്പെടുത്തി വയ്ക്കുന്ന രേഖയാണ് സാധാരണ വിൽപത്രം. എന്നാൽ ലിവിംഗ് വിൽപത്രം അഥവാ അഡ്വാൻസ് മെഡിക്കൽ ഡയറക്റ്റീവ് എന്നാൽ വ്യക്തികൾക്ക് ശാരീരിക ശേഷി നഷ്ടപ്പെടുകയോ അസുഖം വല്ലാതെ മൂർച്ഛിക്കുകയോ ഒക്കെ ചെയ്യുന്ന അവസ്ഥയിൽ തീരുമാനങ്ങൾ താൻ ഉദ്ദേശിക്കുന്ന വിധം അറിയിക്കുവാൻ കഴിയാതെ വരുന്ന സാഹചര്യങ്ങളിൽ വൈദ്യചികിത്സയ്ക്കും അത് തുടരുന്നതുമായും മറ്റും ബന്ധപ്പെട്ട അവരുടെ മുൻഗണനകൾ എന്തൊക്കെയാണ് എന്ന് മുൻകൂട്ടി വ്യക്തമാക്കാനുള്ള അവസരം നൽകുന്ന രേഖയാണ് ലിവിംഗ് വിൽ അഥവാ അഡ്വാൻസ് മെഡിക്കൽ ഡയറക്റ്റീവ്. ആരോഗ്യപരമായ കാരണങ്ങളാൽ അഭിപ്രായം പ്രകടിപ്പിക്കാൻ കഴിയാതെ വന്നേക്കാവുന്ന സാഹചര്യങ്ങളിൽ പോലും ജീവൻ നിലനിർത്തുന്ന ചികിത്സകളെ കുറിച്ച് ഒരു വ്യക്തിയുടെ ആഗ്രഹങ്ങൾ മാനിക്കപ്പെടുന്നു എന്ന് ഉറപ്പുവരുത്തുന്ന രേഖയാണ് ലിവിംഗ് വിൽ. ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ ഹരീഷ് റാണ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന കേസിൽ അപകടത്തിൽപ്പെട്ടിട്ട് വെജിറ്റേറ്റീവ് സ്റ്റേറ്റിലായിപ്പോയി. അങ്ങനെ 13 വർഷത്തോളം തുടർന്ന ഹരീഷ് എന്ന 32-വയസ്സുകാരനിൽ നിന്ന് ആ ജീവൻ നിലനിർത്തുന്ന ചികിത്സകൾ പിൻവലിക്കുവാനായിട്ട് ആണ് ഹരീഷ് ഉദ്ദേശിച്ചത്.

0: അതിന് തൻ്റെ മാതാപിതാക്കളിലൂടെ അദ്ദേഹം ഫയൽ ചെയ്ത പെറ്റീഷൻ അനുവദിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഉത്തരവായതും ഈ കോമൺ കോസ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന കേസിൽ 2018 ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വ്യക്തമാക്കിയ നിയമ നിലപാട് കാരണമാണ്. AMD അഡ്വാൻസ് മെഡിക്കൽ ഡയറക്റ്റീവ് അഥവാ ലിവിംഗ് വിൽ എന്നത് ഒരു വ്യക്തിക്ക് ഭാവിയിൽ സ്വന്തം ആരോഗ്യ പരിചരണവുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടായാൽ അപ്പോൾ താൻ ആഗ്രഹിക്കുന്ന ചികിത്സാരീതി എന്താണ്, ആഗ്രഹിക്കാത്ത ചികിത്സാരീതി എന്താണ്, എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്നൊക്കെ മുൻകൂട്ടി എഴുതി രേഖാമൂലം തയ്യാറാക്കി വെക്കുന്ന നിയമപരമായ രേഖയാണ്. നമ്മുടെ രാജ്യത്ത് ലിവിംഗ് വില്ലിനെ കുറിച്ച് അല്ലെങ്കിൽ അഡ്വാൻസ് മെഡിക്കൽ ഡയറക്റ്റീവിനെ കുറിച്ചുള്ള ചില പരാമർശങ്ങളൊക്കെ മുൻകാല കേസുകളിലും ഉണ്ടായിട്ടുണ്ടെങ്കിലും വളരെ പ്രാധാന്യത്തോടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഉൾപ്പെട്ട 5-അംഗ ഭരണഘടനാ ബെഞ്ച് വ്യക്തികൾക്ക് ലിവിംഗ് വിൽ അല്ലെങ്കിൽ അഡ്വാൻസ് മെഡിക്കൽ ഡയറക്റ്റീവ് തയ്യാറാക്കുവാനുള്ള അവകാശം ഭരണഘടനാ അവകാശമായി അംഗീകരിക്കുകയും ഭരണഘടനയുടെ 21-ാം അനുച്ഛേദം വാഗ്ദാനം ചെയ്യുന്ന മൗലികാവകാശമാണ് പ്രസ്തുത അവകാശവും എന്ന് കൃത്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തത് കോമൺ കോസ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന കേസിലാണ്. അത്തരത്തിൽ പ്രഖ്യാപിക്കുന്നതോടൊപ്പം അഡ്വാൻസ് മെഡിക്കൽ ഡയറക്റ്റീവ് അല്ലെങ്കിൽ ലിവിംഗ് വിൽ തയ്യാറാക്കുന്നതിനും അത് നടപ്പിലാക്കുന്നതിനുമുള്ള വിശദമായ മാർഗനിർദ്ദേശങ്ങൾ സുപ്രീംകോടതി പുറപ്പെടുവിക്കുകയും ഒക്കെ ചെയ്തത് ഈ കേസിലാണ്. അതായത് കോമൺ കോസ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന കേസിൽ സുപ്രീം കോടതി നടത്തിയ വിധി പ്രഖ്യാപനത്തിലാണ്. ഒരു വ്യക്തിക്ക് ഭാവിയിൽ സ്വയം ചികിത്സാ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാത്ത അവസ്ഥയിലായാൽ തന്റെ ചികിത്സയുടെ ഗതി എന്തായിരിക്കണം, ജീവൻ നിലനിർത്തുന്നതിനുള്ള ചികിത്സ അല്ലെങ്കിൽ ലൈഫ് സസ്റ്റെയിൻമെന്റ് ട്രീറ്റ്മെന്റ് തുടരണമോ പിൻവലിക്കണമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ മുൻകൂട്ടി തീരുമാനിക്കാനും അത് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ രേഖപ്പെടുത്തുവാനും ഭരണഘടനാപരമായ അവകാശമുണ്ടെന്നും ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വളരെ വ്യക്തമായി തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നു കോമൺ കോസ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന കേസിന്റെ വിധി പ്രഖ്യാപനത്തിൽ. ഈ കേസിൽ അഡ്വാൻസ് മെഡിക്കൽ ഡയറക്റ്റീവ് അല്ലെങ്കിൽ ലിവിംഗ് വില്ലിനെ സംബന്ധിച്ച് പാലിക്കേണ്ട സുരക്ഷാ മാനദണ്ഡങ്ങളും ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. അഡ്വാൻസ് മെഡിക്കൽ ഡയറക്റ്റീവ് അഥവാ ലിവിംഗ് വിൽ തയ്യാറാക്കുവാൻ അർഹതയുള്ളത് പ്രായപൂർത്തിയായതും മാനസികമായി പൂർണ്ണ ആരോഗ്യവും തീരുമാനങ്ങൾ എടുക്കുവാനുള്ള മാനസിക നിലയും മാനസിക ശേഷിയും ഉള്ള വ്യക്തികൾക്ക് മാത്രമാണ് എന്ന് വളരെ വ്യക്തമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് വിധി പ്രഖ്യാപനത്തിൽ. അതുപോലെ ലിവിംഗ് വിൽ തയ്യാറാക്കുന്ന വ്യക്തിക്ക് ഈ രേഖ തയ്യാറാക്കുന്നതിന്റെ ലക്ഷ്യവും നിയമപരമായ പ്രത്യാഘാതങ്ങളും മനസ്സിലാക്കാനും അവയെക്കുറിച്ച് യുക്തിപരമായി ചിന്തിക്കുവാനും സ്വന്തം തീരുമാനം വ്യക്തമായി അറിയിക്കുവാനും കഴിയണം. കൂടാതെ അഡ്വാൻസ് മെഡിക്കൽ ഡയറക്റ്റീവ് അല്ലെങ്കിൽ ലിവിംഗ് വിൽ യാതൊരു തരത്തിലുള്ള നിർബന്ധമോ ഭീഷണിയോ പ്രലോഭനമോ സമ്മർദ്ദമോ കൂടാതെ സ്വമേധയാ തയ്യാറാക്കേണ്ടതാണ്. രേഖ തയ്യാറാക്കുന്ന വ്യക്തിക്ക് അതിന്റെ ഉള്ളടക്കത്തെക്കുറിച്ചും നിയമപരവും വൈദ്യശാസ്ത്രപരവുമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ചും പൂർണമായ അറിവുണ്ടായിരിക്കണം എന്ന് വ്യവസ്ഥ ചെയ്തിരിക്കുന്നു. മറ്റൊരാളുടെ അനാവശ്യ സ്വാധീനമോ നിയന്ത്രണമോ ഇല്ലാതെ എല്ലാ പ്രസക്തമായ വിവരങ്ങളും മനസ്സിലാക്കിയ ശേഷമുള്ള സ്വതന്ത്രവും പൂർണമായ അറിവോടുകൂടിയതുമായ സമ്മതം ആണ് ലിവിംഗ് വില്ലിന് അടിസ്ഥാനമാകേണ്ടത് തുടങ്ങി വളരെ വിശദമായ നിർദ്ദേശങ്ങൾ 2018 സുപ്രീം കോടതി വിധിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നുവെങ്കിലും അവയിൽ ചിലത് കുറച്ച് സങ്കീർണമായിരുന്നതിനാലും അവ പ്രായോഗികമായി നടപ്പിലാക്കുന്നതിൽ ചില ബുദ്ധിമുട്ടുകൾ നേരിട്ടതിനാലും ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ക്രിട്ടിക്കൽ കെയർ മെഡിസിൻ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ സമീപിച്ച് 2018 വിധിയിൽ ഉൾപ്പെട്ടിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളിൽ കുറച്ചുകൂടി വ്യക്തത വരുത്തണമെന്ന് അഭ്യർത്ഥിക്കുകയും തുടർന്ന് 2023 ജനുവരിയിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പുറപ്പെടുവിച്ച ക്ലാരിഫിക്കേറ്ററി ഓർഡർ വിശദീകരണ ഉത്തരവിലൂടെ അഡ്വാൻസ് മെഡിക്കൽ ഡയറക്റ്റീവ് അല്ലെങ്കിൽ ലിവിംഗ് വിൽ തയ്യാറാക്കുന്നതിനുള്ള നടപടിക്രമങ്ങളും മാരക രോഗാവസ്ഥയിലുള്ള രോഗികളിൽ ജീവൻ നിലനിർത്തുന്നതിനുള്ള ചികിത്സ പിൻവലിക്കുന്നതിനോ പിൻവലിക്കാതിരിക്കാനോ സ്വീകരിക്കേണ്ട നടപടിക്രമങ്ങളും ലളിതമാക്കുകയും ഭേദഗതി ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു.
1: നീതിയും നിയമവും ഇതുവരെ സംസാരിച്ചത് അഡ്വക്കേറ്റ് സൗമ്യ ബിജു.
2: തുടർന്നുള്ള ഭാഗം അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം കേൾക്കാം.
3: ഓപ്പൺ ഫോറം, തുറസിന്റെ തുറമുഖങ്ങൾ.

0: ആരോഗ്യം അമൂല്യം.
1: ഹ്യൂമൻ മിൽക്ക് ബാങ്ക്, ഇതിന്റെ പ്രാധാന്യവും പ്രസക്തിയും വിശദീകരിക്കുകയാണ് കോഴിക്കോട്ടെ മെഡിക്കൽ കോളേജിലെ ഗവൺമെന്റ് കോളേജ് ഓഫ് നഴ്സിംഗ് അസിസ്റ്റന്റ് പ്രൊഫസർ ബാജിഷ യു.
2: പ്രകൃതി കുഞ്ഞുങ്ങൾക്കായി നൽകിയിരിക്കുന്ന ഒരു വരദാനമാണ് അമ്മയുടെ മുലപ്പാൽ. എന്നാൽ ചില സാഹചര്യങ്ങളിൽ അമ്മയ്ക്ക് മുലപ്പാൽ നൽകാൻ കഴിയാതെ വരാം. അത്തരം അവസരങ്ങളിൽ മുലയൂട്ടുന്ന അമ്മമാരിൽ നിന്നും മുലപ്പാൽ ശേഖരിച്ച് ആവശ്യമുള്ള കുഞ്ഞുങ്ങൾക്ക് വിതരണം ചെയ്യുന്ന സംവിധാനമാണ് മുലപ്പാൽ ബാങ്ക്. ലോകാരോഗ്യ സംഘടനയുടെ നിർദ്ദേശപ്രകാരം കുഞ്ഞിന് ആദ്യ 6 മാസം മുലപ്പാൽ മാത്രം നൽകുകയും 6-ാം മാസം മുതൽ അനുബന്ധ പൂരകാഹാരങ്ങൾ ആരംഭിക്കുകയും 2 വയസ്സുവരെയെങ്കിലും മുലയൂട്ടൽ തുടരുകയും വേണം. മുലയൂട്ടൽ കുഞ്ഞിന്റെ അവകാശവും അമ്മയുടെ സ്നേഹത്തിന്റെയും കരുതലിന്റെയും ഏറ്റവും മനോഹരമായ പ്രകടനവുമാണ്. കുഞ്ഞിന്റെ വളർച്ചയ്ക്കും വികാസത്തിനും ആവശ്യമായ എല്ലാ പോഷക ഘടകങ്ങളും മുലപ്പാലിൽ അടങ്ങിയിരിക്കുന്നു. സ്വന്തം അമ്മയുടെ പാൽ ലഭിക്കാത്ത സാഹചര്യത്തിൽ മുലപ്പാൽ നൽകാൻ തയ്യാറായ മുലയൂട്ടുന്ന അമ്മമാരിൽ നിന്നും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം പാൽ ശേഖരിക്കുകയും വിവിധ പരിശോധനകൾ നടത്തിയ ശേഷം അണുനശീകരണം ചെയ്ത പാൽ നവജാത ശിശുക്കൾക്ക് ലഭ്യമാക്കുകയും ചെയ്യുന്നു. ഇന്ത്യയിൽ നിലവിൽ ഏകദേശം 100 ഹ്യൂമൻ മിൽക്ക് ബാങ്കുകൾ പ്രവർത്തിച്ചു വരുന്നു. ഇതിൽ കേരളത്തിലുള്ളത് 5 മുലപ്പാൽ ബാങ്കുകളാണ്. മാതൃശിശു സംരക്ഷണ കേന്ദ്രം കോഴിക്കോട്, എറണാകുളം ജനറൽ ആശുപത്രി, തൃശൂർ മെഡിക്കൽ കോളേജ്, തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രി, തിരുവനന്തപുരം ശ്രീ അവിട്ടം തിരുനാൾ ആശുപത്രി എന്നിവിടങ്ങളിലാണ് മുലപ്പാൽ ബാങ്ക് പ്രവർത്തിച്ചു വരുന്നത്. ആരൊക്കെയാണ് മുലപ്പാൽ ബാങ്കിന്റെ ഗുണഭോക്താക്കൾ എന്ന് നോക്കാം. മുലപ്പാലില്ലാത്ത അമ്മമാരുടെ കുഞ്ഞുങ്ങൾ, ഗുരുതരമായ രോഗം ബാധിച്ച് തീവ്രപരിചരണ വിഭാഗങ്ങളിൽ കിടക്കുന്ന അമ്മമാരുടെ കുഞ്ഞുങ്ങൾ, തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിയുന്ന നവജാത ശിശുക്കൾ, ഉദാഹരണമായി മാസം തികയാതെ പ്രസവിച്ച കുഞ്ഞുങ്ങൾ, കുറഞ്ഞ ജനനഭാരമുള്ള കുഞ്ഞുങ്ങൾ, പ്രസവത്തിൽ മാതാവിനെ നഷ്ടപ്പെട്ട നവജാത ശിശുക്കൾ, പ്രതികൂല സാഹചര്യം മൂലം അമ്മമാരിൽ നിന്ന് നേരിട്ട് മുലപ്പാൽ ലഭിക്കാത്ത കുഞ്ഞുങ്ങൾ, ഉദാഹരണമായി HIV അണുബാധയുള്ള അമ്മമാരുടെ കുഞ്ഞുങ്ങൾ, പ്രസവശേഷം ആശുപത്രിയിൽ ഉപേക്ഷിക്കപ്പെടുന്നതോ ദത്തെടുത്തതോ ആയ നവജാത ശിശുക്കൾ, ആർക്കൊക്കെ മുലപ്പാൽ ബാങ്കിലേക്ക് മുലപ്പാൽ നൽകാം. ആരോഗ്യമുള്ള മുലയൂട്ടുന്ന എല്ലാ അമ്മമാർക്കും സ്വന്തം കുഞ്ഞിന് മുലയൂട്ടിയ ശേഷവും അധിക പാൽ ഉണ്ടെങ്കിൽ അവരുടെ താൽപര്യപ്രകാരം മുലപ്പാൽ ബാങ്കിലേക്ക് മുലപ്പാൽ നൽകാം. പ്രസവത്തോടനുബന്ധിച്ച് ശിശുക്കളെ നഷ്ടപ്പെട്ട അമ്മമാർ നവജാത ശിശു തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിക്കപ്പെട്ടിരിക്കുന്നതിനാൽ നേരിട്ട് മുലയൂട്ടാനോ വായിലൂടെ അല്ലെങ്കിൽ ട്യൂബ് വഴി പാൽ നൽകാനോ കഴിയാത്ത ശിശുക്കളുടെ അമ്മമാർ എന്നിവർക്കും മുലപ്പാൽ ബാങ്കിലേക്ക് മുലപ്പാൽ നൽകാം. മുലപ്പാൽ ദാനം ചെയ്യാൻ പാടില്ലാത്ത സാഹചര്യങ്ങൾ ഏതൊക്കെയാണ്? സ്തനങ്ങളിൽ പഴുപ്പ്, അണുബാധ, HIV, ഹെപ്പറ്റൈറ്റിസ് ബി, സിഫിലിസ് തുടങ്ങിയ പകർച്ചവ്യാധികളുള്ള അമ്മമാർ, പുകയില, മദ്യം, മയക്കുമരുന്ന് എന്നിവ ഉപയോഗിക്കുന്നവർ, കഴിഞ്ഞ 1 വർഷത്തിനുള്ളിൽ അവയവദാനം നടത്തുകയോ സ്വീകരിക്കുകയോ ചെയ്തവർ, രക്തമോ രക്തഘടകങ്ങളോ സ്വീകരിച്ചവർ എന്നിവർ മുലപ്പാൽ ദാനം ചെയ്യാൻ പാടുള്ളതല്ല. ആരോഗ്യവതികളായ അമ്മമാരിൽ നിന്നും സുരക്ഷിതമായി കർശന മാനദണ്ഡങ്ങളനുസരിച്ചാണ് മുലപ്പാൽ ശേഖരിക്കുന്നത്. മുലപ്പാൽ നൽകാൻ ആഗ്രഹിക്കുന്നവർ മുലപ്പാൽ ബാങ്കുമായി ബന്ധപ്പെടേണ്ടതാണ്. അമ്മയുടെ ആരോഗ്യസ്ഥിതി, ജീവിതശൈലി, രക്തപരിശോധനാ ഫലം എന്നിവ വിലയിരുത്തിയ ശേഷം സമ്മതപത്രം ഒപ്പിട്ടു വാങ്ങുന്നു. ദാതാക്കൾ മുലപ്പാൽ ബാങ്കിൽ നേരിട്ടെത്തി കൈകൾ കൊണ്ടോ സ്തനപമ്പുകൾ ഉപയോഗിച്ചോ നിർദ്ദിഷ്ട കുപ്പികളിൽ പാൽ ശേഖരിക്കുന്നു. ഈ പാൽ ശീതീകരണ സംവിധാനത്തിൽ സൂക്ഷിക്കുന്നു. ലബോറട്ടറി പരിശോധനയും അണുനശീകരണവും നടത്തിയ ശേഷം ഫ്രീസറിൽ സൂക്ഷിക്കുന്നു. 3 മുതൽ 6 മാസം വരെ ഈ പാൽ സുരക്ഷിതമായി ഉപയോഗിക്കാം. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ആവശ്യക്കാരായ നവജാത ശിശുക്കൾക്ക് ഈ പാൽ ലഭ്യമാക്കുന്നു. ഫ്രീസറിൽ നിന്നും എടുക്കുന്ന പാൽ നിയന്ത്രിത താപനിലയിലുള്ള ചൂടുവെള്ളത്തിൽ വെച്ച് ശരീര താപനിലയ്ക്ക് സമാനമായ രീതിയിൽ ചൂടാക്കിയ ശേഷമാണ് കുഞ്ഞുങ്ങൾക്ക് നൽകുന്നത്. ഒരു അമ്മയുടെ അധിക മുലപ്പാൽ മറ്റൊരു കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാനും ആരോഗ്യകരമായ വളർച്ചയ്ക്കും ഇതിലൂടെ സഹായിക്കുന്നു. ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളെയും അതുവഴി ആരോഗ്യമുള്ള സമൂഹത്തെയും സൃഷ്ടിക്കുന്നതിൽ മുലപ്പാൽ ബാങ്ക് വലിയ പങ്കാണ് വഹിക്കുന്നത്.

0: പാട്ടുപെട്ടിക്കാലം. ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിൻമടക്കം.
1: മൂലധനം എന്ന നാടകത്തിൽ നിന്ന് ഒരു ഗാനം. ഗ്രാമഫോൺ ഡിസ്കിൽ ആലേഖനം ചെയ്തിറങ്ങിയ ഈ ഗാനം ആലപിച്ചത് വി ചന്ദ്ര എന്ന ഗായിക. ഗാനശില്പികൾ ONV ജി ദേവരാജൻ.

0: മൂലധനം എന്ന നാടകത്തിനു വേണ്ടി ബി ചന്ദ്ര എന്ന ഗായിക ആലപിച്ച ഗ്രാമഫോൺ ഗാനമാണ് നിങ്ങൾ കേട്ടത്. ഗാനശില്പികൾ ഒ എൻ വി ജി ദേവരാജൻ.
1: പാട്ടുപെട്ടിക്കാലം ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിൻമടക്കം.

0: കൃഷിദീപം.
1: കരപ്രദേശത്ത് കൂർക്ക കൃഷി ചെയ്യുമ്പോൾ കൃഷിയിടത്തിലെ കള ചെത്തി നീക്കണം. എന്നാൽ സ്ഥലം കിളച്ചിടുന്നത് ഒഴിവാക്കണം. മണ്ണിൽ ജൈവവളം നൽകുകയും തുടർന്ന് വശങ്ങളിൽ മണ്ണുവെട്ടി ജൈവവളത്തിന്റെ മുകളിലിട്ട് നന്നായി ഇളക്കിച്ചേർത്ത് 90 സെന്റിമീറ്റർ വീതിയും 30 സെന്റിമീറ്റർ ഉയരവുമുള്ള വാരങ്ങളെടുക്കണം. ഒരു ചതുരശ്ര മീറ്ററിൽ 25 ഗ്രാം എന്ന ക്രമത്തിൽ കുമ്മായവും ചേർത്ത് കൊടുക്കണം. ഒരു ചതുരശ്ര മീറ്ററിൽ അടിവളമായി 6 ഗ്രാം യൂറിയ, 25 ഗ്രാം രാജ്ഫോസ്, 8.5 ഗ്രാം യൂറിയേറ്റ് ഓഫ് പൊട്ടാഷ് എന്നിവ നൽകണം. ചെറിയ കൂർക്ക കിളിപ്പിച്ചു തയ്യാറാക്കി

ആക്കിയ വള്ളികൾ 15 സെന്റിമീറ്റർ നീളത്തിൽ മുറിച്ചു നടാനായി എടുക്കാം. നട്ട് 45-ാം ദിവസം മേൽവളമായി ചതുരശ്ര മീറ്ററിന് 6 ഗ്രാം യൂറിയ, 8 ഗ്രാം പൊട്ടാഷ് എന്നിവ നൽകണം. ഇതിനു പകരമായി 4 മില്ലി നാനോ യൂറിയ, 3 ഗ്രാം സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് എന്നിവ 1 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് 4 ലിറ്റർ ലായനിയിൽ 1 മില്ലി എന്ന ക്രമത്തിൽ നോൺ അയോണിക് അഡ്ജന്റ് കൂടി ചേർത്ത് സ്പ്രേ ചെയ്തു കൊടുക്കണം. കൂർക്ക നടുന്നതിന് വാരമെടുക്കുമ്പോൾ വാരത്തിന്റെ ഉൾവശം കിളച്ച് ഇളക്കരുത്. വാരത്തിന്റെ ഉയരത്തിൽ മാത്രം കൂർക്കയുടെ വേര് പടരുന്നതിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. കിളച്ചാൽ വേര് താഴേക്കിറങ്ങുകയും വിളവെടുപ്പ് പ്രയാസമാവുകയും ചെയ്യും.

0: കൃഷിദീപം. റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. സേവന വാർത്തകൾ
1: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
2: നിങ്ങളുടെ പഴയ സ്വർണം ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയതായാലും കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറി ഗ്രൂപ്പായ റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റാം.
3: റീഗൽ ജ്വല്ലേഴ്സ്, പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
2: റീഗൽ ജ്വല്ലേഴ്സ്, ഹോൾസെയിലേഴ്സ് ആൻഡ് മാനുഫാക്ചറേഴ്സ്,
1: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: മലപ്പുറം പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിൽ ബ്ലഡ് ബാങ്ക് മാനേജിംഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ബ്ലഡ് ബാങ്കിലേക്ക് വിവിധ തസ്തികകളിൽ താൽക്കാലിക കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്കായി 2026 ജൂലൈ 15 രാവിലെ 10 മണിക്ക് ബ്ലഡ് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ അഭിമുഖം നടക്കും. ഉദ്യോഗാർത്ഥികൾ തങ്ങളുടെ ബയോഡാറ്റ, യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ, ആധാർ അല്ലെങ്കിൽ മറ്റ് സർക്കാർ അംഗീകൃത ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ കാർഡ് എന്നിവ ജൂലൈ 13 വൈകിട്ട് 4 പെരിന്തൽമണ്ണ ബ്ലഡ് ബാങ്ക് ഓഫീസിൽ നേരിട്ട് ലഭ്യമാക്കണം. അഭിമുഖത്തിൽ പങ്കെടുക്കുന്നവർ അസൽ സർട്ടിഫിക്കറ്റുകൾ കരുതണം. കൂടുതൽ വിവരങ്ങൾക്ക് പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെയുള്ള സമയങ്മങ്ങളിൽ 0493332632 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടണം. ദേശീയാരോഗ്യ ദൌത്യം മലപ്പുറം മിഡ് ലെവൽ സർവീസ് പ്രൊവൈഡർ തസ്തികയിലേക്ക് ഓൺലൈനായി അപേക്ഷ ക്ഷണിച്ചു. ജൂലൈ 18 വൈകുന്നേരം 5 അപേക്ഷിക്കണം. വെബ്സൈറ്റ് www.arogyakeralam.gov.in. ഫോൺ നമ്പർ 0483273313. പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള സ്റ്റേറ്റ് റിസോഴ്സ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ SRC കമ്മ്യൂണിറ്റി കോളേജ് ജൂലൈയിൽ ആരംഭിക്കുന്ന 6 സർട്ടിഫിക്കറ്റ് ഇൻ റിഥമിക് ഫിറ്റ്നസ് ട്രെയിനിംഗ് പ്രോഗ്രാമിന് അപേക്ഷിക്കാനുള്ള തീയതി നീട്ടി. 10ാം ക്ലാസ്സാണ് യോഗ്യത. ഉയർന്ന പ്രായപരിധിയില്ല. https://app.srccc.in/register എന്ന ലിങ്കിലൂടെ അപേക്ഷ സമർപ്പിക്കാം. കോഴ്സ് സംബന്ധിച്ച വിശദാംശങ്ങൾ www.srccc.in എന്ന വെബ്സൈറ്റിൽ ലഭിക്കും. അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി ജൂലൈ 15. വിശദവിവരങ്ങൾക്ക് കാട്ടിക്കുളം ശ്രീ പ്രണവം യോഗ്യ വിദ്യാപീഠം എഡ്യൂക്കേഷണൽ ട്രസ്റ്റ്. ഫോൺ നമ്പർ 9495741785. മറ്റൊരു നമ്പർ 9037747522. സുൽത്താൻ ബത്തേരി നഗരസഭ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഓടപ്പള്ളം ചേനാട് ഗവൺമെന്റ് ഹൈസ്കൂളിൽ താൽക്കാലിക അടിസ്ഥാനത്തിൽ കായിക അധ്യാപക നിയമനം നടത്തുന്നു. BPED അല്ലെങ്കിൽ MPED തത്തുല്യ യോഗ്യതയുള്ളവർക്കാണ് അവസരം. പ്രതിമാസ ഓണറേറിയം 15,000 രൂപ. താൽപ്പര്യമുള്ളവർ യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ, റേഷൻ കാർഡ് അല്ലെങ്കിൽ ആധാർ എന്നിവയുമായി 9:30 സുൽത്താൻ ബത്തേരി നഗരസഭാ ഓഫീസിൽ അഭിമുഖത്തിനെത്തണം. ഫോൺ നമ്പർ 9447887798.
0: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. സേവന വാർത്തകൾ
1: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
5: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം

0: സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
1: Regal Jewelers manufactures and wholesalers. Regal Jewelers, Thrissur, Edappal, Kuttanad, Kochi, Thiruvananthapuram, Kozhikode and Kannur.
2: ആകാശവാണി കോഴിക്കോട്. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ, തിരുവനന്തപുരം റിലേ.
3: ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ. ആകാശവാണി
4: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. 3 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓസ്ട്രേലിയയിലെത്തി. ഇന്ത്യ ഓസ്ട്രേലിയ സിഇഒ ഫോറത്തിൽ പ്രധാനമന്ത്രി പങ്കെടുത്തു. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം ഇന്ന് കൊച്ചിയിൽ സമാപിക്കും. സംയുക്ത വനിതാ മന്ത്രിതല പ്രമേയത്തിന്റെ കരട് അവതരിപ്പിക്കും. വയനാട് ദുരന്തത്തിൽ കാണാതായവർക്കായി തിരച്ചിൽ തുടരുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ശാസ്ത്രീയ പരിശോധനയ്ക്കും നിയമപരമായ നടപടികൾക്കും തീരുമാനം. ഇറാനെതിരെ വീണ്ടും ശക്തമായ വ്യോമാക്രമണവുമായി അമേരിക്ക. ശക്തമായി അപലപിച്ച് ഇന്ത്യ. കേരളത്തിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യത. മലപ്പുറം മുതൽ കാസർഗോഡ് വരെ മഞ്ഞ് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആദ്യ ക്വാർട്ടർ ഫൈനലിൽ ഫ്രാൻസ് ഇന്ന് രാത്രി മൊറോക്കോയെ നേരിടും. വാർത്തകൾ വിശദമായി. 3 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓസ്ട്രേലിയയിലെത്തി. ഇന്ത്യ ഓസ്ട്രേലിയ സിഇഒ ഫോറത്തിൽ പ്രധാനമന്ത്രി പങ്കെടുത്തു. ഇന്ത്യ ഓസ്ട്രേലിയ സമഗ്ര തന്ത്രപ്രധാന പങ്കാളിത്തത്തിന് പുതിയ ഊർജ്ജം പകർന്നുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസും തമ്മിലുള്ള വാർഷിക ഉച്ചകോടി ഇന്ന് മെൽബണിൽ നടക്കും. വിശദാംശങ്ങളിലേക്ക്.
5: വ്യാപാരം, പ്രതിരോധം, തന്ത്രപ്രധാന സാങ്കേതിക വിദ്യകൾ, വിദ്യാഭ്യാസം, ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾ തമ്മിലുള്ള ബന്ധം എന്നിവ ശക്തമാക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാകും ചർച്ച. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്തോനേഷ്യയിലെ പര്യടനം പൂർത്തിയാക്കിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ വൈകുന്നേരം മെൽബണിലെത്തിയത്. ഇരു രാജ്യങ്ങളിലെയും പ്രമുഖ വ്യവസായ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുന്ന പ്രധാനമന്ത്രി മെൽബണിലെ ഇന്ത്യൻ സമൂഹത്തെയും അഭിസംബോധന ചെയ്യും. കഴിഞ്ഞ 1 പതിറ്റാണ്ടിനിടെ പ്രധാനമന്ത്രി നടത്തുന്ന 3-ാമത്തെ ഓസ്ട്രേലിയൻ സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തിലുണ്ടായ പുരോഗതിയാണ് വ്യക്തമാക്കുന്നതെന്ന് ഓസ്ട്രേലിയയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ നാഗേഷ് സിംഗ് അഭിപ്രായപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
4: ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് ഒഡീഷയിലെ ഭുവനേശ്വർ സന്ദർശിക്കും. ഒഡീഷ കാർഷിക സാങ്കേതിക സർവകലാശാലയിൽ സുസ്ഥിര ആഴക്കടൽ മത്സ്യബന്ധനത്തിനുള്ള അനുമതി പത്രങ്ങൾ വിതരണം ചെയ്യുന്ന ദേശീയ ലോഞ്ചിംഗ് പരിപാടിയിൽ അദ്ദേഹം മുഖ്യാതിഥിയാകും. ചടങ്ങിൽ ഒഡീഷ ഡീപ് സീ ഫിഷിംഗ് മിഷൻ രേഖയും ഉപരാഷ്ട്രപതി പ്രകാശനം ചെയ്യും. തുടർന്ന് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ചിന്റെ 15-ാമത് ബിരുദദാന ചടങ്ങിലും അദ്ദേഹം പങ്കെടുക്കും. 23-ാമത് ഇന്ത്യ മ്യാൻമാർ ദേശീയ ഉന്നതതല യോഗം ന്യൂഡൽഹിയിൽ സമാപിച്ചു. 2 ദിവസം നീണ്ടുനിന്ന ചർച്ചകളിൽ ഉഭയകക്ഷി സുരക്ഷാ സഹകരണം, നിലവിലെ ചർച്ചാ സംവിധാനങ്ങളുടെ പുരോഗതി എന്നിവ വിലയിരുത്തി. ഭീകരവാദം, അതിർത്തി കടന്നുള്ള കുറ്റകൃത്യങ്ങൾ, മയക്കുമരുന്ന്, ആയുധങ്ങൾ എന്നിവയുടെ കടത്ത്, മനുഷ്യക്കടത്ത്, സൈബർ കുറ്റകൃത്യങ്ങൾ തുടങ്ങിയവ തടയുന്നതിൽ സംയുക്തമായി സഹകരിക്കാൻ ഇരുരാജ്യങ്ങളും തീരുമാനിച്ചു. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം ഇന്ന് കൊച്ചിയിൽ സമാപിക്കും. വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് ശേഷമാണ് ബുധനാഴ്ച മന്ത്രിതല യോഗം ആരംഭിച്ചത്. സംയുക്ത പ്രഖ്യാപനത്തിന്റെ കരട് രൂപത്തിന്മേൽ വിവിധ രാജ്യങ്ങളിലെ പ്രതിനിധികൾ ചർച്ചകൾ നടത്തിയിരുന്നു. സമാപന ദിവസമായ ഇന്ന് സംയുക്ത വനിതാ മന്ത്രിതല പ്രമേയത്തിന്റെ കരട് അവതരിപ്പിക്കും. കേന്ദ്ര വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി അന്നപൂർണ ദേവിയെ സന്ദർശിച്ച് സംസ്ഥാനത്തിനുള്ള കേന്ദ്ര സഹായം ഉറപ്പാക്കണമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ അഭ്യർത്ഥിച്ചു. വകുപ്പിന്റെ വിവിധ ആവശ്യങ്ങൾ അടങ്ങുന്ന മെമ്മോറാണ്ടം ശ്രീമതി ബിന്ദു കൃഷ്ണ കേന്ദ്രമന്ത്രിക്ക് കൊച്ചിയിൽ കൈമാറി. വനിതാ ശിശു വികസന വകുപ്പിന് ലഭിക്കേണ്ട കുടിശ്ശികയുള്ള കേന്ദ്ര ഫണ്ടുകൾ ലഭ്യമാക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഈ മാസം 17-18 തീയതികളിൽ നടത്താനിരിക്കുന്ന CSIR UGC നെറ്റ് പരീക്ഷയുടെ അഡ്വാൻസ് സിറ്റി ഇന്റിമേഷൻ സ്ലിപ്പ് പുറത്തുവിട്ടു. പരീക്ഷാ കേന്ദ്രം ഏത് നഗരത്തിലാണെന്ന് അറിയാൻ CSIRnet.nta.nic.in എന്ന വെബ്സൈറ്റിൽ നിന്നും പരീക്ഷാർത്ഥികൾക്ക് സ്ലിപ്പുകൾ ഡൌൺലോഡ് ചെയ്യാം. പിനാക്ക ദീർഘദൂര ഗൈഡഡ് റോക്കറ്റ് DRDO വിജയകരമായി പരീക്ഷിച്ചു. ഒഡീഷയിലെ ചാന്ദിപൂരിലുള്ള ഇന്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ചിലായിരുന്നു പരീക്ഷണ വിക്ഷേപണം. ആർമമെന്റ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റ്, ഹൈ എനർജി മെറ്റീരിയൽസ് റിസർച്ച് ലബോറട്ടറി എന്നിവയുടെ സഹകരണത്തോടെയാണ് പിനാക്ക ദീർഘദൂര ഗൈഡഡ് റോക്കറ്റ് വികസിപ്പിച്ചിരിക്കുന്നത്. പരീക്ഷണ വിജയത്തിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് DRDOയെ അഭിനന്ദിച്ചു. ലോകത്തിലെ അതിവേഗം വളരുന്ന സമ്പദ്വ്യവസ്ഥ എന്ന പദവി നിലനിർത്തിക്കൊണ്ട് ഇന്ത്യ ഈ വർഷം 7% സാമ്പത്തിക വളർച്ച കൈവരിക്കുമെന്ന് അന്താരാഷ്ട്ര നാണയനിധി IMF പുറത്തുവിട്ട ഏറ്റവും പുതിയ വേൾഡ് ഇക്കണോമിക് ഔട്ട്ലുക്ക് അപ്ഡേറ്റ് റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. ചൈന

0: വർഷം 4.6% അമേരിക്ക 2.3% നിരക്കിൽ വളർച്ച കൈവരിക്കും. ഐക്യരാഷ്ട്രസഭ, ബ്രിക്സ്, യൂറോപ്യൻ യൂണിയൻ, ഷാങ്ഹായ് സഹകരണ സംഘടന തുടങ്ങിയ വേദികളിൽ ഭീകരവിരുദ്ധ സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള പ്രതിബദ്ധത ആവർത്തിച്ച് ഇന്ത്യയും റഷ്യയും. ന്യൂഡൽഹിയിൽ ചേർന്ന ഇന്ത്യ റഷ്യ സംയുക്ത ഭീകരവിരുദ്ധ പ്രവർത്തന സമിതിയുടെ 14th യോഗത്തിലാണ് ഇരുരാജ്യങ്ങളും നിലപാട് വ്യക്തമാക്കിയതെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. അതിർത്തി കടന്നുള്ള ഭീകരവാദം ഉൾപ്പെടെ എല്ലാ തരത്തിലുള്ള ഭീകരതയെയും ഇരുരാജ്യങ്ങളും ശക്തമായി അപലപിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് കോഴിക്കോട്, വയനാട്, മലപ്പുറം ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധിയാണ്. വയനാട് ദുരന്തത്തിൽ കാണാതായവർക്കായി തിരച്ചിൽ തുടരുമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. ഇന്ന് പുഴയിലേക്ക് കൂടി തിരച്ചിൽ വ്യാപിപ്പിക്കുമെന്നും കള്ളാടി ദുരന്തത്തിന്റെ അവലോകന യോഗത്തിന് ശേഷം വാർത്താസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു. സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ തുടർ നിർമ്മാണ പ്രവർത്തനങ്ങൾ അനുവദിക്കുകയുള്ളൂ എന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. ഓണത്തോടനുബന്ധിച്ച് ദക്ഷിണ റെയിൽവേ ഏർപ്പെടുത്തുന്ന സ്പെഷ്യൽ ട്രെയിനുകൾക്കായുള്ള റിസർവേഷൻ ഇന്ന് രാവിലെ 8 ആരംഭിക്കും. 3 സ്പെഷ്യൽ ട്രെയിനുകളുടെ വിവരങ്ങളാണ് റെയിൽവേ പ്രഖ്യാപിച്ചിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം. പള്ളുരുത്തി.
2: മംഗലാപുരത്ത് നിന്ന് കോഴിക്കോട്, പാലക്കാട് വഴി ചെന്നൈയിലേക്ക് തിങ്കളാഴ്ചകളിലും തിരിച്ച് ബുധനാഴ്ചകളിലുമുള്ള സ്പെഷ്യൽ ട്രെയിനുകൾ ജൂലൈ 13 മുതൽ സെപ്റ്റംബർ 1 വരെയാണ്. ചെന്നൈയിൽ നിന്ന് പാലക്കാട്, എറണാകുളം, കോട്ടയം വഴി കൊല്ലത്തേക്ക് ബുധനാഴ്ചകളിലും തിരിച്ച് വെള്ളിയാഴ്ചകളിലുമുള്ള സ്പെഷ്യൽ ട്രെയിനുകൾ ആഗസ്റ്റ് 12 മുതൽ സെപ്റ്റംബർ 3 വരെയാണ്. തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലം ചെങ്കോട്ടം വഴി താമ്പരത്തിനും ബുധനാഴ്ചകളിലും തിരിച്ച് വെള്ളിയാഴ്ചകളിലുമുള്ള ട്രെയിൻ ആഗസ്റ്റ് 12 മുതൽ സെപ്റ്റംബർ 3 വരെയാവും.
0: ഓപ്പറേഷൻ തൂഫാന് പിന്തുണ തേടി കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാറുമായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല കൂടിക്കാഴ്ച നടത്തി. ലഹരി മരുന്നുകളുടെ വിൽപ്പനയ്ക്കും വ്യാപനത്തിനുമെതിരെ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാന് കർണാടക സർക്കാരിന്റെ പൂർണ്ണ പിന്തുണയുണ്ടാകുമെന്ന് ശ്രീ ശിവകുമാർ പറഞ്ഞു. അതേസമയം ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGP മാരുടെ യോഗം നാളെ ചേരും. തിരുവനന്തപുരത്ത് പോലീസ് ആസ്ഥാനത്താണ് യോഗം. ലോകകപ്പ് ഫുട്ബോളിലെ ആവേശ പോരാട്ടം അവസാന 8 ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 1:30 ബോസ്റ്റൺ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ആദ്യ ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ മുൻ ചാമ്പ്യന്മാരായ ഫ്രാൻസ് ആഫ്രിക്കൻ കരുത്തരായ മൊറോക്കോയെ നേരിടും. അടുത്ത ദിവസങ്ങളിൽ സ്പെയിൻ ബെൽജിയത്തെയും ഇംഗ്ലണ്ട് നോർവേയെയും നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന സ്വിറ്റ്സർലാന്റിനെയും നേരിടും. ഈ മാസം 15-16 തീയതികളിലാണ് സെമിഫൈനൽ. 20 ഫുട്ബോൾ ലോകം കാത്തിരിക്കുന്ന കലാശപ്പോരാട്ടം. ഇറാനെതിരെ വീണ്ടും ശക്തമായ വ്യോമാക്രമണവുമായി അമേരിക്ക. ഇതോടെ പശ്ചിമേഷ്യ വീണ്ടും യുദ്ധഭീതിയിലായി. US വ്യോമാക്രമണങ്ങളെ ഇന്ത്യ ശക്തമായി അപലപിച്ചു. നയതന്ത്ര ചർച്ചകളിലൂടെ പ്രശ്നപരിഹാരം കണ്ടെത്തണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടു. വിശദാംശങ്ങളിലേക്ക്.
3: താൽക്കാലിക വെടിനിർത്തൽ കരാർ അവസാനിച്ചതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഇറാനെതിരെ US സൈന്യം വീണ്ടും ശക്തമായ വ്യോമാക്രമണം നടത്തിയത്. ബുഷഹർ, ചബഹർ, ബന്ദ്രബാസ്, സിരിക്, ജാസ്ക്, അബു മുസ ദ്വീപ് ഉൾപ്പെടെയുള്ള തന്ത്രപ്രധാന തീരദേശ നഗരങ്ങളിലാണ് US പോർവിമാനങ്ങൾ ബോംബിട്ടത്. ഹോർമൂസ് കടലിടുക്കിലൂടെ പോകുന്ന കപ്പലുകൾക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണങ്ങൾക്കുള്ള മറുപടിയായാണ് ഈ സൈനിക നടപടിയെന്ന് അമേരിക്ക വ്യക്തമാക്കി. ഇറാന് ശക്തമായ തിരിച്ചടി നൽകുമെന്ന് പ്രഖ്യാപിച്ച ട്രംപ്, ഇത് പൂർണ്ണമായ യുദ്ധത്തിലേക്ക് വഴിമാറില്ലെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ഭീഷണിക്ക് വഴങ്ങില്ലെന്നും ശക്തമായ തിരിച്ചടിയുണ്ടാകുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകി. അതേസമയം അമേരിക്കയും ഇസ്രയേലും ചേർന്ന് നടത്തിയ ആക്രമണത്തിന്റെ ആദ്യ ദിവസം കൊല്ലപ്പെട്ട ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയിയുടെ ഭൌതിക ശരീരം ഇന്ന് ജന്മനാടായ മഷാദിൽ സംസ്കരിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഇന്ത്യ ഇംഗ്ലണ്ട് 2020 പരമ്പരയിലെ 4 മത്സരം ഇന്ന് രാത്രി ബ്രിസ്റ്റോളിലെ കൌണ്ടി ഗ്രൌണ്ടിൽ നടക്കും. ഇന്ത്യൻ സമയം രാത്രി 10 മത്സരം ആരംഭിക്കുന്നത്. പരമ്പരയിൽ ഒറ്റ ജയം പോലുമില്ലാത്ത ഇന്ത്യയ്ക്ക് ഇന്ന് ജയം അനിവാര്യമാണ്. ബാറ്റിംഗ് നിരയുടെ തുടർച്ചയായ പരാജയം ഇന്ത്യയ്ക്ക് തിരിച്ചടിയാകുന്ന സാഹചര്യത്തിൽ സഞ്ജു സാംസൺ ഇന്നത്തെ പ്ലേയിംഗ് ഇലവനിലേക്ക് മടങ്ങിയെത്തുമോ എന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. വിംബിൾഡൺ ജൂനിയർ ടെന്നീസിൽ ചരിത്ര നേട്ടവുമായി ഇന്ത്യയുടെ അർണവ് പാപ്പർക്കർ ക്വാർട്ടർ ഫൈനലിൽ കടന്നു. പ്രീ ക്വാർട്ടറിൽ ജപ്പാന്റെ റിയോ തബാത്തയെ നേരിട്ടുള്ള സെറ്റുകൾക്ക് തകർത്താണ് 18-കാരനായ അർണവ് അവസാന 8 ഇടം പിടിച്ചത്. 36 ശേഷമാണ് ആൺകുട്ടികളുടെ സിംഗിൾസിൽ ഒരു ഇന്ത്യൻ താരം ഈ നേട്ടം സ്വന്തമാക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓസ്ട്രേലിയയിലെത്തി. ഇന്ത്യ ഓസ്ട്രേലിയ സിഇഒ ഫോറത്തിൽ പ്രധാനമന്ത്രി പങ്കെടുത്തു. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം ഇന്ന് കൊച്ചിയിൽ സമാപിക്കും. സംയുക്ത വനിതാ മന്ത്രിതല പ്രമേയത്തിന്റെ കരട് അവതരിപ്പിക്കും.

0: വയനാട് ദുരന്തത്തിൽ കാണാതായവർക്കായി തിരച്ചിൽ തുടരുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ശാസ്ത്രീയ പരിശോധനയ്ക്കും നിയമപരമായ നടപടികൾക്കും തീരുമാനം. ഇറാനെതിരെ വീണ്ടും ശക്തമായ വ്യോമാക്രമണവുമായി അമേരിക്ക. ശക്തമായി അപലപിച്ച് ഇന്ത്യ. കേരളത്തിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യത. മലപ്പുറം മുതൽ കാസർഗോഡ് വരെ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആദ്യ ക്വാർട്ടർ ഫൈനലിൽ ഫ്രാൻസ് ഇന്ന് രാത്രി മൊറോക്കോയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി കോഴിക്കോട്.
2: English matters.
3: Whosoever, whosoever, whosoever means the same as whoever. ആരായാലും എന്നാണ് അർത്ഥം. Whoever എന്ന അതേ അർത്ഥമാണ് whosoever. I am not afraid whoever he may be. അവൻ ആരായിരുന്നാലും എനിക്ക് പേടിയില്ല. The sentence can be said using whosoever with no change in meaning. ഇതേ വാക്യം whosoever ഉപയോഗിച്ച് യാതൊരു അർത്ഥവ്യത്യാസവും ഇല്ലാതെ പറയാം. I am not afraid whosoever he may be. Whosoever is used less these days. Whomsoever, whomsoever, whomsoever. Whomsoever means the same as whoever and whosoever. ആരായാലും എന്നാണ് whomsoever എന്ന പദത്തിന്റെ അർത്ഥം. Whoever, whosoever എന്ന അതേ അർത്ഥം തന്നെയാണ് whomsoever എന്നതിനും. എന്നാൽ whomsoever എന്ന പദത്തിന് ഔപചാരികത കൂടുതലാണ്. Whomsoever means the same as whoever and whosoever. But whomsoever is considered to be more formal than the other two, that is whoever and whosoever. Hope you are familiar with the phrase to whomsoever it may concern. TO2WHOMSOEVER, whomsoever, IT MAY, may, CONCERN, concern. To whomsoever it may concern. This is a phrase we write at the start of a formal letter or notice when we do not know exactly who it should be sent to.
4: കൃത്യമായി ആരെയാണ് അഭിസംബോധന ചെയ്യുന്നത് അഥവാ ആർക്കാണ് സമർപ്പിക്കുന്നത് എന്ന് വ്യക്തതയില്ലെങ്കിൽ ഉപയോഗിക്കുന്ന ഫ്രേസ് ആണ് ടു ഹൂംസോഎവർ ഇറ്റ് മേ കൺസേൺ. പ്രിയ കൂട്ടുകാരെ, ഈ പരിപാടി തയ്യാറാക്കുമ്പോൾ എപ്പോഴും ഞാൻ എൻ്റെ ശ്രോതാക്കളെ മനസ്സിൽ വയ്ക്കാറുണ്ട്, നിങ്ങൾ ആരായിരുന്നാലും. ഡിയർ ഫ്രണ്ട്സ്, വൈൽ പ്രിപ്പയറിംഗ് ദിസ് പ്രോഗ്രാം ഐ ഓൾവേസ് കീപ് ഇൻ മൈൻഡ് മൈ ലിസ്ണേഴ്സ് whosoever യു ആർ.
2: English Matters, presented by Smita Manikoth.
1: Novel Time, Pattunool Puru, Rajana S. Harish.
5: വിജയൻ എപ്പോഴാണ് പോയത്? അവൻ വല്ലതും കഴിച്ചിട്ടാണോ പോയത്? വല്യമ്മ ഉത്കണ്ഠയോടെ ചോദിച്ചു. വല്യച്ഛൻ തലപൊക്കി ആകാംക്ഷയോടെ നോക്കി. ഞാൻ കണ്ടില്ല, സാംസ പറഞ്ഞു. ഇന്നലെ അവൻ എപ്പോഴാണ് വന്നത്? രാത്രി വല്ലതും കഴിച്ചോ, അതോ കഴിക്കാതെ കയറി കിടന്നോ? വല്യമ്മ ഉത്കണ്ഠയോടെ ചോദിച്ചു. വല്യച്ഛൻ ഉത്കണ്ഠയോടെ നോക്കി. ഞാൻ കണ്ടില്ല, സാംസ പറഞ്ഞു. അട, തിന്നോണ്ട് നിൽക്കാതെ വെക്കം ചെല്ല്, വല്യച്ഛൻ പറഞ്ഞു. വേഗം ചെല്ല്, വല്യമ്മയും പറഞ്ഞു. സാംസ അടകടിച്ചുകൊണ്ട് പറമ്പ് മുറിച്ചു കടന്നു. അടയുടെ മധുരമില്ലാത്ത ചുറ്റുവട്ടങ്ങൾ സാംസ ആദ്യം തിന്നു. വല്യച്ഛൻ നട്ട ചീരകളുടെ അടുത്തെത്തിയപ്പോൾ ശർക്കരയുള്ള നടുഭാഗമെത്തി. അവിടെ നിന്ന് സാംസ വലിയ നാരകത്തിലേക്ക് നോക്കി. നാരങ്ങകൾ ഇടത്തരം പന്തിൻ്റെ വലിപ്പമായി വരുന്നു, മൂത്തിട്ടില്ല. വേഗം ചെല്ല്, വല്യച്ഛൻ പുറകിൽ നിന്ന് വിളിച്ചു പറഞ്ഞു. സാംസ നടന്ന് രണ്ടാമത്തെ പറമ്പിലെത്തി. ഈ നടപ്പിനിടെ അവൻ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം അതാണ്. ചുവട്ടിൽ ചക്ക ചീഞ്ഞു വീണ

0: രണ്ട് പ്ലാവുകൾ, കുറേ വട്ടമരങ്ങൾ, പഴുത്ത കായുള്ള പാണലുകൾ, എല്ലാം കാടുപോലായതിൻ്റെ നടുക്ക് പഴയൊരു വീടിൻ്റെ അവശേഷിപ്പായ തറയുണ്ട്. തറയുടെ മേലും കാടുണ്ട്. ആ വീടിൻ്റെ കട്ടിളയാണ് സാംസയുടെ ഇപ്പോഴത്തെ വീടിൻ്റെ അടുക്കളപ്പടി. ഈ വീട് പൊളിച്ചപ്പോൾ അച്ഛൻ വാങ്ങിയതാണ്. സാംസ തറയിലേക്ക് കയറി ചുറ്റും നോക്കി. ഇപ്പോൾ അവനെ ആരും കാണുന്നില്ല. സാംസ ആ അടുക്കളപ്പടിയിരുന്ന സ്ഥലമാണെന്ന് വിചാരിച്ച് ഒരു സ്ഥലത്തിരുന്നു. അവിടം സ്വന്തം വീടിൻ്റെ അടുക്കളപ്പടിയാണെന്ന് സങ്കല്പിച്ചു. അടയുടെ മധുരമുള്ള ബാക്കി ഭാഗം തിന്നു തുടങ്ങി. അവൻ ശ്രദ്ധിച്ചു, ചുറ്റും നോക്കി. പൊളിച്ചു നീക്കിയ ആ പഴയ വീട് അങ്ങനെ തന്നെ അവിടെയുണ്ടെന്ന് വിചാരിച്ചു. മെഴുകിയ രണ്ട് മുറികൾ, അടുക്കള, ഇറയം, കല്ലുകെട്ടി കുമ്മായവും മണലും ചേർത്ത് തേച്ച ഭിത്തി, മുകളിൽ ഓട്, പാത്രങ്ങൾ, കട്ടിലുകൾ, അലമാരി, കസേര എന്നിവയൊക്കെ പുറത്തേക്ക് നീക്കിയിട്ടിട്ടുണ്ട്. അട തിന്നു തീർത്ത് സാംസ പുറത്തേക്കിറങ്ങി. വീടിൻ്റെ മുറ്റത്ത് അയൽപ്പക്കക്കാർ കുറച്ചുപേർ കൂടിയിട്ടുണ്ട്. അവരുടെ നടുക്ക് നിൽക്കുകയാണ് ആ വീട്ടുകാർ. അച്ഛൻ, അമ്മ, മൂന്ന് മക്കൾ. അമ്മ കരയുന്നുണ്ട്. അച്ഛൻ പോയിട്ട് ഉടനെ വരാമെന്ന് പറയുന്നു. ദൂരെ എല്ലാവരും കുടിയേറുന്ന വടക്കൻ നാടുവരെ പോയി അവിടെ ഒരു സ്ഥലം കണ്ടുപിടിച്ചിട്ട് വരാം. വീട് പൊളിച്ചു വിൽക്കാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. തിരിച്ചു വന്നിട്ട് സ്ഥലം വിൽക്കാം. അവർ പോകാനുള്ള ലോറി സാധനങ്ങൾ കയറ്റി അകലെയുള്ള വഴിയിൽ നിൽപ്പുണ്ട്. പൊയ്ക്കോളൂ, രാത്രിയാകാൻ നിൽക്കണ്ട, ചുറ്റുമുള്ളവർ പറഞ്ഞു. ചുറ്റുമുള്ളവരുടെ കൂടെ വല്യച്ഛനുണ്ട്. വല്യച്ഛൻ്റെ കൂടെ സാംസ ഇല്ല. കാരണം അന്ന് സാംസ ഇല്ല, അവനുണ്ടായിട്ടില്ല. സാംസ പൊളിച്ച വീടിൻ്റെ കാടുപിടിച്ച തറയിൽ നിന്നിറങ്ങി. അട പറ്റിയ കൈ ഇലകളിൽ തുടച്ചു. ആ വീട്ടുകാർ പിന്നെ തിരിച്ചു വരാത്തതിനെപ്പറ്റി ആലോചിച്ചു. പിന്നെയും പിന്നെയും ആലോചിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ വീട് പൊളിക്കാൻ വന്നവരിൽ നിന്ന് അച്ഛൻ ആ കട്ടിളപ്പടി വാങ്ങി. അത് അവരുടെ വീട് പണിക്ക് ഉപയോഗിച്ചു. അത്തരം പല വീടിൻ്റെ കട്ടിളകളും ജനലുകളും ചേർന്നതാണ് സാംസയുടെ വീട്. അതിനൊന്നും ഒരേ പൊക്കമല്ല. ചിലതിൽ തലയിടിക്കും, ചിലതിൽ കാൽ തട്ടും. മൂന്ന് പറമ്പുകൾ, രണ്ട് ഇടവഴികൾ, ഒരമ്പലത്തിൻ്റെ മുറ്റം, പച്ചക്കറി കൃഷി ചെയ്യുന്ന ചെറിയ പാടം, ഇത്രയുമൊക്കെ കടന്ന് സാംസ 11 മണിയോടെ കടയിലെത്തി. മര്യാദയ്ക്ക് നടന്നിരുന്നെങ്കിൽ എത്രയോ മുൻപേ എത്തേണ്ടതാണ്.
1: നോവൽ ടൈം, പട്ടുനൂൽ പുഴു, രചന എസ് ഹരീഷ്, അവതരണം ബോബി സി മാത്യു.

ജൂലൈ 9 കർണാടക സംഗീതജ്ഞനും പ്രശസ്ത പിന്നണി ഗായകനുമായ പി ഉണ്ണികൃഷ്ണന്റെ ജന്മദിനം. 1996 ഭരതൻ സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ ചിത്രമായ ദേവരാഗത്തിൽ നിന്നും ചിത്രയും പി ഉണ്ണികൃഷ്ണനും ആലപിച്ച ഒരു യുഗ്മഗാനമാണ് ഇന്നത്തെ ഗാനം. MD രാജേന്ദ്രന്റെ വരികൾക്ക് ഈണം പകർന്നത് MM കീരവാണി.

0: രാഗപരാഗം. പാട്ടിലെ രാഗസാന്നിധ്യം. അവതരണം നന്ദു കർത്ത.
1: ഇന്നത്തെ രാഗം സുരുട്ടി.

സുരുട്ടി 28-ാമത് മേളകർത്ത രാഗമായ ഹരികാംബോജിയുടെ ജന്യമായിട്ടാണ് കരുതപ്പെടുന്നത്. മധ്യമാവധി രാഗവുമായി സുരുട്ടിക്ക് ഒരു ചെറിയ സാമ്യമുണ്ട്. ആരോഹണം മധ്യമാവധിയുടേത് തന്നെയാണ്. അവരോഹണത്തിലായപ്പോഴേക്കും ദൈവതവും അന്തരഗാന്ധാരവും ശുദ്ധമധ്യമവും ചേർത്തു. സുരുട്ടിയുടെ രാഗഛായ മുഴുവനായി കാണിക്കുന്ന രണ്ട് പ്രയോഗങ്ങളുണ്ട്. എന്നുള്ളതും എന്നുള്ളതും സ്വാതിനാൽ മഹാരാജാവിൻ്റെ ഒരു കോമ്പോസിഷൻ.

1975 പുറത്തിറങ്ങിയ കൊട്ടാരം വിൽക്കാനുണ്ട് എന്ന ചിത്രത്തിലെ ഒരു ഗാനമാണ് ഇന്ന് കേൾക്കാൻ പോകുന്നത്. സുരുട്ടി രാഗം അടിസ്ഥാനപ്പെടുത്തി ദേവരാജൻ മാസ്റ്റർ കമ്പോസ് ചെയ്ത ഈ ഗാനം എഴുതിയിട്ടുള്ളത് വയലാറും പാടിയിട്ടുള്ളത് ശ്രീ യേശുദാസുമാണ്.

0: ഇളയ നില, ഇളയരാജയുടെ അതിശയ ലോകം.
1: ആയിരത്തി തൊള്ളായിരത്തി 1982 മോഹൻ സംവിധാനം ചെയ്ത് റിലീസായ ആലോലം എന്ന ചിത്രത്തിന്റെ ടൈറ്റിൽ സോങ്. ചിത്രത്തിലുടനീളം അനുഭവവേദ്യമായ കേരളീയതയെ പ്രതിഫലിപ്പിക്കുന്ന ഒന്നാണ്. ഗാനരചനയിലും സംഗീത നിർവഹണത്തിലും ആലാപനത്തിലും അത് ഒരുപോലെ പ്രകടമാണ് താനും. ഈ പാട്ടെഴുതിയത് കാവാലം നാരായണ പണിക്കർ. പാട്ടിനിടയിൽ ജയദേവരുടെ അഷ്ടപതി ഖണ്ഡങ്ങളും വിളക്കി ചേർത്തിരിക്കുന്നു. ആലാപനം യേശുദാസ്, കാവാലം.

0: രചന സത്യകുമാർ കൃഷ്ണൻ. രത്നം
1: ഇളയ നില ഇളയരാജയുടെ അതിശയ ലോകം.
2: ഇനി ഉറുമി എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം, മഞ്ചേരി പാടിയത്.

0: ആകാശവാണി കോഴിക്കോട്. ഇനി 8 മണിക്ക് ഹിന്ദിയിലും 8:15 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ.
1: Catch the rain.

0: 8 സെക്കൻഡ്.
1: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
2: ലോകകപ്പ് ഫുട്ബോൾ ആവേശത്തിനിടയിൽ കോഴിക്കോട് ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ നടക്കുന്ന സോക്കർ ചിത്രപ്രദർശനം വെയ്റ്റിംഗ് ഫോർ ഗോൾ ശ്രദ്ധേയമാകുന്നു. ദിലീപ് കീഴൂരാണ് ഈ ചിത്രപ്രദർശനവുമായി എത്തുന്നത്. വെയ്റ്റിംഗ് ഫോർ ഗോൾ ചിത്രപ്രദർശനത്തെക്കുറിച്ച് ദിലീപ് കീഴൂർ.
3: ഈ വർഷത്തെ ലോകകപ്പ് ഫുട്ബോൾ മത്സരത്തോടനുബന്ധിച്ച് ഞാനൊരു ചിത്രപ്രദർശനം ഒരുക്കുന്നുണ്ട്. അതിൻ്റെ പേര് വെയ്റ്റിംഗ് ഫോർ ഗോൾ എന്നാണ്. അങ്ങനൊരു ചിത്രപ്രദർശനം നടത്താൻ എന്നെ പ്രേരിപ്പിച്ച ഒരു സംഗതി, എൻ്റെ കുട്ടിക്കാലത്തും പിന്നീടും ഒക്കെ, ഞാൻ ഭിന്നശേഷിക്കാരനാണ്. ഭിന്നശേഷിക്കാരനായി ഞാൻ കുട്ടിക്കാലത്ത് കളിക്കാൻ വേണ്ടിയിട്ട് പോയ സമയത്ത് ഇപ്പോൾ ആ കളിക്കറോഡിലൊക്കെ ഉണ്ടായ എക്സ്പീരിയൻസ്, പിന്നെ കുറേ കോളേജ് ടീമിലൊക്കെ കളിച്ചു. അതിനുശേഷം അതിൻ്റെ ഒരു ഫിലോസഫി ഉണ്ട്, സോക്കർ ഫിലോസഫി, അത് എനിക്ക് തന്ന ചില കാഴ്ചകളാണ് ചിത്രത്തിലൊക്കെ മുഴുവനായിട്ടുള്ളത്. ഞാനിപ്പോൾ ഒരു 30 മിക്സഡ് മീഡിയ അക്രിലിക് വാട്ടർ കളർ ഒക്കെ ബേസ് ചെയ്തിട്ടുള്ള പെയിൻറ്റിംഗ് ആണ് എക്സിബിറ്റ് ചെയ്തത്. ഇത് ശരിക്കും വെയ്റ്റിംഗ് ഫോർ ഗോദോ എന്ന് പറഞ്ഞിരിക്കുന്ന സാമുവൽ ബക്കറ്റിൻ്റെ വിശ്വവിഖ്യാതമായ നാടകത്തിലെ രണ്ട് കഥാപാത്രങ്ങൾ എങ്ങനെ ഒരു പ്രതീക്ഷയെ കാത്തു നിൽക്കുന്നു എന്നതുപോലെ, ഇതിലെ സ്പോർട്സ് ക്ലബിലെ രണ്ട് കഥാപാത്രങ്ങൾ അവരുടെ പ്രതീക്ഷാ നിർഭരമായ ഫുട്ബോൾ കാലത്തെ കാത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ തീം എന്ന് പറയുന്ന ഒരു സംഗതി. അതിൽ വയലും പിന്നെ പലതരത്തിലുള്ള ഗ്രൗണ്ടുകളുണ്ട്, ചരല്, ചളി, കുന്നുംപുറം ഒക്കെ ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു സംഗതി. പിന്നെ വയലിൽ ഗ്രൗണ്ടിലുണ്ടാവുന്ന കളിക്കാരൊപ്പം ഉണ്ടാവുന്ന പുൽച്ചാടികൾ, പ്രാണികൾ, മത്സ്യങ്ങൾ, ഇഴജന്തുക്കൾ പോലെയുള്ള എല്ലാം അവിടെ, അതിൻ്റെ ഇക്കോസിസ്റ്റവും അടക്കമാണ് ഈ ചിത്രത്തിൽ വരച്ചിരിക്കുന്നത്. ഒപ്പം നമ്മുടെ കാലത്ത് ലോക നിലവാരത്തിലേക്കുള്ള കാൽപന്ത് കളിയിലേക്ക് എത്താനുള്ള അവരുടെ സ്വപ്നങ്ങളും ഉന്മാദങ്ങളുമാണ് ഈ ചിത്രത്തിൽ. ഞാൻ ആദ്യമായിട്ട് എക്സിബിഷൻ നടക്കുന്നത് 1992 ആണ്. അത് കോഴിക്കോട് ആർട്ട് ഗാലറി തന്നെ തെരുവിൻ്റെ വാതിലുകൾ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ചിത്രപ്രദർശനമായിരുന്നു. പിന്നീട് ഗ്രൂപ്പ് എക്സിബിഷൻ അടക്കം ഏതാണ്ട് 25 എക്സിബിഷൻ ഞാൻ ചെയ്തിട്ടുണ്ട്. ഗാലറികൾ പോലെയുള്ള ഇന്ന് വ്യത്യസ്തമായി തെരുവോര ചിത്രപ്രദർശനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ എൻ്റെ 2010 ഞാൻ പന്തിൻ്റെ പൊക്കൽക്കൊടിയിൽ എന്ന് പറഞ്ഞിട്ട് ആദ്യം ഒരു ഫുട്ബോൾ വിഷയമായിട്ട് ഒരു എക്സിബിഷൻ നടത്തിയിരുന്നു. അതിൻ്റെ ഇത്തിരി ചിത്രങ്ങൾ ഇതിൽ ഉൾച്ചേർത്തിട്ടുണ്ട്. ഞാൻ കൂടുതൽ ചെയ്യുന്നത് കഥകൾ ആസ്പദമാക്കിയിട്ടുള്ള, അപ്പോൾ ബഷീറിൻ്റെ മതിലുകൾ, ഒ ബി വിജയൻ്റെ കടൽ തീരത്ത്, പിന്നെ അങ്ങനെയുള്ള കഥകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ചിത്രങ്ങൾ വരച്ചിട്ട് എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും വേറൊരു തരത്തിലുള്ള ഒരു പൊളിറ്റിക്കൽ ഡിസീസ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള മറ്റൊരു എക്സിബിഷൻ്റെ തിരക്കിനും കൂടിയാണ്. ചിത്രകലയിലേക്ക് ഞാൻ വരുന്നതെന്ന് പറഞ്ഞാൽ, ശരിക്കും നമ്മുടെ സ്കൂളിലൊക്കെ ചുമരിലൊക്കെ കോറിയിട്ട വരകളൊക്കെ കാണുമ്പോഴാണ് നമ്മൾ വിചിത്രമായ ചില വരകൾ ചുമരുകളിലൊക്കെ കാണുമ്പോൾ അതിൻ്റെ ആകർഷണം തോന്നുകയും പിന്നീടും എല്ലാം നമ്മൾ വരച്ചു പഠിക്കുകയും ചെയ്തു. പക്ഷേ എനിക്ക് എൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ പഠിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് കാലിക്കറ്റ് ഫൈൻ ആർട്സ് സെൻ്ററിൽ വെച്ചിട്ട് ഞാൻ ചിത്രകല പെയിൻറ്റിങ്ങിൽ പഠിക്കുകയുണ്ടായിരുന്നത്. ഡ്രോയിങ് കോഴ്സ് കഴിഞ്ഞു, KGSE ഇൻ ഫൈൻ ആർട്സ് ഡിപ്ലോമ കോഴ്സ് കഴിഞ്ഞു. അതിനുശേഷം ഞാൻ കുറേ എൻ്റെ സുഹൃത്തുക്കളൊക്കെ BFA MFA പഠിക്കുന്ന സുഹൃത്തുക്കളുണ്ട്. അവരോടൊപ്പം തന്നെ ചിത്രകലേൻ്റെ അന്വേഷണങ്ങളുമായി ബന്ധപ്പെട്ട് കൂടുതൽ കേരളത്തിൻ്റെ ചിത്രകലയായി, ലോക ചിത്രകലയായി ബന്ധപ്പെട്ടൊക്കെ ഡിസ്കഷൻസ് ഒക്കെയാണ്. ഞാൻ ഏതാണ്ട് 2500 ചിത്രങ്ങൾ പ്രിൻറ്റ് മീഡിയയിൽ വരച്ചിട്ടുണ്ട്, പുസ്തകത്തിലും മാഗസിനിലും ഒക്കെ ആയിട്ട് വരച്ചിട്ടുണ്ട്. ഒരുപാട് പുസ്തകത്തിൻ്റെ കവറൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഇപ്പോഴും എന്താ പറയുക, പുതിയ തലം കണ്ടംപററി ആർട്ട് സമകാലിക ചിത്രകലകളെ ആരൊക്കെ ലോകത്തിൽ വരുന്നത് എന്നുള്ളതിൻ്റെ ഒരു കൗതുകമൊക്കെ ആയിട്ട് അന്വേഷിച്ച് നടക്കുന്ന ഒരു ചിത്രകാരൻ കൂടിയാണ്. ഇത്തവണത്തെ ലോകകപ്പിൻ്റെ ചിത്രങ്ങളുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ലോകകപ്പ് ഫുട്ബോളിനെ പറ്റി പറയാതിരിക്കാൻ പറ്റില്ല. കേരളത്തിൽ ഒരുപാട് ഫാൻസിൻ്റെ ചരിത്രം കുറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇഷ്ടപ്പെട്ട ടീമുമായി ബന്ധപ്പെട്ട് അർജന്റീന, പോർച്ചുഗൽ, സ്പെയിൻ, ബ്രസീൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രിയപ്പെട്ട ടീമുകളൊക്കെ തോറ്റുപോയ ഒരു സമയം കൂടിയാണിത്. അപ്പം ഞാൻ മിക്കവാറും ഫ്രാൻസിൻ്റെ ഒരു ടീമിനോടൊപ്പമാണുള്ളത്. ഒരേ രീതിയിൽ കളിക്കുന്ന ഒരാൾ പോയാൽ മറ്റൊരാളെന്ന് പറഞ്ഞിരിക്കുന്ന രീതിയിൽ എന്താണ് അതിൽ ഒരാളുണ്ട്. ഒരു ഏകപക്ഷീയമായ ഒരു ടീം ആയിട്ടുള്ളതല്ല. ഇപ്പം പേയോ ലീസയെ പോലെയുള്ള ഒരുപാട് ഡംബലെ പോലെയുള്ള കളിക്കാരുണ്ട്. ഇപ്പം നമ്മളിപ്പം മെയിനായിട്ട് കേരളത്തിൽ മെസ്സി, റൊണാൾഡോ, നെയ്മർ അങ്ങനെയുള്ള ആൾക്കാർ എടുത്തു കാട്ടുന്നത്. പക്ഷേ ആ വലിയ കളിക്കാരെ പിറകിൽ ഒരുപാട് യൂത്ത് ആയിട്ടുള്ള ഒരുപാട് മികച്ച കളിക്കാരുണ്ട്. അവർ ഇപ്പം എന്താ പറയുക, നോർവേൻ്റെ ഹാലൻഡ് ഒരു പ്രധാനപ്പെട്ട ഒരു കളിക്കാരനാണ്. ഹാലൻഡ് നോർവേനെ ഒറ്റയ്ക്ക് ചുള്ളേറ്റി കൊണ്ടുപോകണമെന്നെങ്കിൽ പറയാം. അപ്പം ഹാലൻഡ് ഒരു പ്രിയപ്പെട്ട കളിക്കാരനാണ്. എന്നാലും എബംപേ എന്നുള്ള കളിക്കാരന് അയാളുടെ സ്റ്റാമിന അതൊക്കെ ഭയങ്കര കൗതുകത്തോടെ നോക്കിക്കാണുന്നതാണ്. ഞാൻ ഫുട്ബോളിൻ്റെ ഒരു ഫിലോസഫി പല രീതിയിൽ കാണുന്നു. കാരണം ഫുട്ബോളിൽ എൻ്റെ ഫിലോസഫിയിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഫുട്ബോളിന് മുന്നേറ്റക്കാർ എന്ന് പറയുന്നൊരു ടീമുണ്ട്. അതായത് മുന്നോക്കക്കാർ എന്ന് പറയുന്ന പോലെ നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥയിൽ പിന്നെ ഒരു പിന്നോക്കക്കാരുണ്ട്, ഡിഫൻസ്, പിന്നെ ഒരു മധ്യ

0: മധ്യനിരയുണ്ട്, മധ്യവർഗം, പിന്നെ ഒരാളുണ്ട്, ഒറ്റപ്പെട്ട ഒരാൾ, ഒരു ഗോളി. ഇതാണ് അതിൻ്റെ സിസ്റ്റം. ഇത് ഒരു നമ്മുടെ സാമൂഹ്യ ഘടനയുടെ സിസ്റ്റമാണ് ഈ ഫുട്ബോളിലുള്ളത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പറയാം. അതിലുപയോഗിക്കുന്ന വാക്കുകൾ, ഫൗള്, പിന്നെ സമനില എന്നൊക്കെ, മനുഷ്യന് സമനില നഷ്ടപ്പെടുമ്പോഴാണ് പല സംഗതികളും ഉണ്ടാവുക. അപ്പോൾ ജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ വാക്കുകളുടെയും ഫിലോസഫി ഫുട്ബോളുമായി ബന്ധപ്പെട്ടുണ്ടായതും അതിൻ്റെ ചരിത്രമായിട്ടുണ്ടായിട്ടുമാണ്. ലോക ചരിത്രം മുതൽ ഇങ്ങോട്ട് ഫുട്ബോള് യുദ്ധത്തിൻ്റെ ആയാലും ഒക്കെ തന്നെ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ കളിക്കുമ്പോൾ യുദ്ധം എന്നാണ് പറയുന്നത്. അപ്പം ലോകയുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറ്റൊരു കാര്യമുണ്ട്, ലോക സിനിമയായി ബന്ധപ്പെട്ട് ഉണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ 10 സിനിമകളിൽ ഒന്ന് നരകത്തിലെ രണ്ട് ഇടവേളകൾ എന്ന് പറയുന്ന 2 ഹാഫ് ടൈംസ് ഇൻ ദ ഹെൽ എന്ന് പറയുന്ന സോൾട്ട് ആൻഡ് ഫൈബർ ഏതൊരു സിനിമയാണ്. അതിൽ ലോക 10 സിനിമ എടുത്തു നോക്കിയാൽ ആ സിനിമയുണ്ട്. അങ്ങനെ അത്രയും ഫിലോസഫി ഈ ഫുട്ബോളിൽ ഉൾച്ചേർന്ന് കിടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ശരിക്കും അത് പഠിക്കുമ്പോൾ അത് മനസ്സിലാവും. ശരിക്കും അത് പിന്നെ ഒരു പഠന വിഷയമായി മാറേണ്ടതാണ്, കേരളത്തിൽ മാറേണ്ടതാണ്. ഒരു പക്ഷേ അന്വേഷകരുണ്ട്. പക്ഷേ ഈ എൻ്റെ എക്സിബിഷൻ ഒരു സംഗതി എന്ന് പറഞ്ഞാൽ അത് പ്രതീക്ഷ ക്ലബ്ബാണ്. പ്രതീക്ഷയാണ് നമ്മുടെ പുതിയ കളിക്കാർ വളരണം. അതോടൊപ്പം തന്നെ ഗ്രൗണ്ടുകൾ ഉണ്ടാവണം. ഗ്രൗണ്ടുകളില്ല എന്നുള്ളതാണ് നമുക്കുള്ള ഏറ്റവും വലിയ സംഗതി. എൻ്റെ നാട്ടിലൊക്കെ ഗ്രൗണ്ട് ഉണ്ട്, പക്ഷെ അത് ആ ഗ്രൗണ്ട് ഉപയോഗിക്കുന്നത് മറ്റുള്ള മോറൽ ആഘോഷങ്ങൾക്കും മറ്റുമാണ് ഉപയോഗിക്കപ്പെടുന്നത്. കളിക്കാൻ, കുട്ടികൾ കളിക്കാൻ വിട്ടുകൊടുക്കുന്നില്ല എന്നുള്ളത് എൻ്റെ ഒരു സങ്കടമാണ്.
1: ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ നടക്കുന്ന വെയ്റ്റിംഗ് ഫോർ ഗോൾ എന്ന ചിത്ര പ്രദർശനത്തെക്കുറിച്ച് ചിത്രകാരൻ ദിലീപ് കീഴൂർ സംസാരിച്ചതാണ് കേട്ടത്. പ്രദർശനം നാളെ കൂടിയുണ്ട്. നിർവഹണ സഹായം അഖിൽ കെ.
2: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
3: ഇനി ലളിതഗാനങ്ങളാണ്. അശോക് കുമാറും സിസിലിയും പാടിയ ഗാനമാദ്യം. ഗാനരചന MC ചേളന്നൂർ, സംഗീതം K കുഞ്ഞിരാമൻ.

ജി അനിൽകുമാർ പാടിയതാണ് അടുത്ത ഗാനം. വരികൾ എഴുതിയത് പയ്യന്നൂർ ബാലകൃഷ്ണൻ, ഈണം നൽകിയത് ഹരിപ്പാട് KPN പിള്ള.

0: സുവർണ മലരുകൾ.
1: ചിലമ്പ് എന്ന ചിത്രത്തിലെ ഗാനമാദ്യം യേശുദാസും ലതികയും പാടിയത്. ഗാനരചന ഭരതൻ, സംഗീതം ഔസേപ്പച്ചൻ.

ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ്. ഈ ചിത്രത്തിലെ ഗാനമാണിനെ യേശുദാസും ചിത്രയും പാടിയത്. ബിച്ചു തിരുമലയുടെ വരികൾ ഈണം നൽകിയത് ശ്യാം.

0: മുല്ലനെഴിയുടെ വരികൾക്ക് ജെറി അമൽദേവ് ഇണം നൽകി യേശുദാസ് പാടിയതാണ് അടുത്ത ഗാനം. ചിത്രം സന്മനസ്സുള്ളവർക്ക് സമാധാനം.
1: പവിഴമല്ലിപ്പൂത്തുലഞ്ഞ നീലവാനം

കാക്കി കുപ്പായത്തിനുള്ളിൽ ഒരു കവി ഹൃദയമുണ്ട്, ഒരു കലാകാരനുണ്ട്, ഒരു കാര്യം.

ജനുവരി ഒരു ഓർമ്മ. ഈ ചിത്രത്തിലെ ഗാനമാണിനി യേശുദാസും സംഘവും പാടിയത്. ഗാനരചന ഷിബു ചക്രവർത്തി, സംഗീതം ഔസേപ്പച്ചൻ.

ചിത്രം അമ്മക്കിളിക്കൂട്, ഗായകർ വിജയ് യേശുദാസ്, രാധിക തിലക്. കൈതപ്രത്തിൻ്റെ വരികൾ ഈണം നൽകിയത് രവീന്ദ്രൻ.

ആകാശവാണി കോഴിക്കോട് പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്നു വാർത്താ തരംഗിണി. സംസ്ഥാനതല പ്ലസ് വൺ പ്രവേശനോത്സവം, നക്ഷത്രതിളക്കം 2026 ഫിഷറീസ് അവാർഡ്, ബഷീർ ഫെസ്റ്റിന് ബേപ്പൂരിൽ സമാപനം, അടുത്ത വർഷത്തെ ഹജ്ജ് ഒരുക്കങ്ങൾ ആരംഭിച്ച് കേന്ദ്ര സംസ്ഥാന ഹജ്ജ് കമ്മിറ്റികൾ. സംസ്ഥാനത്ത് പ്ലസ് വൺ ക്ലാസുകൾ ആരംഭിച്ചു. പ്ലസ് വൺ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കോഴിക്കോട് തലക്കുളത്തൂർ CMM ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സംഘടിപ്പിച്ചത്. സംസ്ഥാനത്തെ എല്ലാ ഹയർ സെക്കൻഡറി സ്കൂളുകളിലും ഉത്സവാന്തരീക്ഷമൊരുക്കിയാണ് പുതിയ വിദ്യാർത്ഥികളെ വരവേറ്റത്. വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും സ്വാഗതമാശംസിച്ചുകൊണ്ടൊരുക്കിയ അലങ്കാരങ്ങളും പ്രവേശനോത്സവത്തിന് മിഴിവേകി. മലബാർ ജില്ലകളിലേതടക്കം സംസ്ഥാനത്തെ പ്ലസ് വൺ പ്രവേശനത്തിലെ സീറ്റ് പ്രശ്നം പരിഹരിക്കാൻ ഗവൺമെന്റ് ശ്രമിക്കുകയാണെന്നും പ്രതിസന്ധി അടുത്ത വർഷം പൂർണ്ണമായി പരിഹരിക്കുമെന്നും സംസ്ഥാനതല പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്ത് മന്ത്രി N. ഷംസുദ്ദീൻ.

0: ഒരുക്കിയ അലങ്കാരങ്ങളും പ്രവേശനോത്സവത്തിന് മിഴിവേകി. മലബാർ ജില്ലകളിലേതടക്കം സംസ്ഥാനത്തെ പ്ലസ് വൺ പ്രവേശനത്തിലെ സീറ്റ് പ്രശ്നം പരിഹരിക്കാൻ ഗവൺമെന്റ് ശ്രമിക്കുകയാണെന്നും പ്രതിസന്ധി അടുത്ത വർഷം പൂർണ്ണമായി പരിഹരിക്കുമെന്നും സംസ്ഥാനതല പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്ത് മന്ത്രി എൻ ഷംസുദ്ദീൻ പറഞ്ഞു.
1: ഓരോ വിദ്യാഭ്യാസ ജില്ലാ അടിസ്ഥാനത്തിൽ DO അടിസ്ഥാനത്തിൽ അവിടെ എത്ര കുട്ടികൾ SSLC പാസ്സാകുന്നുണ്ടോ അവർക്ക് ആ വിദ്യാഭ്യാസ ജില്ലയിൽ തന്നെ ആവശ്യമായ സീറ്റുകൾ ഉണ്ടാവണം. ആ രീതിയിൽ നമ്മുടെ സംസ്ഥാനത്തൊട്ടാകെ ഒരു ക്രമീകരണം കൊണ്ടുവരണം ഈ പ്ലസ് വൺ സീറ്റുകളുടെ കാര്യത്തിൽ എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, ലക്ഷ്യമിടുന്നത്. പക്ഷെ ഇത്തവണ നിങ്ങൾക്കറിയാം, ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന് 10 ദിവസം കഴിഞ്ഞപ്പോഴേക്കും പുതിയ അധ്യയന വർഷമായി. അപ്പൊ അതുകൊണ്ട് അതിനുവേണ്ട ഒരു തയ്യാറെടുപ്പ് എടുക്കാനുള്ള സമയം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. പുതിയ ബാച്ചുകളും അതിന്റെ ക്രമീകരണങ്ങളൊക്കെ ആവുമ്പോൾ അതിന് വേണ്ട ഹോംവർക്കുകൾ കൃത്യമായിട്ട് ചെയ്യണം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തവണ ചെയ്യാൻ കഴിയുന്നത് സീറ്റുകളുടെ കുറവുണ്ടോ എന്ന് പരിശോധിച്ചു. അപ്പൊ വിവിധ ജില്ലകളിൽ കുറവുണ്ട്. അതിൽ പ്രധാനമായും മലപ്പുറത്തുണ്ട്, പാലക്കാട്ടുണ്ട്, കോഴിക്കോട്ടുണ്ട്, കാസർകോട്ടുണ്ട്. ഇതാണ് ഗണ്യമായ രീതിയിൽ കുറവുള്ള ജില്ലകൾ. ആ ജില്ലകൾക്ക് ആവശ്യമുള്ള അത്രയും ഇപ്പൊ പെട്ടെന്ന് കൊടുക്കാൻ കഴിയില്ല. ഒരു 120 ബാച്ച് പുതുതായി ആരംഭിക്കാൻ ഗവൺമെന്റ് തത്വത്തിൽ തീരുമാനമെടുത്തു. 6,000-7,000 സീറ്റുകൾ ഇതുമായി ബന്ധപ്പെട്ട് പുതിയതിപ്പോ കിട്ടും. കഴിഞ്ഞ വർഷമില്ലാത്ത 7,000 പരം സീറ്റുകൾ ഈ 120 ബാച്ചിലൂടെ, ഒരു ബാച്ചിൽ 60 കുട്ടികളാണ്, ഈ 120 ബാച്ചിലൂടെ ഇത്തവണ കിട്ടും. അപ്പൊ അത്രയും കുട്ടികൾക്ക് ആ സൗകര്യമായല്ലോ. സയൻസ് കൊടുക്കാവുന്ന സ്കൂളുകളിൽ സയൻസ് കൊടുക്കും. സയൻസ് കൊടുക്കുമ്പോൾ ലാബിന്റെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ടാണ് നിലവിൽ സയൻസ് ബാച്ച് ഉള്ളിടത്തെ നമുക്ക് കൊടുക്കാൻ കഴിയുള്ളൂ. ഈ പറഞ്ഞ കണക്കുകളിൽ വയനാട് ജില്ല വന്നിട്ടില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ ഹ്യൂമാനിറ്റീസ് ബാച്ചുകൾ കുറച്ച് വേണം. അവിടുത്തെ കുട്ടികൾക്ക് അതിനോടാണ് താല്പര്യം. അപ്പൊ അതുകൊണ്ട് ഒരു 4-5 സ്കൂളുകളിൽ കുറച്ച് ഹ്യൂമാനിറ്റീസ് ബാച്ചുകൾ വയനാട്ടിലും ഇതിന്റെ കൂടെ തുടങ്ങണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്.
0: ഫിഷറീസ് വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന കേരള മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് കോഴിക്കോട് മേഖലയിലെ മത്സ്യത്തൊഴിലാളികളുടെയും അനുബന്ധ തൊഴിലാളികളുടെയും മക്കൾക്കു വേണ്ടി ഏർപ്പെടുത്തിയ വിദ്യാഭ്യാസ കായിക അവാർഡുകൾ വിതരണം ചെയ്തു. സമുദ്ര ഓഡിറ്റോറിയത്തിൽ നക്ഷത്രത്തിളക്കം 2026 എന്ന പേരിൽ സംഘടിപ്പിച്ച അവാർഡ് വിതരണ ചടങ്ങിൽ മികച്ച പ്രതിഭകളായ 50-ലധികം പേർക്ക് പുരസ്കാരങ്ങൾ നൽകി. പരിപാടി മന്ത്രി VE അബ്ദുൽ ഗഫൂർ ഉദ്ഘാടനം ചെയ്തു. വിവിധ പരിപാടികൾക്കായി ജില്ലയിലെത്തിയ മന്ത്രി പുതിയാപ്പ വെള്ളയിൽ മത്സ്യബന്ധന തുറമുഖങ്ങളും വെള്ളിമാടുകുന്നിലെ സാമൂഹ്യനീതി കോംപ്ലക്സിലെ ആശാഭവനും സന്ദർശിച്ചു. തുടർന്ന് ജില്ലയിലെ ഫിഷറീസ്, ഹാർബർ എഞ്ചിനീയറിംഗ്, സാമൂഹ്യനീതി വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും പങ്കെടുത്ത യോഗത്തിൽ മന്ത്രി VE അബ്ദുൽ ഗഫൂർ അധ്യക്ഷത വഹിച്ചു.
2: കോഴിക്കോട് ജില്ലയുടെ മീറ്റിംഗ് ആയിരുന്നു. ഫിഷറീസ് ഡിപ്പാർട്ട്, സാമൂഹ്യനീതി വകുപ്പ്, ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റും ഒരുമിച്ചുള്ള റിവ്യൂ ആയിരുന്നു നടന്നത്. ജില്ലയിലുള്ള ഫിഷറീസിന്റെയും ഹാർബർ എഞ്ചിനീയറിംഗിന്റെയും കീഴിൽ നടക്കുന്ന പ്രൊജക്ടുകളെ പറ്റി വിശദമായി റിവ്യൂ ചെയ്തു. പുതുതായി ഈ ബഡ്ജറ്റിൽ വന്നിട്ടുള്ള തിക്കോടിയിലെ ഫിഷ് ലാൻഡിംഗ് സെന്ററും അതുപോലെ തന്നെ പുതിയാപ്പ ഹാർബറിന്റെ റിനോവേഷൻ വർക്കുകൾ പൂർത്തിയായിട്ടു. അപ്പൊ അത്തരം കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. ഭാവിയിൽ ജില്ലയിൽ വരേണ്ട കാര്യങ്ങളെ കുറിച്ച് റിവ്യൂ ചെയ്യുകയുണ്ടായി. ഇന്നിപ്പോ പുതിയാപ്പയും വെള്ളയുമാണ് സന്ദർശിക്കുന്നത്. ബേപ്പൂരിൽ നിന്ന് സന്ദർശനം ഇല്ല. ബേപ്പൂരിന്റെ വിഷയങ്ങൾ തീർച്ചയായിട്ടും പരിഗണിച്ച് നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നതാണ്. റേഷന്റെ കാര്യത്തിൽ വലിയ ഡിലേ ഒന്നും വന്നിട്ടില്ല. അത് ഓർഡർ നമ്മൾ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്, അതിന് എല്ലാ ഡയറക്ഷൻസും കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇപ്പോ വിതരണം ആരംഭിക്കാനുള്ള ഘട്ടത്തിലാണുള്ളത്. അവരുടെ സമാശ്വാസ പദ്ധതിയിൽപ്പെട്ട പൈസ ആദ്യ ഘടവ് കൊടുത്തിട്ടുണ്ട്. അവരുടെ കോൺട്രിബ്യൂഷൻ തന്നെയായിരുന്നു. സെൻട്രൽ ഗവൺമെന്റിന്റെയും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും കോൺട്രിബ്യൂഷൻ ഈ മാസം അവസാനത്തോടുകൂടി അത് നടക്കും. അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ഗവൺമെന്റ് ചെയ്തു കൊടുക്കുന്നു. ഇപ്പൊ ബഡ്ജറ്റിൽ തന്നെ സുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രത്യേക സബ്പ്ലാനിൽ അതിന്റെ ഒരു ഘടകം കൂടി വരുന്നുണ്ട്. തീർച്ചയായിട്ടും റെസ്ക്യൂ ബോട്ടുകളും അതുപോലെ തന്നെ മറ്റ് സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കുന്നതിനുള്ള രൂപരേഖ എന്തായാലും തയ്യാറാക്കും.
0: വിഖ്യാത സാഹിത്യകാരൻ ബേപ്പൂർ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഓർമ്മദിനത്തോടനുബന്ധിച്ച് ബേപ്പൂരിൽ സംഘടിപ്പിച്ച ബഷീർ ഫെസ്റ്റ് സമാപിച്ചു. കഥപറച്ചിൽ, ക്വിസ് മത്സരം, ബഷീർ തീം മാജിക്, ബഷീർ ചിത്രങ്ങളുടെ പ്രദർശനം, ആർക്കിയോളജിക്കൽ ആൻഡ് ഹെറിറ്റേജ് പ്രദർശനം തുടങ്ങി വൈവിധ്യമാർന്ന പരിപാടികളോടെയാണ് ഫെസ്റ്റ് സംഘടിപ്പിച്ചത്. ബഷീറിന്റെ വൈലാലിൽ വീട്ടിലേക്ക് 3 ദിവസം സന്ദർശക പ്രവാഹമായിരുന്നു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ ബഷീർ പ്രേമികളാണ് എഴുത്തുകാരന്റെ രചനകൾക്ക് തണൽ പകർന്ന മാങ്കോസ്റ്റിൻ മരച്ചുവട്ടിൽ ഫോട്ടോ എടുക്കാനും വൈലാലിലെ ബഷീർ മ്യൂസിയത്തിലെ പുരസ്കാരങ്ങളും ചാരുകസേരയും ഗ്രാമഫോണും കണ്ണടയും പേനയുമെല്ലാം കാണാനും എത്തിയത്. ബഷീർ ഫെസ്റ്റിന്റെ സമാപന സമ്മേളനം പ്രമുഖ പ്രസാധകൻ DC രവി ഉദ്ഘാടനം ചെയ്തു.
3: ഏതാണ്ട് 80 വർഷം മുമ്പ്, അതായത് വൈക്കം മുഹമ്മദ് ബഷീറിന് 35 വയസ്സ് പ്രായമുള്ളപ്പോൾ എഴുതിയ ഒരു കൃതിയാണ് ബാല്യകാല സഖി. ഒരുപക്ഷെ ആ ചെറുപ്പം, ആ യൗവനം തന്നെയായിരിക്കാം ഇന്നും 4 തലമുറകൾ കഴിഞ്ഞിട്ടും ബഷീറിന്റെ ബാല്യകാല സഖി ഇന്നും ഇന്നത്തെ തലമുറയ്ക്ക്, 4 തലമുറകൾക്കപ്പുറം ചെറുപ്പക്കാർക്ക് അതേ സുഖത്തിൽ, അതേ അനുഭൂതിയിൽ വായിക്കാൻ സാധിക്കുന്നുള്ള കാര്യത്തിൽ ഒരു വ്യത്യാസവുമില്ല. എന്നെ സംബന്ധിച്ചോളം ഞാൻ ഏറ്റവും കൂടുതൽ വായിച്ചിട്ടുള്ള ഗ്രന്ഥങ്ങൾ ഏതാണ്ട് 36 പുസ്തകങ്ങൾ പുസ്തകങ്ങളും വായിച്ച ഒരു വ്യക്തി കൂടിയാണ്. വൈക്കം മുഹമ്മദ് ബഷീർ എല്ലാ പുസ്തകങ്ങളും വായിച്ച ഒരു വ്യക്തി കൂടിയാണ്. അദ്ദേഹം 1950 ശേഷം എഴുതിയ പല

0: പുസ്തകങ്ങളും പല ഗ്രന്ഥങ്ങളും ആനവാരിയും പൊൻകുരിശും സ്ഥലത്തെ പ്രധാന ദിവ്യൻ മുച്ചിട്ട് കളിക്കാരന്റെ മകൾ വിശ്വവിഖ്യാതമായ മൂക്ക് അല്ലെങ്കിൽ പ്രേമലേഖനം ഇതൊക്കെ ഇന്നും ചെറുപ്പക്കാർക്ക് ഇന്ന് വളരെ രസകരമായിട്ട് അല്ലെങ്കിൽ ഇന്നത്തെ സന്ദർഭങ്ങളുമായിട്ട് തുലനം ചെയ്തു തന്നെ വായിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ബഷീറിന്റെ മഹത്വം. പ്രസാധനത്തിൽ ഞങ്ങൾ പറയുന്ന ഒരു കാര്യമുണ്ട്, പുസ്തകം പ്രസിദ്ധീകരിക്കുമ്പോൾ ഏതാണ്ട് 60, 70, 80 കൊല്ലങ്ങൾക്ക് മുമ്പ് എഴുതിയ പുസ്തകങ്ങളാണ് ഇന്നും ഏറ്റവും കൂടുതൽ മലയാളത്തിൽ വിൽക്കപ്പെടുന്ന കൃതികളെന്ന്. അതായത് വൈക്കം മോഹൻ ബഷീറിന്റെ കൃതികളാണ് ഇന്നും ഏതാണ്ട് 60, 70 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ പല പുസ്തകങ്ങളുമാണ് ഇന്നും എഴുതുന്നത്. അതിൽ അദ്ദേഹം ഒരു നിശബ്ദ കലാപകാരിയായിരുന്നു, സൗമ്യനായ ഒരു മനുഷ്യനായിരുന്നു, ഒരു പ്രകൃതി സ്നേഹിയായിരുന്നു, ഒരു മനുഷ്യ സ്നേഹിയായിരുന്നു. ഇതൊക്കെ വൈക്കം മുഹമ്മദ് ബഷീറിന് കൊടുക്കാവുന്ന പല വർണ്ണനകളാണ്.
1: കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഹജ്ജ് കമ്മിറ്റി ഓഫ് ഇന്ത്യ അടുത്ത വർഷത്തെ ഹജ്ജ് തീർത്ഥാടന ഒരുക്കങ്ങൾ ആരംഭിച്ചു. ആധുനിക സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി പൂർണ്ണമായും ഡിജിറ്റൽ വൽക്കരിച്ചാവും ഇത്തവണ ഹജ്ജ് അപേക്ഷാ നടപടികൾ പൂർത്തിയാക്കുക. തീർത്ഥാടകർക്ക് കൂടുതൽ സൌകര്യമൊരുക്കി ഹജ്ജ് മാർഗനിർദ്ദേശങ്ങളിൽ പുതിയ മാറ്റങ്ങളും കൊണ്ടുവന്നു. ഓൺലൈൻ വഴി മാത്രമാണ് അപേക്ഷാ സമർപ്പണം. ഈ മാസം 20 മുമ്പ് അപേക്ഷ സമർപ്പിക്കണം. ഹജ്ജ് അപേക്ഷാ സമർപ്പണത്തിന് സഹായം നൽകുന്നതിനായി സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി നിയോഗിച്ച ഫീൽഡ് ട്രെയിനർമാരും അവരുടെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ ഹെൽപ്പ് ഡെസ്കുകളും പ്രവർത്തിക്കുന്നുണ്ട്. അപേക്ഷാ സമർപ്പണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി അസിസ്റ്റന്റ് സെക്രട്ടറി മുജീബ് റഹ്മാൻ പുത്തലത്ത്.
2: ജൂലൈ 20 നിലവിൽ ഹജ്ജ് കമ്മിറ്റി നിശ്ചയിച്ചിരിക്കുന്ന അവസാന തീയതി. എല്ലാ കാര്യങ്ങളും അപേക്ഷ സമർപ്പണവും ചെയ്യേണ്ടത് ഓൺലൈൻ വഴി ആണെന്നുള്ളത് കൊണ്ട് അവസാന നിമിഷം ഒരുപാട് ആളുകൾ ട്രൈ ചെയ്താൽ ഉണ്ടാകുന്ന പ്രയാസങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും ഹജ്ജ് അപേക്ഷ സമർപ്പണത്തിലും ഉണ്ടാകും. ഹജ്ജ് അപേക്ഷ സമർപ്പിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഹജ്ജിന് അപേക്ഷിക്കുന്നവരുടെ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് ഒരു യൂസർ ID ക്രിയേറ്റ് ചെയ്യാറുണ്ട്. പലപ്പോഴും കമ്പ്യൂട്ടർ സെന്ററുകളിൽ നിന്നും അക്ഷയ കേന്ദ്രങ്ങളിൽ നിന്നൊക്കെ അപേക്ഷ സമർപ്പിക്കുന്നവർ എളുപ്പത്തിന് വേണ്ടി അവിടെയുള്ള സ്റ്റാഫിന്റെ മൊബൈൽ നമ്പർ OTP ലഭിക്കുന്നതിനായി നൽകുകയും അതുവഴി അപേക്ഷ സമർപ്പിക്കൽ നടത്തുകയും ചെയ്യുമ്പോൾ പിന്നീട് വരുന്ന പല മെസ്സേജുകളും വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളും ഈ ഹജ്ജിന്റെ അപേക്ഷകർക്ക് ലഭിക്കാതെ പോകുന്ന ഒരവസ്ഥയുണ്ട്. അതുകൊണ്ട് ഹജ്ജിന് അപേക്ഷ സമർപ്പിക്കുന്ന മുഴുവൻ ആളുകളും സ്വന്തമായി മൊബൈൽ നമ്പർ ഉപയോഗിച്ച് മാത്രമേ അപേക്ഷ സമർപ്പണ നടപടിക്രമങ്ങൾ നടത്താവൂ എന്ന് അഭ്യർത്ഥിക്കുകയാണ്. എല്ലാ കാര്യങ്ങളും IT റിലേറ്റഡ് ആണ്. നിലവിൽ ഇമെയിൽ ID ഇല്ലാത്ത ആളുകളൊക്കെ ഒരു ഇമെയിൽ ID ക്രിയേറ്റ് ചെയ്ത് ആ ഇമെയിൽ ID ആണ് ഹജ്ജിന്റെ അപേക്ഷയിൽ നൽകേണ്ടത്. എല്ലാ കാര്യത്തിനും ഹജ്ജ് കമ്മിറ്റി കേരളത്തിൽ 1000+ ട്രെയിനർമാരെ നിയമിക്കുകയും അവരുടെ ലിസ്റ്റ് ഹജ്ജ് കമ്മിറ്റിയുടെ വെബ്സൈറ്റിൽ kerala.hajj.org എന്നുള്ള വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ പ്രദേശത്ത് അവരുടെ സേവനം ലഭ്യമാകുന്നതാണ്.
1: വാർത്താ തരംഗിണി സമാപിക്കുന്നു. എഡിറ്റിംഗ് VK സുരേഷ്, തയ്യാറാക്കി അവതരിപ്പിച്ചത് സിയാബ് പൊയിൽക്കാവ്. വാർത്താതരംഗിണി ഇനി തിങ്കളാഴ്ച രാവിലെ ഇതേ സമയം

ഇനിയൊരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ഭാഗ്യദേവത എന്ന ചിത്രത്തിനു വേണ്ടി വിജയ് യേശുദാസും ശ്വേതയും പാടിയത്. ഗാനരചന വയലാർ ശരത്ചന്ദ്ര വർമ്മ. ഈണം നൽകിയത് ഇളയരാജ.

0: സ്ത്രീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. നമ്മുടെ സംസ്ഥാനത്ത് ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ തികഞ്ഞ ജാഗ്രത പുലർത്തേണ്ട ഒരു സമയമാണിത്. വളരെ പെട്ടെന്ന് തന്നെ പടരുന്ന ഒരു വയറിളക്ക രോഗമായതിനാലും തക്ക സമയത്ത് ശരിയായ ചികിത്സ നൽകിയില്ല എങ്കിൽ അപകടകരമായ അവസ്ഥയിലേക്ക് രോഗിയെ കൊണ്ടെത്തിക്കുന്ന പകർച്ചവ്യാധിയാണ് ഷിഗല്ല. ഷിഗല്ല എന്ന രോഗത്തെക്കുറിച്ചും അതിൻ്റെ രോഗവ്യാപനത്തെക്കുറിച്ചും പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചുമാണ് ഇന്ന് റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഇതിൽ പങ്കെടുക്കുന്നത് കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ ചിന്ത. നമസ്കാരം ഡോക്ടർ.

0: റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
1: നമസ്കാരം
0: മാഡം. ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്താണ് ഷിഗല്ല എന്ന രോഗാവസ്ഥ? ഇത് എങ്ങനെയാണ് പകരുന്നത്?
1: ഷിഗല്ല ഒരു ബാക്ടീരിയയാണ്. ബാക്ടീരിയ കാരണമുണ്ടാകുന്ന, അണുബാധ മൂലമുണ്ടാകുന്ന വയറിളക്ക രോഗമാണ്. അതും വെറും വയറിളക്കമല്ല, രക്തം കലർന്ന മലത്തോടുകൂടിയുള്ള വയറിളക്കം, ഡിസെൻട്രി എന്ന് നമ്മൾ പറയുന്ന രോഗമാണ് ഷിഗല്ല എന്ന ബാക്ടീരിയ നമുക്കുണ്ടാക്കുന്നത്. ഇത് നാല് സ്പീഷീസുകളാണുള്ളത്: ഷിഗല്ല ഡിസെൻട്രി, ഫ്ലെക്സ്നറി, ബോയ്ഡി, ഷിഗല്ല സോണി. അപ്പോൾ പണ്ടുകാലത്ത് നമ്മൾ ഷിഗല്ല എന്ന് പറഞ്ഞിരുന്നത് ഷിഗല്ല ഡിസെൻട്രിയാണ്. ഈ 1900s ആദ്യ കാലങ്ങളിലൊക്കെ ഇത് കണ്ടുപിടിക്കുന്ന സമയത്ത് ഈ റെഫ്യൂജി ക്യാമ്പുകളിലും മോശമായ ശുചിത്വ സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെയും വളരെ വ്യാപകമായി പിടിപെടുകയും വളരെ മാസീവായിട്ടുള്ള ഈ ഡിസെൻട്രി, ഡയറിയൽ, വയറിളക്ക ഔട്ട്ബ്രേക്കുകൾ ഉണ്ടാക്കുകയും മരണം ഒക്കെ റിപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്ന രീതിയിൽ ഷിഗല്ല ഡിസെൻട്രി ആയിരുന്നു ആദ്യകാലങ്ങളിൽ കൂടുതൽ വ്യാപകമായിരുന്ന സ്പീഷീസ്. പിന്നീട് ശുചിത്വം കൂടി വന്നതോടുകൂടി ഷിഗല്ല ഫ്ലെക്സ്നറി എന്ന സ്പീഷീസ് കൂടുതലായി. ഈ ഷിഗല്ല ഡിസെൻട്രി എന്ന ആദ്യകാലം, ഇപ്പോഴും ഷിഗല്ല ഡിസെൻട്രി ഉണ്ട്, പക്ഷെ കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്നത് ഇപ്പോൾ ഷിഗല്ല ഫ്ലെക്സ്നറി ആണ്. ഷിഗല്ല ഡിസെൻട്രിയുടെ അത്രയും ഒരു ഫെറ്റാലിറ്റി, മരണം ഉണ്ടാക്കുവാനുള്ള ഒരു കഴിവ് ഫ്ലെക്സ്നറിക്ക് അത് കുറവാണ്. കാരണം ഷിഗല്ല ഡിസെൻട്രിക്ക് ഷിഗ ടോക്സിൻ എന്നൊക്കെ പറഞ്ഞ ആ ടോക്സിൻ കാരണമുള്ള സങ്കീർണതകളും ഒക്കെ കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്നു. പക്ഷെ ഇപ്പോൾ വ്യാപകമായി കണ്ടുവരുന്നത് ഷിഗല്ല ഫ്ലെക്സ്നറി ആണ്. കൂടുതലും വികസ്വര രാജ്യങ്ങളിലൊക്കെ, ഇന്ത്യയിലും നമ്മൾ കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്നത് 60-70% സാമ്പിൾസും ഷിഗല്ല ഫ്ലെക്സ്നറി ആണ്. പക്ഷെ കേരളത്തിൽ ഇപ്പോൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത് കൂടുതലും ഷിഗല്ല സോണി എന്ന് പറയുന്ന സ്പീഷീസ് ആണ്. ആ സ്പീഷീസ് 0 ഗ്രൂപ്പ് എന്ന് നമ്മൾ പറയും. ഈ സ്പീഷീസ് കൂടുതലും വികസിത രാജ്യങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന വിഭാഗമാണ് സോണി. അപ്പൊ കേരളത്തിലും ഈ വികസിത രാജ്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന തരം സ്പീഷീസ് ആണ്. ഇപ്പോൾ നമ്മൾ ഈ ഒരു വർഷം ഐസൊലേറ്റ് ചെയ്ത് നമുക്ക് രോഗികളിൽ നിന്ന് നമുക്ക് കിട്ടിയ സാമ്പിളുകളിൽ നിന്നുമൊക്കെ നമുക്ക് ഷിഗല്ല സോണിയാണ് കൂടുതൽ കിട്ടുന്നത്. ഈ കേരളത്തിൽ ഒരു 2010 നോക്കുമ്പോൾ 16 ശേഷമൊക്കെ പിന്നീട് അങ്ങോട്ട് ഒരു 70% സാമ്പിൾസും നമുക്ക് സോണി തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സോണി കുറച്ചുകൂടി രോഗലക്ഷണങ്ങൾ കുറവ് കാണിക്കുന്ന, ഡിസെൻട്രിയെ അപേക്ഷിച്ച് രോഗലക്ഷണങ്ങൾ കുറവുള്ള ഒരു തരം സ്പീഷീസാണ് സോണി. എങ്കിലും കുട്ടികളിലും, അതും പ്രത്യേകിച്ച് 5 വയസ്സിൽ താഴെയുള്ളവർക്കൊക്കെ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. ഇത് പകരുന്ന രീതി എന്ന് പറയുന്നത് മനുഷ്യർ മാത്രമാണ് ഇതിന്റെ ഉറവിടം, ഇതിന്റെ ഹോസ്റ്റ് എന്ന് പറയുന്നത് മനുഷ്യൻ തന്നെയാണ്. അതായത് അതും കാരിയർ സ്റ്റേറ്റ് ഇല്ല. നമ്മളിപ്പോൾ ടൈഫോയിഡിലൊക്കെ പറയുന്നത് പോലെ ദീർഘകാലം ഈ അണുബാധ ശരീരത്തിൽ ഏറിക്കൊണ്ട് നടക്കുന്നതും അങ്ങനെ പകർത്തിക്കൊണ്ടിരിക്കുന്നതും അങ്ങനെയുള്ളൊരു സാഹചര്യം ഷിഗല്ല എന്ന അണുബാധയ്ക്കില്ല. ഈ ബാക്ടീരിയ പൊതുവെ രോഗികളിൽ നിന്ന് മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ രോഗികളാണ് ഇതിന്റെ സോഴ്സ്. അത്തരത്തിലുള്ള രോഗികളുടെ മലത്തിൽ കൂടിയാണ് ഈ ബാക്ടീരിയ പുറത്തേക്ക് വരുന്നത്. ഈ വിസർജ്യത്താൽ മലിനമായ ജലവും ഭക്ഷണവും, അല്ലെങ്കിൽ ഈ വിസർജ്യത്താൽ മലിനമായ കൈകൾ, പ്രതലങ്ങൾ, ഇവയുമായിട്ട് നമ്മൾ സമ്പർക്കത്തിൽ വരുമ്പോഴാണ് നമുക്ക് രോഗബാധ ഉണ്ടാകുന്നത്. അപ്പോൾ ഷിഗല്ല സോണിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മറ്റ് ഷിഗല്ല സ്പീഷീസിനെ അപേക്ഷിച്ച് കുറച്ചുകൂടി നമ്മുടെ പരിസ്ഥിതിയിൽ ഈ പ്രതലങ്ങളിലൊക്കെ നിലനിൽക്കുവാൻ, ജലത്തിലും മണ്ണിലുമൊക്കെ നിലനിൽക്കുവാനുള്ള കുറച്ചുകൂടി അതിജീവന ശേഷി കൂടുതലുള്ള സ്പീഷീസാണ് സോണി. അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് പടർന്ന് പിടിക്കുവാനുള്ള സാഹചര്യവും കൂടുതലാണ്. പിന്നീട് ഇതിന്റെ പകർച്ചയിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ഷിഗല്ലയ്ക്ക് ഏറ്റവും അധികം വളരെ സാംക്രമികത കൂടുതലുള്ള, ഹൈലി കണ്ടേജിയസ് എന്ന് നമ്മൾ പറയും. കാരണം 10 മുതൽ 100 ബാക്ടീരിയ മതി നമുക്കിത് രോഗമുണ്ടാക്കുവാൻ. അതിന്റെ ഇൻഫെക്റ്റീവ് ഡോസ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഇപ്പോൾ കോളറ, സാൽമണല്ല, ടൈഫോയിഡ് ഒക്കെ ഉണ്ടാക്കുന്ന പോലെയുള്ള രോഗാണുക്കൾ നമുക്ക് വയറിളക്കം ഉണ്ടാക്കണമെങ്കിൽ 100,000, അത്രയും ലോഡ്, 100,000, 10,000, 100,000 ബാക്ടീരിയ ഉള്ള അത്രയും നമ്മുടെ ഉള്ളിൽ ചെന്നാൽ മാത്രമേ നമുക്ക് രോഗമുണ്ടാവുകയുള്ളൂ. പക്ഷെ ഷിഗല്ലയ്ക്ക് 10 മുതൽ 100, അത്രയും കുറച്ച് ഡോസ് മതി. അതിനാൽ തന്നെ ഇത് പെട്ടെന്ന് പടർന്നു പിടിക്കും. സാംക്രമിക ശേഷി വളരെ അധികമുള്ള ഒരു അണുബാധയാണ് ഷിഗല്ല. ഇത് പകരുന്നത് അതുകൊണ്ട് തന്നെ ഈ കൈകൾ വഴിയൊക്കെ പകരുവാൻ, സാധാരണ വെള്ളത്തിൽ കൂടി മാത്രമല്ല, വെള്ളവും ഭക്ഷണവും മാത്രവുമല്ല, കൈകളിലൂടെയും പ്രതലങ്ങളിലൂടെയും വളരെ പെട്ടെന്ന് പടരുവാൻ സാധ്യതയുണ്ട്. കുറച്ച് ഡോസ് മതി. പ്രതലങ്ങൾ എന്ന് പറയുമ്പോൾ, രോഗി കക്കൂസിൽ പോയതിനു ശേഷം കൈ കഴുകിയിട്ടില്ല എങ്കിൽ അയാൾ പിടിക്കുന്ന പ്രതലങ്ങളൊക്കെ തന്നെ, മൊബൈൽ ഫോണ്, ടാപ്പ്, നമ്മുടെ കതകിന്റെ വാതിലിന്റെ നോബ്, മേശപ്പുറം, ഇവയിൽ നിന്നൊക്കെ നമ്മൾ വന്ന് കൈ തൊട്ട് നമ്മൾ ആ കൈ വായിലേക്ക് വെക്കുവാനുള്ള സാഹചര്യം ഉണ്ടായാൽ, ഇത്തരത്തിൽ ഫീക്കോ ഓറൽ റൂട്ട് ട്രാൻസ്മിഷൻ ആണ്. ജലത്തിൽ കുറച്ച് അംശം മതി, കുറച്ച് ലോഡ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് രോഗം വരുന്നു. ഭക്ഷണം പൊതുവെ പാചകം ചെയ്യുന്നവർക്ക് രോഗമുണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് പകരുന്നു. ഇനി പ്രതലങ്ങളിൽ ഇത് കുറേ നേരം നിൽക്കും, അതാണ് ഇതിന്റെ ദിവസങ്ങൾ. അതായത് വെള്ളത്തിൽ, ഇപ്പോൾ ടാപ്പ് വാട്ടറിലൊക്കെ ആണെങ്കിൽ നമുക്കൊരു 5-10 ദിവസം ഇത് നമ്മളെ, നമുക്കാണ് രോഗമുണ്ടാക്കാവുന്ന രീതിയിൽ ഇതിന് ജീവിക്കുവാൻ

0: സാധിക്കുന്നു. അതുപോലെ തണുത്ത സാഹചര്യം, ഐസ് 4 ഡിഗ്രി സെൽഷ്യസിൽ താഴെയുള്ള വെള്ളമൊക്കെ ആണെങ്കിൽ മാസങ്ങളോളം, 6 മാസം വരെയൊക്കെ ഇത് അവിടെ ജീവനോടെ നിലനിൽക്കുകയും നമുക്ക് രോഗമുണ്ടാക്കുവാൻ സാധ്യതയുണ്ട്. മണ്ണിൽ ആഴ്ചകളോളം നിൽക്കാം. പ്രതലങ്ങളിലൊക്കെ 5 ദിവസം വരെയൊക്കെ നിൽക്കാം. പ്രതലങ്ങൾ ഇപ്പോൾ തുണി കണക്കുള്ള പോറസ് ആയിട്ടുള്ള തുണി പേപ്പറിലൊക്കെ ആണെങ്കിൽ 10 ദിവസം 17 ദിവസം വരെയൊക്കെ ഇത് നമുക്ക് ഐസൊലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. മാത്രവുമല്ല ഇപ്പൊ തുണിയിലൊക്കെ എന്തെങ്കിലും ജൈവ വസ്തുക്കൾ, ഇപ്പോൾ മലത്തിന്റെ അംശമോ ഒക്കെ ഉണ്ടെങ്കിൽ കൂടുതൽ ദിവസം ഇത് നിലനിൽക്കും. അതിനാൽ തന്നെ പകരുവാനുള്ള സാധ്യത വളരെ കൂടുതലുള്ള അണുബാധയാണ് ഷിഗല്ല.
1: മാഡം, ഈ രോഗത്തിന്റെ പ്രധാന ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്?
0: സാധാരണ വയറിളക്ക രോഗം പോലെ ഉള്ള രോഗമാണെങ്കിലും ഇതിന്റെ വയറിളക്കത്തിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ മലവും ചിലപ്പോൾ കഫവും രക്തവും കലർന്നിട്ടുള്ള മലമായിരിക്കും. അതാണ് ഡിസെൻട്രി, മലം കൂടി മലത്തിൽ രക്തം കൂടി കാണും എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഇത് ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങുന്നത് ഇതിന്റെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് ഒരു ദിവസം മുതൽ 7 ദിവസം വരെയൊക്കെയാണ്. ചിലപ്പോൾ 12 മണിക്കൂറിൽ തന്നെ ചിലർക്ക് ലക്ഷണങ്ങൾ തുടങ്ങാം. എങ്കിലും പൊതുവെ ഒരു ദിവസം തൊട്ട് 2 ദിവസം, മിക്കവർക്കും 2 ദിവസം, 2 to 4 days വരുന്നു. 7 ദിവസം വരെയൊക്കെ ഇൻക്യുബേഷൻ പീരീഡ് വരാം. എങ്കിലും 1 മുതൽ 4 ദിവസത്തിനുള്ളിൽ നമുക്ക് രോഗലക്ഷണങ്ങൾ നമ്മൾ കാണിച്ചു തുടങ്ങുന്നു. ഇത്തരത്തിൽ രോഗലക്ഷണങ്ങൾ കാണിക്കുമ്പോൾ ആദ്യം നല്ല ക്ഷീണം, നല്ല പനി ഉണ്ടാകാം, നമുക്ക് ഓർക്കാനവും ഛർദിലും ഉണ്ടാകാം, പിന്നീട് വയറിളക്കം തുടങ്ങുന്നു. ഇത് കുടലിനെയാണ് ബാധിക്കുന്നത്. ഇതിന്റെ ഒരു ഈ വൈറസ് ഈ ബാക്ടീരിയയുടെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ചെറിയ ലോഡ് മതി എന്ന് ഞാൻ പറഞ്ഞതിന്റെ കാരണം ഇത് ആമാശയത്തിലെ ആസിഡിനെ അതിജീവിച്ച് കുടലിലെത്തുന്നു. അതിന് ആമാശയത്തിന്റെ ആസിഡിന്, പൊതുവെ മിക്ക അണുക്കളെയും നമ്മുടെ ആമാശയത്തിന്റെ ആസിഡിന് നശിപ്പിക്കുവാൻ കഴിയും. പക്ഷെ ഇതിന് സർവൈവൽ ഉണ്ട്, അതിജീവിച്ച് കുടലിലെത്തുന്നു. കുടലിലുണ്ടാക്കുന്ന വീക്കം കാരണം ഇതിൽ ചില ടോക്സിൻസുകളുണ്ട്. ആ ടോക്സിൻസ് കിടലിലുണ്ടാക്കുന്ന വീക്കം അവിടെ അൾസറുകൾ ഉണ്ടാവുകയും രക്തസ്രാവം ഉണ്ടാവുകയും ചെയ്യുന്നു. ഒന്ന് നിർജ്ജലീകരണം വയറിളക്കത്തിന് ഉണ്ടാകുന്നതിന്റെ കൂടെ, അത് കൂടാതെ തന്നെ ഈ രക്തം പോകുന്നതിന്റെ വിഷയം കൂടി ഇതിലുണ്ട്. 3, മറ്റ് ലക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ നല്ല കടുത്ത വയറുവേദന കാണും. സാധാരണ വയറിളക്ക രോഗത്തെക്കാട്ടി കടുത്ത് കൊളുത്തി പിടിക്കുന്ന വയറുവേദന കാണാം. പിന്നീട് മലദ്വാരത്തിന്റെ അടുത്ത് വേദനയും എപ്പോഴും എപ്പോഴും കക്കൂസിൽ പോകുവാനായിട്ടുള്ള ഒരു തോന്നലും ഏർജും, ടെനിസ്മസ് എന്ന് പറയുന്ന ലക്ഷണങ്ങളും, ഇവയൊക്കെ ഇതിന് അധികമായിട്ട് നമുക്ക് സാധാരണ വയറിളക്കത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഉണ്ടാകുന്ന ലക്ഷണങ്ങളാണ്. പിന്നീട് സങ്കീർണതകൾ ഒരു 6-7 ദിവസമൊക്കെ കഴിഞ്ഞ് ചിലർക്ക് സങ്കീർണതകൾ ഉണ്ടാകാം. പണ്ടുണ്ടായിരുന്ന ഡിസെൻട്രിയ ടൈപ്പ്, ഷിഗെല്ല ഡിസെൻട്രിയെ ആ ടൈപ്പ് സ്പീഷീസ് ആണെങ്കിൽ ഈ കിഡ്നിയൊക്കെ ബാധിച്ച് കൂടുതൽ ഗുരുതരാവസ്ഥയിലേക്ക് പോകുന്ന 5-10% മരണനിരക്ക് വരെയൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. തലച്ചോറിനെ ബാധിക്കാം കുട്ടികളിലൊക്കെ, പ്രത്യേകിച്ച് എൻകെഫലോപ്പതി, ടോക്സിക് എൻകെഫലോപ്പതിയൊക്കെ പഴയ ഡിസെൻട്രിയിലൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഷിഗെല്ല സോണിൽ പൊതുവേ സങ്കീർണതകളുടെ നിരക്ക് വളരെ കുറവാണ്. എങ്കിലും ഇത് കുടലിനെ, കുടൽ വീക്കം, പെർഫറേഷൻ, പിന്നീട് തലച്ചോറിനെ ചിലപ്പോൾ ബാധിക്കാം. ഇത് വളരെ വിരളമായിട്ട് സങ്കീർണതകൾ ഉണ്ടാകാം.
1: മാഡം, ഈ രോഗം ഇപ്പോൾ കൂടുതലായും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് കുട്ടികളിലാണല്ലോ. കുട്ടികളിൽ മാത്രമാണോ ഈ രോഗം കൂടുതലായും കണ്ടുവരുന്നത്?
0: ഷിഗെല്ല രോഗബാധ മുതിർന്നവരെയും കുട്ടികളെയും ബാധിക്കും. പക്ഷെ നമ്മൾ ലോകത്തെ മുഴുവൻ ഡേറ്റ എടുക്കുമ്പോഴും ഈ ഷിഗെല്ല കേസസ് റിപ്പോർട്ട് ചെയ്തതിൽ 69%, 70% കുട്ടികളിലാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. മരണകാരണമാകുന്നതും മരണമുണ്ടാക്കുന്നതും കുട്ടികളിലാണ് കൂടുതൽ. ഷിഗെല്ല കാരണം മുഴുവൻ ഡേറ്റ നമ്മൾ പരിശോധിക്കുമ്പോൾ മരിച്ചിട്ടുള്ളവരിൽ 65% ത്തിലധികവും കുട്ടികളാണ്. കുട്ടികൾ 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ, അതല്ലാതെ കുട്ടികൾ തന്നെ, 5 വയസ്സിൽ കൂടുതൽ നമ്മൾ ഒത്തിരി കൂടുതൽ ശ്രദ്ധിക്കണം. കുട്ടികളിലും പ്രതിരോധ ശേഷി കുറവുള്ള ആളുകളിലും മുതിർന്നവരിലുമാണ് നമ്മൾ ശ്രദ്ധിക്കുവാനുള്ളത്. പക്ഷെ മുതിർന്നവർക്ക് രോഗം വരും, വരില്ല എന്നില്ല. മാത്രമല്ല മുതിർന്നവർക്ക് ഇത്രയധികം കോംപ്ലിക്കേഷൻസ് കാണാറില്ല. കുട്ടിക്കാലത്തൊക്കെ ഈ പല ഡിസെൻട്രിയെയും ഫ്ലെക്സിനറിയൊക്കെ അണുബാധ ഉണ്ടായിട്ടുള്ളവർക്ക് ഇപ്പോൾ ഉള്ളതിനെതിരെ ഒരു ക്രോസ് ഇമ്മ്യൂണിറ്റി ഒക്കെ കുറച്ച് ഉണ്ടാവാനും സാധ്യതയുണ്ട്. പക്ഷേ കുട്ടികളെയും ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ളവർ, പ്രതിരോധ ശേഷി കുറവുള്ളവരെയും മുതിർന്നവരെയുമാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്.
1: അതുപോലെ തന്നെ മാഡം, ഈ സാധാരണ വയറിളക്കത്തിനുള്ള ചികിത്സ തന്നെയാണോ ഷിഗെല്ല രോഗത്തിനും നൽകുന്നത്?
0: എല്ലാ വയറിളക്ക രോഗത്തിന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ചികിത്സ നിർജ്ജലീകരണം ഉണ്ടാകാതിരിക്കുവാൻ വേണ്ടി ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ. നമ്മൾക്ക് ഒന്ന് ORS തയ്യാറാക്കിയിട്ടുള്ളത് തന്നെ ORS വെച്ച് ലായനി നമുക്ക്, അതാണ് ഏറ്റവും ഉത്തമം. അതല്ലെങ്കിൽ വീട്ടിൽ തന്നെ നമ്മൾ തയ്യാറാക്കുന്ന പാനീയങ്ങൾ, അതിൽ പ്രധാനപ്പെട്ടവ നേരിയ ഉപ്പിട്ട് കഞ്ഞിവെള്ളം, 1 ഗ്ലാസ്സിൽ 1 സ്പൂൺ പഞ്ചസാരയും 1 നുള്ളുപ്പും ഇട്ട് നമ്മൾ കലക്കുന്ന വെള്ളം, കരിക്കൽ വെള്ളം, ഇത്തരത്തിലുള്ള പാനീയങ്ങൾ വെച്ച് നിർജ്ജലീകരണം തടയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നിർജ്ജലീകരണം, കുട്ടികളെ നമ്മൾ ശ്രദ്ധിക്കണം, അവരുടെ ചുണ്ടും വായുവൊക്കെ വരളുന്നു, ക്ഷീണിച്ച് മയങ്ങിക്കിടക്കുന്നു, വെള്ളം കുടിക്കുവാൻ താല്പര്യം. ആദ്യ സ്റ്റേജിൽ വെള്ളം കുടിക്കുവാൻ ആർത്തിയായിരിക്കും, രണ്ടാമത്തെ സ്റ്റേജ് കൂടുതൽ കടുക്കുമ്പോഴേക്കും വെള്ളം കുടിക്കത്തേയില്ല, മയങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യം. ഇപ്പൊ നിർജ്ജലീകരണ ലക്ഷണങ്ങൾ കാണിക്കാൻ ഉടനെ തന്നെ കുഞ്ഞിനെ ആശുപത്രിയിൽ വരണം. ഇത് സിവിയർ ആവുകയാണെങ്കിൽ നമ്മൾ ഡ്രിപ്പൊക്കെ കൊടുക്കേണ്ടി വരും. തുടക്കത്തിലാണെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ORS ലായനി അല്ലെങ്കിൽ വീട്ടിലെ തന്നെ പാനീയങ്ങൾ വെച്ചുള്ള ചികിത്സ

0: ചികിത്സയാണ് ഏറ്റവും പ്രധാനം. ഡയറിയയ്ക്ക് ഇത് മാത്രം മതിയാകും. പക്ഷേ നമ്മൾ ഡിസെൻട്രി ആവുമ്പോഴേക്കും ആന്റിബയോട്ടിക്കിനെ കുറിച്ചും ചിന്തിക്കണം. മുതിർന്നവർക്കൊക്കെ ഇത് സെൽഫ് ലിമിറ്റിംഗ് ആണ്, ആന്റിബയോട്ടിക് ആവശ്യം വരില്ല. പക്ഷേ കുഞ്ഞുങ്ങൾ സങ്കീർണതകളിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട്. പിന്നീട് നമുക്ക് ഇതിന്റെ സാംക്രമികത കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആന്റിബയോട്ടിക് കൊടുക്കാം. അതുകൊണ്ട് തന്നെ ഡിസെൻട്രിക്ക് പൊതുവേ നമ്മൾ ആന്റിബയോട്ടിക്കുകൾ കൊടുക്കാറുണ്ട്. അതിൽ പ്രധാനപ്പെട്ട നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത് പണ്ട് സിപ്രോഫ്ലോക്സസിനൊക്കെയാണ്. പക്ഷേ ഇപ്പോഴുള്ള ആന്റിബയോട്ടിക് സെൻസിറ്റിവിറ്റി ടെസ്റ്റ് വരുന്നതിലൊക്കെ സിപ്രോഫ്ലോക്സസിൻ റെസിസ്റ്റന്റ് ആണ്. ലോകം മുഴുവൻ തന്നെ ഷിഗെല്ല ഈ ആന്റി മൈക്രോബിൽ റെസിസ്റ്റൻസ് കൂടുതൽ കാണിക്കുന്ന ഒരു അണുബാധയാണ്. ഷിഗെല്ലയ്ക്ക് പ്രധാനമായിട്ടുള്ള 5 ആന്റിബയോട്ടിക്കുകൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ആംബിസിലിൻ, കോട്രിമോക്സോൾ, അസിത്രോമൈസിൻ, സിപ്രോഫ്ലോക്സസിൻ, സെഫ്ട്രിയാക്സോൺ. ഈ 5 ആന്റിബയോട്ടിക്കിനെതിരെയും ഇത് റെസിസ്റ്റൻസ് കാണിക്കുന്നതായിട്ടാണ് ലോകത്തു നിന്നുള്ള ഡേറ്റ. ഇപ്പോൾ പലപ്പോഴും ഒരു 5%, 10% ഒക്കെ എക്സ്റ്റെൻസീവ്ലി ഡ്രഗ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള ഷിഗെല്ല ലോകത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇവിടെയും നമ്മൾ സാമ്പിളുകൾ പരിശോധിക്കുമ്പോൾ ഡ്രഗ് സെൻസിറ്റിവിറ്റി, ഇപ്പോൾ തന്നെ നമുക്കുള്ള കേസസിന്റെ ഒക്കെ ഡ്രഗ് സെൻസിറ്റിവിറ്റി റിസൾട്ടിൽ സിപ്രോഫ്ലോക്സസിൻ റെസിസ്റ്റന്റ് ആണ്. ചിലർക്ക് ആംബിസിലിൻ റെസിസ്റ്റൻസ് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ സെഫ്ട്രിയാക്സോൺ ഒക്കെയാണ് അധികം റെസിസ്റ്റൻസ് കാണിക്കാത്തത്. പക്ഷെ പല പ്രദേശങ്ങളിൽ നിന്നും റെസിസ്റ്റൻസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ആന്റിബയോട്ടിക് നമ്മൾ സൂക്ഷ്മമായി ഉപയോഗിക്കാവുള്ളൂ. എല്ലാ ആന്റിബയോട്ടിക്കുകളും പ്രിസ്ക്രൈബ് ചെയ്യരുത്. നമ്മുടെ ആന്റിബയോഗ്രാം ഡേറ്റ അനുസരിച്ച് ഓരോ പ്രദേശത്തെയും ഉള്ള ഡേറ്റ നോക്കിയിട്ട് വേണം ഡോക്ടർമാർ ഉചിതമായ ആന്റിബയോട്ടിക് മാത്രമേ പ്രിസ്ക്രൈബ് ചെയ്യാൻ പാടുള്ളൂ. കാരണം വളരെയധികം റെസിസ്റ്റൻസിന്, ഇപ്പോൾ ഇനി സെഫ്ട്രിയാക്സോണോടൊക്കെ റെസിസ്റ്റന്റ് ആയ നമ്മുടെ വേറെ മാർഗമില്ലാതെയാകും.
1: മാഡം, ഈ രോഗത്തെ പ്രതിരോധിക്കുവാനായി നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യാൻ സാധിക്കുക?
0: ഇത് വളരെ ഇപ്പൊ സോണി സ്പീഷീസ് വളരെ പെട്ടെന്ന് പകരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഏറ്റവും പ്രധാനം കൈകളുടെ ശുചിത്വമാണ്. അപ്പോൾ ഹാൻഡ് ഹൈജീൻ ആണ് ഇതിൽ ഏറ്റവും ആദ്യം പറയേണ്ടത്. രോഗികളാണെങ്കിലും മറ്റുള്ളവരാണെങ്കിലും കൈകൾ സോപ്പിട്ട് കഴുകുക. 20 സെക്കൻഡ് നന്നായിട്ട് സോപ്പിട്ട് കഴുകാൻ ശ്രദ്ധിക്കുക. 2, ജലം മലിനം. ഇപ്പൊ ഹെപ്പറ്റൈറ്റിസ് എ ഒക്കെ പടർന്നു പിടിക്കുന്നത് നമ്മുടെ ജലത്തിന്റെ ശുചിത്വം നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ലാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കിണറുകൾ ക്ലോറിനേറ്റ് ചെയ്യുക. നമുക്ക് ജലത്തിന്റെ ശുചിത്വം ഉറപ്പിക്കാൻ വളരെ ബുദ്ധിമുട്ടായ ഒരു സാഹചര്യമാണ്. എല്ലാ ജലാശയം കിണറുകളൊക്കെ മലിനപ്പെട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ക്ലോറിനേഷൻ ചെയ്യുന്നതിന് പുറമേ നമ്മൾ തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രമേ, ഈ ഒരു ഔട്ട്ബ്രേക്ക് നിൽക്കുന്ന സാഹചര്യത്തിൽ തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കുവാൻ ശ്രദ്ധിക്കുക. അത് വളരെ പ്രധാനമാണ്. ഭക്ഷണത്തിന്റെ ശുചിത്വം, അതും ചൂടോടെ പഴകുന്നതിന് മുമ്പ് തന്നെ ചൂടോടെ അങ്ങ് ഭക്ഷണം കഴിക്കുക. കാരണം ഈ എല്ലാ അണുക്കൾ തന്നെയും ചൂടാക്കുമ്പോൾ അത് നശിച്ചു പോകും. അപ്പോൾ ആ ചൂടാക്കിയിരിക്കുന്ന അവസ്ഥയിൽ തന്നെ കഴിക്കുക. പിന്നെ ഈ ഐസിലൊക്കെ ഇത് മാസങ്ങളോളം നിൽക്കുന്നത് കൊണ്ട് തന്നെ ഐസ് ഉപയോഗിക്കുമ്പോൾ ശുചിത്വമുള്ള ഐസ് ആണോ ഉപയോഗിക്കുന്നത് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഭക്ഷണം കൈകാര്യം ചെയ്യുന്നവർക്ക് രോഗലക്ഷണങ്ങൾ ഉണ്ടാകുവാൻ പാടില്ല. അത്തരത്തിലുള്ളവർ 2 മാസത്തിനടുത്ത് നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. കാരണം 4 ആഴ്ച വരെ ഇത് വൈറസ് പുറത്തേക്ക് ബാക്ടീരിയ പുറത്തേക്ക് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അവരുടെ വ്യക്തി ശുചിത്വം വളരെ പ്രധാനമാണ്. വ്യക്തിശുചിത്വം പരിസര ശുചിത്വം പാലിച്ചുകൊണ്ട് നമുക്ക് ഈ രോഗത്തെ തടഞ്ഞു നിർത്തുവാൻ സാധിക്കും. ഇതിനെതിരെ വാക്സിനുകളൊന്നും ഇപ്പോൾ ഇല്ല. ശുചിത്വം മാത്രമാണ് നമ്മുടെ പ്രതിരോധം. ക്ലോറിനേഷൻ, ഇപ്പോൾ ഈ ഒരു മഴക്കാലത്ത് നമ്മുടെ കിണറുകൾ ക്ലോറിനേറ്റ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുക.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: ആകാശവാണി, ഇനി പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ.
4: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് മണികണ്ഠൻ. 3 ദിവസത്തെ സന്ദർശനത്തിന് ഓസ്ട്രേലിയയിൽ എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബസിനൊപ്പം ഇന്ത്യ ഓസ്ട്രേലിയ CEO ഫോറത്തിൽ പങ്കെടുത്തു. ഇരു രാജ്യങ്ങളിലെയും വ്യവസായ പ്രമുഖരുമായി ഇരു നേതാക്കളും കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയും ഓസ്ട്രേലിയയും വിശ്വസനീയ പങ്കാളികളായി മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണെന്ന് നരേന്ദ്രമോദി കൂടിക്കാഴ്ചയിൽ പറഞ്ഞു. വിക്ടോറിയയിലെ ഗവൺമെന്റ് ഹൌസിൽ 3rd വാർഷിക നേതൃ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി എത്തി. നിർണായക വിഷയങ്ങളിൽ സമഗ്രമായ ചർച്ചകൾ നടത്തുമെന്നാണ് പ്രതീക്ഷ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വൈകിട്ട് മെൽബണിൽ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. വ്യാപാരം, പ്രതിരോധം, തന്ത്രപ്രധാന സാങ്കേതിക വിദ്യകൾ, വിദ്യാഭ്യാസം, ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾ തമ്മിൽ ബന്ധം എന്നിവ ശക്തമാക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാകും ചർച്ച. പ്രധാനമന്ത്രി മെൽബണിലെ ഇന്ത്യൻ സമൂഹത്തെയും അഭിസംബോധന ചെയ്യും. ഓസ്ട്രേലിയൻ സൂപ്പറിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ പോൾ ഷ്രോഡർ ഇന്ന് പ്രഖ്യാപിച്ച 500 മില്യൺ ഓസ്ട്രേലിയൻ ഡോളർ നിക്ഷേപത്തെ ഇന്ത്യ സ്വാഗതം ചെയ്തു. ഇന്ത്യയുടെ ചലനാത്മകമായ സമ്പദ് വ്യവസ്ഥ ആഗോള നിക്ഷേപകർക്ക് നൽകുന്ന അവസരങ്ങളെയും ആത്മവിശ്വാസത്തെയുമാണ് ഇത് പ്രതിഫലിപ്പിക്കുന്നതെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു.

ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് ഒഡീഷയിലെ ഭുവനേശ്വർ സന്ദർശിക്കും. ഒഡീഷ കാർഷിക സാങ്കേതിക സർവകലാശാലയിൽ സുസ്ഥിര ആഴക്കടൽ മത്സ്യബന്ധനത്തിന് അനുമതി പത്രങ്ങൾ വിതരണം ചെയ്യുന്ന ദേശീയ ലോഞ്ചിംഗ് പരിപാടിയിൽ അദ്ദേഹം മുഖ്യ അതിഥിയാകും. ചടങ്ങിൽ ഒഡീഷ ഡീപ്പ് സീ ഫിഷിംഗ് മിഷൻ രേഖയും ഉപരാഷ്ട്രപതി പ്രകാശനം ചെയ്യും. തുടർന്ന് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ചിന്റെ 15-ാമത് ബിരുദദാന ചടങ്ങിലും ഉപരാഷ്ട്രപതി പങ്കെടുക്കും. രണ്ടു ദിവസത്തെ ഇന്ത്യ മ്യാൻമാർ ദേശീയതല സമ്മേളനം ഡൽഹിയിൽ സമാപിച്ചു. മയക്കുമരുന്നുകളുടെ വ്യാപനം, കുറ്റകൃത്യങ്ങൾ, ഭീകരപ്രവർത്തനങ്ങൾ, ആയുധക്കടത്ത് തുടങ്ങിയവയ്ക്കെതിരെ ഇരു രാജ്യങ്ങളും ഒറ്റക്കെട്ടായി പ്രവർത്തനം ശക്തിപ്പെടുത്തുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യ മ്യാൻമാർ അതിർത്തിയിലെ സുരക്ഷാ പ്രവർത്തനങ്ങൾ സമ്മേളനം വിലയിരുത്തി. വയനാട് കള്ളാടി മണ്ണിടിച്ചിലിൽ കാണാതായവരിൽ രണ്ടുപേരുടെ മൃതദേഹം കൂടി കണ്ടെത്തി. ഇതോടെ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 5. മീനാക്ഷി പാലത്തിന് സമീപം സോൺ 1-ൽ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് മണ്ണ് മാറ്റുന്നതിനിടയിലാണ് അഗ്നിരക്ഷാസേനയും മറ്റു രക്ഷാപ്രവർത്തകരും ചേർന്ന് മൃതദേഹം കണ്ടെത്തിയത്. ബീഹാർ സ്വദേശിയും എക്സവേറ്റർ ഓപ്പറേറ്ററുമായ മുഹമ്മദ് ഇമ്രാന്റെ മൃതദേഹമാണ് ആദ്യം കണ്ടെത്തിയത്. രണ്ടാമത്തെയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല. മൃതദേഹങ്ങൾ വൈത്തിരി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. നടപടികൾ പൂർത്തിയാക്കി മൃതദേഹങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് എംബാം ചെയ്യാനായി കൊണ്ടുപോകും. കാണാതായ 3 പേർക്കായി തെരച്ചിൽ തുടരുകയാണ്. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ പ്രദേശത്ത് ശാസ്ത്രീയ നിയമപരിശോധന നടത്തുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. തുരങ്കപാത നിർമ്മാണത്തിന് കേന്ദ്ര ഗവൺമെന്റ് നൽകിയ പാരിസ്ഥിതിക അനുമതിയിലെ കർശന വ്യവസ്ഥകൾ കരാർ കമ്പനി പാലിച്ചിട്ടുണ്ടോയെന്ന് പരിശോധിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. അന്വേഷണം പൂർത്തിയാകുന്നതുവരെ തുരങ്കപാത നിർമ്മാണം ഇരുവശങ്ങളിലും താൽക്കാലികമായി നിർത്തിവയ്ക്കുമെന്നും അന്വേഷണത്തിന് വിദഗ്ധ സമിതി ഉടൻ രൂപീകരിക്കുമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ വയനാട് കളക്ടറേറ്റ് മിനി കോൺഫറൻസ് ഹാളിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും കള്ളാടിയിലെ ദുരന്ത മേഖലയിലേക്കെത്തി. ദുരിതാശ്വാസ ക്യാമ്പിലുള്ളവരെയും പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളവരെയും ഇരുവരും കാണും. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം ഇന്ന് കൊച്ചിയിൽ സമാപിക്കും. ഇന്നലെ സംയുക്ത പ്രഖ്യാപനത്തിന്റെ കരട് രൂപത്തിന്മേൽ വിവിധ രാജ്യങ്ങളിലെ മന്ത്രിമാർ ചർച്ച നടത്തി. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രി അന്നപൂർണ ദേവി, സഹമന്ത്രി സാവിത്രി ഠാക്കൂർ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു. സമാപന ദിവസമായ ഇന്ന് സംയുക്ത വനിതാ മന്ത്രിതല പ്രമേയത്തിന്റെ കരട് അവതരിപ്പിക്കും. 11 രാജ്യങ്ങളിൽ നിന്നും പ്രതിനിധികൾ യോഗങ്ങളിൽ പങ്കെടുക്കുന്നു. ദീൻദയാൽ അന്ത്യോദയ യോജന ദേശീയ ഗ്രാമീണ ഉപജീവന ദൌത്യത്തിലൂടെ കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയത്തിന്റെ പവലിയനും ഒരുക്കിയിട്ടുണ്ട്. സംസ്ഥാനത്ത് ഇന്നും മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിലെ തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുണ്ടെന്ന് സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കനത്ത മഴയോടൊപ്പം വീശിയ ശക്തമായ കാറ്റിൽ കോഴിക്കോട് നാദാപുരം മേഖലയിൽ വ്യാപക നാശനഷ്ടമുണ്ടായി. ചെക്കിയാട് പഞ്ചായത്തിലെ കാലികുളമ്പ്, എളമ്പ, നാദാപുരം പഞ്ചായത്തിലെ ചീയൂർ എന്നിവിടങ്ങളിൽ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും നാശനഷ്ടമുണ്ടായി. കനത്ത മഴയെ തുടർന്ന് കോഴിക്കോട് ജില്ലയിലെ ക്വാറികളുടെ പ്രവർത്തനം, മണ്ണെടുക്കൽ ഖനനം, കിണർ നിർമ്മാണ പ്രവർത്തനങ്ങൾ, മണലെടുക്കൽ എന്നിവ താൽക്കാലികമായി വിലക്കി ജില്ലാ കലക്ടർ MS മാധവിക്കുട്ടി ഉത്തരവിട്ടു. ജില്ലയിലെ വെള്ളച്ചാട്ടങ്ങൾ, നദീതീരങ്ങൾ, ബീച്ചുകൾ ഉൾപ്പെടെ എല്ലാ ജലാശയങ്ങളിലേക്കും പ്രവേശനവും ഇനി ഒരറിയിപ്പുണ്ടാകുന്നതുവരെ നിരോധിച്ചിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിൽ തുടരുന്ന കനത്ത മഴയിലും കാറ്റിലും വ്യാപക നാശനഷ്ടം. മലയോര പ്രദേശങ്ങളിൽ മഴക്കെടുതി രൂക്ഷമാണ്. ധർമ്മടം വില്ലേജിൽ കാറ്റിൽ മരം വീണ് 15 വീടുകൾക്ക് കേടുപറ്റി. ഒരാൾക്ക് പരിക്കേറ്റു. താമരശ്ശേരി ചുരത്തിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് മുകളിലേക്ക് മരം വീണു. പരിക്കേറ്റ യാത്രക്കാരെ ആശുപത്രിയിലെത്തിച്ചു. മരം മുറിച്ചു മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു. പിനാക്ക ദീർഘദൂര ഗ്രൈഡഡ് റോക്കറ്റ് DRDO വിജയകരമായി പരീക്ഷിച്ചു. ഒഡീഷയിലെ ചാന്ദിപ്പൂരിൽ ഇന്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ചിലായിരുന്നു പരീക്ഷണ വിക്ഷേപണം. ആർമമെന്റ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റ്, ഹൈ എനർജി മെറ്റീരിയൽസ് റിസർച്ച് ലാബോറട്ടറി എന്നിവയുടെ സഹകരണത്തോടെയാണ് പിനാക്ക ദീർഘദൂര ഗൈഡഡ് റോക്കറ്റ് വികസിപ്പിച്ചത്. പരീക്ഷണ വിജയത്തിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് DRDOയെ അഭിനന്ദിച്ചു. ഓപ്പറേഷൻ തുഫാന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGP യോഗം നാളെ തിരുവനന്തപുരത്ത് പോലീസ് ആസ്ഥാനത്ത് ചേരും. മന്ത്രി രമേശ് ചെന്നിത്തലയാണ് യോഗം വിളിച്ചത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ആദ്യ ക്വാർട്ടർ ഫൈനലിൽ നാളെ പുലർച്ചെ 1:30 നിലവിലെ റണ്ണറപ്പായ ഫ്രാൻസ് മൊറോക്കയെ നേരിടും. ബോസ്റ്റൺ സ്റ്റേഡിയത്തിലാണ് മത്സരം. രണ്ടാം ക്വാർട്ടറിൽ ശനിയാഴ്ച സ്പെയിൻ ബെൽജിയവുമായും 3-ാം ക്വാർട്ടറിൽ ഞായറാഴ്ച നോർവെ ഇംഗ്ലണ്ടുമായും ഏറ്റുമുട്ടും.

ഇന്ത്യ ഇംഗ്ലണ്ട് 5 മത്സര 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 4ാം മത്സരം ഇന്ന് രാത്രി 10 ബ്രിസ്റ്റണിലെ കൗണ്ടി ഗ്രൗണ്ടിൽ മത്സരം ആരംഭിക്കും. പരമ്പരയിൽ 0-2 എന്ന നിലയിൽ ഇന്ത്യ പിന്നിലാണ്. വിംബിൾഡൺ ജൂനിയർ ടെന്നീസിൽ ചരിത്ര നേട്ടവുമായി ഇന്ത്യയുടെ അർണവ് പാപ്പർക്കർ ക്വാർട്ടർ ഫൈനലിലെത്തി. പ്രീ ക്വാർട്ടറിൽ ജപ്പാന്റെ റിയോ തബാത്തയെ നേരിട്ടുള്ള സെറ്റുകൾക്ക് തകർത്താണ് 18-കാരൻ അർണവ് ക്വാർട്ടർ ഫൈനലിലേക്കെത്തിയത്. പാലക്കാട് നഗരത്തിലെ പ്രധാന ജംഗ്ഷനുകളിലെ ഗതാഗതം സുഗമമാക്കുന്നതിന് സംയുക്ത പരിശോധന പൂർത്തിയായി. നഗരസഭയുടെ സിഗ്നൽ ഫ്രീ സിറ്റി പദ്ധതിയുടെ ഭാഗമായാണ് പരിശോധന. നിലവിലെ ബസ് സ്റ്റോപ്പുകൾ ക്രമീകരിക്കാനും SBI ജംഗ്ഷനിൽ സിഗ്നൽ രഹിത ഗതാഗത സംവിധാനം നടപ്പാക്കാനും ധാരണയായി. മിനിമം വേതനം ഉൾപ്പെടെ തൊഴിൽ അവകാശങ്ങൾ നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് കണ്ണൂരിലെ 6 സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാർ ഇന്ത്യൻ നഴ്സസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടത്തുന്ന അനിശ്ചിതകാല സമരം 54 ദിവസത്തിലേക്ക് കടന്നു. ജില്ലാ കലക്ടറേറ്റിന് മുന്നിൽ നടക്കുന്ന സത്യാഗ്രഹ സമരം 3ാം ദിവസത്തിലേക്ക് പ്രവേശിച്ചു. സംസ്ഥാനത്തെ എഞ്ചിനീയറിംഗ് പ്രവേശനത്തിന് 1ാം ഘട്ട അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. ഇതിൽ ഉൾപ്പെട്ടവർ ഈ മാസം 12-നകം ഫീസ് അടച്ച് പ്രവേശനം ഉറപ്പുവരുത്തണം. ഫീസ് അടയ്ക്കാത്തവരെ ആദ്യ 2 അലോട്ട്മെന്റുകളിൽ പരിഗണിക്കില്ല. ഓണത്തോടനുബന്ധിച്ച് ദക്ഷിണ റെയിൽവേ ഏർപ്പെടുത്തുന്ന പ്രത്യേക ട്രെയിനുകളിൽ റിസർവേഷൻ രാവിലെ ആരംഭിച്ചു. 3 സ്പെഷ്യൽ ട്രെയിനുകളുടെ വിവരങ്ങളാണ് ദക്ഷിണ റെയിൽവേ പ്രഖ്യാപിച്ചത്. ഈ മാസം 13 മുതൽ സെപ്റ്റംബർ 1 വരെ മംഗലാപുരത്ത് നിന്ന് കോഴിക്കോട്, പാലക്കാട് വഴി ചെന്നൈയിലേക്ക് തിങ്കളാഴ്ചകളിലും തിരിച്ച് ബുധനാഴ്ചകളിലും പ്രത്യേക ട്രെയിൻ സർവീസ് നടത്തും. ഓഗസ്റ്റ് 12 മുതൽ സെപ്റ്റംബർ 3 വരെ ചെന്നൈയിൽ നിന്ന് പാലക്കാട്, എറണാകുളം, കോട്ടയം വഴി കൊല്ലത്തേക്ക് ബുധനാഴ്ചകളിലും തിരിച്ച് വെള്ളിയാഴ്ചകളിലും, തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലം ചെങ്കോട്ട വഴി താമ്പരത്തിന് ബുധനാഴ്ചകളിലും തിരിച്ച് വെള്ളിയാഴ്ചകളിലും പ്രത്യേക ട്രെയിൻ ഉണ്ടാകും. വിഖ്യാത ഫോട്ടോഗ്രാഫർ വിക്ടർ ജോർജിൻ്റെ ഓർമ്മദിനത്തോടനുബന്ധിച്ച് ഇന്ന് കോട്ടയം പ്രസ് ക്ലബ്ബിൽ അനുസ്മരണ സമ്മേളനം നടത്തും. സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. പ്രസ് ക്ലബ്ബ് പുറത്തിറക്കുന്ന വിക്ടർ സ്മരണികാ കവർ ചടങ്ങിൽ പ്രകാശനം ചെയ്യും. പ്രസിദ്ധമായ ആറന്മുള വള്ളസദ്യ ഈ മാസം 19 മുതൽ സെപ്റ്റംബർ 16 വരെ നടക്കും. 19-ന് ഉച്ചയ്ക്ക് മന്ത്രി കെ മുരളീധരൻ വള്ളസദ്യ ഉദ്ഘാടനം ചെയ്യും. റാന്നി പള്ളിയോടമൊഴികെ ഇക്കുറി 51 പള്ളിയോടങ്ങളാണ് സദ്യയിൽ പങ്കെടുക്കുക. ഉത്രട്ടാതി ജലോത്സവം ഓഗസ്റ്റ് 30 നടക്കും. CSIR UGC നെറ്റ് 2026 പരീക്ഷയ്ക്ക് അഡ്വാൻസ് സിറ്റി ഇൻറ്റിമേഷൻ സ്ലിപ്പ് ദേശീയ പരീക്ഷാ ഏജൻസി പുറത്തിറക്കി. ഈ മാസം 17-18 തീയതികളിലായാണ് പരീക്ഷ. പരീക്ഷയ്ക്ക് അനുവദിച്ച നഗരം ഏതെന്നറിയാൻ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കാനും NTA നിർദ്ദേശിച്ചു. മമ്പാട് ഓടൈക്കലിൽ പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ യുവാവിനെ കണ്ടെത്തിയിട്ടില്ല. കൂട്ടുകാർക്കൊപ്പം പുഴയിലൂടെ ഒഴുകി വരികയായിരുന്ന മരം പിടിക്കുന്നതിനിടെ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2:30 മമ്പാട് ഭീമ്പുങ്ങൽ പനയം തൊടിക യാഷിക് ചാലിയാർ ഒഴുക്കിൽപ്പെട്ടത്. കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ മെഡിക്കൽ കോളേജുകൾ വരെ ആശുപത്രികളിലെ ആശുപത്രി വികസന സമിതികളും ആശുപത്രി വികസന സൊസൈറ്റികളും പുനഃസംഘടിപ്പിക്കാൻ തീരുമാനിച്ചതായി മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. കൊച്ചിയിലെ കുടിവെള്ളക്ഷാമത്തിന് ശാശ്വത പരിഹാരമായി ആലുവയിൽ പുതിയ 190 ML ശേഷിയുള്ള ജലശുദ്ധീകരണശാലയ്ക്ക് ഗവൺമെന്റ് അനുമതി നൽകിയതായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. പദ്ധതിക്കായി ജലവിഭവ വകുപ്പ് 523 കോടി രൂപയുടെ ഭരണാനുമതി നൽകി. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് ധനസഹായത്തോടെ നടപ്പാക്കുന്ന കേരള അർബൻ വാട്ടർ സപ്ലൈ ഇംപ്രൂവ്മെന്റ് പ്രോജക്ടിന്റെ ഭാഗമായാണ് പദ്ധതി നടപ്പാക്കുന്നത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.

ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 25:54. 438.6 മീറ്ററിൽ 684 കിലോഹെർട്സിൽ പ്രഭാത പ്രക്ഷേപണം സമാപിച്ചു. അടുത്ത പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും. നമസ്കാരം.

ആകാശവാണി കോഴിക്കോട് 438.6 മീറ്ററിൽ 684 കിലോഹെർട്സിൽ മധ്യാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ ഹിന്ദിയിലും തുടർന്ന് ഇംഗ്ലീഷിലും വാർത്തകൾ. ഡൽഹി റിലേ.

0: ക്രസന്റ് ബിൽഡേഴ്സ് ദിൽ സേ ദിൽ തക്. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: ക്രസന്റ് ബിൽഡേഴ്സ്, ദി മോസ്റ്റ് പ്രിഫേർഡ് ഹോം മേക്കർ ഇൻ കാലിക്കറ്റ്, ആർ ബി ജി ആർക്കേഡ്, ചെറുട്ടി റോഡ്, കോഴിക്കോട്.
2: സ്റ്റൈലോ ഓപ്റ്റിക്സ്, രാഗ

0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. 3 ദിവസത്തെ സന്ദർശനത്തിന് ഓസ്ട്രേലിയയിൽ എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബീസിനൊപ്പം ഇന്ത്യ ഓസ്ട്രേലിയ സിഇഒ ഫോറത്തിൽ പങ്കെടുത്തു. പാർലമെന്റിന്റെ മൺസൂൺ സമ്മേളനത്തിന് മുന്നോടിയായി സംസ്ഥാനത്തെ എംപിമാരുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത്. വയനാട് കള്ളാടി മണ്ണിടിച്ചിലിൽ കാണാതായവരിൽ 3 പേരുടെ മൃതദേഹം കൂടി ഇന്ന് കണ്ടെത്തി. മഴ ശക്തമായതിനെ തുടർന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ജാഗ്രതാ മുന്നറിയിപ്പിൽ മാറ്റം. ഇന്ന് മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ ആദ്യ ക്വാർട്ടറിൽ നാളെ പുലർച്ചെ ഫ്രാൻസ് മൊറോക്കോയെ നേരിടും. വാർത്തകൾ വിശദമായി. 3 ദിവസത്തെ സന്ദർശനത്തിന് ഓസ്ട്രേലിയയിൽ എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബീസിനൊപ്പം ഇന്ത്യ ഓസ്ട്രേലിയ സിഇഒ ഫോറത്തിൽ പങ്കെടുത്തു. ഇരു രാജ്യങ്ങളിലെയും വ്യവസായ പ്രമുഖരുമായി ഇരു നേതാക്കളും കൂടിക്കാഴ്ച നടത്തി. ഡെസ്ക് റിപ്പോർട്ട്.
1: ഇന്ത്യയും ഓസ്ട്രേലിയയും വിശ്വസനീയ പങ്കാളികളായി മുന്നോട്ടു പോകേണ്ടത് അനിവാര്യമാണെന്ന് വ്യവസായ പ്രമുഖരുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ പ്രധാനമന്ത്രി പറഞ്ഞു. വിക്ടോറിയയിലെ ഗവൺമെന്റ് ഹൌസിൽ 3ാം വാർഷിക നേതൃ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുകയാണ്. നരേന്ദ്രമോദി വൈകിട്ട് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. വ്യാപാരം, പ്രതിരോധം, തന്ത്രപ്രധാന സാങ്കേതിക വിദ്യകൾ, വിദ്യാഭ്യാസം, ഇരുരാജ്യങ്ങളിലെയും ജനങ്ങൾ തമ്മിലെ ബന്ധം എന്നിവ ശക്തമാക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാവും ചർച്ച. പ്രധാനമന്ത്രി മെൽബണിലെ ഇന്ത്യൻ സമൂഹത്തെയും അഭിസംബോധന ചെയ്യും. ഓസ്ട്രേലിയൻ സൂപ്പറിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ പോൾ ഷോളർ പ്രഖ്യാപിച്ച 500 മില്യൺ ഓസ്ട്രേലിയൻ ഡോളർ നിക്ഷേപത്തെ ഇന്ത്യ സ്വാഗതം ചെയ്തു. രാജ്യത്തിന്റെ ചലനാത്മക സമ്പദ് വ്യവസ്ഥ ആഗോള നിക്ഷേപകർക്ക് നൽകുന്ന അവസരങ്ങളെയും ആത്മവിശ്വാസത്തെയുമാണ് ഇത് പ്രതിഫലിപ്പിക്കുന്നതെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു.
0: ആഭ്യന്തര സുരക്ഷയ്ക്കും പ്രതിരോധ പ്രവർത്തനങ്ങൾക്കും പ്രാധാന്യം നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസും സംയുക്ത പ്രസ്താവന നടത്തി. ഇന്ത്യയുടെയും ഓസ്ട്രേലിയയുടെയും സമുദ്രതീരങ്ങളുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന് കൂടുതൽ നടപടികൾ സ്വീകരിക്കാൻ ഇരു നേതാക്കളും ധാരണയിലെത്തി. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം ഇന്ന് കൊച്ചിയിൽ സമാപിക്കും. സംയുക്ത വനിതാ മന്ത്രിതല പ്രമേയത്തിന്റെ കരട് അവതരിപ്പിക്കും. ഇന്നലെ സംയുക്ത പ്രഖ്യാപനത്തിന്റെ കരട് രൂപത്തിന്മേൽ വിവിധ രാജ്യങ്ങളിലെ മന്ത്രിമാർ ചർച്ച നടത്തി. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രി അന്നപൂർണദേവി, സഹമന്ത്രി സാവിത്രി ഠാക്കൂർ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു. 11 രാജ്യങ്ങളിൽ നിന്നും പ്രതിനിധികൾ യോഗങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. ദീൻദയാൽ അന്ത്യോദയ യോജന ദേശീയ ഗ്രാമീണ ഉപജീവന ദൌത്യത്തിലൂടെ കേന്ദ്ര ഗ്രാമവികസന

0: മന്ത്രാലയത്തിന്റെ പവലിയനും ഒരുക്കിയിട്ടുണ്ട്. പിനാക ദീർഘദൂര ഗൈഡഡ് റോക്കറ്റ് DRDO വിജയകരമായി പരീക്ഷിച്ചു. ഒഡീഷയിലെ ചാന്ദിപ്പൂരിൽ ഇന്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ചിലായിരുന്നു പരീക്ഷണ വിക്ഷേപണം. ആർമമെന്റ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റ്, ഹൈ എനർജി മെറ്റീരിയൽസ് റിസർച്ച് ലബോറട്ടറി എന്നിവയുടെ സഹകരണത്തോടെയാണ് പിനാക ദീർഘദൂര ഗൈഡഡ് റോക്കറ്റ് വികസിപ്പിച്ചത്. പരീക്ഷണ വിജയത്തിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് DRDOയെ അഭിനന്ദിച്ചു. ABVP സ്ഥാപക ദിനത്തിൽ എല്ലാ പ്രവർത്തകർക്കും കേന്ദ്രമന്ത്രിമാരായ അമിത്ഷായും രാജ്നാഥ് സിംഗും ആശംസ നേർന്നു. രാജ്യം ആദ്യം എന്ന ആശയം ഉൾക്കൊണ്ട് ABVP പതിറ്റാണ്ടുകളായി വിദ്യാർത്ഥികളെ രാഷ്ട്രസേവനം, നേതൃത്വം, സാമൂഹിക ഉത്തരവാദിത്വം എന്നിവയിലേക്ക് പ്രചോദിപ്പിച്ചു വരികയാണെന്ന് രാജ്നാഥ് സിംഗ് പറഞ്ഞു. സ്വാമി വിവേകാനന്ദന്റെ ആദർശങ്ങളിലൂടെ വിദ്യാർത്ഥി ശക്തി സംഘടിപ്പിച്ച് ദേശസ്നേഹത്തിന്റെ ആത്മാവ് വളർത്തുക എന്ന ദൌത്യമാണ് സംഘടന നിർവഹിക്കുന്നതെന്ന് അമിത്ഷാ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പാർലമെന്റിന്റെ മൺസൂൺ സമ്മേളനത്തിന് മുന്നോടിയായി സംസ്ഥാനത്തെ ലോക്സഭ രാജ്യസഭാംഗങ്ങളുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത് നടക്കും. സംസ്ഥാനവുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളും പാർലമെന്റിൽ ഉന്നയിക്കേണ്ട വിഷയങ്ങളും യോഗം ചർച്ച ചെയ്യും. മുഖ്യമന്ത്രിയും മന്ത്രിമാരും യോഗത്തിൽ പങ്കെടുക്കും. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGP യോഗം നാളെ തിരുവനന്തപുരത്ത് ചേരും. മന്ത്രി രമേശ് ചെന്നിത്തലയാണ് പോലീസ് ആസ്ഥാനത്ത് യോഗം വിളിച്ചത്. രാജ്യത്ത് പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചിട്ട് ഇന്നേക്ക് 75 വർഷം. ഇന്ത്യയിൽ ആസൂത്രിതമായ സാമ്പത്തിക വികസനം ആരംഭിച്ചത് ഒന്നാം പഞ്ചവത്സര പദ്ധതിയോടെയാണ്. 1951 July 9 പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആദ്യ പഞ്ചവത്സര പദ്ധതി അവതരിപ്പിച്ചത്. വയനാട് കള്ളാടി മണ്ണിടിച്ചിലിൽ കാണാതായവരിൽ 3 പേരുടെ മൃതദേഹം കൂടി ഇന്ന് കണ്ടെത്തി. ഇതോടെ മരിച്ചവരുടെ എണ്ണം 6. ഒന്നാം സോണിൽ നിന്നാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. മരിച്ച എക്സ്കവേറ്റർ ഓപ്പറേറ്റർ ബീഹാർ സ്വദേശി മുഹമ്മദ് ഇമ്രാനെ തിരിച്ചറിഞ്ഞു. 2 പേരെ തിരിച്ചറിഞ്ഞിട്ടില്ല. കാണാതായ 2 പേർക്കായി തിരച്ചിൽ തുടരുകയാണ്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും വയനാട് കള്ളാടിയിലെ ദുരന്ത മേഖല സന്ദർശിച്ചു. ദുരിതാശ്വാസ ക്യാമ്പിലും പരിക്കേറ്റ് ചികിത്സയിൽ ആശുപത്രിയിൽ കഴിയുന്നവരെയും ഇരുവരും കണ്ടു. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ കെട്ടിടഭാഗം തകർന്നു വീണു. 2 പ്ലാറ്റ്ഫോമിലെ പഴയ കെട്ടിടമാണ് പൊളിഞ്ഞു വീണത്. റെയിൽവേ സ്റ്റേഷൻ നവീകരണത്തിന്റെ ഭാഗമായി പൊളിക്കാൻ തീരുമാനിച്ചിരുന്ന കെട്ടിടമാണ് തകർന്നത്. സംഭവ സമയത്ത് നിർത്തിയിട്ട ട്രെയിൻ സ്ഥലത്തുണ്ടായിരുന്നു. കെട്ടിടത്തിന്റെ മേൽക്കൂരയുടെ ഭാഗങ്ങളും നിലം പതിച്ചിട്ടുണ്ട്. ആളപായമില്ല. സംസ്ഥാനത്തെ എഞ്ചിനീയറിംഗ് പ്രവേശനത്തിന് 1ാംഘട്ട അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. ഇതിൽ ഉൾപ്പെട്ടവർ ഈ മാസം 12 ഫീസ് അടച്ച് പ്രവേശനം ഉറപ്പുവരുത്തണം. ഫീസ് അടയ്ക്കാത്തവരെ ആദ്യ 2 അലോട്ട്മെന്റുകളിൽ പരിഗണിക്കില്ല. മഴ ശക്തമായതിനെ തുടർന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ജാഗ്രതാ മുന്നറിയിപ്പിൽ മാറ്റം. ഇന്ന് മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിലെ തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുണ്ടെന്ന് സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കാലവർഷം ശക്തമായതോടെ പാലക്കാട് ജില്ലയിലെ ഡാമുകളിലും പുഴകളിലും ജലനിരപ്പുയർന്നു. മലമ്പുഴയിൽ ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നു. പാലക്കാട്ടുനിന്ന് ഫൈസൽ അലിമുത്ത്.
1: ഇന്നലെ ജില്ലയിൽ ശരാശരി 15 മില്ലിമീറ്റർ മഴയാണ് ലഭിച്ചത്. മണ്ണാർക്കാട് ഭാഗത്താണ് കൂടുതൽ മഴ ലഭിച്ചിരിക്കുന്നത്. ശക്തമായ മലവെള്ളപ്പാച്ചിലിൽ അലനല്ലൂർ കണ്ണംകുണ്ട് നിലമ്പതി പാലത്തിൽ വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടു. നെല്ലിയാമ്പതി ചുരം പാതയിൽ മരം വീണും ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. മലമ്പുഴ പറച്ചാത്തി തോടിന് സമീപമുള്ള ഉന്നതിയിലെ 4 കുടുംബങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. ഇന്ന് രാവിലെ മുതലും ജില്ലയിലെ പലയിടങ്ങളിലും ശക്തമായ മഴയാണ് പെയ്യുന്നത്.
0: കണ്ണൂർ ജില്ലയിൽ തുടരുന്ന കനത്ത മഴയിലും കാറ്റിലും വ്യാപക നാശനഷ്ടം. മലയോര പ്രദേശങ്ങളിൽ മഴക്കെടുതി രൂക്ഷമാണ്. ധർമ്മടം വില്ലേജിൽ കാറ്റിൽ മരം വീണ് 15 വീടുകൾക്ക് കേടുപറ്റി. കനത്ത മഴയോടൊപ്പം വീശിയ ശക്തമായ കാറ്റിൽ കോഴിക്കോട് നാദാപുരം മേഖലയിൽ വ്യാപക നാശനഷ്ടമുണ്ടായി. ചെക്യാട് പഞ്ചായത്തിലെ കാലിക്കുളമ്പ്, എളമ്പ, നാദാപുരം പഞ്ചായത്തിലെ ചീയൂർ എന്നിവിടങ്ങളിൽ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും നാശനഷ്ടമുണ്ടായി. താമരശ്ശേരി ചുരത്തിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് മുകളിലേക്ക് മരം വീണു. പരിക്കേറ്റ യാത്രക്കാരെ ആശുപത്രിയിലെത്തിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ആദ്യ ക്വാർട്ടർ ഫൈനലിൽ നാളെ പുലർച്ചെ 1:30 നിലവിലെ റണ്ണറപ്പായ ഫ്രാൻസ് മൊറോക്കോയെ നേരിടും. ബോസ്റ്റൺ സ്റ്റേഡിയത്തിലാണ് മത്സരം. 2 ക്വാർട്ടറിൽ ശനിയാഴ്ച സ്പെയിൻ ബെൽജിയവുമായും 3 ക്വാർട്ടറിൽ ഞായറാഴ്ച നോർവെ ഇംഗ്ലണ്ടുമായും ഏറ്റുമുട്ടും. ഇന്ത്യ ഇംഗ്ലണ്ട് 5 മത്സര 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 4ാം മത്സരം ഇന്ന് രാത്രി 10 ബ്രിസ്റ്റണിലെ കൌണ്ടി ഗ്രൌണ്ടിൽ മത്സരം ആരംഭിക്കും. പരമ്പരയിൽ 0-2 എന്ന നിലയിൽ ഇന്ത്യ പിന്നിലാണ്. ഇന്തോനേഷ്യയിലെ ജക്കാർത്തയിൽ അണ്ടർ 19 അണ്ടർ 23 ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ 9 ഇന്ത്യൻ വനിതാ

താരങ്ങൾ സെമി ഫൈനലിൽ പ്രവേശിച്ചു. തനു, നിഷ, പ്രാജി, നിഖിത ചന്ദ്, കാജൽ, ശിവാനി, മുസ്കൻ, നൈന, പ്രിയങ്ക എന്നിവരാണ് നേട്ടം സ്വന്തമാക്കിയത്. പാലക്കാട് നഗരത്തിലെ പ്രധാന ജംഗ്ഷനുകളിലെ ഗതാഗതം സുഗമമാക്കുന്നതിന് സംയുക്ത പരിശോധന പൂർത്തിയായി. നഗരസഭയുടെ സിഗ്നൽ ഫ്രീ സിറ്റി പദ്ധതിയുടെ ഭാഗമായാണ് പരിശോധന. ഒലവക്കോട് ജംഗ്ഷനിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ നിലവിലെ ബസ് സ്റ്റോപ്പുകൾ ക്രമീകരിക്കാൻ തീരുമാനിച്ചു. കാവിൽപ്പാട് പഴയ റെയിൽവേ ഗേറ്റിന് സമീപം അടിപ്പാത നിർമ്മിക്കാനും ശുപാർശ നൽകിയിട്ടുണ്ട്. കേരള ഗവൺമെന്റ് ഡ്രൈവേഴ്സ് അസോസിയേഷൻ 51st സംസ്ഥാന സമ്മേളനം നാളെയും മറ്റന്നാളും കണ്ണൂരിൽ നടക്കുമെന്ന് സംഘാടകർ കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നാളെ രാവിലെ നവനീതം ഓഡിറ്റോറിയത്തിൽ മന്ത്രി സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്യും. പ്രതിനിധി സമ്മേളനം, സെമിനാർ, പൊതുസമ്മേളനം എന്നിവയുമുണ്ടാകും. സ്വർണ്ണവില വർദ്ധിച്ചു. പവന് 80 രൂപ കൂടി 1,05,040 രൂപയായി. 13,130 രൂപയാണ് ഗ്രാമിന്. പ്രസിദ്ധമായ ആറന്മുള വള്ളസദ്യ ഈ മാസം 19 മുതൽ സെപ്റ്റംബർ 16 വരെ നടക്കും. 19 ഉച്ചയ്ക്ക് മന്ത്രി കെ മുരളീധരൻ വള്ളസദ്യ ഉദ്ഘാടനം ചെയ്യും. റാന്നി പള്ളിയോടമൊഴികെ ഇക്കുറി 51 പള്ളിയോടങ്ങളാണ് സദ്യയിൽ പങ്കെടുക്കുക. ഉത്രട്ടാതി ജലോത്സവം ആഗസ്റ്റ് 30 നടക്കും. ഓണത്തോടനുബന്ധിച്ച് ദക്ഷിണ റെയിൽവേ ഏർപ്പെടുത്തുന്ന പ്രത്യേക ട്രെയിനുകളിൽ റിസർവേഷൻ രാവിലെ ആരംഭിച്ചു. 3 സ്പെഷ്യൽ ട്രെയിനുകളുടെ വിവരങ്ങളാണ് ദക്ഷിണ റെയിൽവേ പ്രഖ്യാപിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. 3 സന്ദർശനത്തിന് ഓസ്ട്രേലിയയിൽ എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബീനിസിനൊപ്പം ഇന്ത്യ ഓസ്ട്രേലിയ സിഇഒ ഫോറത്തിൽ പങ്കെടുത്തു. പാർലമെന്റിന്റെ മൺസൂൺ സമ്മേളനത്തിന് മുന്നോടിയായി സംസ്ഥാനത്തെ എംപിമാരുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത്. വയനാട് കള്ളാടി മണ്ണിടിച്ചിലിൽ കാണാതായവരിൽ 3 പേരുടെ മൃതദേഹം കൂടി ഇന്ന് കണ്ടെത്തി. മഴ ശക്തമായതിനെ തുടർന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ജാഗ്രതാ മുന്നറിയിപ്പിൽ മാറ്റം. ഇന്ന് മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ ആദ്യ ക്വാർട്ടറിൽ നാളെ പുലർച്ചെ ഫ്രാൻസ് മൊറോക്കോയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

0: ഗ്രീൻ ഡ്യുവറ്റ്സ്.
1: ട്വന്റി ക്രിക്കറ്റ് പരമ്പരയിലെ നാലാം മത്സരം ഇന്ന് ബ്രിസ്റ്റോളിൽ. വാർത്തകൾ വിശദമായി. ഇന്ത്യ ഓസ്ട്രേലിയ പ്രതിരോധ സുരക്ഷാ സഹകരണം രാജ്യങ്ങൾ തമ്മിലുള്ള പങ്കാളിത്തത്തിൽ നിർണായകമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓസ്ട്രേലിയൻ സന്ദർശനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി ആന്റണി അൽബനീസുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നടത്തിയ സംയുക്ത പ്രഖ്യാപനത്തിലാണ് ശ്രീ മോദി ഇക്കാര്യം വ്യക്തമാക്കിയത്.
2: ഭാരത് ഓർ ഓസ്ട്രേലിയ ദോ വൈബ്രന്റ് ഡെമോക്രസീസ് ഹാ ദോ മൾട്ടി കൾച്ചറൽ സൊസൈറ്റീസ് ഹാ ഓർ മൾട്ടി കൾച്ചറൽ സൊസൈറ്റീസ് ഹാ ഓർ ദോ മഹത്വപൂർണ ഓഷൻ പവർസ് ഹാ ഹമാരി യേ സമാനതായേ ഓർ ഹമാരാ കോമൺ വേൾഡ് വ്യൂ ഹമേ ഗഹരെ ആപസീ വിശ്വാസ് കെ സാത്ത് നിരന്തര ആഗേ ബഡ്നേ കി പ്രേരണാ ദേതേ ഹാ ഹമാരി കോംപ്രിഹെൻസീവ് സ്ട്രാറ്റജിക് പാർട്ണർഷിപ് നേ പിച്ചിലെ കുറച്ച് വർഷോ മേ അഭൂതപൂർവ പ്രഗതി കി ഹൈ ഓർ ആജ് തീസരി ആനുവൽ സമിറ്റ് സേ ഹമാരേ സഹയോഗ് മേ കൈ നയേ ആയാം ജുഡേ ഹൈ.
1: സമാധാനവും സുസ്ഥിരവുമായ ഇന്തോ പസഫിക്കിനായുള്ള കാഴ്ചപ്പാടാണ് സഹകരണത്തിന്റെ കേന്ദ്രബിന്ദുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ആണവോർജ്ജ മേഖലയിൽ ഇന്നൊപ്പുവെച്ച സുപ്രധാന കരാറിലൂടെ ഓസ്ട്രേലിയയിൽ നിന്ന് ഇന്ത്യയിലേക്ക് യുറേനിയം വിതരണം സാധ്യമാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യ ഓസ്ട്രേലിയ സമുദ്ര സുരക്ഷാ സഹകരണം വർദ്ധിപ്പിക്കാൻ ഇരു നേതാക്കളും തീരുമാനിച്ചതായി ശ്രീ നരേന്ദ്രമോദി വ്യക്തമാക്കി. പ്രാദേശിക സുരക്ഷയ്ക്ക് ഫലപ്രദമായ സമുദ്ര സഹകരണം അനിവാര്യമാണെന്ന് ഇരു രാജ്യങ്ങളും അംഗീകരിച്ചു. ഓസ്ട്രേലിയൻ സൂപ്പർ കമ്പനി ഇന്ത്യയിൽ 500 മില്യൺ ഓസ്ട്രേലിയൻ ഡോളറിന്റെ നിക്ഷേപം നടത്തുമെന്ന് കമ്പനിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ പോൾ ഷോൾഡർ പ്രഖ്യാപിച്ചു. ഈ പ്രഖ്യാപനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാഗതം ചെയ്തു. ഇന്ത്യയുടെ വളർച്ചയിൽ ആഗോളതലത്തിൽ നിലനിൽക്കുന്ന ആത്മവിശ്വാസത്തിന്റെ നേർക്കാഴ്ചയാണിതെന്ന് ശ്രീ മോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യയുടെ സമുദ്ര ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം ആഗോളതലത്തിൽ വലിയ തോതിൽ അംഗീകരിക്കപ്പെട്ടതായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. സമുദ്രോൽപ്പന്ന കയറ്റുമതിയിൽ ഈ ഗുണനിലവാരം നിലനിർത്താൻ രാജ്യം പ്രതിജ്ഞാബദ്ധമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഒഡീഷ സന്ദർശനത്തിന്റെ ഭാഗമായി ഭുവനേശ്വറിലെത്തിയ ഉപരാഷ്ട്രപതി ഒഡീഷ കാർഷിക സാങ്കേതിക സർവകലാശാലയിൽ

0: സുസ്ഥിര ആഴക്കടൽ മത്സ്യബന്ധനത്തിനുള്ള അനുമതി പത്രവിതരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ചിന്റെ 15-ാമത് ബിരുദദാന ചടങ്ങിലും അദ്ദേഹം ഇന്ന് പങ്കെടുക്കും. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം ഇന്ന് കൊച്ചിയിൽ സമാപിക്കും. വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് ശേഷമാണ് ഇന്നലെ മന്ത്രിതല യോഗം ആരംഭിച്ചത്. സംയുക്ത പ്രഖ്യാപനത്തിന്റെ കരട് രൂപത്തിന്മേൽ വിവിധ രാജ്യങ്ങളിലെ പ്രതിനിധികൾ ചർച്ചകൾ നടത്തിയിരുന്നു. സമാപന ദിവസമായ ഇന്ന് സംയുക്ത വനിതാ മന്ത്രിതല പ്രമേയത്തിന്റെ കരട് അവതരിപ്പിക്കും. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയിലുള്ള 3-ാമത്തെ ബ്രിക്സ് ഗതാഗത മന്ത്രിമാരുടെ യോഗം മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ ആരംഭിച്ചു. മറ്റന്നാൾ നടക്കുന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി അധ്യക്ഷത വഹിക്കും. യോഗത്തിൽ ഗതാഗത മേഖലയിലെ പ്രധാന മുൻഗണനാ വിഷയങ്ങൾ ചർച്ചയാകും. പ്രതിരോധശേഷി, നവീകരണം, സഹകരണം, സുസ്ഥിരത എന്ന ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷ പ്രമേയത്തിന് കീഴിലാണ് യോഗം നടക്കുക. മണ്ണിടിച്ചിലിൽ വൻ നാശം വിതച്ച വയനാട് കള്ളാടി ദുരന്ത ഭൂമിയിൽ നിന്നും 4 മൃതദേഹം കൂടി കണ്ടെടുത്തു. ഇതോടെ മരിച്ചവരുടെ എണ്ണം 7. ഇനി ഒരാളെ കൂടിയാണ് കണ്ടെത്താനുള്ളത്. പ്രദേശത്ത് തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
1: ഇന്ന് രാവിലെ 1:00 മീനാക്ഷി പുഴയോരത്ത് നടത്തിയ തിരച്ചിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. ആദ്യം കണ്ടെത്തിയത് ബീഹാർ സ്വദേശി എസ്കേറ്റർ ഓപ്പറേറ്റർ മുഹമ്മദ് ഇറാന്റെയാണ്. രണ്ടാമത് കണ്ടെത്തിയ ആളുടെ മൃതദേഹം ഇതുവരെയും തിരിച്ചറിഞ്ഞിട്ടില്ല. മൃതദേഹങ്ങൾ വൈത്തിരി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. മീനാക്ഷി പുഴയോരം കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും തിരച്ചിൽ നടക്കുന്നത്. ഇന്ന് രാവിലെ മുതൽ തന്നെ മഴ കുറവായതിനാലും വെള്ളം തെളിഞ്ഞതുമാണ് മൃതദേഹങ്ങൾ കണ്ടെത്താൻ സാധിച്ചത്.
0: വയനാട് കള്ളാടിയിലെ ദുരന്ത മേഖല പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ സന്ദർശിച്ചു. മണ്ണിടിച്ചിലുണ്ടായ സ്ഥലവും മീനാക്ഷി പുഴയുടെ സമീപ പ്രദേശങ്ങളിലും മേപ്പാടി പോളിടെക്നിക്കിലെ ദുരിതാശ്വാസ ക്യാമ്പിലും അദ്ദേഹം സന്ദർശനം നടത്തി. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ളവർ ശ്രീ പിണറായി വിജയനൊപ്പം ഉണ്ടായിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: രാജ്യത്തിന്റെ വടക്കുകിഴക്കൻ മേഖലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. അരുണാചൽ പ്രദേശ്, അസം, മേഘാലയ, ബീഹാർ, കിഴക്കൻ രാജസ്ഥാൻ, മധ്യപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേസമയം ഡൽഹിയിൽ പെയ്ത മഴയിൽ നഗരത്തിലെ പ്രധാന റോഡുകളിലുണ്ടായ വെള്ളക്കെട്ട് നിയന്ത്രണ വിധേയമാക്കി. നിലവിലെ സ്ഥിതിഗതികൾ മുഖ്യമന്ത്രി അവലോകനം ചെയ്തു. വെള്ളക്കെട്ട് പരിഹരിക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുന്നുണ്ടെന്നും അധികൃതർ അറിയിച്ചു. കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്നു. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. പശ്ചിമബംഗാളിൽ പരക്കെ ഇന്ന് അതിശക്തമായ മഴയ്ക്കും കൊടുങ്കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വടക്കൻ ബംഗാളിലെ 5 ഹിമാലയൻ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. കനത്ത മഴ തുടരുന്ന മഹാരാഷ്ട്രയിലെ ഹിംഗോളിയിൽ ഇന്ന് പുലർച്ചെ തുടർച്ചയായ ഭൂചലനങ്ങൾ ഉണ്ടായി. പുലർച്ചെ 1:37 റിക്ടർ സ്കെയിലിൽ 4.6 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഉണ്ടായത്. മുൻകരുതൽ എന്ന നിലയിൽ പ്രദേശവാസികളെ മേഖലയിൽ നിന്ന് ഒഴിപ്പിച്ചു. വീടുകളിൽ വിള്ളലുകൾ ഉണ്ടായതായും റിപ്പോർട്ടുകളുണ്ട്. ആളപായമോ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ലോകകപ്പ് ഫുട്ബോളിലെ ആവേശ പോരാട്ടം അവസാന 8. ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 1:30 ബോസ്റ്റൺ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ആദ്യ ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ മുൻ ചാമ്പ്യന്മാരായ ഫ്രാൻസ് ആഫ്രിക്കൻ കരുത്തരായ മൊറോക്കോയെ നേരിടും. ആകാശവാണി പ്രതിനിധി സുരേഷ് തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: പ്രതിഭകളുടെ വൻനിരയുള്ള ഫ്രാൻസും അത്യുദ്ധാനികളുടെ സ്ക്വാഡായ മൊറോക്കയും തമ്മിലുള്ള ക്വാർട്ടർ പോരാട്ടം ഈ ലോകകപ്പിലെ ഏറ്റവും കനപ്പെട്ട മുഖാമുഖങ്ങളിൽ ഒന്നാകുമെന്ന് ഉറപ്പാണ്. കഴിഞ്ഞ തവണ ചുണ്ടിനു മുന്നിൽ നഷ്ടപ്പെട്ട കപ്പ് കൈപ്പുരിൽ ഒതുക്കാൻ രണ്ടു കൽപ്പിച്ചാണ് ഫ്രഞ്ച് പടയുടെ ഒരുക്കങ്ങൾ. മറുഭാഗത്ത് ഖത്തറിൽ നേടിയ സെമി ബർത്ത് ഇത്തവണ കിട്ടാതെ മടങ്ങില്ലെന്നുറച്ചാണ് ആഫ്രിക്കൻ ചാമ്പ്യന്മാരുടെ യുദ്ധപ്രഖ്യാപനം. ഖത്തർ ലോകകപ്പ് സെമി ഫൈനലിൽ 2 തങ്ങളെ വീഴ്ത്തിയ ഫ്രാൻസിന് ചുട്ട മറുപടിയാണ് മൊറോക്ക ലക്ഷ്യമാക്കുന്നത്. തങ്ങളുടെ 3 ലോകകപ്പ് കിരീടം ലക്ഷ്യമിടുന്ന ഫ്രാൻസ് ടൂർണമെന്റിലുടനീളം തകർപ്പൻ ഫോമിലാണെന്നത് ശ്രദ്ധേയമാണ്. ഗോൾ അടിക്കാനും അടിപ്പിക്കാനും കൽപ്പുള്ള വൻ നിരയുടെ നട്ടെല്ല് 7 ടൂർണമെന്റിലെ ഏറ്റവും അപകടകാരിയായ സ്ട്രൈക്കർ കിലിയൻ എംബാപ്പെയാണ്. അതേസമയം ഗ്രൂപ്പ് ഘട്ടത്തിൽ ബ്രസീലിനെ സമനിലയിൽ തളച്ചും നോക്കൌട്ടിൽ നെതർലാൻഡ്സിനെ വീഴ്ത്തിയും കരുത്തരങ്ങ് തെളിയിച്ചവരാണ് മൊറോക്കോ. പരിശീലകൻ മുഹമ്മദ് ഔഹാബിയുടെ തന്ത്രങ്ങൾ ഇന്ന് ഏറെ നിർണായകമാകും.
0: ഇന്ത്യ ഇംഗ്ലണ്ട് 2020 പരമ്പരയിലെ 4 മത്സരം ഇന്ന് രാത്രി ബ്രിസ്റ്റോളിലെ കൌണ്ടി ഗ്രൌണ്ടിൽ നടക്കും. ഇന്ത്യൻ സമയം രാത്രി 10 മത്സരം ആരംഭിക്കുന്നത്. പരമ്പരയിൽ ഒറ്റ ജയം പോലുമില്ലാത്ത ഇന്ത്യയ്ക്ക് ഇന്ന് ജയം അനിവാര്യമാണ്.

0: അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാനെതിരെ നടത്തിയ സംയുക്ത ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയുടെ ഭൌതിക ശരീരം ഇന്ന് ജന്മനാടായ മഷാദിൽ സംസ്കരിക്കും. അതേസമയം ഇറാനും അമേരിക്കയും തമ്മിലുള്ള താൽക്കാലിക വെടിനിർത്തൽ കരാർ അവസാനിച്ചതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഇറാനെതിരെ യു എസ് സൈന്യം വീണ്ടും ശക്തമായ വ്യോമാക്രമണം ആരംഭിച്ചു. യു എസ് വ്യോമാക്രമണങ്ങളെ ഇന്ത്യ ശക്തമായി അപലപിച്ചു. നയതന്ത്ര ചർച്ചകളിലൂടെ പ്രശ്നപരിഹാരം കണ്ടെത്തണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടു. കേരള പി എസ് സി പരീക്ഷാ നടത്തിപ്പ് സംബന്ധിച്ച് അന്വേഷണം നടത്താൻ ക്രൈംബ്രാഞ്ചിനെ ചുമതലപ്പെടുത്തി ആഭ്യന്തരവകുപ്പ് ഉത്തരവ് പുറപ്പെടുവിച്ചു. സംസ്ഥാന പോലീസ് മേധാവി ഇത് സംബന്ധിച്ച തുടർ നടപടികൾ സ്വീകരിക്കണമെന്നും അന്വേഷണ റിപ്പോർട്ട് സമയബന്ധിതമായി സർക്കാരിന് സമർപ്പിക്കണമെന്നും ഉത്തരവിൽ പറയുന്നു. ഓണത്തോടനുബന്ധിച്ച് ദക്ഷിണ റെയിൽവേ ഏർപ്പെടുത്തുന്ന സ്പെഷ്യൽ ട്രെയിനുകൾക്കായുള്ള റിസർവേഷൻ ആരംഭിച്ചു. 3 സ്പെഷ്യൽ ട്രെയിനുകളുടെ വിവരങ്ങളാണ് റെയിൽവേ പ്രഖ്യാപിച്ചിട്ടുള്ളത്. മംഗലാപുരത്ത് നിന്നും കോഴിക്കോട് പാലക്കാട് വഴി ചെന്നൈയിലേക്കും, ചെന്നൈയിൽ നിന്ന് പാലക്കാട് എറണാകുളം കോട്ടയം വഴി കൊല്ലത്തേക്കും, തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലം ചെങ്കോട്ട വഴി താമ്പരത്തേക്കുമുള്ള സ്പെഷ്യൽ ട്രെയിനുകൾക്കായാണ് റിസർവേഷനാണ് ഇന്ന് ആരംഭിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയുടെ സമുദ്ര ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം ആഗോളതലത്തിൽ വലിയ തോതിൽ അംഗീകരിക്കപ്പെട്ടതായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ഇന്ത്യ ഓസ്ട്രേലിയ പ്രതിരോധ സുരക്ഷാ സഹകരണം രാജ്യങ്ങൾ തമ്മിലുള്ള പങ്കാളിത്തം ശക്തമാക്കാൻ നിർണായകമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം ഇന്ന് കൊച്ചിയിൽ സമാപിക്കും. ബ്രിക്സ് ഗതാഗത മന്ത്രിമാരുടെ യോഗത്തിന് മഹാരാഷ്ട്രയിൽ തുടക്കം. വയനാട് കള്ളാടിയിൽ മണ്ണിടിച്ചിലിൽ മരിച്ചവരുടെ എണ്ണം 7. ഇനി കണ്ടെത്താനുള്ളത് ഒരാളെ. പ്രദേശത്ത് തിരച്ചിൽ ഊർജിതം. രാജ്യത്തിന്റെ വടക്കുകിഴക്കൻ മേഖലയിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ കനത്ത മഴ തുടരുന്നു. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 4 മത്സരം ഇന്ന് ബ്രിസ്റ്റോളിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: FM പ്രധാന വാർത്തകൾ. ഓസ്ട്രേലിയയിൽ നിന്നും യുറേനിയം ഇറക്കുമതി ചെയ്യാൻ ഇന്ത്യ ധാരണയിലെത്തിയത് ചരിത്രപരമായ തീരുമാനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മെൽബണിലെ ഉച്ചകോടിയിൽ പങ്കെടുത്ത് സംസാരിക്കവെ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബേനിസിന്റെ സാന്നിധ്യത്തിലായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രസ്താവന. വയനാട് കള്ളാടി മണ്ണിടിച്ചിലിൽ കാണാതായവരിൽ 4 പേരുടെ മൃതദേഹം കൂടി ഇന്ന് കണ്ടെത്തി. ഇതോടെ മരിച്ചവരുടെ എണ്ണം 7. കാണാതായ ഒരാൾക്കായി തിരച്ചിൽ തുടരുകയാണ്. കർഷകരുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് തമിഴ്നാട്ടിലെ കർഷകരിൽ നിന്ന് ഗോപ്ര തോത്താപുരി മാമ്പഴങ്ങൾ സംഭരിക്കുന്നതിന് കേന്ദ്ര ഗവൺമെന്റിന്റെ അംഗീകാരം. മികച്ച വില ഉറപ്പാക്കുക, ഇത് ഉൽപാദകർക്ക് ഏറെ ഗുണം ചെയ്യുമെന്ന് കേന്ദ്ര കൃഷി കാർഷിക ക്ഷേമ മന്ത്രാലയം അറിയിച്ചു. CSIR UGC NET 2026 പരീക്ഷയ്ക്ക് അഡ്വാൻസ് സിറ്റി ഇൻറ്റിമേഷൻ സ്ലിപ്പ് ദേശീയ പരീക്ഷാ ഏജൻസി പുറത്തിറക്കി. ഈ മാസം 17-18 തീയതികളിലായാണ് പരീക്ഷ. കോഴിക്കോട് 2 പ്ലാറ്റ്ഫോമിലെ പഴയ കെട്ടിടം പൊളിഞ്ഞു വീണതിനെ തുടർന്ന് കോഴിക്കോട് നിന്ന് 1:45 പുറപ്പെടേണ്ട ജനശതാബ്ദി കല്ലായി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെടും. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ 4 പ്ലാറ്റ്ഫോമിലൂടെ മാത്രമാണ് ട്രെയിൻ കടത്തിവിടുക. കാലവർഷം ശക്തമായതോടെ പാലക്കാട് ജില്ലയിലെ ഡാമുകളിലും പുഴകളിലും ജലനിരപ്പ് ഉയർന്നു. മലമ്പുഴയിൽ ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നു. സംസ്ഥാനത്തെ എഞ്ചിനീയറിംഗ് പ്രവേശനത്തിന് 1-ഘട്ട അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. ഇതിൽ ഉൾപ്പെട്ടവർ ഈ മാസം 12 ഫീസ് അടച്ച് പ്രവേശനം ഉറപ്പുവരുത്തണം. പ്രസിദ്ധമായ 6 വള്ളസദ്യ ഈ മാസം 19 സെപ്റ്റംബർ 16 വരെ നടക്കും. 19 ഉച്ചയ്ക്ക് മന്ത്രി കെ മുരളീധരൻ വള്ളസദ്യ ഉദ്ഘാടനം ചെയ്യും. FM പ്രധാന വാർത്തകൾ ഇനി കേൾക്കാം 3:00.

ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി. നമസ്കാരം. ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടിയിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പാട്ടുകൾക്കായി വാട്സപ്പിലൊരു ഹായ് ഇടുകയാണ് നമ്മുടെ രീതി, അറിയാലോ. വാട്സപ്പ് നമ്പർ ഇതാണ്, 9400224440 9400224440 ഇതിലേക്കാണ് ഹായിടേണ്ടത്. തിരിച്ചു വിളിക്കാം. പലരും ഈ ഇന്നലെയൊക്കെ പരിപാടി കേട്ടവർക്കറിയാം, തിരിച്ചു വിളിക്കുന്നുണ്ട്, പക്ഷേ പലരെയും കിട്ടുന്നില്ല. അതിലുള്ള നിങ്ങൾക്കുള്ളതുപോലെ ഞങ്ങൾക്കും വിഷമമുണ്ട്. എന്നാലും കഴിയുന്നത്ര പേരെ വിളിക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി ഇവിടെ ഇരിക്കുന്നു, നിങ്ങളുടെ സന്ദേശങ്ങൾക്കായി കാത്തുകൊണ്ട്.

0: ഹലോ, നമസ്കാരം ഷീജ. ഇതെവിടെയാ ഷീജയുടെ സ്ഥലം? ഓക്കെ, പരിപാടിയിൽ ഇതുവരെ പങ്കെടുക്കാൻ സമയം അവസരം കിട്ടിയിട്ടില്ല. സമയമല്ല, അവസരം
1: കിട്ടിയിട്ടില്ല.
0: ഓക്കെ ഓക്കെ ഓക്കെ. എന്തൊക്കെയാ വിശേഷങ്ങൾ? അതെ, നമ്മളിങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ ഇങ്ങനെ കാത്തു കാത്തിരിക്കുന്നവരെ പങ്കെടുപ്പിക്കുക എന്നുള്ളതാണല്ലോ ഞങ്ങളുടെ ദൗത്യം. അപ്പൊ നമുക്ക് പാട്ടുകൾ കേൾക്കാം അല്ലേ? ഏതാ പാട്ട് ആഗ്രഹിക്കുന്നത്? പിന്നെന്താ, കൂടെ എവിടെ സിനിമയിലെ പാട്ടല്ലേ? എസ് ജാനകിയുടെ സിനിമ അല്ല, എസ് ജാനകി പാടിയ ഗാനം, ഒ എൻ വി കുറുപ്പ് ജോൺസൺ ടീമിന്റെ പാട്ട്. സിനിമ
1: കണ്ടിട്ടുണ്ടോ?
0: സിനിമ കണ്ടിട്ട്, കണ്ട ഓർമ്മയുണ്ടോ?
1: സിനിമ കണ്ടിട്ടുണ്ട്, ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ട്.
0: അതെ, കാഞ്ഞിരപ്പള്ളിക്കാരൻ ക്രിസ്ത്യാനിയെ ശരിക്കും
1: കണ്ടിട്ടുണ്ട്.
0: ഞാനൊരു കാഞ്ഞിരപ്പള്ളിക്കാരൻ ക്രിസ്ത്യാനി എന്ന മൂപ്പര് വളരെ ആണത്തത്തോടു കൂടി പറയുന്നുണ്ടല്ലോ.
1: അതെ,
0: അങ്ങനെ അതൊരു, ഞാൻ എന്റെ കഥയിലേക്ക് ഒന്നും പോകുന്നില്ല, നമ്മുടെ വിഷയം അതല്ല. അപ്പോ എന്തായാലും പാട്ട് കേൾപ്പിക്കാം.
1: പരിപാടി
0: ഞങ്ങൾക്കും അതുപോലെ
1: കിട്ടുന്നില്ല.
0: അങ്ങനെയുള്ള ആൾക്കാരെ കണക്ട് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ് ഈ പരിപാടിയുടെ ഒരു പ്രയോജനം.
1: അതെ,
0: അതിൽ സന്തോഷം കേട്ടോ.
1: ഓക്കെ,
0: അപ്പോ ബാക്കി വീട്ടിലുള്ളവരോടൊക്കെ ഞങ്ങൾ സ്നേഹാന്വേഷണം പറയൂട്ടോ.
1: ഓ, വീട്ടുകാരോട് പറയാം.
0: ഓക്കെ, ശരി
1: ശരി ശരി.

0: ഹലോ, നമസ്കാരം. ഗാനോത്സവം.
1: ഹലോ, നമസ്കാരം.
0: ആരാണ്?
1: ഇത് അയ്യൂബ്.
0: എവിടെയാണ് അയ്യൂബ്? സ്ഥലം
1: അയ്യൂബ് മലപ്പുറം ജില്ലയിലെ വെട്ടിച്ചിറ പറയും.
0: വെട്ടിച്ചിറയിലെ അയ്യൂബ്. ഓക്കെ, വെട്ടിച്ചിറ വന്ന് അയ്യൂബിനെ അന്വേഷിച്ചാൽ മതി.
1: ഓ,
0: വെട്ടിച്ചിറ ഇപ്പോൾ അയ്യൂബയുടെ ചോട്ടിലായി പോയല്ലോ.
1: ആ, ഇവിടെ ചോട്ടിലായി പോയി. വെട്ടിച്ചിറയിൽ വീട്, വെട്ടിച്ചിറയിലല്ല, വീട് ആദവനാടാണ്. 4 കിലോമീറ്റർ ബാക്കിലാണ്. ഒരു ചെറിയ കച്ചവടമുണ്ട്.
0: ആ, അങ്ങനെ അങ്ങനെ അങ്ങനെ. അപ്പൊ ഈ ഹൈവേ വന്നപ്പോ അപ്പുറം അക്കരെ ഇക്കരയായി മുറിഞ്ഞു പോയോ? അങ്ങനെ ബുദ്ധിമുട്ടുണ്ട് അല്ലേ? അങ്ങനെ വലിയ വലിയ വികസനം വരുമ്പോ ചെറിയ ചെറിയ മനുഷ്യരെ അത് വല്ലാതെ ഞെരുക്കിക്കളയും. അതെ, ഞാൻ അതില്ല, നമ്മള് പലരും അങ്ങനെ പറഞ്ഞ് മനസ്സിലായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇതുപോലെ ഒരു വലിയ സിറ്റി വെട്ടിച്ചിറയൊക്കെ ഒരു നല്ല അങ്ങാടിയായിരുന്നല്ലോ. അതെ, എല്ലാവരും വന്ന് അവിടെ തിരിഞ്ഞു പോവുകയും ഒരുപാട്

0: ആ യാത്രക്കാർ വരികയും അവിടെ പലതരം ബിസിനസ്സുകളൊക്കെ നടന്നുകൊണ്ടിരുന്നൊരു ജംഗ്ഷൻ ആയിരുന്നു. അപ്പൊ അത് കുറച്ച് ക്ഷീണിച്ചു അല്ലേ?
1: കുറച്ചല്ല, നല്ല ക്ഷീണിച്ചു.
0: അതെയോ?
1: കാടാമ്പുഴ റോഡ് മാത്രമേ ഉള്ളൂ ഒരു ജീവനുള്ള ഭാഗം, ബാക്കിയെല്ലാം നിശ്ചലാണ്.
0: മറ്റു വളാഞ്ചേരി നിന്നും അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വന്നിരുന്ന ഭാഗങ്ങള്, കോട്ടയ്ക്കൽ ഭാഗം ഒക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ചില കാര്യങ്ങൾ നമ്മളെ വല്ലാതെ നിവർത്തിയില്ല അല്ലേ? അതെ, അല്ല രണ്ടും വേണം. അതേപോലെ നമ്മളെ ഉപജീവനവും നടക്കണം, വികസനവും നടക്കണം, രണ്ടും വേണം അല്ലേ? അതെ അല്ലേ? ആ, എന്തായാലും ശരി. അല്ലാതെ ഇപ്പൊ വേറെ ഞാൻ താങ്കളോട് വേറെന്ത് പറയും? എന്തായാലും അയ്യൂബ് താല്പര്യപൂർവ്വം പരിപാടിയിൽ പങ്കെടുക്കാൻ ഇങ്ങനെ കാത്തിരുന്നതിൽ സന്തോഷം കേട്ടോ. അതെ അതെ, ഇങ്ങനെ ഒരു ഹായ് പ്രളയത്തിനിടയിൽ അയ്യൂബിനെ എങ്ങനെയോ കണ്ടെത്തിയതാണ് ഞങ്ങൾ. അപ്പൊ ഞങ്ങളെ സ്നേഹാന്വേഷണം കൂട്ടുകാരോടൊക്കെ പറയൂ. ആ പാട്ട് നമുക്ക് ഇന്നലെ എന്റെ നെഞ്ചിലെ അല്ലേ, ബാലേട്ടൻ്റെ പാട്ട് കേട്ടല്ലോ. ഓക്കെ.

0: ഒറ്റയ്ക്കു നിന്നിൽ. ഗാനോത്സവം, ഹലോ, നമസ്കാരം.
1: നമസ്കാരം.
0: ആ, നസീമ, എവിടെയാ സ്ഥലം?
1: കക്കോടി.
0: കക്കോടിയിൽ നിന്ന് പറയൂ, എന്തൊക്കെയാണ്?
1: ഓ, നല്ല വിശേഷം, നല്ല മഴയാണ്.
0: ആ, അതുകൊണ്ട് ചെറിയ ബുദ്ധിമുട്ടുകൾ, കുറച്ച് വലിയ ബുദ്ധിമുട്ടുകൾ ഒരു ഭാഗത്തുണ്ട് അല്ലേ?
1: ഓ, കക്കോടി ഭാഗത്തൊക്കെ വെള്ളം കയറുന്ന സ്ഥലമാണ്.
0: അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ വെള്ളക്കെട്ടിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടോ?
1: ഇല്ല, നമ്മളെ ഭാഗത്തേക്ക് അങ്ങനെ ഇല്ല.
0: ആ, എന്നാലും ഈ പുഴയോട് ചേർന്ന് കിടക്കുന്ന ഭാഗങ്ങളായതുകൊണ്ട് പെട്ടെന്ന് വെള്ളം എത്തും.
1: വേഗം വെള്ളം എത്തും.
0: യാത്രക്കൊക്കെ ചിലപ്പോ ബുദ്ധിമുട്ടുണ്ടാവും അല്ലേ?
1: ഓ, ഇവിടുന്ന് പോവാൻ പറ്റൂല അങ്ങോട്ടും. പ്രളയത്തിന്റെ സമയത്തൊക്കെ ഫുള്ളും ഇവിടെ വെള്ളം.
0: ആ, കുറച്ച് ദിവസം ഒറ്റപ്പെട്ട മാതിരി കഴിഞ്ഞ അവിടെ തന്നെ നിൽക്കേണ്ടി വന്നു അല്ലേ? നസീമ എന്തെങ്കിലും ജോലി ചെയ്യുന്ന ആളാണോ?
1: അല്ലല്ല,
0: വീട്ടിൽ തന്നെയാണ് ജോലി.
1: ഓ, വീട്ടിലെ ജോലിയല്ല.
0: ആ, അപ്പൊ എന്തായി ഉച്ചത്തെ കാര്യങ്ങളൊക്കെ? ഞാൻ ഉദ്ദേശിക്കുന്ന അല്ല, വീട്ടിൽ ഊണിന് ആരെങ്കിലും ഒരുക്കേണ്ടതുണ്ടോ അതോ നമ്മൾ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചാ മതിയോ?
1: അവധിയായതുകൊണ്ട്
0: എന്തെങ്കിലും ഒപ്പിക്കൽസ് പോരാ.
1: അപ്പൊ
0: എന്തായാലും മീൻ കറി ഇല്ലാതെ മുന്നോട്ട് പോവില്ല കാര്യങ്ങൾ.
1: പച്ചക്കറി വേണോ?
0: രണ്ടു കറിയും വേണം.
1: വേണം.
0: എന്തായാലും ആവട്ടെ, ആൾക്കാർ സന്തോഷിച്ച് കഴിക്കുന്നല്ലേ അല്ലേ?
1: ഓ,
0: ഇതിലെ ഏതാ നസീമയുടെ പ്രൂഫ്?
1: എത്രയോ പ്രാവശ്യത്തിട്ട് ഞാൻ കൊറേ മുന്നേറ്റതാ, പിന്നെ ഞാൻ നിർത്തിയതാ.
0: നാടൻ ഭാഷ
1: ഇന്നിപ്പോ ഞാൻ വെറുതെ ഒന്ന് ആയിട്ട് നോക്കിയതാ.
0: നാടൻ ഭാഷ പറഞ്ഞ വെറുത്തുപോയി.
1: ഓ, നിർത്തന്നെ, പിന്നെ ഞാൻ നിർത്തി വെച്ചതാ. ഇന്നിപ്പോ ഞാൻ വീണ്ടും ഒന്ന് വെറുതെ ഒന്ന് നോക്കിയതാ.
0: അപ്പോ നമ്മളെ ദിവസം കിട്ടി, സന്തോഷം.
1: ഒന്നാണ് ദിവസം.
0: ഇന്നാണ് ആ ദിവസം. ആ ദിവസം നമുക്ക് കേൾക്കേണ്ട പാട്ട് ഏതാ?
1: എനിക്ക് വേഷത്തിലെ പാട്ട്.
0: ആ, വേഷത്തിലെ പാട്ട് കേൾപ്പിച്ചുതരാം. എന്തായാലും കാത്തിരുന്നു, വീണ്ടും മടുക്കാതെ വീണ്ടും ഒരു താല്പര്യത്തോടെ ഒരു ഹായ് ഇട്ടതിൽ സന്തോഷം കേട്ടോ.
1: ഓ, സന്തോഷം.
0: മോനോടും ഹസ്ബൻഡിനോടൊക്കെ ഞങ്ങളെ സ്നേഹാന്വേഷണം പറയൂ.
1: ഒരാളേ
0: ഉള്ളോ?
1: മോള്
0: പോയി തുടങ്ങിയോ?
1: നാലാം തീയതി മുതൽ അവിടെ ആണ്, എറണാകുളം.
0: മോള് പറയില്ലേ, ഉമ്മ പല സാധനങ്ങൾ അവര് പറഞ്ഞു വിട്ടിട്ടുണ്ട് കോഴിക്കോട് വരുമ്പോ കൊണ്ടുവരാൻ, അത് വേണം ഇത് വേണം എന്നൊക്കെ പറയില്ലേ?
1: പറഞ്ഞു പറഞ്ഞ് സാധനം കൊണ്ടേതൊക്കെ കഴിഞ്ഞ് ഇനി വേണം എന്നൊക്കെ പറയുന്നു.
0: എന്തായാലും സന്തോഷം കേട്ടോ നസീമ. താങ്ക് യു.
1: സന്തോഷം.
0: ഓക്കെ ഓക്കെ
1: ഓക്കെ.

0: ഹലോ, നമസ്കാരം.
1: ആ സാറേ നമസ്കാരം.
0: ആ, ഇതൊന്ന് പരിചയപ്പെടുത്താമോ?
1: ആ, എന്റെ പേര് സുനിലാണ്. ഞാൻ തിരുനാവായ വിളിക്കുന്നത്.
0: തിരുനാവായ? ആ, അവിടെ
1: ഞങ്ങളിവിടെ ഷോപ്പാണ്, ഇൻഡസ്ട്രി ആണ്.
0: ഇൻഡസ്ട്രിയിൽ കേട്ടോണ്ടിരിക്കാണ്?
1: കേട്ടോണ്ടിരിക്കല്ല, രാവിലെ മെയിൻ ഓൺ ആക്കിയ റേഡിയോ ഓണാവും. അപ്പൊ മുഴുവൻ സമയത്തൊക്കെ ആണ് കേൾക്കും. അപ്പൊ ഇന്നലെ ഹായ് വിട്ട്, അപ്പൊ ഇന്നൊരു ഹോയ് വിടാം.
0: ആൾക്കാര് സുനിയെ പോലെ ഹായ് ആദ്യം വിടും, പിന്നെ ഹോയ് വിടും, പിന്നെ കുയി വിടും, പിന്നെ എന്താണിത് എന്നുള്ള അസഹിഷ്ണുത കാണിക്കും അല്ലേ? കാരണം ആഗ്രഹം അല്ല, ഞങ്ങൾക്ക് വിഷമമൊന്നും ഇല്ലാട്ടോ. കാരണം ആഗ്രഹം കൊണ്ട് മനുഷ്യർ ഇങ്ങനെയൊക്കെ പലതരം പ്രതികരണങ്ങൾ കാണിക്കുമല്ലേ. അല്ല, എന്താന്ന് വെച്ചാൽ അത്രയേറെ ആവശ്യക്കാരുള്ളപ്പോ നമുക്ക് എല്ലാരെയും പരിചരിക്കാൻ കഴിയുന്നില്ല എന്നൊരു സങ്കടം മാത്രമേ ഉള്ളൂ. എന്തായാലും നിങ്ങൾ മെയിനിനോടൊപ്പം റേഡിയോ ചേർത്ത് വെച്ചത് സന്തോഷമായി. മെയിൻ ഓൺ ആക്കിയാൽ റേഡിയോ ഓൺ ആവും, അത്
1: കൊള്ളാം. ഞങ്ങള് പുറത്ത് പണിക്കായാലും ഇവിടെ റേഡിയോ പാടും, അപ്പൊ പലരും വന്ന് ചോദിക്കും.
0: അത് ശരി. അപ്പൊ അത്രയും
1: എന്താണോ ഇവിടെ റേഡിയോ ഓൺ ആക്കി വെച്ചിട്ടുണ്ടല്ലോ, ആളില്ലല്ലോ. വൈകുന്നേരം 6 മണിക്കാണ് നിർത്തുക, അപ്പൊ ആ സമയത്താണ് പിന്നെ ഓഫ് ആവുന്നത്.
0: അതുവരെ ഈ റേഡിയോ ആകാശവാണിയുടെ പ്രസൻസ് അവിടെ ഉണ്ടാവും, ആളില്ലെങ്കിലും.
1: എല്ലാ സമയത്തും എല്ലാ പരിപാടിയും ഇങ്ങനെ, ഞാൻ ചില സമയത്ത് കൂടുതൽ ശബ്ദമുള്ളപ്പോ കേൾക്കൂല. എന്നാലും
0: അതെ, ഇൻഡസ്ട്രിയല്ല. സിനിമയുടെ കൂടെ എത്ര ആൾക്കാരുണ്ട് അവിടെ?
1: ഞാനും വേറെ ഒരാളുണ്ട്, പ്രജീഷ് എന്ന് പറയും.
0: രണ്ടുപേരും കൂടിയാ?
1: അതെ അതെ.
0: അവിടെ തന്നെയാണോ വീട്? അടുത്താണോ
1: വീട്? ഉണ്ട്, 2 കിലോമീറ്റർ അപ്പുറത്തായി. മംഗലം എന്ന് പറയും, ഈ പള്ളത്തൂർ രാമായണ നീ നാരായണമേനോന്റെ ഒക്കെ വീടിന്റെ അടുത്താണ്. ജനിച്ച വീടിന്റെ അവിടെ.
0: ഓ, അവിടെ അദ്ദേഹത്തിന്റെ കുടുംബ വീടിന്റെ അടുത്താ അല്ലേ?
1: അടുത്താണ്.
0: എന്താണ് മെയിൻ ആയിട്ടുള്ള ഇൻഡസ്ട്രിയൽ വർക്ക് ഇപ്പൊ? കൂടുതൽ ഏത് തരം വീട്? വീടുകളുടെ പണിയാണോ അതോ വേറെന്തെങ്കിലാണോ?
1: അല്ല, ആ വീടുകളുടെ ഈ ഷീറ്റ് വർക്ക്, ഗ്രില്ല്,
0: ട്രസ് വർക്ക് അങ്ങനെയൊക്കെ അല്ലേ?
1: ആ, ചെറിയ ചെറിയ വർക്കാണ്, വലിയ വർക്കൊന്നും എടുക്കും. ഞാൻ പണിക്കാരൊന്നും ഇല്ല.
0: ആ, നിങ്ങൾ രണ്ടുപേരെ കൊണ്ട് താങ്ങുന്ന പണി?
1: ആ അതെ.
0: അത് മതിയല്ലോ അല്ലേ? അത്യാവശ്യം 27 കൊല്ലായി എന്ന് പറഞ്ഞാൽ മോശമില്ലാണ്ട് പോകുന്നു അർത്ഥം.
1: അതെ അതെ.
0: എന്തായാലും സിനി വളരെ പരിചയപ്പെടാൻ കഴിഞ്ഞാൽ സന്തോഷം കേട്ടോ.
1: തീർച്ചയായിട്ടും.
0: പ്രീഷിനോട് പറയൂ, ഞങ്ങളെ സ്നേഹാന്വേഷണം പറയൂ.
1: ആ അതെ അതെ അതെ.
0: അപ്പൊ ഇന്നിപ്പോ ഷോപ്പിലുണ്ടോ അതോ പുറത്താണോ?
1: അല്ലല്ല, ഇന്ന് കടയിലുണ്ട്, ഇന്നും നിലക്ക് കടയിലുണ്ട്. ഇപ്പൊ മഴയായിട്ട് പുറത്ത് പണിക്ക് പോയിട്ടില്ല.
0: നമ്മുടെ
1: ഏറ്റവും കിണറിന്റെ റിംഗ് ഒക്കെ ഉണ്ടാക്കണ ആ പണിയിലാണ്.
0: ആ, അതുകൊണ്ട് കിണറിന്റെ റിംഗ് ഉണ്ടാക്കുമോ നിങ്ങള്?
1: അതെ അതെ, മേലെ നെറ്റി പൂച്ച.
0: അങ്ങനെ അങ്ങനെ മനസ്സിലായി. കവർ ചെയ്യുന്ന അല്ലേ? കവറിങ്. ഞാൻ ഉദ്ദേശിച്ച കിണറിൽ ഇറക്കുന്ന റിംഗ് മെറ്റലിന്റെ ഉണ്ടോ എന്ന് പെട്ടെന്ന് വിചാരിച്ചു. കവറിങ് മനസ്സിലായി. ആ, അതിനുള്ള അടപ്പ്, ഗ്രില്ല്, ഗ്രിൽ കവർ. ഓക്കെ. അപ്പൊ എന്തായാലും ഞങ്ങളെ കാത്തു ഓർത്തിരുന്ന് കാത്തു നിന്ന് വിളിച്ചതിൽ സന്തോഷം. ലോറ നീ എവിടെയെന്നുള്ള സിനിമയിലെ കിഴക്കേ മലയിലെ വെണ്ണില, അതല്ലേ വേണ്ടേ?
1: ആ പാട്ടാ വേണ്ടേ?
0: ആ, നമുക്ക് കേൾപ്പിക്കാം.
1: തീർച്ചയായിട്ടും.
0: എം രാജ, ബി വസന്ത, വയലാർ എം എസ് ബാബുരാജ്.
1: അപ്പൊ
0: താങ്ക് യു
1: സാറേ, സന്തോഷം.
0: ഓക്കെ.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി. ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. പാട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് വാട്സാപ്പിൽ ഒരു ഹായിട്ടാൽ തിരിച്ചു വിളിക്കാം, അതാണ് നമ്മുടെ രീതി. വാട്സാപ്പ് നമ്പർ ഇതാണ്, 9400024440. ഈ നമ്പറിലേക്കാണ് ഒരു ഹായ് ഇടേണ്ടത്. തിരിച്ചു വിളിക്കാം. ഹലോ, നമസ്കാരം.
1: ഹലോ,
0: റേഡിയോന്റെ അടുത്ത് ഒന്ന് മാറിയേക്കണേ. മറിയോ? എവിടെയാ സ്ഥലം ഗീതു? അങ്ങനെ സ്ഥലപ്പേര് വീഴാൻ കാരണം? പണ്ടത്തെ നമ്മുടെ അങ്ങനത്തെ ഒരു പടിയാണ് എൻ ഒ സി പടി.
1: ആശുപത്രി കുറുമ്പടി, അങ്ങനെ
0: ഒരു പടിയോ പടിയാണ് അവിടെ. ഞങ്ങൾക്കും അതുപോലെ ഉണ്ട്. ഗീതുവിന്റെ സ്ഥലം എവിടെയാണോ, അതോ വിവാഹം കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നാണോ?
1: എന്റെ സ്ഥലം അവിടെ അടുത്തന്നെയാണ്, വിവാഹം കഴിച്ചത് അങ്ങോട്ട് അടുത്തായിരുന്നു.
0: നിങ്ങള് അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പൊ യാത്ര, അതുപോലെ ഭർത്തൃ വീട്ടിലേക്ക് പോകാനൊന്നും ഇത്ര പണിയില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ സ്വന്തം വീട്ടിലേക്ക് പോകാനും ഒരു സ്ഥലത്തായതുകൊണ്ട് എളുപ്പമുണ്ട് അല്ലേ?
1: എളുപ്പമുണ്ട്.
0: ബന്ധുക്കാർക്കൊക്കെ അങ്ങോട്ട്?
1: എന്റെ അമ്മനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ഹായ് ഇടാറുണ്ട്, എന്നെ എന്തെങ്കിലും വിളിക്കും.
0: അതെ, അപ്പൊ എന്തായാലും ആ പ്രതീക്ഷ ഇന്ന് സഫലമായി. അയ്യോ, അതിലൊന്നും കാര്യമില്ലല്ലോ, നമ്മള് രണ്ട് സുഹൃത്തുക്കൾ സംസാരിക്കല്ലേ. അമ്മ വീട്ടിലിരുന്ന് കേൾക്കുന്നുണ്ടാവോ?
1: അമ്മ അംഗനവാടി വർക്ക് ചെയ്യാ.
0: ആണോ, അപ്പൊ അവിടെ റേഡിയോ ഉണ്ടാവില്ല അല്ലേ?
1: ഇല്ല.
0: ഇനിയിപ്പോ അമ്മയോട്

0: അറിയാലോ.
1: ആ വന്നാ പറയാം.
0: ആ ഹാ വീട്ടിലെ ബിന്ദു വേറെ ആരും വർക്ക് ഗീത എവിടെയും വർക്കിന് പോകണ്ടോ?
1: ഇല്ല ഇല്ല.
0: ഓക്കെ, അപ്പം നമുക്ക് പരിപാടിയിൽ ഏത് പാട്ടാ കേൾക്കണ്ടേ? ചക്കരമുത്തിലെ പാട്ടാണ് ആവശ്യപ്പെട്ടത്.
1: ചക്കരമുത്തിലെ പാട്ട്, ആ പറന്നു പൂമകളെ എന്ന പാട്ട്.
0: ആ ഹാ
1: എന്റെ ഹസ്ബൻഡിന് നല്ല പാട്ട് ഇഷ്ടമാണ് പാട്ട്.
0: ആ എന്താ ഭർത്താവിന്റെ പേരെന്താ?
1: ഉമേഷ്.
0: ഉമേഷ്
1: ഫാബ്രിക്കേഷൻ്റെ വർക്കാണ്.
0: ആ വർക്കിന് പോയതായിരിക്കും അല്ലേ?
1: ആ അതെ.
0: അപ്പോൾ വരുമ്പോൾ പറയൂ, ഞങ്ങൾ ഇങ്ങനെ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഞങ്ങൾ കേൾപ്പിച്ചിരുന്നു, ഇങ്ങനെ ആവശ്യപ്പെട്ടിരുന്നു എന്നൊക്കെ പറയാലോ.
1: ആ ആയിക്കോട്ടെ, പറയാം.
0: ഓക്കെ, എന്തായാലും സംസാരിക്കാനും പരിപാടിയിൽ പങ്കെടുക്കാനും കഴിഞ്ഞാൽ ഞങ്ങൾക്കുണ്ട് സന്തോഷം കേട്ടോ.
1: ആ ആയിക്കോട്ടെ, വളരെ സന്തോഷം സർ.
0: ഓ വെൽക്കം, എന്നാൽ പാട്ട് കേട്ടാലോ.
1: ആ താങ്ക് യു.
0: ഓക്കെ.

0: ഹലോ,
1: ആ
0: വിജയലക്ഷ്മി അല്ലേ?
1: അതെ അതെ അതെ, ഇത് ഇവിടുന്നാണ്, പരപ്പനങ്ങാടി.
0: പരപ്പനങ്ങാടിക്കാർക്കാണ് ഇപ്പൊ കിട്ടുന്നത്. നേർച്ചപ്പുറത്ത് തിരുനാവായക്കാർക്ക് കിട്ടി, പുറത്തൂര് കിട്ടി.
1: സ്വന്തം പേര് തിരുനാവായ ഭാഗത്ത് തന്നെയാണ്, അപ്പൊ കല്യാണത്തിൽ പരപ്പനങ്ങാടി
0: ആണോ തിരുനാവായ? അപ്പൊ നേരത്തെ തിരുനാവായന്ന് ഒരാൾ വിളിച്ച കേട്ടിരുന്നോ?
1: ആ കേട്ടു കേട്ടു, എന്നും കേൾക്കുന്ന ആളാണ്. ഓർമ്മ വെച്ച കാലം മുതലേ ഞാൻ റേഡിയോ നടക്കുന്ന ആളാ. ആരും ടി വി വന്നോ കുറെ കാലം റേഡിയോ ഒന്ന് പിന്നിട്ട്, അന്ന് എന്റെ കയ്യിൽ റേഡിയോ കേട്ടു വന്ന് കിട്ടാനന്ന് ഞാൻ കിട്ടുന്നവർക്ക് പോയി വാങ്ങിച്ചു.
0: ഇത്രയും താല്പര്യമുള്ള ഒരാളെ വിളിക്കാൻ വൈകിപ്പോയി എന്നുള്ളതാണ് ഞങ്ങൾക്ക് വിഷമം.
1: ഏത് കാലത്തും ചെറുപ്പം മുതലേ ഒരു ഓമക്കാരണത്തിൽ റേഡിയോ ആയിരുന്നു.
0: എന്തായാലും ഇത്രയും റേഡിയോനെ ഹൃദയത്തിൽ ചേർത്ത് വെച്ച അക്ഷരാർത്ഥത്തിൽ.
1: റേഡിയോത്തിന്റെ മാറ്ററേ ഞാൻ പറയാ, ഇത്രയും നല്ലൊരു എല്ലാ കാര്യം നമുക്ക് മനസ്സിലാക്കാനും അല്ലേ, ഒരു ആൾക്കൊരു മെനക്കേടും ഇല്ല, നാളെ പണിയെടുക്ക. ഇത്രയും നല്ലൊരു
0: മാധ്യമം
1: ഞാൻ എല്ലാവരും പറയോ.
0: നല്ല, ഞങ്ങളുടെ ഒരു റേഡിയോന്റെ ഒരു ബ്രാൻഡ് അംബാസഡർ കൂടിയാണ് വിജയലക്ഷ്മി.
1: അതെ അതെ അതെ.
0: ഇപ്പൊ എന്ത് പ്രായണ്ട്?
1: എനിക്കോ?
0: ഓക്കെ, അല്ല ഞാൻ പറയാം, പ്രായം അറിയാൻ വേണ്ടിയുള്ള കൗതുകത്തിന് ചോദിച്ചല്ല, ഇതിലുള്ള ഒരു താല്പര്യം കൊണ്ട്. അപ്പൊ കുറെ കാലമായി എന്ന് പറഞ്ഞുകൊണ്ട്. എന്തായാലും വേറെ വീട്ടിലെ ആർക്കെങ്കിലും ഈ താല്പര്യം പകർന്നു കിട്ടിയിട്ടുണ്ടോ?
1: വീട്ടിലെ
0: അതല്ലേ. ചെറിയൊരു ആശ്വാസം.
1: ഇന്നലെ ഭയങ്കര മഴയല്ലായിരുന്നോ?
0: അതെ,
1: കാറ്റും
0: വലിയ ബുദ്ധിമുട്ടില്ലായിരുന്നു എല്ലാരും അല്ലേ, പല ഭാഗങ്ങളിലും.
1: അതെ അതെ, പക്ഷെ ഇന്ന് നന്നായിട്ട് മഴ ഉണ്ടാവുന്നൊക്കെ പറഞ്ഞിരുന്നു, പക്ഷെ അത് അത്ര അങ്ങോട്ട്.
0: അത് വേണ്ട, ഫലിച്ചില്ലെങ്കിലും ആർക്കും ഒരു വിഷമമില്ല, ഫലിക്കണം എന്നില്ല. പ്രവചനം ഈ മഴയുടെ കാര്യത്തിൽ മാത്രം പ്രവചനം ഫലിച്ചില്ലെങ്കിലും എല്ലാരും ആശ്വസിക്കും.
1: എനിക്കിത് തീരെ കിട്ടലുണ്ടാവില്ല, ഞാൻ എന്നും എനിക്കരുന്നുണ്ട്. എന്റെ കൂടെ എന്റെ കൂട്ടായിട്ട് എനിക്ക് റെഡിയാണ്.
0: ഇത്രയും മെനക്കെടുന്നുണ്ടെന്ന് ഞങ്ങൾ ഇവിടുന്ന് മനസ്സിലാക്കുന്നില്ല, അതാണ് പറ്റിയത്. അതുകൊണ്ടല്ല, അത് വാസ്തവം. ഒരുപാട് ഇപ്പൊ ഇതാ ഹായ് എന്നൊക്കെ പറഞ്ഞ്, ഹലോ ഹായ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മുന്നിൽ ഇങ്ങനെ വന്ന് വന്ന് കുമിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ ഇതില് നമ്മളാ തിരിച്ചു വിളിക്കൂ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആൾക്കാര് ഹായ് ഹായ് എന്നൊക്കെ ഇട്ടോണ്ടിരിക്ക. അതെ, എന്തായാലും അമ്മോ പറയൂ നമുക്ക്. പുതിയ പുതിയ ശ്രോതാക്കൾ അനുദിനം കൂടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു സന്തോഷം കൂടി ഞങ്ങൾക്കുണ്ട്. അതിൽ വിജയലക്ഷ്മിയെ പോലുള്ള ചില ആൾക്കാരുടെ ഈ എന്താ പറയാ പ്രചാരവും അതിനെ സഹായിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു സന്തോഷം തന്നെ. ഉത്സാഹിച്ചിരുന്ന ആളാണ്. എന്തായാലും നമുക്കിപ്പോ കുറച്ചു നേരം സംസാരിക്കാൻ അവസരമായതിൽ സന്തോഷം കേട്ടോ.
1: സന്തോഷമായി.
0: മഴ പെയ്തു മാനം തെളിഞ്ഞ നേരം, ആ പാട്ടല്ലേ വേണ്ട, അഭിഭാഷകന്റെ കേസ് ഡയറി.
1: മഴ പെയ്തു മാനം തെളിഞ്ഞ നേരം.
0: അപ്പൊ എന്തായാലും മഴ വിട്ട് ഒരല്പം തെളിച്ചിലുണ്ട്, ആ തെളിച്ചത്തിനിടെ കൂടി പാട്ട് കേൾക്കാം.
1: ഓക്കെ,
0: വളരെ സന്തോഷം.

0: ഹലോ, നമസ്കാരം.
1: നമസ്കാരം സാറേ.
0: ആ, ഒന്ന് പരിചയപ്പെടുത്താമോ?
1: ഓ, എന്റെ പേര് പ്രബലകുമാർ.
0: ആ, പ്രബലകുമാർ.
1: കൊയിലാണ്ടി കണയങ്കോടാണ്.
0: എന്താ കണയങ്കോട്ട്, എന്തിന്റെ വിശേഷം? പതിവ് പോലെ ഇന്ന് ഒരല്പം മഴയ്ക്ക് ആശ്വാസം ഉണ്ടോ അവിടെയും?
1: ഇല്ല, രാവിലെ തൊട്ട് മഴ തന്നെയാണ്, ഇപ്പോൾ ലേശം കുറഞ്ഞിട്ടുണ്ട് സാറേ.
0: ഒരു ചെറിയ തെളിച്ചം കാണുമ്പോൾ, ഇങ്ങനെ കണ്ടിന്യൂസ് മഴ പെയ്യുമ്പോൾ ഒരു ചെറിയ തെളിച്ചം കാണുന്ന തന്നെ ഒരു പ്രതീക്ഷയാണ് അല്ലേ?
1: അതെ അതെ.
0: ജോലി വിരമിച്ച ആളാണോ?
1: അല്ല, ജോലി ഉണ്ടായിരുന്നു, ഗൾഫിലായിരുന്നു. പിന്നെ ഇപ്പം അവിടുന്ന് ആക്സിഡന്റ് പറ്റി.
0: അതെയോ?
1: അവിടുന്ന് ആക്സിഡന്റ് പറ്റി ഇപ്പം എനിക്ക് ജോലി ചെയ്യാൻ കഴിയുന്നില്ല, അപ്പം വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്.
0: ഓ, അങ്ങനെയോ. ആ, ശരി. അപ്പോൾ അവിടെ വർക്ക് സൈറ്റിൽ ഉണ്ടായ ബുദ്ധിമുട്ടായിരുന്നോ?
1: ആ, ബുദ്ധിമുട്ടായിരുന്നു. അത് റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സീബ്ര ലൈൻ, അബുദാബി സീബ്ര ലൈനിൽ അടിച്ച
0: വണ്ടി വന്ന് തട്ടിയോ?
1: ആ, വണ്ടി വന്ന് ഒരു അമ്മാനി വന്ന് അടിച്ചു.
0: അതെ, കോമ്പൻസേഷൻ കിട്ടി. എന്നാലും നമ്മുടെ ഒരു സ്വതന്ത്ര ജീവിതം ആണല്ലോ കുറച്ച് ബുദ്ധിമുട്ടിലായത് അല്ലേ?
1: അതെ അതെ. രണ്ട് പെൺകുട്ടികളാണ്, അവരെ രണ്ടാളെ കല്യാണം കഴിഞ്ഞ്.
0: അവർക്ക്
1: രണ്ട് മക്കളുണ്ട്, ആമി മോളും നിയാ മോളും. അവർക്ക് വേണ്ടിയിട്ടാ
0: പാട്ട് വേണ്ടത്. ചെറിയ കുഞ്ഞുകുട്ടികളാണോ?
1: ആ, കുഞ്ഞുകുട്ടികളാ.
0: സ്കൂളിലൊക്കെ പോയി?
1: നഴ്സറിയിലാണ്.
0: ആ, അടുത്ത് തന്നെ
1: പഠിക്കാ. ഒന്ന് ഒന്നിൽ ഒന്നിലാണ്.
0: ഓ, ശരി. അപ്പൊ ഇടയ്ക്കൊക്കെ അവരൊക്കെ വരും, അമ്മച്ചനെ കാണാൻ വേണ്ടി വരും അല്ലേ?
1: ഓ ഓ, ഇന്നലെ ഉണ്ടായിരുന്നു. വൈകുന്നേരം
0: പോയതാ. എന്തായാലും അതൊക്കെ ഒരു സന്തോഷം അല്ലേ? ഇങ്ങനെ ചെറിയ കുട്ടികൾ വരുന്നു,
1: അവരായിട്ട്
0: നമ്മുടെ ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ പറയാൻ പലതും മറന്നു പോകും അവരോടൊപ്പം ആയിരിക്കുമ്പോ. എന്തായാലും കൊച്ചുമക്കളോട് ഞങ്ങളെ സ്നേഹാന്വേഷണം പറയൂ. അപ്പൊ അവർക്ക് വേണ്ടിയാണ് പാട്ട് വേണ്ടത് അല്ലേ? രണ്ടുപേർക്കും വേണ്ടി പാട്ട് കൊടുക്കാം. ഓക്കെ, നമുക്ക് കുട്ടികൾക്കുള്ള ഒരു പാട്ടല്ലേ ഉദ്ദേശിച്ച, കൊടുക്കാം
1: കേട്ടോ.
0: ഓക്കെ, ആ ഓക്കെ. പ്രബലകുമാർ, താങ്ക് യു.
1: ഓക്കെ.

0: ആ ഹലോ, നമസ്കാരം.
1: നമസ്കാരം.
0: ആ റേഡിയോന്റെ അടുത്ത് ഒരു അല്പം ഒന്ന് മാറി നിൽക്കണേ. ആ എനിക്കറിയാം, നമ്മുടെ ഇവിടെ താങ്കൾ കോഴിക്കോട്ട് വളരെ ഒരുപാട് ഈ പറഞ്ഞ പോലെ പൈതൃകവുമായി ബന്ധപ്പെട്ട കുറേ പ്രവർത്തനങ്ങളിൽ സ്ഥിരം വളരെ സമർപ്പിതമായ ഒരാളാണല്ലോ.
1: ഞാന് കുറേ റേഡിയോകൾ തന്നെ ശേഖരിച്ചിട്ടുണ്ട് ശേഖരണത്തില്.
0: അതല്ലേ?
1: റേഡിയോ കേൾക്കാൻ തുടങ്ങിയിട്ട് ചുരുങ്ങിയത് ഒരു 35 വർഷം പിന്നെ മുകളിലായി. രാവിലെ പിന്നെ 5:55 തുടങ്ങി ഒരു 8 മണി വരെ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഉച്ചക്ക് പിന്നെ 12. ഇപ്പൊ റിട്ടയർ ചെയ്തോണ്ടേ ഏത് സമയത്ത് റേഡിയോ കേൾക്കാലോ, അപ്പൊ അതിന്റെ സമയത്തിനനുസരിച്ച് കേൾക്കാറുണ്ട്. അങ്ങനെ കാരണം റേഡിയോ ആണ് നമ്മളെ, നമുക്ക് എന്ത് ഏത് വർക്ക് ചെയ്യുമ്പോഴും കേൾക്കാലോ.
0: അതെ അതെ, നേരത്തെ
1: ഞാനെന്റെ ഓരോ പ്രൊജക്ട് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും റേഡിയോ ഓൺ ചെയ്ത് വെച്ചാൽ അതിന്റെ നല്ല കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം.
0: പിന്നെ ഒരു പശ്ചാത്തലത്തിൽ ഒരു ഒരു നമുക്കൊരു ഒരു ഒരു പ്രചോദനം പോലെ അവിടെ കിടന്നോളും.
1: അതെ അതെ അതെ,
0: ഒരു അതെ ഒരു ഒരു ആളനക്കവും ഒരു ഉത്സാഹമൊക്കെ തനിയെ ഉണ്ടാക്കി തരും.
1: അതെ അതെ, പിന്നെ സാഹിത്യകാരന്മാരെ പറ്റിയിട്ടുള്ള നല്ല പരിപാടികൾ ഇതിൽ ഉണ്ടാവാറുണ്ട്. അതെല്ലാം റെക്കോർഡ് ചെയ്ത് വെക്കാറുണ്ട് ഞാൻ.
0: ശരി,
1: സാഹിത്യ ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യാറുണ്ട്.
0: ഇതുപോലെ എല്ലാ ദിവസവും ഇങ്ങനെ ഒരു റീലിപ്പോ നമ്മുടെ ഇതുപോലെ നമ്മുടെ പൈതൃകവുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കി ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യുന്ന ഒരാൾ കൂടിയാണല്ലോ താങ്കള്.
1: അതെ അതെ, ഓരോ പൈതൃക ബന്ധപ്പെട്ട കൊറേ ഇതില് ഇൻസ്റ്റാഗ്രാമിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്.
0: അതെ അതെ, മുമ്പ്
1: പലരും ചില്ല ഞാൻ ഇട്ടിരുന്നു ഇത്രയും കാലം. ഇപ്പൊ
0: അതൊരു വീഡിയോ ആക്കി, ഷോർട്സ് ആക്കി, റീലാക്കി. അല്ല, മാത്രമല്ല താങ്കളുടെ അടുത്ത് ഇതിന്റെ ഒരു സമഗ്രമായ ഒരു വിവരം വിവരശേഖരമുണ്ട്. അപ്പൊ അത് കൂടുതൽ ആൾക്കാരിൽ എത്തിക്കുക, പുതിയ തലമുറയിൽ എത്തിക്കുക എന്നുള്ള ഉദ്ദേശം കൊണ്ടുകൂടിയാണല്ലോ ഇതുപോലെ റീൽ ഉണ്ടാക്കുന്നത്.
1: തീർച്ചയായിട്ടും.
0: അല്ല, അതൊരു നല്ല പ്രവർത്തനമാണ്. കാരണം അത്രയും നമ്മൾ ഒരുപാട് പ്രയത്നിച്ച് സമാഹരിച്ചെടുത്ത അറിവും ഉപകരണ സാധനങ്ങളും ഒക്കെ ആണല്ലോ.
1: അതെ അതെ അതെ.
0: ഈ ഒരു പേരിലെ ഒരു പ്രത്യേക വീട്ടിന്റെ പേരാണോ അതോ വേറെ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? എന്തിലായിരുന്നു ജോലി? ഏത് ഡിപ്പാർട്ട്മെന്റിലായിരുന്നു?
1: ഞാൻ ബാങ്കിലായിരുന്നു, ധനലക്ഷ്മി ബാങ്കിൽ വർക്ക് ചെയ്തായിരുന്നു. റിട്ടയർ ചെയ്തു 18-19 റിട്ടയർ ചെയ്തു. അതിനുശേഷം പൂർണ്ണമായ നമ്മളെ ചരിത്ര പഠനങ്ങളുമായിട്ടും അങ്ങനെയുള്ള യാത്രയിലാണ്.
0: കൂടുതൽ കേരളത്തിന് പുറത്തേക്ക് യാത്രകൾ ഉണ്ടോ?
1: തീർച്ചയായിട്ടും ഉണ്ട്. കേരളത്തിന് പുറത്തല്ല, ഇന്ത്യയുടെ പുറത്തും ചില യാത്രകളൊക്കെ ചെയ്തിട്ടുണ്ട്, ചെയ്യാറുണ്ട്. പാരീസ് ഒരു യാത്ര വേണമെന്നാ ഉദ്ദേശിക്കണത്. അത് ചരിത്ര പഠനവുമായി ബന്ധപ്പെട്ട്.
0: അതെ അല്ലേ?
1: അപ്പൊ അതിന് ചിലര് സഹായങ്ങളൊക്കെ തരാമെന്നൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ 2027 ഉദ്ദേശിക്കുന്നത്.
0: ഇതിന്റെ ഒരു വർക്ക് പുസ്തകങ്ങളോ അങ്ങനെയുള്ള ലേഖനങ്ങളൊക്കെ കാണാറുണ്ട്. വല്ലതൊരു

0: ബുക്ക് നമ്മളൊരു പുസ്തക രൂപത്തിലേക്കോ മറ്റോ ഈ താല്പര്യങ്ങളെ കൊണ്ടുപോയിട്ടുണ്ടോ?
1: അല്ല, ചരിത്രത്തിന് എന്താണ് വെച്ചാല് ഈ പുസ്തക രൂപത്തിൽ ഇടുമ്പോ പല അഭിപ്രായങ്ങൾ വരും. അങ്ങനെ ചരിത്രം, കാരണം നമുക്കറിയാത്ത എത്രയോ കാലത്ത് അപ്പുറത്തെ കുറേ കാര്യങ്ങളാണ് നമ്മള് പിന്നെ എഴുതുന്നത് അല്ലെങ്കിൽ പറയണത്. അപ്പൊ അതില് അഭിപ്രായങ്ങൾ കൂടുതൽ വരുന്നത് കൊണ്ട് ഞാന് ഭാവിയില് ഈ വസ്തുക്കളെ കുറിച്ച് മാത്രമൊരു പുസ്തക രൂപത്തിൽ ഇറക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. രണ്ടു മൂന്ന് വർഷമെങ്കിലും എടുക്കും.
0: അതിന്
1: ഒരു ഭാഗമായിട്ടാണ് ഇപ്പൊ റീല് ചെയ്യുമ്പോ അതേമാതിരി അതിന്റെ കൂടുതൽ വിവരങ്ങളായിട്ട് എഴുതി വെച്ചുകൊണ്ടിരിക്കുകയാണ്.
0: അതെ, അപ്പൊ അതിന്റെ അവസാനം ഒരു പരിണിത രൂപത്തിൽ ഒരു പുസ്തകമായി മാറും
1: അത്. തീർച്ചയായിട്ടും അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാണ്
0: ഉറപ്പായിട്ടും. കാരണം ഇതുപോലെയുള്ള വിവരങ്ങൾ ഇപ്പൊ നമ്മളെ ഈ സംസ്കൃതിയിൽ നിന്ന് വാങ്ങി പോകുന്ന പല ഉപകരണങ്ങളെ നിത്യോപയോഗ സാധനങ്ങളെ കുറിച്ച് കൂടിയാണല്ലോ താങ്കളുടെ ഗവേഷണവും ഇതുപോലെയുള്ള സമാഹരണവും ഒക്കെ. എന്തായാലും ഈ പരിപാടിയിലൂടെ ആണെങ്കിലും നമുക്ക് കുറച്ചു നേരം പരിചയപ്പെടാനും സംസാരിക്കാനും അവസരമായതിൽ സന്തോഷം.
1: ആകാശവാണിക്ക് ഈ നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിൽ ഭയങ്കര സന്തോഷമുണ്ട്. മാത്രമാവാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷവും.
0: ഓക്കെ, താങ്ക് യു. അപ്പൊ ഇന്ന് പരിപാടിയിൽ ഏത് പാട്ടാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്?
1: പിന്നെ ബന്ധുവാരെ ശത്രുവാരെ എന്നുള്ളതാണ്. കാരണം എന്താ വെച്ചാൽ നമ്മള് നിങ്ങളുടെ ഇടയിൽ കൂടെ ഇങ്ങനെ പോകുമ്പോ പിന്നെ പലരുമായിട്ട് പുതിയ ആൾക്കാരെ അടക്കം കണ്ടുണു. അത് ബന്ധുവാണോ ശത്രുവാണോ സ്നേഹിതനാണോ നോക്കിയിട്ടല്ല, ആ പരിചയപ്പെടലിലൂടെയാണ് പല സാധനങ്ങൾ എനിക്ക് കിട്ടുന്നത്.
0: അപ്പൊ
1: ശത്രുവല്ലാന്ന് ഉറപ്പാണ്.
0: അതെ അതെ അതെ,
1: ഒരു യാത്രയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
0: എന്തായാലും അത് സഫലമാവട്ടെ. അത് കൂടുതൽ പേരിൽ ഈ ഒരു നമ്മുടെ അവശ്യ ചരിത്ര ബാക്കിയാക്കുന്ന പലതിനെയും സൂക്ഷിച്ചു വെക്കാനും അത് നാളെ വരും തലമുറയ്ക്കായി പകർന്നു വെക്കാനും ഒക്കെ ഉള്ളൊരു ദൗത്യം വിജയിക്കട്ടെ എന്നൊക്കെയാണ് ഞങ്ങൾക്ക് ആശംസിക്കാനുള്ളത്. താങ്ക് യു.
1: ഓക്കെ, താങ്ക് യു.
0: ഓക്കെ ഓക്കെ.

മേഘയുടെ തിരോധാനം ഒരു അന്വേഷണം തുടർ നാടകം ഏഴാം ഭാഗം. രചന അനിൽ തമ്പാൻ. ശബ്ദം നൽകുന്നവർ ദേവിപ്രിയ വി, ഇന്ദു വി എസ്, പി എം ലാൽ, എ ജെ സലീം. സംവിധാനം റൂബി ബാബു.

0: അപ്പോ അതാണ് ചന്ദ്രുവിന്റെ ഫ്ലാഷ് ബാക്ക്.
1: അതെ.
0: ഭുജംഗയ്യൻ തന്നെയാണോ ഇതെല്ലാം പറഞ്ഞത്?
1: അല്ല, ലേഖ മാഡം.
0: ലേഖ മാഡമോ? അവരെ സൂപ്പിടാൻ ബുദ്ധിമുട്ടാണെന്നല്ലേ നീ അന്ന് പറഞ്ഞത്?
1: എന്നാ ഞാനും കരുതിയിരുന്നത്. പക്ഷേ ഇൻഡസ്ട്രിയൽ ഏരിയയിലേക്ക് ഇന്ന് നടത്തിയ യാത്രക്കിടയിൽ ലേഖ മാഡം തന്നെ അക്കഥ മുഴുവനായിട്ട് എന്നോട് പറയായിരുന്നു.
0: ഈ കഥ കേട്ടിട്ട് നിനക്കെന്തു തോന്നുന്നു?
1: എനിക്ക് ശരിക്കും സങ്കടം തോന്നി. പാവം ചന്ദ്ര സാറിന് ഇത്ര ഒരു അവസ്ഥ വന്നല്ലോ എന്ന്.
0: അതായത് ലേഖ പറഞ്ഞതൊക്കെ നീ കണ്ണടച്ച് വിശ്വസിച്ചെന്ന്.
1: പിന്നല്ലാതെ ഇതിലിപ്പോ അവിശ്വസിക്കാൻ എന്താ ഉള്ളത്?
0: ആ ബെസ്റ്റ്, നിന്റെ ലേഖ മാഡം വിശ്വാസയോഗ്യമെന്ന് തോന്നുന്ന രീതിയിൽ ഒരു കഥ അത് നിന്റെ മുന്നിൽ ഇട്ട് തന്നതാണ്.
1: എന്തിന്?
0: ഒരു പക്ഷേ നീ ആ സ്ഥാപനത്തിൽ ചേർന്നതിന്റെ യഥാർത്ഥ ഉദ്ദേശം ലേഖ മാഡം അറിഞ്ഞു കാണുമെങ്കിലോ?
1: അതൊന്നും അറിഞ്ഞിട്ടില്ല.
0: അത് നമുക്കറിയില്ലല്ലോ. ശരി, ഇനി അഥവാ അറിഞ്ഞിട്ടില്ലെങ്കിലും പുറത്തുള്ള ഒരാൾ മനസ്സിലാക്കാൻ വേണ്ടി അവരൊരു കഥ ഉണ്ടാക്കി പറയുന്നതാണെങ്കിലോ?
1: അതുകൊണ്ട് അവർക്കെന്ത് നേട്ടം?
0: നേട്ടമുള്ളത് ലേഖ മാഡത്തിന് മാത്രമാണെങ്കിലോ?
1: ചിത്ര, നീ കാര്യങ്ങൾ തെളിച്ചു പറ. എന്നെ കൂടുതൽ കൺഫ്യൂഷനിലാക്കാതെ.
0: സിമ്പിൾ ലോജിക് അല്ലേ ഞാൻ പറഞ്ഞത്? ഒരെതിർപ്പുമില്ലാതെ വിവാഹിതയാവുന്ന ഒരു പെൺകുട്ടി എന്തിനാണ് മൂന്നാം നാൾ തന്റെ ബാഗും എടുത്ത് എങ്ങോട്ടോ ഇറങ്ങിപ്പോകുന്നത്? ഇത്രകാലമായിട്ടും ഒരു കാരണം പോലും ആരും കണ്ടെത്തിയിട്ടുമില്ല.
1: അപ്പോ നീ പറഞ്ഞു വരുന്നത്
0: ആ കുട്ടിക്ക് എന്തോ അപകടം പറ്റിയിട്ടുണ്ട്. മിക്കവാറും അവളുടെ ജീവൻ തന്നെ.
1: അയ്യോ, ഓർക്കുമ്പോഴേ പേടിയാവുന്നു. പക്ഷേ ചിത്ര, എന്തിന്? ആര്?
0: അതെ, ആ രണ്ട് ചോദ്യങ്ങൾക്കാണ് ഉത്തരം ലഭിക്കേണ്ടത്. മേഘയെന്നല്ലേ ആ കുട്ടിയുടെ പേര് പറഞ്ഞത്?
1: അതെ, മേഘ.
0: മേഘയുടെ തിരോധാനത്തെ കുറിച്ച് അറിയണമെങ്കിൽ അവൾ കാണാതായ ദിവസം ആ വീട്ടിൽ എന്തു നടന്നു എന്നാണ് നമ്മൾ ആദ്യം അന്വേഷിക്കേണ്ടത്.
1: ഇത് നടന്നിട്ട് 7 വർഷം കഴിഞ്ഞു.
0: ശരിയാണ്. പക്ഷെ മേഘ അപ്രത്യക്ഷയാവുന്നു എന്നതുകൊണ്ട് തന്നെ അന്നേ ദിവസം നടന്ന സംഭവങ്ങൾ അപ്പോ അവിടെ ഉണ്ടായിരുന്നവർക്ക് കൃത്യമായ ഓർമ്മ കാണും
1: എന്ന് കരുതാം. പക്ഷേ അതാരൊക്കെയാവും? ഓഫ് കോഴ്സ് ചന്ദ്ര സർ. പിന്നെ
0: അതാണ് ഇനി നമ്മൾ കണ്ടെത്തേണ്ടത്.

0: നിന്റെ ലേഖ മാഡം പറഞ്ഞ കഥ തൽക്കാലം നമുക്ക് മാറ്റിവെക്കാം. അല്ലെങ്കിലും ഈ നടന്ന കാര്യങ്ങളിലൊക്കെ അവരുടെ ഇടപെടലുണ്ടോ എന്നാണ് എന്റെ സംശയം.
1: എന്നുവെച്ച്?
0: ഈ പ്രൊഡക്ഷൻ ഹൗസിന്റെ ഓണർ ചന്ദ്രു സാർ ആയിരിക്കാം. പക്ഷെ നീ പറഞ്ഞ വിവരങ്ങൾ വെച്ച് ആലോചിച്ചാൽ സ്ഥാപനത്തിന്റെ എ ടു സെഡ് കാര്യങ്ങൾ നോക്കുന്നത് ലേഖ മാഡമല്ലേ?
1: ആ, അത് ശരിയാ. എന്ത് കാര്യമാണെങ്കിലും ഫൈനൽ വേർഡ് ലേഖ മാഡത്തിന്റെ ആയിരിക്കും.
0: അപ്പോ ചന്ദ്ര സാറിന്റെ ജീവിതത്തിലെ സുപ്രധാന കാര്യങ്ങളിലും ലേഖ മാഡം ഡിസിഷൻ എടുക്കുന്നുണ്ടെങ്കിലോ?
1: നീ പറയുന്നത്?
0: അതെ, അത് തന്നെ. 7 വർഷം മുമ്പ് ചന്ദ്രുവിന്റെ ജീവിതത്തിലേക്ക് വന്ന ഒരെൻട്രി, അതായത് മേഘയെ ഒഴിവാക്കണമെന്ന് ലേഖ തീരുമാനിച്ചതാണെങ്കിലോ?
1: എന്തിന്?
0: അതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്.
1: ബെന്നിച്ചന്റെ കൂടെ ഞാൻ ഓസ്ട്രേലിയയിലേക്ക് പോകുന്നത് നിനക്ക് ഒട്ടും പിടിക്കുന്നില്ലല്ലേ.

0: ആരാ?
1: സോമശേഖരൻ നായരല്ലേ?
0: അതെ, ഞാൻ തന്നെ. താങ്കൾ?
1: ഞാൻ മഞ്ജുനാഥ് ഷെട്ടി, കർണാടക ക്രൈംബ്രാഞ്ചിൽ നിന്നാണ്.
0: ക്രൈംബ്രാഞ്ചിൽ നിന്നോ? എന്താ കാര്യം?
1: താങ്കളുടെ മകൾ മേഘയുടെ തിരോധാനത്തെക്കുറിച്ച് അന്വേഷിക്കുന്നത് ഞാനാണ്. എനിക്ക് കുറച്ച് വിവരങ്ങൾ അറിയാനുണ്ടായിരുന്നു.
0: അതിന് ഞാൻ എന്തെങ്കിലും പരാതി പോലീസിൽ കൊടുത്തിട്ടില്ലല്ലോ, പിന്നെ എന്തിനു അന്വേഷിക്കണം?
1: സർ, താങ്കൾ തന്നെ കൊടുക്കണം എന്നൊന്നുമില്ല. മേഘ എന്ന കുട്ടിയെ കാണാതായതിൽ ദുരൂഹതകൾ ആരോപിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ചില പരാതികൾ ലഭിച്ചിട്ടുണ്ട്. ഞങ്ങൾ പരിശോധിച്ചപ്പോൾ സംശയത്തിന് ഇടം നൽകുന്ന ചില സൂചനകളും ശ്രദ്ധയിൽപ്പെട്ടു. അതൊന്ന് ക്ലിയർ ചെയ്യാമെന്ന് കരുതി.
0: കൊള്ളാം. ജീവിച്ചിരിക്കുന്ന ഒരാൾ ഭക്ഷണം വല്ലതും കഴിച്ചോ എന്ന് വിളിച്ചന്വേഷിക്കാൻ ഒരുത്തനും കാണില്ല. എന്നാൽ വിശന്ന് ചത്തവന്റെ മരണത്തിൽ 100 സംശയങ്ങളുമായി സത്യാഗ്രഹമിരിക്കാൻ വരെ ആളുകൂടും. നല്ല ലോകം തന്നെ.
1: പരാതി ലഭിച്ചാൽ നമുക്ക് അന്വേഷിക്കാതെ തരമില്ലല്ലോ സർ.
0: നിങ്ങൾ പോലീസുകാരുടെ തരാതരമൊക്കെ എനിക്കറിയാം. ആട്ടെ, എന്താണ് നിങ്ങൾക്കറിയേണ്ടത്?
1: മേഘയെ കാണാതായ ദിവസം എന്താണ് നടന്നത്?
0: അന്നത്തെ എല്ലാ കാര്യങ്ങളും എനിക്ക് കൃത്യമായി ഓർമ്മയുണ്ട്. കാരണം എൻ്റെ മകൾ അപ്രത്യക്ഷമായതിനു ശേഷം ആ ദിനം നടന്ന ഓരോ ചലനങ്ങളും ഞങ്ങൾ ഒറ്റയ്ക്കും കൂട്ടായിരുന്നു ഒരുപാട് തവണ വിശകലനം ചെയ്തതാണ്. എന്തെങ്കിലും അസ്വാഭാവികത അതിൽ ഉണ്ടായിരുന്നോ എന്നറിയാൻ.
1: ബാംഗ്ലൂരിൽ ഏത് വീട്ടിലായിരുന്നു അന്ന് നിങ്ങൾ?
0: ചന്ദ്രു അന്ന് താമസിച്ചിരുന്നത് രാമമൂർത്തി നഗറിലുള്ള ഒരു അപ്പാർട്ട്മെന്റിലായിരുന്നു. വിവാഹം കഴിഞ്ഞ് നേരെ അങ്ങോട്ട് തന്നെയാണ് ചന്ദ്രുവും മേഘയും പോയത്.
1: മറ്റാരൊക്കെയാണ് അവിടെ താമസിച്ചിരുന്നത്?
0: ചന്ദ്രു തനിച്ചായിരുന്നു അവിടെ താമസം. വിവാഹം പ്രമാണിച്ച് അവിടെ എത്തിയ ചന്ദ്രുവിന്റെ മാതാപിതാക്കളും സഹോദരിയും അതേ ദിവസം വരെ അപ്പാർട്ട്മെന്റിലുണ്ടായിരുന്നു.
1: മേഘയെ കാണാതാവുമ്പോൾ അവരും അവിടെ ഉണ്ടായിരുന്നോ?
0: ഇല്ല, അന്ന് രാവിലെ 6:30 ഫ്ലൈറ്റിൽ അവർ തിരികെ US പോയിരുന്നു. സഹോദരിയും ഹസ്ബൻഡും US വർക്ക് ചെയ്യുന്നത്.
1: ഓ, നിങ്ങൾ രണ്ടുപേരും, അതായത് താങ്കളും ഭാര്യയും അവിടെ ഉണ്ടായിരുന്നോ അതോ ചന്ദ്രു പറഞ്ഞാണോ ഇവരെ അറിയുന്നത്?
0: ചന്ദ്രുവിന്റെ മാതാപിതാക്കളെ യാത്രയാക്കുന്നതിനായി തലേ ദിവസം രാത്രി തന്നെ ഞാനും ഭാര്യയും ഹെബള്ളിയിലുള്ള ഞങ്ങളുടെ വീട്ടിൽ നിന്ന് അപ്പാർട്ട്മെന്റിലേക്ക് എത്തിയിരുന്നു. പുലർച്ചെ 3 ചന്ദ്രുവും മേഘയും കൂടി എയർപോർട്ടിലേക്ക് അവരോടൊപ്പം പോയി. ഏകദേശം 6 അവർ രണ്ടുപേരും തിരികെ എത്തിയത്.
1: എന്നിട്ട് മേഘ എപ്പോഴാണ് പുറത്തേക്ക് പോയത്?
0: എയർപോർട്ടിൽ നിന്നും എത്തിയ ഉടനെ തന്നെ ഇരുവരും ഉറങ്ങാൻ പോയി. തലേ ദിവസം ഉറങ്ങാത്തതിൻ്റെ ക്ഷീണം രണ്ടുപേർക്ക് നല്ലവണ്ണം ഉണ്ടായിരുന്നു. 2 വരെ അവർ ഉറങ്ങിക്കാണണം. ഒരു ഫോൺ വന്നതിന് ശേഷമാണ് അവൾ പെട്ടെന്ന് റെഡിയായി പുറത്തേക്ക് പോയത്.

0: ആരായിരുന്നു ഫോൺ ചെയ്തതെന്ന് പറഞ്ഞിരുന്നു?
1: ഇല്ല, ശരിക്കും അതാണോ കാരണമെന്നും അറിയില്ല. മൊബൈൽ റിംഗ് കേട്ടിരുന്നു എന്നത് സത്യമാണ്. അല്പസമയത്തിന് ശേഷം അവൾ പോവുകയും ചെയ്തു.
0: അപ്പോൾ ചന്ദ്രു?
1: ചന്ദ്രുവിനെ ഉണർത്തേണ്ടെന്ന് മേഘ തന്നെയാണ് പറഞ്ഞത്. ഉച്ചസമയമായതിനാൽ വല്ലതും കഴിച്ചിട്ട് പോകാൻ അവളുടെ അമ്മ ആവശ്യപ്പെട്ടിട്ടും കേട്ടില്ല.
0: അത്രയ്ക്കും ധൃതി പിടിച്ചുള്ള ഇറങ്ങിപ്പോക്കായിരുന്നു അത്.
1: ധൃതി അറിയില്ല, പക്ഷേ വൈകാതിരിക്കാനുള്ള ഒരു തിടുക്കം അവളുടെ ചലനങ്ങളിൽ ഉണ്ടായിരുന്നു.
0: ഓക്കെ, അതിനുശേഷം?
1: ഇല്ല, ഫ്ലാറ്റിൻ്റെ വാതിൽ തുറന്നിറങ്ങുന്ന അവളുടെ ലാസ്റ്റ് ഇമേജിന് ശേഷം എൻ്റെ മകളെ ഞാൻ കണ്ടിട്ടേ ഇല്ല. ഇല്ല,
0: ഐ എം റിയലി സോറി. വീണ്ടും വേദനയുണർത്തുന്ന പഴയ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തേണ്ടി വന്നതിൽ എനിക്ക് ഖേദമുണ്ട്. ഇതെൻ്റെ ഡ്യൂട്ടിയാണ്.
1: ഹേയ്, നോ ഇഷ്യൂസ്. ടു ബി ഹോണസ്റ്റ്, മൈ മൈൻഡ് വെന്റ് അപ്പ് ആഫ്റ്റർ ദാറ്റ് ഇൻസിഡന്റ്.
0: ഐ കാൻ അണ്ടർസ്റ്റാൻഡ്. ഇതിന് ഒരു ഉത്തരം കണ്ടെത്താൻ കഴിയുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. പിന്നെ കൂടുതലായി എന്തെങ്കിലും ഓർമ്മ വരികയാണെങ്കിൽ എന്നെ വിളിക്കാൻ മടിക്കണ്ട. ദാ എന്റെ വിസിറ്റിംഗ് കാർഡ് വെച്ചോളൂ.
1: ഓക്കെ, താങ്ക് യു.
0: ഓക്കെ സർ.

മേഘയുടെ തിരോധാനം ഒരു അന്വേഷണം തുടർ നാടകം ഏഴാം ഭാഗം സമാപിക്കുന്നു. രചന അനിൽ തമ്പാൻ. സംവിധാനം റൂബി ബാബു. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ: ചിത്ര ദേവിപ്രിയ വി, അന്ന ഇന്ദു വി എസ്, സോമശേഖരൻ പി എം ലാൽ, മഞ്ജുനാഥ് ഷെട്ടി, എ ജെ സലീം. സംവിധാന സഹായം: വി എൻ ദീപ, ബിജു കല്ലുവാതിക്കൽ, എൻ സുനിത. ഈ തുടർ നാടകത്തിന്റെ എട്ടാം ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15 കേൾക്കാം.

103.6 റിയൽ എഫ്എമ്മിലെ പരിപാടികളാണ് ആകാശവാണി കോഴിക്കോട് നിലയത്തിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഗുലാം അലി ആലപിച്ച ശ്രുതി മാധുര്യമുറുന്ന ഒരുപിടി ഗസലുകൾ കേൾക്കാം.

ഗുലാം അലി ആലപിച്ച ഗസലുകളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇതോടെ ആകാശവാണി കോഴിക്കോട് നിലയത്തിലെ മധ്യാഹ്നം പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം വൈകുന്നേരം 4:45.

0: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് 44:55. 438.6 മീറ്ററിൽ 684 kHz സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു.
1: കാൽപന്തോളം ഫിഫ ലോകകപ്പ് അവലോകനം.

ലോകകപ്പിന്റെ ക്വാർട്ടർ ഫൈനൽ പോരാട്ടങ്ങൾക്ക് ഇന്ന് വിസിൽ മുഴങ്ങും. ഗ്രൂപ്പ് ഘട്ടങ്ങളിലെയും പ്രീ ക്വാർട്ടറിലെയും കടുത്ത പരീക്ഷണങ്ങൾ അതിജീവിച്ച് എത്തിയ ലോകത്തെ ഏറ്റവും മികച്ച 8 ടീമുകളാണ് ഇനി സെമി ഫൈനൽ ടിക്കറ്റിനായി മാറ്റുരയ്ക്കുന്നത്. ഈ ഘട്ടത്തിലെ ആദ്യ പോരാട്ടത്തിൽ ഫ്രാൻസും മൊറോക്കോയും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ അത് കേവലം ഒരു മത്സരത്തിനപ്പുറം ചരിത്രത്തിന്റെയും പ്രതികാരത്തിന്റെയും തന്ത്രങ്ങളുടെയും വലിയൊരു യുദ്ധഭൂമിയായി മാറുകയാണ്. 2022 ലോകകപ്പിലെ സെമി ഫൈനലിൽ തങ്ങളെ കണ്ണീരിലാഴ്ത്തിയ ഫ്രാൻസിനോട് കണക്കുതീർക്കാൻ മൊറോക്കോ ഇറങ്ങുമ്പോൾ തങ്ങളുടെ അപ്രമാദിത്യം നിലനിർത്താനാണ് ഫ്രാൻസിന്റെ ശ്രമം. അമേരിക്കയിലെ ബോസ്റ്റൺ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 1:30 നടക്കുന്ന ഈ മത്സരം രണ്ട് വ്യത്യസ്ത ഫുട്ബോൾ ശൈലികളുടെ വലിയൊരു വിരുന്നായിരിക്കും. കിലിയൻ എംബാപ്പെ നയിക്കുന്ന ഫ്രാൻസിന്റെ അതിവേഗ മുന്നേറ്റ നിരയും അഷ്റഫ് ഹക്കിമിയുടെ നേതൃത്വത്തിലുള്ള മൊറോക്കോയുടെ കരുത്തുറ്റ പ്രതിരോധ കോട്ടയും തമ്മിലുള്ള പോരാട്ടം ഈ ലോകകപ്പിലെ തന്നെ ഏറ്റവും മികച്ച മത്സരങ്ങളിലൊന്നായി മാറുമെന്നതിൽ സംശയമില്ല. ഈ ഘട്ടത്തിൽ ഫ്രാൻസിന് തന്നെയാണ് കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നതെങ്കിലും പ്രീ ക്വാർട്ടറിൽ നെതർലാൻഡ്സിനെ അട്ടിമറിച്ചെത്തുന്ന മൊറോക്കോയെ ഒട്ടും കുറച്ചു കാണാൻ കഴിയില്ല. ഇരു ടീമുകളും ഇതുവരെ അന്താരാഷ്ട്ര തലത്തിൽ 6 തവണ ഏറ്റുമുട്ടിയപ്പോൾ 4 തവണയും വിജയം ഫ്രാൻസിനൊപ്പമായിരുന്നു. 2 മത്സരങ്ങൾ സമനിലയിൽ കലാശിച്ചു. നേർക്കുനേർ കണക്കുകളിൽ ഫ്രാൻസിന് വ്യക്തമായ മേൽക്കൈ ഉണ്ടെങ്കിലും ആഫ്രിക്കൻ കരുത്തുമായി എത്തുന്ന മൊറോക്കോ ഏത് വൻമരത്തെയും പിഴുതെറിയാൻ കെൽപ്പുള്ളവരാണ്. ബോസ്റ്റണിലെ പുൽമൈതാനത്ത് പന്തുരുളുമ്പോൾ ഫ്രാൻസിന്റെ ആക്രമണ ഫുട്ബോളും മൊറോക്കോയുടെ കൗണ്ടർ അറ്റാക്കിംഗ് തന്ത്രങ്ങളും തമ്മിലുള്ള കടുത്ത പോരാട്ടത്തിനാകും ലോകം സാക്ഷ്യം വഹിക്കുക. ഫ്രാൻസിന്റെ കരുത്ത് പരിശോധിച്ചാൽ അവരുടെ അസാധാരണമായ സ്ക്വാഡ് ഡെപ്ത് തന്നെയാണ് ഏറ്റവും വലിയ ആയുധം. ഓരോ പൊസിഷനിലും ലോകോത്തര നിലവാരമുള്ള 2-3 കളിക്കാർ അവർക്കുണ്ട്. ദിദിയർ ദശാംസ് എന്ന തന്ത്രജ്ഞനായ പരിശീലകന്റെ കീഴിൽ അച്ചടക്കത്തോടെ കളിക്കുന്ന ഈ ടീം ഏത് കടുത്ത സാഹചര്യത്തെയും അതിജീവിക്കാൻ കെൽപ്പുള്ളവരാണ്. കളിമെനയാൻ മൈക്കൽ ഒലീസയും ലക്ഷ്യത്തിലേക്ക് വെടിയുണ്ട പായിക്കാൻ എംബാപ്പയും ഡെംബലയും ഉള്ളപ്പോൾ ഫ്രാൻസിന് വലിയ മേൽക്കൈ നൽകുന്നു. പ്രതിരോധത്തിൽ വില്യം സാലിബയെപ്പോലുള്ള യുവതാരങ്ങളുടെ സാന്നിധ്യം ടീമിന് കൂടുതൽ സുരക്ഷിതത്വം നൽകുന്നുണ്ട്. മറുവശത്ത് മൊറോക്കോയുടെ കരുത്ത് അവരുടെ ഒരുമയും കഠിനാധ്വാനവുമാണ്. വ്യക്തിഗത മികവിനേക്കാൾ ടീം ഗെയിമിന് പ്രാധാന്യം നൽകുന്ന വാലിക് റെഗ്രാഗുയിയുടെ തന്ത്രങ്ങൾ പല വമ്പന്മാരുടെയും ഉറക്കം കെടുത്തുന്നതാണ്. പ്രതിരോധത്തിൽ അഷ്റഫ് ഹക്കിമിയുടെ അനുഭവ സമ്പത്ത് തന്നെയാണ് വജ്രായുധം. മധ്യനിരയിൽ സോഫിയാൻ അമ്രബാത്തിന്റെ കഠിനാധ്വാനവും ബ്രാഹിം ഡയസിന്റെ ക്രിയേറ്റിവിറ്റിയും ഫ്രാൻസിന് വലിയ വെല്ലുവിളി ഉയർത്തും. അസദിൻ ഒനാഹിയുടെയും ഇസ്മയിൽ സൈബാരിയുടെയും ഫിനിഷിംഗും മൊറോക്കോയ്ക്ക് കരുത്തേകും. ചരിത്രം പരിശോധിക്കുമ്പോൾ ഇരു ടീമുകളും തമ്മിൽ ഔദ്യോഗിക മത്സരങ്ങളിൽ കുറച്ചു തവണ മാത്രമേ ഏറ്റുമുട്ടിയിട്ടുള്ളൂ. എങ്കിലും ആ മത്സരങ്ങളിലെല്ലാം ഫ്രാൻസിന് വ്യക്തമായ ആധിപത്യം ഉണ്ടായിരുന്നു. എന്നാൽ ആഫ്രിക്കൻ ഫുട്ബോളിന്റെ പുതിയ വിപ്ലവമായി മാറിയ മൊറോക്കോ പഴയ കണക്കുകളെയെല്ലാം കാറ്റിൽ പറത്തിയാണ് ഇപ്പോൾ കളിക്കുന്നത്. ഈ മത്സരത്തിലെ സാധ്യതകൾ വിലയിരുത്തുമ്പോൾ 70% ഫ്രാൻസിന് തന്നെയാണ് മുൻതൂക്കം കൽപ്പിക്കപ്പെടുന്നത്. എങ്കിലും കളി അധിക സമയത്തേക്കോ പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്കോ നീട്ടിക്കൊണ്ടുപോകാൻ മൊറോക്കോയ്ക്ക് കഴിഞ്ഞാൽ കളി മാറും. തുടക്കത്തിൽ തന്നെ ഒരു ഗോൾ നേടി ഫ്രാൻസിനെ സമ്മർദ്ദത്തിലാക്കുക എന്ന തന്ത്രമായിരിക്കും മൊറോക്കോ പയറ്റുക. എന്നാൽ ഫ്രാൻസ് തങ്ങളുടെ സ്വാഭാവിക ശൈലിയിൽ കളിച്ചാൽ അവർക്ക് എളുപ്പത്തിൽ സെമി ഫൈനലിലേക്ക് യോഗ്യത നേടാൻ സാധിക്കും. 2-ാമത്തെ ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ ലോസ് ആഞ്ചലസ് സ്റ്റേഡിയത്തിൽ വച്ച് യൂറോപ്യൻ വമ്പന്മാരായ സ്പെയിനും ബെൽജിയവും തമ്മിൽ നേർക്കുനേർ വരുന്നു. ടാക്ടിക്കൽ ഫുട്ബോളിന്റെ അതിപ്രസരമുള്ള ഈ മത്സരം ഫുട്ബോൾ നിരീക്ഷകർക്ക് വലിയൊരു വിരുന്നായിരിക്കും. സ്പെയിൻ തങ്ങളുടെ പരമ്പരാഗത പാസിംഗ് ശൈലിയായ ടിക്കി ടാക്കയുടെ ആധുനിക രൂപമായ അതിവേഗ വിങ്ങർ ഗെയിമിലൂടെയാണ് ഈ ടൂർണമെന്റിൽ ഉടനീളം തിളങ്ങിയത്. ലാമിൻ യമാൽ, നിക്കോ വില്യംസ് എന്നീ യുവതാരങ്ങളുടെ അസാധാരണമായ വേഗതയും ഡ്രിബ്ലിംഗ് മികവുമാണ് സ്പാനിഷ് പടയുടെ പ്രധാന കരുത്ത്. മധ്യനിരയിൽ റോഡ്രിയുടെ സാന്നിധ്യം കളി നിയന്ത്രിക്കുന്നതിലും എതിരാളികളുടെ ആക്രമണങ്ങളെ മധ്യനിരയിൽ വെച്ച് തന്നെ തടയുന്നതിലും അവർക്ക് വലിയ തുണയാകുന്നു. പെഡ്രിയുടെ ക്രിയേറ്റീവ് പാസുകൾ മുന്നേറ്റ നിരയ്ക്ക് നിരവധി അവസരങ്ങളാണ് തുറന്നു നൽകുന്നത്. മറുവശത്ത് ബെൽജിയം തങ്ങളുടെ സുവർണ തലമുറയുടെ അവസാന കരുത്തുമായാണ് പൊരുതുന്നത്. കെവിൻ ഡി ബ്രൂയിനയുടെ മാന്ത്രിക പാസുകളും കളി മുൻകൂട്ടി കാണാനുള്ള കഴിവും ഏത് പ്രതിരോധ നിരയെയും തകർക്കാൻ പോന്നതാണ്.

മുന്നേറ്റത്തിൽ റൊമേലു ലുക്കാക്കുവിന്റെ ഫിസിക്കൽ ഗെയിമും ബോക്സിനുള്ളിലെ ക്ലിനിക്കൽ ഫിനിഷിംഗും സ്പെയിനിന് വലിയ തലവേദന സൃഷ്ടിക്കും. ജെറമി ഡോക്കുവിന്റെ വേഗതയും ഡ്രിബ്ലിംഗും സ്പാനിഷ് ഡിഫൻഡർമാരെ കടുത്ത പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കും. ഇരു ടീമുകളും മുൻപ് യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പുകളിലും ലോകകപ്പുകളിലും പലതവണ ഏറ്റുമുട്ടിയിട്ടുണ്ടെങ്കിലും ഈ മത്സരം തികച്ചും വ്യത്യസ്തമായിരിക്കും. ചരിത്രത്തിൽ സ്പെയിനാണ് കൂടുതൽ വിജയങ്ങൾ സ്വന്തമാക്കിയിട്ടുള്ളതെങ്കിലും ബെൽജിയത്തിന്റെ നിലവിലെ ടീം ഏത് വലിയ ടീമിനെയും അട്ടിമറിക്കാൻ ശേഷിയുള്ളവരാണ്. ഈ മത്സരത്തിലെ സാധ്യതകൾ 55-45 എന്ന നിലയിൽ സ്പെയിനിന് അനുകൂലമാണ്. സ്പെയിനിന്റെ യുവത്വവും ബെൽജിയത്തിന്റെ

സംഭവിക്കും. ചരിത്രത്തിൽ സ്പെയിനാണ് കൂടുതൽ വിജയങ്ങൾ സ്വന്തമാക്കിയിട്ടുള്ളതെങ്കിലും ബെൽജിയത്തിന്റെ നിലവിലെ ടീം ഏത് വലിയ ടീമിനെയും അട്ടിമറിക്കാൻ ശേഷിയുള്ളവരാണ്. ഈ മത്സരത്തിലെ സാധ്യതകൾ 55-45 എന്ന നിലയിൽ സ്പെയിനിന് അനുകൂലമാണ്. സ്പെയിനിന്റെ യുവത്വവും ബെൽജിയത്തിന്റെ പരിചയസമ്പത്തും തമ്മിലുള്ള ഈ പോരാട്ടത്തിൽ മധ്യനിരയിലെ ആധിപത്യം ആർക്കാണോ അവർക്കായിരിക്കും ഈ മത്സരത്തിൽ വിജയം സ്വന്തമാക്കാൻ സാധിക്കുക. സ്പെയിൻ പന്ത് കൂടുതൽ സമയം കൈവശം വെച്ച് കളിക്കാൻ ശ്രമിക്കുമ്പോൾ ബെൽജിയം തങ്ങളുടെ കൌണ്ടർ അറ്റാക്കിംഗ് തന്ത്രങ്ങളിലൂടെ സ്പാനിഷ് പ്രതിരോധത്തിലെ വിടവുകൾ മുതലെടുക്കാൻ ശ്രമിക്കും. ഡി ബ്രൂയിനയുടെ ഒറ്റയാൾ പ്രകടനത്തിന് മത്സരത്തിന്റെ ഗതി മാറ്റാൻ കഴിയുമെന്നതിനാൽ സ്പെയിൻ പ്രതിരോധം അതീവ ജാഗ്രത പുലർത്തേണ്ടിവരും. എങ്കിലും ടീം എന്ന നിലയിലുള്ള കെട്ടുറപ്പും യുവതാരങ്ങളുടെ ഫോമും പരിഗണിക്കുമ്പോൾ സ്പെയിൻ സെമി ഫൈനലിലേക്ക് മുന്നേറാനാണ് കൂടുതൽ സാധ്യത കാണുന്നത്. മൂന്നാമത്തെ മത്സരത്തിൽ മിയാമി സ്റ്റേഡിയത്തിൽ വെച്ച് നോർവേയും ഇംഗ്ലീഷ് പടയും തമ്മിൽ ഏറ്റുമുട്ടുന്നു. ഈ ലോകകപ്പിലെ ഏറ്റവും വലിയ കറുത്ത കുതിരകളാണ് നോർവേ എന്ന് നിസ്സംശയം പറയാം. സൂപ്പർ സ്ട്രൈക്കർ എർലിംഗ് ഹാലണ്ടിന്റെ അവിശ്വസനീയമായ ഗോൾ വേട്ടയാണ് നോർവേയെ ചരിത്രത്തിൽ ഇതാദ്യമായി ലോകകപ്പിന്റെ ക്വാർട്ടർ ഫൈനലിൽ എത്തിച്ചിരിക്കുന്നത്. ഹാലണ്ടിനെ തളയ്ക്കുക എന്നത് മാത്രമായിരിക്കും ഇംഗ്ലീഷ് പ്രതിരോധ നിരയുടെ ഏറ്റവും വലിയ വെല്ലുവിളി. മാർട്ടിൻ ഒഡേഗാർഡിന്റെ മധ്യനിരയിലെ മാന്ത്രിക നീക്കങ്ങളും പാസുകളുമാണ് ഹാലണ്ടിലേക്ക് പന്ത് എത്തിക്കുന്നത്. ഈ സഖ്യത്തെ പൂട്ടാൻ കഴിഞ്ഞാൽ നോർവേയുടെ പകുതി വീര്യം കെടും. എന്നാൽ ഇംഗ്ലണ്ട് ടീം എല്ലാ അർത്ഥത്തിലും ഒരു കംപ്ലീറ്റ് പാക്കേജ് ആണ്. ഹാരി കെയ്ൻ, ജൂഡ് ബെല്ലിംഗ്ഹാം, ബുക്കായോ സാക്ക എന്നിവരടങ്ങുന്ന വൻ താരനിരയാണ് ഇംഗ്ലണ്ടിന്റെ കരുത്ത്. ആക്രമണത്തിലും പ്രതിരോധത്തിലും ഒരേപോലെ മികവ് പുലർത്തുന്ന ഇംഗ്ലണ്ടിന് തന്നെയാണ് ഈ മത്സരത്തിൽ വ്യക്തമായ മുൻതൂക്കമുള്ളത്. ഡെക്ലാൻ റൈസിന്റെ മധ്യനിരയിലെ സാന്നിധ്യം പ്രതിരോധത്തിന് വലിയൊരു കവചമാണ്. ജോൺ സ്റ്റോൺസിന്റെ നേതൃത്വത്തിലുള്ള പ്രതിരോധ നിര ഹാലണ്ടിനെ പൂട്ടാൻ പ്രത്യേക തന്ത്രങ്ങൾ തന്നെ മെനഞ്ഞിട്ടുണ്ടാകും. നോർവേ ഹാലണ്ടിലേക്ക് മാത്രം ചുരുങ്ങുമ്പോൾ ഇംഗ്ലണ്ടിന് ഏത് പൊസിഷനിൽ നിന്നും ഗോൾ അടിക്കാൻ കെൽപ്പുള്ള താരങ്ങളുണ്ട് എന്നത് അവരുടെ സാധ്യത വർദ്ധിപ്പിക്കുന്നു. ബെഞ്ചിൽ ഇരിക്കുന്ന താരങ്ങൾ പോലും മത്സരത്തിന്റെ ഗതി മാറ്റാൻ കെൽപ്പുള്ളവരാണ്. നേർക്കുനേർ ചരിത്രത്തിൽ ഇംഗ്ലണ്ടിന് വലിയ പാരമ്പര്യവും വിജയക്കണക്കുകളും ഉണ്ടെങ്കിലും ഈ ടൂർണമെന്റിൽ നോർവേ കാണിക്കുന്ന പോരാട്ടവീര്യം അവരെ അങ്ങേയറ്റം അപകടകാരികളാക്കുന്നു. ഇംഗ്ലണ്ടിന്റെ വൻ താരനിരയെ സമ്മർദ്ദത്തിലാക്കി കൌണ്ടർ അറ്റാക്കുകളിലൂടെ ഗോൾ നേടുക എന്ന തന്ത്രമായിരിക്കും നോർവേ സ്വീകരിക്കുക. ഈ മത്സരത്തിലെ സാധ്യതകൾ 70% ഇംഗ്ലണ്ടിന് അനുകൂലമാണ്. എങ്കിലും ഹാലണ്ട് എന്ന ഗോൾ മെഷീൻ ഫോമിലായാൽ ഇംഗ്ലണ്ടിന്റെ ലോകകപ്പ് സ്വപ്നങ്ങൾ മിയാമിയിൽ അവസാനിച്ചേക്കാം. അതുകൊണ്ട് തന്നെ ഇംഗ്ലണ്ട് അതീവ ജാഗ്രതയോടെയായിരിക്കും കളിയെ സമീപിക്കുക. ഒഡേഗാർഡിൽ നിന്ന് ഹാലണ്ടിലേക്കുള്ള പാസിംഗ് ലൈനുകൾ ബ്ലോക്ക് ചെയ്യുക എന്നതായിരിക്കും ഇംഗ്ലീഷ് കോച്ചിന്റെ പ്രധാന തന്ത്രം. പ്രതിഭകളുടെ ആധിക്യം കൊണ്ടും അനുഭവ സമ്പത്തുകൊണ്ടും ഇംഗ്ലണ്ട് സെമി ഫൈനലിലേക്ക് കടക്കാനാണ് കൂടുതൽ സാധ്യത. നാലാമത്തെയും അവസാനത്തെയും ക്വാർട്ടർ ഫൈനൽ പോരാട്ടം കാൻസസ് സിറ്റി സ്റ്റേഡിയത്തിൽ വെച്ച് നിലവിലെ ലോക ചാമ്പ്യന്മാരായ അർജന്റീനയും സ്വിറ്റ്സർലൻഡും തമ്മിലാണ്. ലയണൽ മെസ്സിയുടെ അവസാന ലോകകപ്പ് എന്ന വൈകാരിക പശ്ചാത്തലത്തിൽ ഇറങ്ങുന്ന അർജന്റീന കിരീടം നിലനിർത്തുക എന്ന ഒറ്റ ലക്ഷ്യത്തോടെയാണ് പന്തുരുട്ടുന്നത്. മെസ്സിയുടെ തന്ത്രപരമായ നീക്കങ്ങളും ലൌട്ടാരോ മാർട്ടിനസിന്റെ ഫിനിഷിംഗും റോഡ്രിഗോ ഡീപോളിന്റെ മധ്യനിരയിലെ കഠിനാധ്വാനവും അർജന്റീനയ്ക്ക് വലിയ കരുത്തു പകരുന്നു. അലക്സിസ് മാക് അലിസ്റ്റർ, എൻസോ ഫെർണാണ്ടസ് എന്നിവരുടെ സാന്നിധ്യം മധ്യനിരയെ കൂടുതൽ ശക്തമാക്കുന്നു. പ്രീ ക്വാർട്ടറിൽ ശക്തരായ ഈജിപ്തിനെ തകർത്താണ് അവർ വരുന്നത്. മറുവശത്ത് സ്വിറ്റ്സർലൻഡ് എപ്പോഴും വമ്പന്മാരുടെ പേടി സ്വപ്നമാണ്. വലിയ താരപ്പൊലിമ ഇല്ലെങ്കിലും കഠിനാധ്വാനവും അച്ചടക്കവുമുള്ള പ്രതിരോധ നിരയാണ് സ്വിസ് പടയുടെ ഏറ്റവും വലിയ ആയുധം. ഗ്രാനിറ്റ് ഷാക്കയുടെ മധ്യനിരയിലെ നേതൃത്വ പാടവവും മാനുവൽ അക്കാഞ്ചിയുടെ പ്രതിരോധ മികവും ടീമിന് വലിയ ശക്തി നൽകുന്നു. കൊളംബിയയെ അട്ടിമറിച്ചെത്തുന്ന അവർ അർജന്റീനയെ പ്രതിരോധത്തിലാക്കാൻ എല്ലാ തന്ത്രങ്ങളും പുറത്തെടുക്കും. ചരിത്രത്തിൽ അർജന്റീനയ്ക്ക് സ്വിറ്റ്സർലൻഡിനെതിരെ വ്യക്തമായ മേൽക്കൈ ഉണ്ടെങ്കിലും സ്വിസ് പ്രതിരോധം തകർക്കുക എന്നത് മെസ്സിക്കും കൂട്ടർക്കും എളുപ്പമാകില്ല. 2014 ലോകകപ്പിൽ ഇരു ടീമുകളും ഏറ്റുമുട്ടിയപ്പോൾ എക്സ്ട്രാ ടൈമിന്റെ അവസാന നിമിഷങ്ങളിലാണ് അർജന്റീനയ്ക്ക് വിജയിക്കാൻ കഴിഞ്ഞത് എന്ന ചരിത്രം ഇവിടെ ഓർക്കേണ്ടതുണ്ട്. മത്സരം പരമാവധി സമയം നീട്ടിക്കൊണ്ടുപോയി പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക് എത്തിക്കുക എന്ന ശൈലിയാണ് സ്വിറ്റ്സർലൻഡ് പലപ്പോഴും വമ്പന്മാർക്കെതിരെ സ്വീകരിക്കാറുള്ളത്. എന്നാൽ എമിലിയാനോ മാർട്ടിനസ് എന്ന വിശ്വസ്തനായ ഗോൾ കീപ്പർ ഉള്ളത് അർജന്റീനയ്ക്ക് ഷൂട്ടൌട്ടിലും വലിയ ആത്മവിശ്വാസം നൽകുന്നുണ്ട്. ഈ മത്സരത്തിൽ 75% അർജന്റീനയ്ക്കാണ്

0: ജയസാധ്യത കൽപ്പിക്കപ്പെടുന്നത്. മെസ്സിയുടെ മാന്ത്രികതയും ടീമിന്റെ ഇപ്പോഴുള്ള ഫോമും പരിഗണിക്കുമ്പോൾ അർജന്റീന സെമിഫൈനലിലേക്ക് സുഗമമായി മുന്നേറുമെന്നാണ് ആരാധകരും നിരീക്ഷകരും വിശ്വസിക്കുന്നത്. എങ്കിലും സ്വിസ് പടയുടെ അപ്രതീക്ഷിത പ്രത്യാക്രമണങ്ങളെ ചെറുക്കാൻ ക്രിസ്ത്യൻ റൊമേരോയുടെ നേതൃത്വത്തിലുള്ള അർജന്റീനൻ പ്രതിരോധ നിരയ്ക്ക് സാധിക്കേണ്ടതുണ്ട്. തയ്യാറാക്കിയത് മാധ്യമപ്രവർത്തകൻ ഫഹീം ചമ്രവട്ടം.
1: കാൽപന്തോളം ഫിഫ ലോകകപ്പ് അവലോകനം.
2: ആകാശവാണി കോഴിക്കോട്. ചലച്ചിത്ര ഗാനം. അൻവർ സാദത്ത്, റിമി ടോമി, അഫ്സൽ എന്നിവർ പാടിയ ഗാനം ചിത്രം ഹണി ബി 2. ഗാനരചന സന്തോഷ് വർമ്മ, ഈണം ദീപക് ദേവ്.

0: പാർട്ടി വേണം.
1: ആദ്യം ചാമ്പ്യനോടൊപ്പം ഒരു സെൽഫി.
0: ഐഡിയ ഇവിടെ തന്നെയാവാം പാർട്ടി, പിസ്സ പാർട്ടി.
1: നിന്റെ കാർഡും പിന്നെന്താ?
2: എന്റെ കാർഡിന്റെ ഡീറ്റെയിൽസ് ഞാൻ തന്നെ ചേർത്തോളാം. RBI പറയുന്നു നിങ്ങളുടെ പിൻ, OTP, CVV അല്ലെങ്കിൽ ഇന്റർനെറ്റ് ബാങ്കിംഗ് പാസ്വേഡ് ആരുമായും ഷെയർ ചെയ്യരുത്. ഓൺലൈൻ ബാങ്കിംഗ് സ്വന്തം കമ്പ്യൂട്ടർ, മൊബൈൽ, പിന്നെ സെക്യൂർ നെറ്റ്വർക്കിൽ നിന്ന് മാത്രം നടത്തൂ.
1: ബൈ ഗേൾസ്.
0: എവിടെയാ പോകുന്നത്?
1: അപ്പൊ കേട്ടില്ലേ, നോ ഷെയറിംഗ്.
0: RBI പറയുന്നു അറിവ് നേടു, അത് പ്രാവർത്തികമാക്കൂ.
3: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 5:15 കേൾക്കാം. ആകാശവാണി കോഴിക്കോട്. തോറ്റം പാട്ട് അവതരിപ്പിക്കുന്നത് VP സൗമിനിയും സംഘവും.

0: മാലിന്യമുക്ത ഭാരതം ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
1: ബി കെ ഹരിനാരായണന്റെ വരികൾക്ക് ജെയ്ക്സ് ബിജോയ് ഈണം നൽകി. എം ജി ശ്രീകുമാർ പാടിയ ഗാനം. ചിത്രം തുടരും.

മലയാള ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 6:40 കേൾക്കാം. ആകാശവാണി കോഴിക്കോട്. ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യ ഗാനം ചക് ദേ ഇന്ത്യ എന്ന ചിത്രത്തിൽ സുഖ്വീന്ദർ സിംഗ്, സലിം മർച്ചൻ്റ്, മാരി ആൻഡി ക്രോസ് എന്നിവർ പാടിയ ഗാനം.

ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി കോഴിക്കോട്. ലളിതഗാനങ്ങൾ, ആദ്യ ഗാനം പി അശോക് കുമാർ പാടിയത്, കെ വി ശബരിമണിയുടെ രചനയ്ക്ക്, കെ കുഞ്ഞിരാമൻ.

0: ആകാശവാണി.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്. പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന.
2: എൽ പി ജി പോലുള്ള ശുദ്ധമായ പാചക ഇന്ധനം ലഭ്യമാക്കിക്കൊണ്ട് ഗ്രാമീണ അർദ്ധനഗര പ്രദേശങ്ങളിലെ ദശലക്ഷക്കണക്കിന് സ്ത്രീകളുടെയും കുട്ടികളുടെയും ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ 2016 കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയാണ് പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന അഥവാ PMUY. പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയമാണ് പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന എന്ന പ്രധാന പദ്ധതിയായി രാജ്യത്ത് അവതരിപ്പിച്ചത്. വിറക്, കൽക്കരി അല്ലെങ്കിൽ മറ്റ് ഖര ഇന്ധനങ്ങൾ പാചകത്തിന് ഉപയോഗിക്കുന്ന പരമ്പരാഗതവും ദോഷഫലങ്ങളുള്ള സമ്പ്രദായത്തിന് പകരമായി ശുദ്ധമായ പാചക ഇന്ധനം, പ്രാഥമികമായി ദ്രവീകൃത പെട്രോളിയം വാതകം അതായത് LPG ലഭ്യമാക്കുക എന്നതാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിട്ടത്. 2016 May 1 ഉത്തർപ്രദേശിലെ ബെല്ലിയയിൽ വെച്ച് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പദ്ധതിക്ക് തുടക്കം കുറിച്ചു. സ്ത്രീ ശാക്തീകരണം പ്രോത്സാഹിപ്പിക്കുന്നതിനൊപ്പം ആരോഗ്യ പാരിസ്ഥിതിക ആശങ്കകൾ പരിഹരിക്കുക എന്ന സർക്കാർ

0: ഇന്ത്യയുടെ വിശാലമായ ലക്ഷ്യത്തിന്റെ ഭാഗമാണ് പദ്ധതി. പരമ്പരാഗത ഇന്ധനങ്ങൾ ഒഴിവാക്കുക, പാചകം എളുപ്പവും സുരക്ഷിതവുമാക്കി സ്ത്രീകളെ ശാക്തീകരിക്കുക, വായുമലിനീകരണം കുറയ്ക്കുക, വിറക് ഉപയോഗം കുറച്ച് വനനശീകരണം കുറയ്ക്കുക എന്നിവയാണ് പ്രധാനമന്ത്രി ഉജ്ജ്വല യോജനയുടെ ലക്ഷ്യങ്ങൾ. PMUY പ്രധാന ലക്ഷ്യം രാജ്യത്തുടനീളമുള്ള ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് സൌജന്യ LPG കണക്ഷനുകൾ നൽകുക എന്നതാണ്. ഇത് പരമ്പരാഗത ഇന്ധനങ്ങളായ മരം, ചാണകവരളി എന്നിവയെ ആശ്രയിക്കുന്നതിനെ കുറയ്ക്കുന്നു. പാചകം എളുപ്പവും വൃത്തിയുള്ളതും സുരക്ഷിതവുമാക്കി സ്ത്രീകളെ ശാക്തീകരിക്കാനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. സൌജന്യ LPG കണക്ഷനുകൾ സമൂഹത്തിലെ താഴെത്തട്ടിലുള്ള ഗുണഭോക്താക്കൾക്ക് LPG റീഫിൽ സബ്സിഡി, നൈപുണ്യ വികസനം എന്നിവയാണ് പദ്ധതിയുടെ പ്രധാന സവിശേഷതകൾ. പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന പ്രകാരം അർഹരായ കുടുംബങ്ങൾക്ക് സൌജന്യ LPG കണക്ഷനുകൾ ലഭിക്കും. LPG കണക്ഷൻ, ഗ്യാസ് സ്റ്റൗ, ആദ്യത്തെ റീഫിൽ എന്നിവയുടെ ചെലവ് ഉൾക്കൊള്ളുന്ന ഒരു കണക്ഷന് തുടക്കത്തിൽ ഒറ്റത്തവണയായി 1600 രൂപയാണ് സാമ്പത്തിക സഹായമായി സർക്കാർ നൽകിയിരുന്നത്. എന്നാൽ ഇപ്പോൾ 14.2 കിലോഗ്രാം സിലിണ്ടർ കണക്ഷന് 2200 രൂപയും 5 കിലോഗ്രാം സിലിണ്ടറിന് 1300 രൂപയും കേന്ദ്ര സർക്കാർ ധനസഹായമായി നൽകുന്നു. ഇത് പ്രാഥമിക ചെലവിനായി ഉണ്ടായിരുന്ന തടസ്സം നീക്കുന്നു. ഇന്ത്യയ്ക്ക് പാരിസ്ഥിതിക പ്രതിബദ്ധതകളിലേക്ക് മുന്നേറാനുള്ള ഒരു വേദിയും ഈ പദ്ധതി ഒരുക്കുന്നു. പാചകത്തിന് പരമ്പരാഗത ജൈവ ഇന്ധനങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതുവഴി ഹരിതഗൃഹവാതക ഉദ്വമനം കുറയ്ക്കാൻ സഹായിക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരായ രാജ്യത്തിന്റെ പോരാട്ടത്തിൽ പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന ഒരു നിർണായക പങ്ക് വഹിക്കുന്നു. ഇന്ത്യയുടെ സാമൂഹിക സാമ്പത്തിക ഭൂപ്രകൃതിയിൽ പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന കാര്യമായ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഗ്രാമീണ ഇന്ത്യയുടെ ഊർജ ആവശ്യങ്ങൾ പരിഹരിക്കുന്നതിൽ പദ്ധതി നിർണായക പങ്കാണ് വഹിക്കുന്നത്. ശുദ്ധവും സുരക്ഷിതവുമായ പാചക ഇന്ധനം ലഭ്യമാക്കി കേരളത്തിൽ ഉൾപ്പെടെ ഇന്ത്യയിലുടനീളമുള്ള 10,00,000 സ്ത്രീകളുടെ ജീവിതത്തെ പരിവർത്തനം ചെയ്യുന്നതിൽ പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന ഗണ്യമായ പുരോഗതിയാണ് കൈവരിച്ചിട്ടുള്ളത്. ആരോഗ്യം, സ്ത്രീ ശാക്തീകരണം, പരിസ്ഥിതി സുസ്ഥിരത, സാമൂഹിക ക്ഷേമം എന്നിവയിൽ പദ്ധതിയുടെ സ്വാധീനം അഗാധമാണ്. ഇന്ത്യ കൂടുതൽ സുസ്ഥിരവും നീതിയുക്തവുമായ ഭാവിയിലേക്ക് പുരോഗമിക്കുമ്പോൾ PM ഉജ്ജ്വല യോജന പോലുള്ള സംരംഭങ്ങൾ സമൂഹങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റുന്നതിലും വരും തലമുറകൾക്ക് ആരോഗ്യകരവും വൃത്തിയുള്ളതുമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിലും പ്രധാന പങ്കാണ് വഹിക്കുന്നത്.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: The relationship between India and Australia is a dynamic and fast-growing one. Earlier in the day, Prime Minister Modi and his Australian counterpart participated in the third Australia-India Annual Leaders Summit in Melbourne, during which they held delegation-level talks aimed at strengthening bilateral ties to secure peace and stability across the Indo-Pacific. The two leaders signed a landmark joint declaration on defence and security cooperation, institutionalised an annual defence ministers' dialogue, and launched a unified maritime security collaboration roadmap. In a joint press statement after the talks, Prime Minister Modi said the two countries have signed a significant agreement in the field of nuclear energy that will enable the supply of uranium from Australia to India. He also announced the operationalization of the Australia-India Partnership on Cyber Critical Technologies and Supply Chains and a dedicated critical minerals corridor. Union Home Minister Amit Shah is chairing a conference of superintendents of police, SPs, from border states and union territories in New Delhi. SPs from Jammu and Kashmir, Punjab, Uttarakhand, Rajasthan, Gujarat, Uttar Pradesh, Bihar, West Bengal and the northeastern state are participating in the conference. The meeting assumes significance amid the centre's intensified campaign against illegal immigration, which has been an organised attempt to alter the demographic composition of districts located along the international border in the eastern part of the country. The government has waived the basic customs duty on goods used in manufacturing of display assemblies, lithium-ion cell and inductor coil module with an aim to promote domestic production of electronic devices like smartphones, laptops, wearables and smart TVs. The exemption is in line with the government's efforts to promote domestic electronics manufacturing under the PLI scheme. The Gujarat government today launched the Viksit Gujarat Data Centre Policy 2026-29 in Gandhinagar. The policy aims to establish Gujarat as India's leading data centre and artificial intelligence hub by targeting up to 8 gigawatts of data centre capacity. The southwest monsoon has covered the entire country today by further advancing into the remaining parts of Rajasthan, Haryana, Punjab and the North Arabian Sea. Incessant rain since last night in several areas of Delhi and adjoining areas has affected the normal life, causing waterlogging in various places and affecting traffic movement. In Uttarakhand, incessant rainfall and landslides have disrupted traffic on several national highways and rural link roads in the hill districts. In men's cricket, India will face England in the fourth T20 International of the five-match series at the County Ground in Bristol tonight at 10 p.m. Indian Standard Time. Indian team trailed the series 0-2. In Wimbledon tennis, American player Coco Gauff will face Carolina Muchova of Republic in the first semi-final of women's singles this evening. Later in the second semi-final, Ukraine's Marta Kostyuk will take on Czech player Linda Noskova. In FIFA World Cup, France will face Morocco in the first quarterfinal at Boston at 1:30 a.m. Indian time tonight. And with that, we end this news bulletin.
1: Akashavani, Kozhikode. Kozhikode Jilla Vrittantham.
2: കോഴിക്കോട് ജില്ലയിലെ വൈദ്യുതി ഉൽപാദന പ്രസരണ വിതരണ മേഖലയിലെ പ്രശ്നങ്ങളും പുതിയ വികസന ആവശ്യങ്ങളും അവലോകനം ചെയ്യുന്നതിനായി മന്ത്രി സണ്ണി ജോസഫിൻ്റെ സാന്നിധ്യത്തിൽ ജനപ്രതിനിധികളുടെയും ഉന്നത ഉദ്യോഗസ്ഥരുടെയും യോഗം ചേർന്നു. കോഴിക്കോട് ജില്ലയിലെ വൈദ്യുതി മേഖലയിലെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണുന്നതിനും വർദ്ധിച്ചു വരുന്ന വൈദ്യുതി ആവശ്യകത നേരിടുന്നതിനുമായി പ്രത്യേക വികസന പദ്ധതികൾ നടപ്പാക്കുമെന്ന് മന്ത്രി യോഗത്തിൽ അറിയിച്ചു. വൈദ്യുതി പ്രശ്നങ്ങൾ പ്രാദേശിക തലത്തിൽ പരിശോധിച്ച് പരിഹരിക്കുന്നതിന് ബന്ധപ്പെട്ട MLA മാരെയും KSEB ഉദ്യോഗസ്ഥരെയും ഉൾപ്പെടുത്തി സമിതികൾ രൂപീകരിക്കും. KSEB യിലെ പ്രശ്നങ്ങളും വികസന പദ്ധതികളുടെ പുരോഗതിയും കൃത്യമായ ഇടവേളയിൽ വിലയിരുത്തുന്നതിന് 3 മാസത്തിലൊരിക്കൽ ജില്ലാതല അവലോകന യോഗവും സംഘടിപ്പിക്കും. പ്രതികൂല കാലാവസ്ഥയിലും അഹോരാത്രം സേവനമനുഷ്ഠിക്കുന്ന KSEB ജീവനക്കാരെ മന്ത്രി പ്രത്യേകം അഭിനന്ദിച്ചു. കുന്ദമംഗലം കൊടുവള്ളി മണ്ഡലങ്ങളിലെ വൈദ്യുതി മേഖലയുടെ സമഗ്ര വികസനത്തിനായി MLA മാരായ MA റസാഖും PK ഫിറോസും പ്രത്യേക വികസന പാക്കേജുകൾ അടങ്ങിയ നിവേദനം മന്ത്രിക്ക് സമർപ്പിച്ചു. ജില്ലയിലെ വൈദ്യുതി ഉൽപാദന പ്രസരണ വിതരണ മേഖലയിലെ നിലവിലെ സ്ഥിതിയും നടപ്പാക്കി വരുന്ന പദ്ധതികളുടെ പുരോഗതിയും യോഗം വിലയിരുത്തി. പുതിയ സബ്സ്റ്റേഷനുകൾ സ്ഥാപിക്കൽ, നിലവിലുള്ള സബ്സ്റ്റേഷനുകളുടെ ശേഷി വർദ്ധിപ്പിക്കൽ, പുതിയ ഫീഡറുകൾ സ്ഥാപിക്കൽ, ട്രാൻസ്ഫോമറുകളുടെ ശേഷി വർദ്ധിപ്പിക്കൽ, പഴകിയ വൈദ്യുതി ലൈനുകളും പോസ്റ്റുകളും മാറ്റിസ്ഥാപിക്കൽ,

0: വോൾട്ടേജ് ക്ഷാമം പരിഹരിക്കൽ തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്തു. റോഡ് വികസന പ്രവൃത്തികളുടെ ഭാഗമായി വൈദ്യുതി പോസ്റ്റുകളും ലൈനുകളും മാറ്റിസ്ഥാപിക്കുന്നതിലെ കാലതാമസം ഒഴിവാക്കുന്നതിന് വിവിധ വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനം ശക്തിപ്പെടുത്തണമെന്ന് മന്ത്രി നിർദ്ദേശിച്ചു. വികസന പദ്ധതികൾക്കും വ്യവസായ വാണിജ്യ സ്ഥാപനങ്ങൾക്കും ആവശ്യമായ വൈദ്യുതി കണക്ഷനും അടിസ്ഥാന സൗകര്യവും സമയബന്ധമായി ലഭ്യമാക്കണം. ജില്ലയിലെ വൈദ്യുതി പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണുന്നതിന് ജനപ്രതിനിധികളുടെയും ജില്ലാ ഭരണകൂടത്തിന്റെയും KCB ഉദ്യോഗസ്ഥരുടെയും സംയുക്ത പ്രവർത്തനം ഉറപ്പാക്കുമെന്ന് മന്ത്രി അറിയിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സബ് സെന്ററായി പ്രവർത്തിക്കുന്ന ചെറുപ്പ ഹെൽത്ത് സെന്ററിൽ മന്ത്രി K. മുരളീധരൻ സന്ദർശനം നടത്തി. ആശുപത്രി വികസന വിഷയം MA റസാഖ് MLA നിയമസഭയിൽ സബ്മിഷനിലൂടെ ഉന്നയിച്ചതിനെ തുടർന്ന് വികസന സാധ്യതകൾ നേരിട്ടറിയാനാണ് മന്ത്രി സന്ദർശനം നടത്തിയത്. MCH യൂണിറ്റിന്റെ സമഗ്ര വികസനത്തിന് ഉടൻ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിനും പൊതുജനങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളോടു കൂടിയ ചികിത്സ ലഭ്യമാകുന്ന ആധുനിക സാമൂഹിക ആരോഗ്യ കേന്ദ്രമായി ആശുപത്രി ഉയർത്തുമെന്നും മന്ത്രി പറഞ്ഞു. ഏകദേശം 50 കോടി രൂപയുടെ വികസന പ്രവൃത്തികൾക്കുള്ള മാസ്റ്റർ പ്ലാനാണ് തയ്യാറാക്കുന്നത്. CSR ഫണ്ടുകൾ ഉൾപ്പെടെയുള്ള സാധ്യതകൾ പ്രയോജനപ്പെടുത്തി 3 വർഷത്തിനകം പദ്ധതി യാഥാർത്ഥ്യമാക്കും. ആവശ്യമായ കെട്ടിട സൗകര്യങ്ങളാൽ തുടർ പ്രവർത്തനങ്ങൾ സർക്കാർ ഏറ്റെടുക്കാൻ സന്നദ്ധമാണ്. സർക്കാർ ആശുപത്രികളെ കൂടുതൽ ശക്തിപ്പെടുത്തുക എന്നതാണ് നയം. ചടങ്ങിൽ MA റസാഖ് MLA അധ്യക്ഷനായി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തിരക്ക് കുറക്കുന്നതിനും കോഴിക്കോട് മലപ്പുറം ജില്ലകളിലെ 14 പഞ്ചായത്തിലെ ജനങ്ങൾക്ക് മെച്ചപ്പെട്ട ആരോഗ്യ സേവനം ഉറപ്പാക്കുന്നതിനും ചെറുപ്പ ആശുപത്രിയുടെ വികസനം സഹായകരമാകുന്നു MLA പറഞ്ഞു. MK രാഘവൻ MP മുഖ്യാതിഥിയായി. കേരള മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് കോഴിക്കോട് മേഖലയിലെ മത്സ്യത്തൊഴിലാളികളുടെയും അനുബന്ധ തൊഴിലാളികളുടെയും മക്കൾക്കായി ഏർപ്പെടുത്തിയ വിദ്യാഭ്യാസ കായിക അവാർഡുകളുടെ വിതരണോദ്ഘാടനം മന്ത്രി VE അബ്ദുൽ ഗഫൂർ നിർവഹിച്ചു. മത്സ്യത്തൊഴിലാളികളുടെ മക്കളുടെ ഉന്നത പഠനത്തിലുള്ള പരിശീലനങ്ങളും ധനസഹായം ഉൾപ്പെടെയുള്ള എല്ലാ സഹായങ്ങളും ഉറപ്പാക്കുമെന്ന് മന്ത്രി അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളുടെ ഇൻഷുറൻസ് തുക വർദ്ധിപ്പിക്കുന്നതിനും സുരക്ഷാ സംവിധാനങ്ങൾ മെച്ചപ്പെടുന്നതിനും നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. കോഴിക്കോട് ജില്ലയിലെ പ്രധാന ഫിഷിംഗ് ഹാർബറുകളായ പുതിയാപ്പ, വെള്ളയിൽ എന്നിവിടങ്ങളിലും മന്ത്രി സന്ദർശനം നടത്തി. ഹാർബറുകളിൽ നടപ്പാക്കേണ്ട വികസന പ്രവൃത്തികൾ, മത്സ്യത്തൊഴിലാളികൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, അസൗകര്യങ്ങൾ, തൊഴിലാളികളുടെ സുരക്ഷ തുടങ്ങിയ സംബന്ധിച്ച വിവരങ്ങൾ മത്സ്യത്തൊഴിലാളി സംഘടനാ പ്രതിനിധികളുമായും ഹാർബർ വകുപ്പ് ഉദ്യോഗസ്ഥരുമായും മന്ത്രി ചോദിച്ചു. പ്രശ്നപരിഹാരത്തിന് അടിയന്തര നടപടി സ്വീകരിക്കുമെന്ന് അറിയിച്ചു. മത്സ്യത്തൊഴിലാളികൾക്കായി നിർമ്മിക്കുന്ന പുനർഗ്രഹം ഫ്ളാറ്റ് നിർമ്മാണ പ്രദേശം സന്ദർശിച്ച മന്ത്രി ഫിഷറീസ്, ഹാർബർ എഞ്ചിനീയറിംഗ്, വെൽഫെയർ ഫണ്ട്, ബോർഡ്, മത്സ്യഫെഡ് തുടങ്ങിയ വകുപ്പുകളുടെ യോഗവും ചേർന്നു. ഉത്തരമേഖല സാമൂഹിക വനവൽക്കരണ വിജ്ഞാന വ്യാപന വിഭാഗം കോഴിക്കോട് ഡിവിഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച വനമഹോത്സവം ജില്ലാതല സമാപനം കാരപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. K. ജയന്ത് MLA സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സാമൂഹിക വനവൽക്കരണ വിഭാഗം ഉത്തരമേഖല ഫോറസ്റ്റ് കൺസർവേറ്റർ R. കീർത്തി മുഖ്യപ്രഭാഷണം നടത്തി. ക്യാമ്പസിനെ ഹരിതാപമാക്കുന്നതിനും പരിസ്ഥിതി സംരക്ഷണത്തിനുള്ള തങ്ങളുടെ പ്രതിബദ്ധത മുൻനിർത്തി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കാലിക്കറ്റിലെ വനമഹോത്സവം നടന്നു. ഇതിന്റെ ഭാഗമായി ക്യാമ്പസിൽ വൻതോതിൽ വൃക്ഷത്തൈ നടലും വനവ സംരക്ഷണത്തെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. വടക്കൻ മേഖല സോഷ്യൽ ഫോറസ്റ്റ് കൺസർവേറ്റർ R. കീർത്തി ഉദ്ഘാടനം ചെയ്തു. വനമഹോത്സവ ആഘോഷങ്ങളുടെ ഭാഗമായി ക്യാമ്പസിന്റെ വിവിധ ഭാഗങ്ങളിൽ മുളന്തൈകൾ നട്ടുപിടിപ്പിച്ചു. NIT കാലിക്കറ്റ് ഡയറക്ടർ ഇൻചാർജും ഡീനുമായ പ്രൊഫസർ സുനിത MS, രജിസ്ട്രാർ ഇൻചാർജ് പ്രൊഫസർ സുനിൽ ജേക്കബ് ജോൺ, വിവിധ വകുപ്പ് മേധാവികൾ, അധ്യാപകർ എന്നിവർ സംബന്ധിച്ചു.
1: കോഴിക്കോട് ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി കോഴിക്കോട് പ്രതിനിധി നസീർ ബാബു.
2: ആകാശവാണി കോഴിക്കോട്. അറിയിപ്പുകൾ ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ച്. ആദ്യം ഇന്നത്തെ പരിപാടികൾ. 6:40 രാത്രി 8:40 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 വയലും വീടും. 7:20 കമ്പോള വില നിലവാരം, തുടർന്ന് കാലാവസ്ഥ അറിയിപ്പ്. 7:35 വനിതാവേദി. 8:00 ദിൽ സേ ദിൽ തക്. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 കഥകളി പദങ്ങൾ. 11:00 ലളിതഗാനം. നാളെ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: രാവിലെ 6:00 വചനാമൃതം, തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ലത്തീഫ് പറമ്പിൽ. 6:10 അറിയിപ്പുകൾ, തുടർന്ന് കാവ്യാഞ്ജലി, NV കൃഷ്ണവാര്യരുടെ കവിത മരങ്ങളും വള്ളികളും, ആലാപനം ഗിരിജ വർമ്മ, തുടർന്ന് പ്രഭാതഗീതം, ശ്രദ്ധ, ചുറ്റുവട്ടം, ട്രെയിൻ സമയം. 7:00 ഓപ്പൺ ഫോറം നഗരമേ നന്ദി, തുടർന്ന് ആരോഗ്യം അമൂല്യം ഡോക്ടർ ചിത്ര KR പങ്കെടുക്കുന്നു. പാട്ടുപെട്ടിക്കാലം, കൃഷിദീപം, റീഗൽ ജ്വല്ലേഴ്സ്, സേവന വാർത്തകൾ. 7:35 ഇംഗ്ലീഷ് മാറ്റേഴ്സ്. 7:40 നോവൽ ടൈം, പട്ടുനൂൽപ്പുഴു, S. ഹരീഷ് എഴുതിയ നോവൽ. 7:45 ഗാന്ധിമാർഗം. 7:50 രാഗപരാഗം. 7:55 ഇളയനില. 8:30 ആർട്ട് കഫേ, തുടർന്ന് ലളിതഗാനങ്ങൾ. 9:00 സുവർണ മലരുകൾ. 9:30 ഇശൽമാല. 9:45 ചലച്ചിത്ര ഗാനങ്ങൾ. 10:00 NHM.

റേഡിയോ ഹെൽത്ത്. ഉച്ചയ്ക്ക് 12:10 to 12:40 എവർ ഗ്രീൻ ഡ്യുവറ്റ്സ്. 1 മണിക്ക് ഗാനോത്സവം, 2:15 തുടർനാടകം, 2:30 ഗസൽ. വൈകിട്ട് 4:45 കാൽപന്തോളം, ഫിഫ ലോകകപ്പ് 2026 പ്രതിദിനാവലോകനം. 5 മണിക്ക് മാപ്പിളപ്പാട്ടുകൾ, പാടുന്നത് വി സലീം. 5:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ, 5:45 ലളിതഗാനങ്ങൾ. 6 മണിക്കും രാത്രി 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. 6:10 കോട്ടയം ജില്ലാ വൃത്താന്തം, 6:15 അറിയിപ്പുകൾ. 6:40 വാർത്താവീക്ഷണം. 6:50 വയലും വീടും, പെൺകരുത്തിൻ്റെ കാർഷിക വിപ്ലവം, മണ്ണിൽ നിന്നും വിപണിയിലേക്ക് ഷബാന AM പങ്കെടുക്കുന്നു. 7:20 കമ്പോള വില നിലവാരം, തുടർന്ന് കാലാവസ്ഥ അറിയിപ്പ്. 7:35 യുവവാണി, വാർത്തയ്ക്ക് പിന്നിലെ മനുഷ്യൻ, ഫ്രീലാൻസ് ജേർണലിസ്റ്റ് MK നിധീഷുമായി അഭിമുഖം. 8 മണിക്കും 8:40 ചലച്ചിത്ര ഗാനങ്ങൾ. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 സാഹിത്യരംഗം. ആകാശവാണിയുടെ 90th വാർഷികത്തോടനുബന്ധിച്ച് നടന്ന ലെഗസി 2026 ലിറ്റററി ഫെസ്റ്റിവൽ, മലയാള സിനിമ ദിശാവ്യതിയാനത്തിൻ്റെ തിരസാക്ഷ്യങ്ങൾ, ഈ വിഷയത്തെക്കുറിച്ച് ഈ ജയകൃഷ്ണൻ ചെയ്ത പ്രഭാഷണം. 10 മണിക്ക് KN രംഗനാഥ ശർമ്മയുടെ സംഗീത കച്ചേരി. വിജു എസ് ആനന്ദ് വയലിൻ, പാലക്കാട് കെ ജയകൃഷ്ണൻ മൃദംഗം, കോട്ടയം ഉണ്ണികൃഷ്ണൻ ഖടം, പറവൂർ ഗോപകുമാർ മുഖർശങ്ക്. 11 മണിക്ക് ലളിതഗാനം. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

ആകാശവാണി കോഴിക്കോട്. ഇനി 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹിയിൽ നിന്നും, തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരത്ത് നിന്നും റിലേ ചെയ്യുന്നു.

0: പ്രവൃഷ്ടാവത്കൃത്സ്നേഹിദേശേ വ്യാപ്ത ദില്ലിയാം വിഗതരാത്രികാലാത് അശ്രാന്ത വൃഷ്ട്യാ സാമാന്യ ജനജീവനം അത്യന്തം ബാധിതം. അപിച ഭാരത ഇംഗ്ലണ്ടയോഃ മധ്യെ പഞ്ച ക്രീഡാത്മികായാഃ ചതുർത്ഥി അന്താരാഷ്ട്രീയ പ്രതിസ്പർധാ അദ്യ രാത്രൌ താവത് ദശവാദനേ ക്രീഡിഷ്യതേ. അഥ വാർത്താഃ വിശദീകൃത്യ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രാവോചത് യത് ഏകവിംശതി ശതാബ്ദ്യാഃ ഭാരതം വികസിത ഭാരതം ഭവിതും സങ്കൽപബദ്ധോ വർത്തതേ. തേനോദീരിതം യത് സാമ്പ്രതം ഭാരതം താദൃശഃ ദേശഃ യഃ അധിക വികാസേ വിശ്വസിതി.
1: 21वीं सदी का भारत आज विकसित होने के लक्ष्य पर काम कर रहा है. ये वो भारत है जो कहता है ग्रो मोर अचीव मोर. हम 140 करोड़ एस्पिरेशन से भरे राष्ट्र है. हम अधीर है, बेसब्र है. हम दुनिया की सबसे तेजी से बढ़ती इकोनॉमी है.
0: വിഗത ദ്വാദശ വർഷേഷു സ്വസ്യ തൃതീയം ഓസ്ട്രേലിയ ഭ്രമണം ഹാട്രിക് ഇതി വിജ്ഞാപയതാ തേന പ്രതിപാദിതം യത് ഏഷഃ പ്രവാസഃ ഭാരത ഓസ്ട്രേലിയ സംബന്ധാനാം ഊർധ്വഗാമിതാം സൂചയതി. അത്രാവസരെ ഓസ്ട്രേലിയ ദേശസ്യ പ്രധാനമന്ത്രി ആന്റണി അൽബനീസ് ഇത്യസാവപി തത്ര ഉപസ്ഥിതഃ ആസീത്. തേന തത്രത്യം ജന ഉത്സാഹം ദൃഷ്ട്വാ ഏഷാ സഹഭാഗിതാ ദൃഢതരാ ഇത്യുക്തം. അസ്മാത് പുരാ ഉഭയോഃ ദേശയോഃ നേതൃഭ്യാം മെൽബർണ് നഗരേ തൃതീയേ ഭാരത ഓസ്ട്രേലിയ വാർഷിക ശിഖര സമ്മേളനേ ഭാഗം ഗൃഹീത്വാ ശിഷ്ടമണ്ഡലസ്തരീയ ദ്വിപാക്ഷികീ വാർത്താ വിഹിത. ഹിന്ദ് പ്രശാന്ത ക്ഷേത്രേ ശാന്തിം സ്ഥിരതാം ച സ്ഥാപയിതും ദ്വാഭ്യാം നേതൃഭ്യാം രക്ഷാ സുരക്ഷാ സഹയോഗ സംയുക്ത ഘോഷണാപത്രേ ഹസ്താക്ഷരം വിഹിതം.
1: हमारे मैरिटाइम सिक्योरिटी कोलैबोरेशन रोडमैप से इंडो पैसिफिक में हमारे साझा प्रयासों को नई ताकत मिलेगी. हम शिप बिल्डिंग, शिप रिपेयर और मेंटेनेंस में भी मिलकर आगे बढ़ेंगे. फ्रेंड्स, आज हमने कई क्षेत्रीय एवं अंतर्राष्ट्रीय मुद्दों पर भी विस्तार पूर्वक चर्चा की.
0: വാർത്താഹരാൻ സംബോധയൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യഗാദീത് യത് ഭാരത ഓസ്ട്രേലിയ ദേശാഭ്യാം പരമാണു ഊർജാ ക്ഷേത്രെ കശ്ചന ഐതിഹാസിക സഹയോഗ സാധിത. അനേന ഓസ്ട്രേലിയ ദേശാത് ഭാരതായ യുറേനിയം ഇത്യസ്യ ആപൂർത്തിഃ സുലഭാ ഭവിഷ്യതി. അയം സംയോഗ ഭാരതസ്യ സ്വച്ഛോർജാ ലക്ഷ്യായ നവീനാം ഗതിം പ്രദാസ്യതി. അനേനൈവ സഹ സൈബർ ക്രിട്ടിക്കൽ ടെക്നോളജി ഏവം സപ്ലൈ ചെയിൻ പ്രണാല്യാഃ സഞ്ചാലനേന സഹൈവ ഏകാത്മ മഹത്വപൂർണ ഖനിജ വീഥി നിർമ്മാണേന സാമരിക പൌദ്യോഗികീ സുരക്ഷാ ക്ഷേത്രം അനവരതം സമേധതേ.
1: आज हमने एक महत्वपूर्ण समझौता किया है. इससे ऑस्ट्रेलिया से भारत को यूरेनियम सप्लाई का मार्ग खुलेगा और हमारे क्लीन एनर्जी के उद्देश्यों को नई ताकत मिलेगी. क्रिटिकल मिनरल्स में हमारा सहयोग हमारी स्ट्रेटेजिक सिक्योरिटी और क्लीन एनर्जी ट्रांजिशन महत्वपूर्ण है.
0: അദ്യ പ്രാതഃ താവത് ഉഭൌ പ്രധാനമന്ത്രിണോ ഭാരത ഓസ്ട്രേലിയ സിഇഒ ഫോറം ഇത്യസ്മിൻ ഭാഗം ഗൃഹീതവന്തൌ. ഉപരാഷ്ട്രപതിനാ സി പി രാധാകൃഷ്ണൻ ഇത്യനേന അദ്യ ഭുവനേശ്വരേ ഒഡീഷ കൃഷി ഏവം പ്രൌദ്യോഗികീ വിശ്വവിദ്യാലയസ്യ പ്രാംഗണേ ഭാരതസ്യ ഉച്ച സമുദ്ര മത്സ്യപാലന സമ്പദഃ ശാശ്വത ഉപയോഗായ ഏകസ്യ ഐതിഹാസിക രാഷ്ട്രീയ അഭിയാനസ്യ വിധിവത് ശുഭാരംഭഃ അകാരി. അത്രാവസരെ ബ്ലൂ ഇക്കോണോമി ഇതി സമുദ്രാധാരിതാർത്ഥവ്യവസ്ഥ ഇത്യേതത് രാഷ്ട്രീയ സമൃദ്ധേ ഏകം ദൂരഗാമി പരിവർത്തനകാരി ഇഞ്ജനിതി വർണയൻ ഉപരാഷ്ട്രപതി ദേശസ്യ യൂനാം പ്രതി ആഹ്വാനം കൃതവാൻ. തൈഹി വികസിത ഭാരതസ്യ ആധാരശിലാത്വേന ആധുനികാഃ പ്രൌദ്യോഗികീ സഞ്ചാലിതാഃ മത്സ്യപാലന സാമുദ്രിക വൃത്തയഃ പൂർണോത്സാഹേന അംഗീകരണീയാഃ. സംസ്കൃത വാർത്തയാഃ സംസ്കരണമിദം ഇദാനിം ആകാശവാണിതഃ പ്രസാര്യതേ. സമമേവ അയം കാര്യക്രമഃ ആകാശവാണ്യാഃ അന്തർജാലപടലേ www.newsonair.gov.in ഇത്യത്ര അഥ ന്യൂസ് ഓൺ എ ഐ ആർ ചലദൂരഭാഷീയ തന്ത്രാംശേ അപി സമുപലബ്ധോ ഭവിഷ്യതി. ഉത്തരാഖണ്ഡ

0: ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തു. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസുമായി നരേന്ദ്രമോദി പ്രതിനിധിതല കൂടിക്കാഴ്ച നടത്തി. സമുദ്രസുരക്ഷ, ആണവോർജ്ജം, നൈപുണ്യ വികസനം, ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉൾപ്പെടെയുള്ള കരാറുകൾക്കും അന്തിമരൂപം നൽകി. വയനാട് മണ്ണിടിച്ചിലിൽ കാണാതായവർക്കുള്ള തിരച്ചിൽ തുടരുകയാണ്. ഇന്ന് മൂന്ന് മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത്. മൃതദേഹങ്ങൾ വൈത്തിരി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതോടെ മരിച്ചവരുടെ എണ്ണം ആറായി. മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജിലെത്തിച്ച് എംബാം ചെയ്ത് എയർലിഫ്റ്റ് വഴി ബന്ധുക്കൾക്ക് കൈമാറും. തിരച്ചിൽ ഇന്ന് വൈകിയും തുടരുകയാണ്. ഇനി രണ്ടുപേരെ കൂടിയാണ് കണ്ടെത്താനുള്ളത്. ഇവർക്കായി നാളെയും തിരച്ചിൽ തുടരും. നിർമ്മാണ കമ്പനിക്കെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത്. വയനാട് കള്ളാടിയിലെ ദുരന്ത മേഖല പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ സന്ദർശിച്ചു. മണ്ണിടിച്ചിലുണ്ടായ സ്ഥലവും മീനാക്ഷിപ്പുഴയുടെ സമീപ പ്രദേശങ്ങളിലും മേപ്പാടി പോളിടെക്നിക്കിന്റെ ദുരിതാശ്വാസ ക്യാമ്പിലും അദ്ദേഹം സന്ദർശനം നടത്തി. സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉൾപ്പെടെയുള്ളവർ ശ്രീ പിണറായി വിജയനൊപ്പം ഉണ്ടായിരുന്നു. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്നു. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. കോഴിക്കോട് ജില്ലയിൽ ശക്തമായ മഴ തുടരുന്നു. ജില്ലയുടെ പ്രദേശങ്ങളും വെള്ളക്കെട്ട് രൂക്ഷമാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
1: കോഴിക്കോട് ജില്ലയിൽ മഴ ശക്തമായതിനെ തുടർന്ന് ചാലിയാറും ഇരുവേഞ്ഞിപ്പുഴയും ചെറുപുഴയും കരകവിഞ്ഞു. മാവൂർ, പെരുവയൽ, ചാത്തമ്പലം, കൊടിയത്തൂർ പഞ്ചായത്തുകളിലാണ് വെള്ളപ്പൊക്കത്തിന്റെ ദുരിതമേറെയുള്ളത്. മിക്ക ഗ്രാമീണ റോഡുകളും വെള്ളത്തിനടിയിലാണ്. ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെട്ടിട്ടുണ്ട്. മാവൂർ സാകേതം റോഡിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ഇതുവഴിയുള്ള ഗതാഗതം നിലച്ചു. മാവൂർ കച്ചേരിക്കുന്നിൽ വീടുകളിൽ പുഴവെള്ളം കയറി. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ ചെറുവണ്ണൂർ സ്റ്റീൽ കോംപ്ലക്സിന് സമീപം മരമീണ് ഗതാഗതം സ്തംഭിച്ചിരുന്നു. താമസി ചുരത്തിൽ ഓടിക്കൊണ്ടിരുന്ന വാഹനത്തിന് മുകളിലേക്ക് മരം മുടിഞ്ഞു വീണ് അപകടമുണ്ടായി. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗതാഗത തടസ്സവും.
0: കണ്ണൂർ ജില്ലയിൽ തുടരുന്ന കനത്ത മഴയിലും കാറ്റിലും വ്യാപക നാശനഷ്ടം. ജില്ലയിൽ ഇതുവരെ 2,85,00,000 രൂപയുടെ കൃഷിനാശം ഉണ്ടായതായാണ് റിപ്പോർട്ട്. മലയോര പ്രദേശങ്ങളിൽ മഴക്കെടുതി രൂക്ഷമാണ്. ശക്തമായ കാറ്റിൽ മരം കടപുഴകി വീണ് ജില്ലയിലെ നിരവധി വീടുകൾ ഭാഗികമായി തകർന്നു. വൈദ്യുതി തൂണുകൾക്കും കേടുപാട് പറ്റിയിട്ടുണ്ട്. കാലവർഷം ശക്തമായതോടെ പാലക്കാട് ജില്ലയിലെ ഡാമുകളിലും പുഴകളിലും ജലനിരപ്പ് ഉയരുന്നു. മലമ്പുഴയിൽ ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നു. മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ മേഖലയിൽ കനത്ത മഴ ലഭിച്ചതോടെ ചാലിയാർ പുഴയിലും പോഷക നദികളിലും ജലനിരപ്പ് ഉയർന്നു. താഴ്ന്ന പ്രദേശങ്ങളിലും നദീതീരങ്ങളിലും താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. കക്കാടംപൊയിൽ ഇക്കോ ടൂറിസം കേന്ദ്രമായ കുറവൻപുഴയിലെ കോഴിപ്പാറ വെള്ളച്ചാട്ട പ്രദേശത്ത് അപകട സാധ്യത മുന്നറിയിപ്പ് നൽകി. വനമേഖലയിൽ മഴ തുടർന്നാൽ പുഴയിൽ കനത്ത മലവെള്ളപ്പാച്ചിലുണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഡിജിപിമാരുടെ യോഗം നാളെ ചേരും. തിരുവനന്തപുരത്ത് പോലീസ് ആസ്ഥാനത്താണ് യോഗം. ലഹരി മരുന്നുകളുടെ വിൽപ്പനയ്ക്കും വ്യാപനത്തിനുമെതിരെ സംസ്ഥാന ആഭ്യന്തരവകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാന് കർണാടക സർക്കാർ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു. ഓപ്പറേഷൻ തൂഫാന് പിന്തുണ നേടി കർണാടക മുഖ്യമന്ത്രി ഡി കെ ശിവകുമാറുമായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇന്നലെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഈ വർഷത്തെ ശബരിമല തീർത്ഥാടന കാലം പരാതിരഹിതമായിരിക്കണമെന്നും മുൻവർഷത്തെ പാളിച്ചകൾ ആവർത്തിക്കരുതെന്നും നിർദ്ദേശം നൽകി ദേവസ്വം വകുപ്പ് മന്ത്രി കെ മുരളീധരൻ. കൃത്യമായ മുന്നൊരുക്കങ്ങൾ വേണമെന്നും അയ്യപ്പന്മാർക്ക് സൌകര്യങ്ങൾ ഒരുക്കുന്നതിൽ വിട്ടുവീഴ്ച പാടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരത്ത് ചേർന്ന ശബരിമല തീർത്ഥാടന അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. തയ്യാറെടുപ്പുകൾ കൂടുതൽ ഊർജിതമായി വിലയിരുത്തുന്നതിനായി മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഉടൻ ഉന്നതതല യോഗം ചേരുമെന്നും മന്ത്രി പറഞ്ഞു. കേന്ദ്ര വനിതാ ശിശുവികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ കൊച്ചിയിൽ സംഘടിപ്പിച്ച ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം സമാപിച്ചു. ബ്രിക്സ് അംഗരാജ്യങ്ങൾക്കിടയിൽ വനിതാ നേതൃത്വത്തിലുള്ള വികസനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള സഹകരണം ശക്തിപ്പെടുത്തുന്നതിൽ യോഗം നിർണായക ചുവടുവയ്പായി. ബ്രിക്സ് രാജ്യങ്ങളിലെ മന്ത്രിമാർ, ഉപമന്ത്രിമാർ, ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്ത യോഗത്തിൽ ലിംഗസമത്വവും സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട പൊതുവായ മുൻഗണനാ വിഷയങ്ങൾ ചർച്ച ചെയ്തു. പാലക്കാട് നഗരത്തിലെ പ്രധാന ജംഗ്ഷനുകളിലെ ഗതാഗതം സുഗമമാക്കാനുള്ള സംയുക്ത പരിശോധന പൂർത്തിയായി. നഗരസഭയുടെ സിഗ്നൽ ഫ്രീ സിറ്റി പദ്ധതിയുടെ ഭാഗമായാണ് പരിശോധന നടന്നത്. വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
3: ഒലവക്കോട് ജംഗ്ഷനിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ

0: നിലവിലെ ബസ് സ്റ്റോപ്പുകൾ ക്രമീകരിക്കാൻ തീരുമാനിച്ചു. കാവിൽപ്പാട് പഴയ റെയിൽവേ ഗേറ്റിന് സമീപം അടിപ്പാത നിർമ്മിക്കാനും ശുപാർശ നൽകിയിട്ടുണ്ട്. വേണ്ടത്ര സ്ഥല സൗകര്യമുള്ള SBI ജംഗ്ഷനിൽ സിഗ്നൽ രഹിത ഗതാഗത സംവിധാനം നടപ്പിലാക്കാനും ധാരണയായിട്ടുണ്ട്. പരിശോധനയിൽ ട്രാൻസ്പോർട്ട് ഓഫീസർമാർ, PWD റെയിൽവേ ദേശീയപാത അതോറിറ്റി അധികൃതർ, പോലീസ്, ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു.
1: കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ പഴയ കെട്ടിടം പൊളിഞ്ഞു വീണതിനെ തുടർന്ന് തടസ്സപ്പെട്ട ട്രെയിൻ ഗതാഗതം ഭാഗികമായി പുനഃസ്ഥാപിച്ചു. പ്രധാന ട്രാക്കുകളായ 1-4 ട്രാക്കുകളിൽ ഗതാഗതം സുഗമമായി നടക്കുന്നുണ്ട്. ഷൊർണൂർ ഭാഗത്തേക്കും മംഗലാപുരം ഭാഗത്തേക്കും ട്രെയിനുകൾ കടത്തിവിടുന്നുണ്ട്. കെട്ടിടം തകർന്ന് പ്ലാറ്റ്ഫോമിൽ കേടുപാടുകൾ സംഭവിച്ചതിനാൽ 2-3 പ്ലാറ്റ്ഫോമുകളിൽ യാത്രക്കാർക്ക് പ്രവേശനമില്ല. അപകട സമയത്ത് നിർത്തിയിട്ടിരുന്ന ട്രെയിൻ ഇവിടെ നിന്നും മാറ്റി. കോഴിക്കോട് യശ്വന്ത്പുര എക്സ്പ്രസ് വെസ്റ്റ് ഹിൽ സ്റ്റേഷനിൽ നിന്നും കോഴിക്കോട് തിരുവനന്തപുരം ജനശതാബ്ദി കല്ലായി സ്റ്റേഷനിൽ നിന്നുമാണ് പുറപ്പെട്ടത്. കോട്ടയം, വാഴൂർ, ചിറക്കടവ് ഗ്രാമപഞ്ചായത്തുകളിൽ ആഫ്രിക്കൻ ഒച്ചുകളുടെ ശല്യം രൂക്ഷമാകുന്നു. വാഴൂർ ഗ്രാമപഞ്ചായത്തിലെ ആകെയുള്ള 18 വാർഡുകളിലെയും ജനങ്ങൾ ഒച്ചുശല്യം മൂലം നിലവിൽ കടുത്ത ദുരിതമാണ് അനുഭവിക്കുന്നത്. പ്രശ്നത്തിന് അടിയന്തര പരിഹാരം കാണാൻ പഞ്ചായത്തും കൃഷി മൃഗസംരക്ഷണ വകുപ്പുകളും സംയുക്തമായി കർമ്മപദ്ധതിക്ക് രൂപം നൽകുമെന്ന് അധികൃതർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ്.
2: മഴക്കാലം ശക്തമായതോടെ വീടുകളിലെ ചുവരുകളിലും കൃഷിയിടങ്ങളിലും ഒച്ചുകൾ കൂട്ടത്തോടെ തമ്പടിച്ചിരിക്കുകയാണ്. വാഴൂർ ഗ്രാമപഞ്ചായത്തിൽ 18 വാർഡുകൾ ഉള്ളതിൽ 13 വാർഡുകളിലും ഒച്ചുകളുടെ വ്യാപനം അങ്ങേയറ്റം രൂക്ഷമാണ്. കൃഷിയിടങ്ങളിലെ പച്ചക്കറികളും മറ്റു വിളകളും ഒച്ചുകൾ വ്യാപകമായി തിന്നു നശിപ്പിക്കുന്നത് മൂലം വലിയ സാമ്പത്തിക നഷ്ടമാണ് കർഷകർക്കുണ്ടാക്കുന്നത്. ഇതേ തുടർന്ന് പല കർഷകരും കൃഷിയിൽ നിന്ന് പിന്മാറുന്ന അവസ്ഥയിലാണ്. കുട്ടികളിൽ മെനഞ്ചൈറ്റിസ് പോലുള്ള അതീവ ഗുരുതരമായ രോഗങ്ങൾക്ക് കാരണമായേക്കാമെന്നാണ് ആരോഗ്യ വിദഗ്ധരുടെ മുന്നറിയിപ്പ്. ഈർപ്പമുള്ള അടിക്കാടുകൾ വെട്ടിത്തെളിച്ചും ഉപ്പും തുരിശിലായനിയും തളിച്ചും ഒച്ചുകളെ നശിപ്പിക്കാൻ പ്രതിരോധ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്.
1: ലോകകപ്പ് ഫുട്ബോളിലെ ആവേശ പോരാട്ടം അവസാന 8-ലേക്ക്. ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 1:30 ബോസ്റ്റൺ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ആദ്യ ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ മുൻ ചാമ്പ്യന്മാരായ ഫ്രാൻസ് ആഫ്രിക്കൻ കരുത്തരായ മൊറോക്കോയെ നേരിടും. വിദ്യാർത്ഥികളുടെ പഠനത്തെ ബാധിക്കാത്ത വിധത്തിൽ അധ്യാപകരുടെ സെൻസസ് ഡ്യൂട്ടി വിന്യാസം നടത്താൻ നിർദ്ദേശം നൽകി സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ. ജില്ലാതല പ്രിൻസിപ്പൽ സെൻസസ് ഓഫീസർമാർക്ക് ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകാൻ സ്റ്റേറ്റ് സെൻസസ് കമ്മീഷനോട് കമ്മീഷൻ ഉത്തരവിട്ടു. സെൻസസ് ഡ്യൂട്ടിക്ക് അധ്യാപകരെ നിയമിക്കുമ്പോൾ കുട്ടികളുടെ പഠനത്തെ വലിയ തോതിൽ ബാധിക്കുന്നതായി കാണിച്ച് സമർപ്പിച്ച പരാതികളുടെ അടിസ്ഥാനത്തിലാണ് ഉത്തരവ്. പാലാ നഗരസഭയിൽ ചെയർപേഴ്സൺ ദിയ ബിനു പുളിക്കക്കണ്ടത്തിനെതിരെ പ്രതിപക്ഷം അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകി. കോൺഗ്രസ് കൌൺസിലർമാർ സ്വതന്ത്ര കൂട്ടായ്മയ്ക്ക് പിന്തുണ പിൻവലിക്കുകയാണെന്ന് പ്രഖ്യാപിച്ചതോടെയാണ് ഇടതുപക്ഷം ചെയർപേഴ്സണെതിരെ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. വികസിത രാഷ്ട്രമെന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ അതിവേഗം മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓസ്ട്രേലിയയിലെ പ്രവാസി സമൂഹത്തെ അദ്ദേഹം അഭിസംബോധന ചെയ്തു. വയനാട് മണ്ണിടിച്ചിലിൽ കാണാതായവർക്കുള്ള തിരച്ചിൽ ഊർജിതം. ഇനി കണ്ടെത്താനുള്ളത് 2 പേരെ. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGP യോഗം നാളെ തിരുവനന്തപുരത്ത് ചേരും. ഈ വർഷത്തെ ശബരിമല തീർത്ഥാടന കാലം പരാതിരഹിതമായിരിക്കണമെന്ന നിർദ്ദേശം നൽകി ദേവസ്വം വകുപ്പ് മന്ത്രി K.മുരളീധരൻ. കനത്ത മഴയെ തുടർന്ന് സംസ്ഥാനത്തെ വടക്കൻ ജില്ലകളിൽ വ്യാപക നാശനഷ്ടം. 3 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിലെ ആവേശ പോരാട്ടം അവസാന 8-ലേക്ക്. ആദ്യ ക്വാർട്ടർ മത്സരം ഫ്രാൻസും മൊറോക്കോയും തമ്മിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
3: ആകാശവാണി കോഴിക്കോട്. ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം തീവണ്ടി എന്ന ചിത്രത്തിൽ KS ഹരിശങ്കർ, ശ്രേയ ഘോഷാൽ എന്നിവർ പാടിയത്. വരികൾ PK ഹരിനാരായണൻ, ഈണം കൈലാസ് മേനോൻ.

ബി കെ ഹരിനാരായണൻ്റെ രചനയ്ക്ക് കൈലാസ് മേനോൻ ഈണം നൽകി. നിത്യമാമൻ, കെ എസ് ഹരിശങ്കർ എന്നിവർ പാടിയ ഗാനം. ചിത്രം എടക്കാട് ബറ്റാലിയൻ.

0: വേണം.
1: നമസ്കാരം പ്രിയ വയലും വീടും ശ്രോതാക്കളെ, സന്തോഷം തേടിപ്പോകേണ്ട ഒന്നല്ല, നാം ജീവിക്കുന്ന ഓരോ നിമിഷത്തിലും അത് കണ്ടെത്തേണ്ടതാണ്. ഈ ഒരു ശുഭചിന്തയോടെ നമുക്ക് ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് പോകാം. ഇന്നത്തെ വയലും വീടും പരിപാടിയിൽ ഇലവർഗ്ഗങ്ങളിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളെക്കുറിച്ച് ശ്രീമതി സിന്ധുവി ചന്ദ്രനുമായുള്ള അഭിമുഖ സംഭാഷണമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിനു മുൻപ് നമുക്ക് ഇന്നത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. കൃഷിയിൽ മണ്ണ് പരിശോധനയുടെ പ്രാധാന്യം എത്രമാത്രമെന്നത് നമുക്കറിയാവുന്നതാണ്. എന്നാൽ തോട്ടവിളകളുടെ കാര്യത്തിൽ പരിശോധനയ്ക്കായി മണ്ണ് ശേഖരിക്കുന്നത് ഏതളവിലാണ്? ഒരുപക്ഷെ ശ്രോതാക്കളിൽ പലർക്കും ഇതിന്റെ ഉത്തരം അറിവുള്ളതായിരിക്കാം. എങ്കിലും വയലും വീടും പരിപാടിയുടെ അവസാനം ഈ ചോദ്യത്തിന്റെ ശരിയുത്തരമുണ്ടാകും. ഇലകളിലെ വിസ്മയം.

ഒരു മരത്തെ നാം തിരിച്ചറിയുന്നത് അതിൻ്റെ തണലിലൂടെയോ പൂക്കളിലൂടെയോ പഴങ്ങളിലൂടെയോ ആയിരിക്കാം. എന്നാൽ മരത്തിൻ്റെ ജീവിതകഥ ഏറ്റവും വ്യക്തമായി പറയുന്നത് അതിൻ്റെ ഇലകളാണ്. പ്രഭാതത്തിലെ ആദ്യ സൂര്യകിരണം പതിയുമ്പോൾ ഇലകൾ ഉണരുന്നു. മഞ്ഞുതുള്ളികളെ നെഞ്ചിലേറ്റി അവ പ്രകൃതിയുടെ പുതിയ അധ്യായം തുറക്കുന്നു. ഓരോ ഇലയും ഒരു ചെറിയ ഫാക്ടറിയാണ്.

0: മഞ്ഞുതുള്ളികളെ നെഞ്ചിലേറ്റി അവ പ്രകൃതിയുടെ പുതിയ അധ്യായം തുറക്കുന്നു. ഓരോ ഇലയും ഒരു ചെറിയ ഫാക്ടറിയാണ്. നാം ശ്വസിക്കുന്ന ഓക്സിജന്റെ വലിയൊരു പങ്കും ഈ ഇലകളുടെ മഹത്തായ പ്രവർത്തനത്തിന്റെ ഫലമാണ്. അതുകൊണ്ട് തന്നെ ഓരോ ഇലയും ഭൂമിയിലെ ജീവന്റെ കാവൽക്കാരാണ്. ഗ്രാമങ്ങളിലൂടെ നടക്കുമ്പോൾ എത്രയോ ഇലകളെ നാം കാണാറുണ്ട്. മാവില, പ്ലാവില, വാഴയില, ആലില, അരയാലില, തെങ്ങിന്റെ ഓല, അങ്ങനെ ഓരോന്നിനും പറയാനുണ്ട് ഓരോ കഥകൾ. ആദ്യം വാഴയില തന്നെ എടുക്കാം. നമ്മുടെ ഭക്ഷണ സംസ്കാരത്തിന്റെ അഭിമാനമാണത്. ഒരു സദ്യയെ സമ്പൂർണ്ണമാക്കുന്നത് വാഴയിലയാണ്. പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന ജീവിത രീതിയുടെ പ്രതീകവുമാണ് അത്. മാവില മറ്റൊരു കഥ പറയുന്നു. ആഘോഷങ്ങളിലും ഉത്സവങ്ങളിലും വീടുകളുടെ കവാടത്തിൽ മാവില കൊണ്ടുള്ള തോരണം കെട്ടുന്നത് ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പ്രതീകമാണ്. പ്ലാവിലയ്ക്ക് ഗ്രാമീണ ജീവിതത്തിൽ മറ്റൊരു പ്രാധാന്യമുണ്ട്. കന്നുകാലികൾക്ക് തീറ്റ നൽകാനും പലതരം കരകൗശല വസ്തുക്കൾ നിർമ്മിക്കാനുമെല്ലാം പ്ലാവില ഉപയോഗിച്ചിരുന്നു. ഇലകൾ വെറും പച്ച നിറമല്ല, അവ കാലാവസ്ഥയുടെ ഭാഷയാണ്. മഴക്കാലം വരുമ്പോൾ ഇലകളുടെ നിറവും തിളക്കവും മാറുന്നു. വേനൽക്കാലത്ത് ചില മരങ്ങൾ ഇലകൾ പൊഴിക്കുന്നു. അത് വെള്ളം സംരക്ഷിക്കാനുള്ള അതിജീവന തന്ത്രമാണ്. ഇലകൾക്ക് മനുഷ്യരെ പോലെ സംസാരിക്കാൻ കഴിയില്ല, പക്ഷേ അവ സന്ദേശങ്ങൾ കൈമാറുന്നുണ്ട്. ഇലകൾ മഞ്ഞനിറമാകുമ്പോൾ മണ്ണിലെ പോഷകക്കുറവ് മനസ്സിലാക്കാം. ഇലകൾ ചുരുണ്ടാൽ അത് ചിലപ്പോൾ ജലക്ഷാമത്തിന്റെ മുന്നറിയിപ്പാകും. കർഷകർക്ക് ഇത് പ്രകൃതിയുടെ ഭാഷയാണ്. വീണുകിടക്കുന്ന ഇലകൾക്കും ഒരു ജീവിതമുണ്ട്. അവ മണ്ണിൽ അലിഞ്ഞു ചേർന്ന് ജൈവവളമാകുന്നു. പുതിയ സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് അവ ഊർജം നൽകുന്നു. അതാണ് പ്രകൃതിയുടെ അനശ്വരമായ ചക്രം. ഒരു മരം നട്ടുപിടിപ്പിക്കുമ്പോൾ നാം ഒരു തൈ മാത്രമല്ല നട്ടുപിടിപ്പിക്കുന്നത്, ആയിരക്കണക്കിന് ഇലകളെ, കോടിക്കണക്കിന് ഓക്സിജൻ തന്മാത്രകളെ, അനേകം ജീവജാലങ്ങളുടെ ഭാവിയെ നാം വളർത്തുകയാണ്. ഇനി മരത്തിന്റെ ചുവട്ടിലൂടെ നടക്കുമ്പോൾ അതിന്റെ ഇലകളെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. അവ കാറ്റിലാടുന്നത് വെറുതെയല്ല, പ്രകൃതിയുടെ കഥകൾ അവ നമുക്കായി പറയുകയാണ്. ഓരോ ഇലയും ഒരു പാഠപുസ്തകമാണ്. ഓരോ മരവും നമ്മുടെ സർവകലാശാലയാണ്. ഓരോ വനവും ഭൂമിയുടെ ഹൃദയമിടിപ്പാണ്. ഇന്ന് വയലും വീടും പരിപാടിയിൽ ഇലകളിലൂടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സംരംഭകയെ പരിചയപ്പെടാം. തിരുവനന്തപുരം പാപ്പനംകോടുള്ള ശ്രീമതി സിന്ധുവി ചന്ദ്രൻ. ഇലകളിൽ നിന്നും എങ്ങനെ വരുമാനം കണ്ടെത്താം എന്നറിയാൻ ഈ അഭിമുഖം ശ്രദ്ധിക്കൂ. ഷിബു ജോർജാണ് ശ്രീമതി സിന്ധുവി ചന്ദ്രനുമായി സംസാരിക്കുന്നത്.
1: സിന്ധുമണം പരിപാടിയിലേക്ക് സ്വാഗതം.
2: നമസ്കാരം സർ.
1: സിന്ധുമണം, താങ്കൾ ഇലകളിൽ നിന്ന് വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് ഉണ്ടാക്കുന്നുണ്ടല്ലോ, കേൾക്കുമ്പോൾ തന്നെ ഒരു പുതുമ തോന്നുന്നുണ്ട്, എന്തുവാണിത്?
2: ബേസിക്കലി ഞാൻ ഫാഷൻ ഡിസൈനറാണ്. ഞങ്ങളൊരു 3 വർഷമായിട്ട് 2 ഫീൽഡിൽ നിന്നു ഒരു 1 ഇയർ, അതായത് പുതിയത് സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കും ഒരു 3 ഇലകൾ, അഗസ്തിച്ചീര, കറിവേപ്പില, മുരിങ്ങയില, അതിൽ നിന്ന് 10 പ്രോഡക്റ്റുമായിട്ടാണ് മാർക്കറ്റിൽ എത്തിയത്. ഇപ്പം നമ്മൾ 31 ഇലകളിൽ നിന്ന് വാല്യൂ ആഡ് പ്രോഡക്ട്സ് ചെയ്യുന്നുണ്ട്.
1: അപ്പോൾ ഈ ഒരു ആശയം എങ്ങനെയാണ് മനസ്സിൽ വന്നത്?
2: ആശയം ആരോ വന്ന് പറഞ്ഞതാണ്. ഞാൻ ഈ ചക്കയും കപ്പയും ഒക്കെ ഒത്തിരി പേര് ചെയ്യുന്നുണ്ട്. അപ്പം ആരും ചെയ്യാത്ത ഒരു കാര്യം ചെയ്യണം എന്നുണ്ടായിരുന്നു അന്ന്. ഇപ്പോൾ കോമൺ ആണ്, മുരിങ്ങയൊക്കെ നിറയെ പേര് ചെയ്യുന്നുണ്ട്. അന്നത് അധികം ആരും ചെയ്യുന്നുണ്ടായിരുന്നില്ല, ട്രിവാൻഡ്രത്ത് ആരും ചെയ്യുന്നുണ്ടായിരുന്നില്ല.
1: ഓക്കെ. അപ്പൊ ഈ തുടക്കത്തില് പറഞ്ഞ ഈ 3 ഇല, കരിവേപ്പില, പിന്നെ അഗസ്ത്യ ചീരയും നമ്മുടെ മുരിങ്ങയില, ഇത് വെച്ച് ഈ പ്രൊഡക്ട്സ് ഉണ്ടാക്കാൻ തുടങ്ങിയപ്പം ഏതൊക്കെയായിരുന്നു തുടക്കത്തിൽ ചെയ്തത്?
2: ആദ്യം നമ്മൾ ഡ്രൈ ലീഫ്, മുരിങ്ങയില എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ, പലരും അതുകൊണ്ടാണ് അത് ഉപയോഗിക്കാത്തത്. അപ്പൊ കഴുകി വൃത്തിയാക്കിയത് നമ്മൾ മാർജിൻ ഫ്രീ അങ്ങനത്തെ ഷോപ്പുകളിൽ കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഡ്രൈ ലീഫ്, പൗഡർ, ക്യാപ്സ്യൂള്, പിന്നെ അതിന്റെ തന്നെ ഒരു പ്രോട്ടീൻ പൗഡറും, അത്രയും നമ്മൾ ആദ്യം ചെയ്യുമായിരുന്നു. കറിവേപ്പിലയുടേത് കറിവേപ്പില പൗഡറും പിന്നെ ഒരു ചട്നി പൗഡർ.

0: മാത്രമായിരുന്നു.
1: ചീരയുടെ എന്തോ ചെയ്തുവായിരുന്നു,
0: അഗസ്തി ചീര പൗഡർ മാത്രമായിരുന്നു അന്ന് ചെയ്തിരുന്നത്. പിന്നീട് ഇപ്പൊ ക്യാപ്സ്യൂളൊക്കെ ചെയ്യുന്നുണ്ട്.
1: ഡ്രൈ ലീഫ് എന്ന് പറയുമ്പോൾ ഡ്രൈ ചെയ്യാൻ വേണ്ടി ഡ്രയർ ഒക്കെ യൂസ് ചെയ്യുന്നു?
0: ഉണ്ടായിരുന്നില്ല. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ശരിക്കും ബുദ്ധിമുട്ട് തന്നെയാണ് തുടങ്ങിയത്. ഒരു 1 ഇയർ ആയപ്പോഴാണ് നമ്മൾ ഡ്രയറൊക്കെ ഡീഹൈഡ്രേറ്റർ മേടിച്ചത്. വളരെ ചെറിയ ഇൻവെസ്റ്റ്മെന്റിൽ, കാരണം സക്സസ് ആവോ ഇല്ലയോ ഒന്നും എനിക്കറിയില്ല. പുതിയ ഫീൽഡാണ്, ഞാൻ പഠിച്ചിട്ടില്ല. ഇതിൽ എനിക്ക് ബിഗ് സീറോയാണ് ഞാൻ. അപ്പോൾ അത് കാരണം അതിൻ്റെ ഒരു ടെൻഷൻ എനിക്കുണ്ടായിരുന്നു. ഇത് മാർക്കറ്റിൽ ആൾക്കാർ എങ്ങനെ അത് സ്വീകരിക്കും എന്നുള്ളൊരു ചിന്ത അന്നുണ്ടായിരുന്നു.
1: ഈ പറഞ്ഞ മാതിരി ഈ ഇലയൊക്കെ സോഴ്സ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ആദ്യമൊക്കെ എങ്ങനെയായിരുന്നു, ബുദ്ധിമുട്ടായിരുന്നു? അപ്പം മുരിങ്ങയില എല്ലായിടത്തും ഉണ്ടെന്ന് പറഞ്ഞാലും നമുക്കത് എത്തിച്ചെല്ലണം, നമ്മുടെ അടുത്തോട്ട് അത് വരണം.
0: ശരിക്കും ബുദ്ധിമുട്ട് തന്നെയായിരുന്നു സർ. പ്രതീക്ഷിച്ചില്ല, ഇത്രയും ഓർഡേഴ്സ് കിട്ടും എന്ന് പ്രതീക്ഷിച്ചില്ല. ഞാൻ ആദ്യം ഒരു മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവും അല്ലാതെ 2 സ്റ്റാഫിനെയും വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. ഓർഡേഴ്സ് ഒക്കെ കളക്ട് ചെയ്ത് വരുമ്പോൾ ഫസ്റ്റ് ഡേ എനിക്ക് 23 ഓർഡർ കിട്ടി. ശരിക്കും പറഞ്ഞാൽ എൻ്റെ കയ്യിൽ കൊടുക്കാൻ സാധനം ഉണ്ടായിരുന്നില്ല. നമ്മൾ ചിന്തിക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ മുരിങ്ങയിലേക്ക് ഒത്തിരി അങ്ങ് ഉണക്കി വയ്ക്കുമ്പോൾ അത് പൊടിച്ചു വരുമ്പോൾ ഇച്ചിരിയേ വരുള്ളൂ. ഇതൊന്നും അറിയില്ല, അറിയാതെയാണ് തുടങ്ങിയത്. പിന്നെ കസ്റ്റമേഴ്സിനോടൊക്കെ പറഞ്ഞു ഒരു 1 വീക്ക് ടൈം തരണം എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒന്നേന്ന് സ്റ്റാർട്ട് ചെയ്തു. ഈ മുരിങ്ങയില കളക്ട് ചെയ്ത് പിന്നെ അത് ഡ്രൈ ആക്കിയും ക്യാപ്സ്യൂളാക്കിയും ഒക്കെ കൊടുത്തു. വെയിറ്റ് ചെയ്യേണ്ടി വന്നു ആദ്യത്തെ. പിന്നെ നമ്മളത് മനസ്സിലാക്കി, ഇത്രയും ഉണ്ടെങ്കിലേ പൊടിക്കുമ്പോൾ ഇച്ചിരി കിട്ടുള്ളൂ എന്നുള്ളത് അതിൽ നിന്ന് പഠിച്ചൊരു പാഠമാണ്. ആ ഫാർമേഴ്സിന്റെ കയ്യിൽ നിന്ന് പിന്നെ നമ്മൾ വീടുകളിൽ നിന്ന് എടുക്കുന്നുണ്ട്.
1: ഡയറക്റ്റ് പോയിട്ട് മേഡം താമസിക്കുന്ന ആ സ്ഥലത്ത്
0: കൊണ്ടുതരും, ഫാർമേഴ്സ് ഒക്കെ നമ്മുടെ വീട്ടിൽ കൊണ്ടുതരുവാണ്. അതെല്ലാം നമുക്ക് കൃഷി ഓഫീസ് വഴി ആണ് അവരുടെ പലരുടെയും കോണ്ടാക്ട് കിട്ടിയത്.
1: അപ്പൊ അങ്ങനെ ഒരു കൃഷി ഓഫീസുമായിട്ട് ഒരു ടൈപ്പും ചെയ്തായിരുന്നു.
0: ടൈപ്പ് ആദ്യമല്ല, ആദ്യം ആർക്കും അറിയണ്ടായിരുന്നില്ല നമ്മളിങ്ങനെ ചെയ്യുന്നുണ്ടെന്ന്. കുറച്ച് നാള് എനിക്ക് ശരിക്കും പറഞ്ഞാൽ എന്റെ കൃഷി ഓഫീസ് ഏതെന്നോ ഒന്നും അറിയില്ല. ഞാൻ ശ്രീകാര്യത്തും പല സ്ഥലത്തും പോയിട്ടുണ്ട്. പിന്നെയാണ് കുടപ്പനക്കുന്നാണ് നമ്മുടെ കൃഷി ഓഫീസ് എന്ന് മനസ്സിലായത്. അപ്പോ അവിടുത്തെ സാറ് ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉള്ള ആളായിരുന്നു. അപ്പോ സാറ് വഴിയാണ് എനിക്ക് പല കോണ്ടാക്ടും കിട്ടിയത്. നമുക്ക് പാവയ്ക്ക ക്യാപ്സ്യൂളും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അതുമൊക്കെ അവിടെ നിയറസ്റ്റ് ആയിട്ടുള്ള നല്ല കർഷകരിൽ, അതായത് ജൈവ കർഷകരിൽ നിന്ന് നമ്മൾ കളക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്.
1: ഓക്കെ, അപ്പോൾ ഈ പ്രൊഡക്ട്സ് നമ്മൾ കളക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സോഴ്സ് ചെയ്യുമ്പോൾ അത് ഓർഗാനിക് ആണെന്നും ഉറപ്പുവരും?
0: ആ, ഉറപ്പ് വരുത്തും. അത് അങ്ങനെയുള്ള നമ്പറാണ് നമുക്ക് കിട്ടുക. കൃഷി ഓഫീസ് വഴിയാണല്ലോ, അപ്പം നമുക്ക് അതൊരു ധൈര്യമാണ്, വിഷമല്ല എന്നുള്ളത്.
1: പിന്നെ ഈ മുരിങ്ങയിലെ കുറിച്ച് പറയാറുണ്ടല്ലോ, നമ്മൾ ഫ്രഷ് ആണെങ്കിൽ അത് പറിച്ച് വെച്ച് ഒത്തിരി നേരം വെച്ചിട്ട് യൂസ് ചെയ്യാറില്ല.
0: എടുക്കാറില്ല അങ്ങനെ. രാവിലെ ഇവർ കൊണ്ടുവരും. പിന്നെ ഞാൻ ആ ഒരു 1 ഇയർ ശരിക്കും സഫർ ചെയ്ത് തന്നെയാണ് ചെയ്തത്. മിഷനറീസ് ഒന്നുമില്ല, ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ചെയ്തത്. ജനുവരിയിൽ സ്റ്റാർട്ട് ചെയ്തു, ഡിസംബർ ആയപ്പോഴാണ് നമ്മൾ ഡീഹൈഡ്രേറ്റർ വാങ്ങിയത്.
1: ഇതൊക്കെ ഒരു ബിസിനസ് പ്ലാൻ ആദ്യമേ ചെയ്തായിരുന്നു?
0: ഇല്ല, അങ്ങനെ ഒന്നും എനിക്ക് അറിയൂലായിരുന്നു.
1: ഡിസ്ട്രിബ്യൂട്ടറും തേടി,
0: അത് ഇങ്ങനെ ഒരു ദിവസം അങ്ങനെ ഷോപ്പിൽ പോയപ്പോഴത്തേക്കും എന്ത് ചെയ്യുന്നു അങ്ങനെ ഡിസ്കസ് ചെയ്ത് വന്നപ്പോൾ അവർക്ക് ഇൻട്രസ്റ്റ് ആയി. അപ്പൊ ഞങ്ങള് ഇങ്ങനെ ഡിസ്ട്രിബ്യൂഷൻ എടുക്കട്ടെ, 1 ഇയർ ഞങ്ങൾക്ക് സപ്ലൈ ചെയ്യോ എന്ന് ചോദിച്ചു. പക്ഷെ വേറെ ആർക്കും കൊടുക്കരുതെന്ന് അന്ന് പറഞ്ഞിരുന്നു. പിന്നെ നമ്മൾ എഗ്രിമെന്റ് വെച്ചു, മുദ്രപത്രത്തിൽ എഴുതി, ഒരു 11 മന്ത്സ്.
1: അപ്പൊ നമ്മുടെ പ്രൊഡക്ട്സ് നല്ലതാണെങ്കിൽ മാർക്കറ്റിംഗ് ചെയ്യാൻ വേണ്ടിയും ആൾക്കാർ കാണും
0: ഇഷ്ടം പോലെ. അത് കഴിഞ്ഞ് ഒരു 6 മന്ത്സ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും എറണാകുളവും കോട്ടയവും ഒരാള് തന്നെയാണ് രണ്ടും എടുത്തത്. അപ്പൊ ആ സ്ഥലങ്ങളിലും അദ്ദേഹം വഴി പോകുന്നുണ്ടായിരുന്നു നന്നായിട്ട്.
1: ഓക്കെ, അപ്പൊ ഈ ആദ്യത്തെ 3 ഇല കൊണ്ട് പൗഡർ ഉണ്ടാക്കുന്നുണ്ട്, ഫ്രഷ് ഇല കൊടുത്ത് പിന്നെ ക്യാപ്സൂളും ചെയ്തെന്ന് പറഞ്ഞു. ഇത് വെച്ച് നമ്മൾ കഴിക്കാൻ പറ്റുന്ന മറ്റു പ്രൊഡക്ട്സ് വല്ലതും ഒക്കെ ചെയ്തായിരുന്നു?
0: ആ, അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ലഡു. പിന്നെ ഞാൻ ഓരോരോ പരീക്ഷണങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. ഇത് വെച്ചിരുന്നാ പോരല്ലോ, എനിക്ക് ഇന്നും എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്, കൂടുതൽ കൂടുതൽ ഇത് കണ്ടുപിടിക്കാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ അത് കാരണം ഞാൻ പിന്നെ ലഡു എല്ലാം തനിയെ എന്നെ കണ്ടുപിടിച്ചതാണ്. ഹൽവ, പായസം, അതെല്ലാം ഞാൻ ട്രൈ ചെയ്തു മുരിങ്ങയിലയിൽ നിന്ന്.
1: ഇതിന്റെയൊക്കെ നല്ല ഡിമാൻഡായിരുന്നു അല്ലേ? മുരിങ്ങയിലെന്ന് പറഞ്ഞാൽ നല്ല ന്യൂട്രീഷ്യസ് ആണ്.
0: അതെ അതെ, ലഡു ഒക്കെ നന്നായി പോകുന്നതാണ്, പ്രോഡക്റ്റ് ആണ് ലഡു. ബേസ് വന്ന കപ്പലണ്ടിയാണ് അതിന്റെ.
1: ഓക്കെ, മൈദ യൂസ് ചെയ്യത്തില്ല?
0: ഇല്ല ഇല്ല, ഒരു പ്രോഡക്റ്റിലും നമ്മൾ മൈദയും വൈറ്റ് ഷുഗറും യൂസ് ചെയ്യുന്നില്ല.
1: അപ്പൊ ഇതൊക്കെ ഇങ്ങനത്തെ പ്രോഡക്റ്റ് ഒക്കെ ഡെവലപ്പ് ചെയ്തപ്പോ ആദ്യം സ്വന്തം ഉണ്ടാക്കി നോക്കിയോ, അതോ എവിടെങ്കിലും നമ്മള് ലബോറട്ടറിയിൽ വല്ലതും കൊടുത്ത അതിന്റെ ക്വാളിറ്റി ഒക്കെ ചെക്ക് ചെയ്യിപ്പിച്ചോ?
0: നമ്മള് ശരിക്കും ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, ഞാൻ തന്നെ പരീക്ഷണം എന്റെ കിച്ചണില്, അത് കഴിഞ്ഞിട്ട് നമ്മളത് നെയ്ബേഴ്സിന് കൊടുക്കും. അറിയാലോ, നമ്മളൊന്ന് കഴിക്കുമ്പോൾ നെയ്ബേഴ്സിന് കൊടുത്തിട്ട് അവർ ഓക്കെ പറയുകയാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് നമ്മൾ മാർക്കറ്റ് ചെയ്യും. എല്ലാ പ്രോഡക്റ്റും പക്ഷേ ഫസ്റ്റ് സക്സസ് ആവണം എന്നില്ല. ഇപ്പോഴും ഞാൻ തോറ്റിരിക്കുന്ന 1-2 കാര്യങ്ങൾ, ഞാൻ റോസ് മിൽക്കൊക്കെ എനിക്ക് എൻ്റെതായ ഒരു, അത് ഞാൻ സക്സസ് ആയിട്ടില്ല, ഞാൻ ഇങ്ങനെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ.
1: മാഡം, ഈ 31 ഇലകൾ ഇതിന്റെ എല്ലാം പേര് ഓർമ്മയുണ്ടോ, പറയാൻ സാധിക്കുമോ?
0: മുക്കുറ്റി, ചെറുള, കുടങ്ങൽ, പിന്നെ കാരേല, യശങ്കല.

0: പിന്നെ മലതാങ്ങി, അങ്ങനെ കുറേ ഉണ്ട്.
1: ഓക്കെ. അപ്പോൾ ഈ ഇലകളൊക്കെ ഇത് ആദ്യത്തെ മൂന്നെന്ന് പറഞ്ഞാൽ കോമൺ ആണ്,
0: അതെ
1: കറിവേപ്പില എല്ലായിടത്തും ഉണ്ട്,
0: അതെ
1: ചീരയും
0: അതെ
1: കിട്ടും, മുരിങ്ങയിലയും നമുക്ക് കിട്ടാൻ
0: അതെ
1: സാധ്യതയുണ്ട്.
0: അതെ
1: പക്ഷേ ഈ മറ്റേ ഇലകളൊക്കെ ഈസി ആയിട്ട് ലഭ്യമാണോ ഇത്?
0: പക്ഷെ അതൊരു തെറ്റിദ്ധാരണയാണ് സർ, എന്റെ അഭിപ്രായത്തിൽ. മുരിങ്ങയില കിട്ടാൻ വലിയ
1: പാടാണ്.
0: കഷ്ടമാണ്, പക്ഷെ നമുക്ക് ഒത്തിരി ഇപ്പൊ ബൾക്ക് ഓർഡർ 50 kg അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ഇപ്പോഴും നെട്ടോട്ട് ഓടുകയാണ് മുരിങ്ങയിലയ്ക്ക് വേണ്ടി. മറ്റതൊക്കെ എനിക്ക് ഒന്ന് കുറച്ചാവുമ്പോഴത്തേക്ക് കിട്ടാറുണ്ട്.
1: ബാക്കി
0: സമ്മറിൽ മുക്കുറ്റി കിട്ടാറില്ല, സമ്മർ ആവുമ്പോൾ നമ്മൾ ആ ലേഹ്യം ഉണ്ടാക്കാറില്ല, അതാണ് കിട്ടാറില്ല.
1: ഈ കർഷകരുടെ അടുത്ത് പറയാറുണ്ട്, ഈ മുരിങ്ങ നിങ്ങൾ നട ഇല ഞാൻ മേടിക്കാം,
0: എല്ലാവരോടും
1: പറയാറുണ്ട്.
0: ഞാൻ ഈ ഫീൽഡിൽ ഉണ്ടെങ്കിൽ മേടിക്കാം എന്ന് പറയാറുണ്ട്.
1: അപ്പൊ അങ്ങനെയും ആൾക്കാർ അട്രാക്ട് ആയിട്ട് വരുന്നുണ്ടോ?
0: അവർക്ക് ഭയങ്കര സന്തോഷമാണ് ഈ മുരിങ്ങ ഇല എനിക്ക് തരുമ്പോൾ അവർക്ക് ഭയങ്കര. കാരണം അവർ വെറുതെ വെട്ടിക്കളഞ്ഞിരുന്നൊരു സാധനമാണ്, അപ്പൊ അതിൽ നിന്ന് അവർക്കൊരു നല്ല ഇൻകം കിട്ടുന്നുണ്ട്. ഇപ്പൊ അവർ കൊണ്ടുതരാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ഇനി എന്ന് മാം കൊണ്ടുതരണം അങ്ങനെ ചോദിച്ചിട്ടാണ് പോവാ.
1: ഓക്കെ, അത് നമ്മൾ ഓർഡർ കൊടുക്കും, ഈ സമയത്ത് നമുക്ക് വേണം, അതനുസരിച്ച് അവർ
0: ഫോൺ ചെയ്ത് പറയും ഇന്ന ദിവസം ഇപ്പൊ വെനസ്ഡേ വേണം എന്ന് പറയുമ്പോൾ, ഇപ്പൊ നമുക്ക് നാളെ നവരയിലൊക്കെ വേണം, അപ്പൊ അത് ഞാൻ ഇന്ന് രാത്രി പറയും, അപ്പൊ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ കൊണ്ടുവരും.
1: അതിന്റെ ഒരു ഗ്രൂപ്പ് നിങ്ങൾക്കൊരു ഉണ്ട്,
0: കുറേ ആൾക്കാര്, കുറേ സാധുക്കളായ നല്ല മനുഷ്യര്.
1: ഈ ലഡു പായസം എന്ന് പറഞ്ഞാൽ അതൊക്കെ പായസം മിക്സ് ആണോ അതോ?
0: ഇല്ല ഇല്ല, പായസം മിക്സ് ആക്കിയിട്ടില്ല, നമ്മൾ അല്ലാതെ ആണ്, റെഡി ടു കുക്ക് അല്ല.
1: നമ്മളിങ്ങനത്തെ ഫുഡ് പ്രൊഡക്ട്സ് ഒക്കെ ചെയ്യുമ്പോൾ FSSI രജിസ്ട്രേഷൻ വേണം, മറ്റേ കാര്യങ്ങളൊക്കെ വേണം
0: എല്ലാം.
1: അപ്പൊ അതൊക്കെ ആദ്യമേ ചെയ്തായിരുന്നു.
0: അത് ആദ്യമേ ചെയ്തായിരുന്നു, കാരണം നമുക്ക് ആദ്യമേ തന്നെ പുതിയ ഒരു സാധനം പരീക്ഷിക്കാനുള്ള ഒരു ത്വര ജനങ്ങളിൽ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. ഇതൊന്നും അവർ കേട്ടിട്ടില്ല, ഈ മുരിങ്ങ ലഡു എന്ന് പറയുമ്പോൾ എല്ലാവരും കയ്പ്പുള്ളൊരു സാധനമെന്നാണ് ഇപ്പോഴും പലരും ധരിച്ചിരിക്കുന്നത്, നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട്, UK, Canada. അപ്പൊ അങ്ങോട്ടൊക്കെ നമുക്ക് നല്ല ഡിമാൻഡ് ആദ്യമേ ഉണ്ടായിരുന്നു.
1: കേറ്റിയായിരുന്നു,
0: നമുക്ക് എല്ലാ ഏജൻസ് ത്രൂ ആണ്. ഇപ്പോഴും എനിക്ക് എക്സ്പോർട്ടിംഗ് ലൈസൻസ് ഇല്ല, അല്ലാതെ ആൾക്കാർ വരുമല്ലോ, ഇപ്പൊ UK എന്നൊക്കെ ഒരു ഫാമിലീസ് വരുമല്ലോ, അവർ ബൈ ഹാൻഡ്
1: കൊണ്ടുപോകും. അപ്പൊ ഈ പ്രൊഡക്റ്റ് വേണം, രണ്ടു മൂന്ന് പ്രൊഡക്റ്റിനെ കുറിച്ച് പറഞ്ഞ്, നമ്മുടെ പായസം, ലഡു, പിന്നെ ഹലുവ, ഇതൊഴിച്ച് വേറെങ്കിലും എക്സോട്ടിക് പ്രൊഡക്റ്റ്, നമ്മള് സെപ്പറേറ്റ് നമ്മള് അറിയാത്ത പ്രൊഡക്ട്സ്, അങ്ങനത്തെ
0: ഇതെല്ലാം ചെയ്യുന്നുണ്ട്, പേട ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. കൂടുതലും മുരിങ്ങയിലയാണ് നമ്മള് മുക്കുറ്റി വെച്ചിട്ട് ചെയ്യുന്നത്. മുക്കുറ്റി ലേഹ്യം നന്നായി പോകുന്നുണ്ട്.
1: അതിന്റെ ബെനിഫിറ്റ്സ് എന്താണ്?
0: മുക്കുറ്റി നമ്മൾ ശരിക്കും പ്രസവാനന്തര ശുശ്രൂഷയ്ക്ക് എന്ന് പറഞ്ഞാണ് ട്രിവാൻഡ്രം മാത്രമേ കൊടുക്കുകയുള്ളൂ. ഈ ഷെൽഫ് ലൈഫ് എനിക്ക് അന്നും ഇന്നും ഒരു പേടിയാണ്, എങ്ങാനും ചീത്താവോ. നമ്മൾ ഈ DTDC ത്രൂ അയക്കുമ്പോൾ ചിലപ്പോൾ അത് വഴിയിൽ എന്തെങ്കിലും ഇഷ്യൂ കാരണം കൊണ്ടിട്ട് കഴിഞ്ഞാൽ സാധനം കറക്റ്റ് കിട്ടൂല കസ്റ്റമറിൻ്റെ കയ്യിൽ. അപ്പം എനിക്ക് അവരുടെ കയ്യിൽ കിട്ടുന്നത് വരെ ടെൻഷനാണ്, കാരണം പിന്നെ ഒരു മൂന്ന് ദിവസം ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു 3 days അവർക്ക് കിട്ടുള്ളൂ വീട്ടിൽ വയ്ക്കാനായിട്ട്, അതൊരു ടെൻഷനാണ്. പക്ഷേ ഇപ്പോൾ നമ്മളെ KSRTC കൊറിയർ സർവീസ് ഉണ്ട്, ഭയങ്കര സന്തോഷമാണ് എനിക്ക്. എന്താണെന്ന് വെച്ചാൽ അത് അന്ന് തന്നെ, ഇപ്പം നമുക്ക് തൃശ്ശൂർ വരെയുള്ളത് അന്ന് തന്നെ കിട്ടും, ഇല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ കിട്ടും. ഈ പ്രോഡക്റ്റ് എല്ലാം ബസ്സിന് തന്നെ പോകും, ബസ് എപ്പോൾ എത്തുമോ അപ്പോൾ സാധനവും കിട്ടുമല്ലോ അവർക്ക്.
1: ഈ ക്യാപ്സൂളൊക്കെ നമ്മൾ ചെയ്യുമ്പം അതിൻ്റെ അകത്തെ കണ്ടന്റ് എന്തുവാണ്, അതൊക്കെ നമ്മൾ ഓൾറെഡി ടെസ്റ്റ് ചെയ്ത് പറഞ്ഞു കൊടുക്കുവോ?
0: ടെസ്റ്റ് ചെയ്തെന്ന് വെച്ചാൽ നമ്മൾ മുരിങ്ങ പൗഡർ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ വെള്ളായണി കാർഷിക കോളേജിൽ നിന്ന് നമ്മുടെ മുരിങ്ങ പൗഡർ എപ്പോഴെപ്പോഴും ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് തന്നെ പറഞ്ഞത്. പക്ഷെ അതെനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, കാരണം നമ്മൾ പലരിൽ നിന്ന് എടുക്കുമ്പോൾ മണ്ണിൻ്റെ ആ ഒരു ന്യൂട്രിറ്റീവ് വാല്യൂ എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും, പലരും പല രീതിയിലല്ലേ മുരിങ്ങയൊക്കെ വളർത്തുക. അപ്പോൾ ആ ഒരു ഡൗട്ട് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ചോദിച്ചപ്പോൾ അത് വലിയ വേരിയേഷൻ വരാറില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പൗഡർ നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഈ പൗഡർ വെച്ചിട്ട് തന്നെയാണ് ബൈ പ്രോഡക്ട്സ് ഉണ്ടാക്കുന്നത്. ക്യാപ്സ്യൂൾ ആയാലും ലഡുവിനകത്തായാലും സെയിം പൗഡർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്.
1: ക്യാപ്സൂളിന് വേണ്ടി ആ ക്യാപ്സൂൾ നമ്മൾ വരുത്തുമായിരിക്കും, പിന്നെ അത് ഫിൽ ചെയ്യും.
0: അതെ അതെ അതെ.
1: ഓക്കെ, അപ്പോൾ അത് അത്
0: കുട്ടി കുട്ടി മെഷീനറീസ് ഉണ്ട്.
1: ഓക്കെ,
0: അത് നമുക്ക് കൈകൊണ്ട് പറ്റില്ലല്ലോ.
1: അപ്പോൾ ഇതിനൊക്കെ ഈ മെഷീൻസ് ഒക്കെ എങ്ങനെയാണ്, സ്വന്തം നമ്മൾ തേടി പിടിച്ചതാണോ?
0: അതെ അതെ, നമ്മൾ തന്നെ ഇങ്ങനെ
1: സെർച്ച്
0: ചെയ്ത്. അതെ അതെ, ഇപ്പോഴും നമ്മൾ റിട്രോട്ട് മെഷീനും നൂഡിൽസ് ആൻഡ് പാസ്തയും ഒക്കെ ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഒരുപാട് ഞാനിപ്പോൾ 7 lakh അങ്ങനെ ഒന്നും ഇൻവെസ്റ്റ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഇല്ല എനിക്ക്. ഇത് തന്നെ 23,000, 20,000 കുട്ടി കുട്ടി മെഷീൻസ് ഉണ്ട്, അപ്പൊ അതൊന്നും വാങ്ങണമെന്നുണ്ട്.
1: പിന്നെ ഈ പാക്കേജിങ് അങ്ങനെ, നമ്മൾ ഏത് പ്രൊഡക്റ്റ് ആണെങ്കിലും പാക്കേജിങ് ഒരു ഇമ്പോർട്ടന്റ് റോൾ ആണല്ലോ.
0: അതെ, നമുക്ക് ഇതൊക്കെ ഒരു ദൈവകടാക്ഷമാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാക്കിംഗ് ടെക്നോളജിയുടെ എല്ലാം കൃഷി ഓഫീസ് വഴി തന്നെയാണ് വന്നത് കേട്ടോ. ആ ഒരു പാക്കിംഗ് ടെക്നോളജിയുടെ ഒരു ക്ലാസ് കിട്ടി. ആദ്യം നമ്മൾ തനിയെ തന്നെയാണ് ഓരോന്ന് കണ്ടുപിടിച്ച്, ഗ്ലാസ് ബോട്ടിലാണ് എൻ്റെ മുരിങ്ങ പൗഡർ എല്ലാം ഒരു പ്രീമിയം ലുക്ക്.

0: വരാൻ വേണ്ടിയിട്ട് പ്ലാസ്റ്റിക് അല്ല ഗ്ലാസ് ബോട്ടിലായിരുന്നു കൊടുത്തിരുന്നത്. പിന്നീടാണ് നമ്മൾ ഇത് കൂടുതൽ പഠിച്ചപ്പോൾ കുറച്ചുകൂടെ നല്ലൊരു മാറ്റം വരുത്തി.
1: അപ്പോൾ അത് പാക്കേജിങ്ങും നമ്മൾ നമ്മുടെ ലേബലും നമ്മുടെ ഇതെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്.
0: നമ്മുടെ ലേബൽ അല്ലാതെ പോകുന്നതുകൊണ്ട് നമുക്ക് ഹോൾസെയിലും റീറ്റെയിലും ഉണ്ട്. അപ്പം നമ്മുടെ കയ്യിൽ നിന്ന് ബൾക്കായിട്ട് KG വൈസ് എടുത്തിട്ട് റീപാക്ക് ചെയ്യുന്നവരുണ്ട്, കുട്ടി കുട്ടി പാക്കറ്റാക്കി കൊടുക്കുന്നവരുണ്ട്. ഒരുമിച്ച് കൊണ്ടുപോയിട്ട് അവർ കുട്ടി കുട്ടി പാക്കറ്റാക്കി 50 ഗ്രാം 100 ഗ്രാമിന്റെ കുഞ്ഞു പൗച്ചിലാക്കി
1: കൊടുക്കുന്നുണ്ട്.
0: എനിക്ക് അധികം അങ്ങനെ ഒരുപാട് സ്റ്റാഫ് ഒന്നുമില്ല, 3 പേരേ ഉള്ളൂ. മെയിനായിട്ട് ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പം ഇലകൾ കഴുകാനൊക്കെ 2 പ്രാവശ്യം ഒരേ, 3-ാമത്തത് എനിക്ക് 1 പ്രാവശ്യം എനിക്ക് അത് ചെയ്തില്ലെങ്കിൽ ഒരു സമാധാനമില്ല. അപ്പം 3-ാമത്തെ പ്രാവശ്യം ഞാൻ കഴുകും. മഞ്ഞൾ നമ്മളിട്ടിട്ടാണ് കഴുകുക. അതുപോലെയാണ് മുക്കുറ്റിയും എല്ലാം. പിന്നെ ഈ മുക്കുറ്റി ലേഹ്യത്തിന് തേങ്ങാപ്പാലും കരിപ്പെട്ടിയും ഒക്കെ ചേർത്തിട്ടാണ് നമ്മൾ ഈ ലേഹ്യം ഉണ്ടാക്കുക. അപ്പം തേങ്ങാപ്പാലൊക്കെ അവരെടുത്തു തരും. ഈ 3 മണിക്കൂറുള്ള ഇളക്കൽ എൻ്റെ പരിപാടിയാണ്,
1: സ്വന്തം ചെയ്യും,
0: ഞാൻ തന്നെ ചെയ്യും. പിന്നെ ജസ്റ്റ് ഒരു മിനിറ്റ് വല്ലതും വന്നിരുന്നിട്ട് അവരെ ഒന്ന് ഏൽപ്പിക്കുന്നല്ലാതെ മെയിനായിട്ട് ഞാൻ തന്നെയാണ് ചെയ്യണത്. മന്ദാഗ്നിയിൽ സിമ്മിൽ വെച്ചിട്ട് നമ്മൾ പതിയെ ചെയ്തെടുക്കേണ്ടത്, എങ്കിലും അതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് കിട്ടുള്ളൂ.
1: പെട്ടെന്ന്
0: അതെ അതെ എല്ലാത്തിലും ഉണ്ട്.
1: ഈ 3 വർഷത്തെ ജേർണി മാഡം എങ്ങനെയാണ് ഇതിനെ വിലയിരുത്തി?
0: നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം ടെൻഷനുള്ള ഇഷ്ടപോലെ മുഹൂർത്തങ്ങൾ നമുക്ക് ലേഹ്യം DTDC സ്ട്രൈക്കായിട്ട് 7 ദിവസം വഴിയിൽ കിടന്ന അവസരം ഉണ്ടായിട്ടുണ്ട്. അപ്പം ഞാൻ അവരോട് ചോദിച്ചപ്പോൾ ലേഹ്യം ചിലപ്പോൾ ചീത്ത ആവുകയാണെങ്കിൽ തിരിച്ചു കൊടുക്കാം എന്നുള്ള, പേയ്മെൻ്റ് ഒന്നുകിൽ തിരിച്ചു കൊടുക്കുക അല്ലെങ്കിൽ സാധനം കൊടുക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരു ഇത് വരുമ്പോൾ നമുക്ക് ടെൻഷനാണ്. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഈ സാധനം അവരുടെ കയ്യിൽ എത്തിയാലേ, കാരണം ഷെൽഫ് ലൈഫ് കുറവാണ്. അതൊരു അത് മനസ്സിൽ ഇപ്പോഴും ഉണ്ട് ശരിക്കും പറഞ്ഞാൽ.
1: 3 വർഷമായി സാറ്റിസ്ഫാക്ഷൻ ഉണ്ടെന്ന് പറയുന്നത്. ഇപ്പം നമ്മുടെ കേൾക്കുന്ന ആൾക്കാർക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ട് പുതിയൊരു സംരംഭം, ഇത് മാത്രമല്ല,
0: അപ്പം
1: അതിൽ വരുമ്പം ഏതൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? താങ്കളുടെ എക്സ്പീരിയൻസിൽ നിന്ന് എന്തുവാണ് പറയാൻ ഉദ്ദേശിച്ചത്?
0: എക്സ്പീരിയൻസിൽ നിന്ന് ഹാർഡ് വർക്ക് വേണം. 1-ാമത്തെ കാര്യം, ഞാൻ രാത്രിയും പകലും ഇല്ലാതെ 1 വർഷം പണിയെടുത്തു. രാത്രിയൊക്കെ എനിക്ക് നല്ല പണിയായിരുന്നു. ആ ഒരു മനസ്സ് നമുക്ക് വേണം. നമ്മൾ സത്യസന്ധമായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ബെനഫിറ്റ് എന്തായാലും റിസൾട്ട് കിട്ടിയിരിക്കും. 100% യാതൊരു സംശയവും വേണ്ട. പിന്നെ എല്ലാവരും അനാവശ്യമായിട്ട് ആദ്യമേ കുറേ മെഷീനറീസ് ലോൺ എടുത്തും ഒക്കെ വാങ്ങി. അപ്പം നമുക്ക് അവരുടെ ഒരു ഫാക്ടറി കാണുമ്പോൾ കാണുന്നവർക്കത് എനിക്കറിയാം, പക്ഷെ കാണുന്നവർക്കത് തോന്നാറുണ്ട്, അയ്യോ എന്തൊക്കെ മെഷീനറീസ്, ഇത്രയും വലിയ ബിസിനസ്, അങ്ങനെ തോന്നാറുണ്ട്. അത് ശരിക്കും വേണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എൻ്റെ ഒരു അഭിപ്രായമാണ്, ഞാൻ ഇതുവരെ ലോൺ എടുത്തിട്ടില്ല. അപ്പം എൻ്റെ ഈ ഡീഹൈഡ്രേറ്റർ എന്ന് പറയുന്നത് എൻ്റെ പ്രോഫിറ്റിൽ നിന്ന് 78,000 വന്നതാണ് ഞാൻ ഡീഹൈഡ്രേറ്റർ ഡിസംബറിൽ മേടിച്ചത്. ജനുവരി തൊട്ട് ഡിസംബർ വരെ എനിക്കില്ല ഡീഹൈഡ്രേറ്റർ. നിഴലിൽ ഉണക്കിയാണ് നമ്മൾ ആദ്യം കൊടുത്തിരുന്നത്. സാറിനറിയാം, പ്രശാന്ത് സാറിന് ഇതെല്ലാം അറിയാം. കാരണം ആദ്യത്തെ 5 കിലോ പാവയ്ക്ക ഫുൾ നാശമായിപ്പോയി. പാവയ്ക്ക ക്യാപ്സ്യൂളിന് വേണ്ടിയിട്ട്, അപ്പം ആ മഴ സമയമായിരുന്നു. മഴ സമയത്ത് നമുക്ക് നമ്മുടെ ഡൈനിങ് ടേബിളിൽ ബട്ടർ പേപ്പർ ഇട്ടിട്ടാണ് ഇത് ഇടുക. അപ്പം മഴയാവുമ്പോൾ ഇത് വിചാരിച്ച പോലെ നമുക്ക് ഉണങ്ങിക്കിട്ടില്ല നിഴലിൽ ഉണക്കുമ്പോൾ. അപ്പം അങ്ങനെ ഫ്ലോപ്പായിട്ടുണ്ട്. മുരിങ്ങയാണെങ്കിലും നമുക്ക് നല്ല ചൂടുള്ളപ്പോൾ ഒരു സമയം എടുക്കും. അതായത് 8 മുതൽ 10 ദിവസം വരെ നല്ല ആ ഒരു കിലുക്കില ആവുമല്ലോ, ഒരു ക്രിസ്പിനെസ് അങ്ങനെ ആവുക, എങ്കിലേ പൊടിക്കാൻ പറ്റുള്ളൂ. ആവാനായിട്ടൊരു സമയം എടുക്കും. പക്ഷെ ഡീഹൈഡ്രേറ്റർ ആവുമ്പോൾ നമ്മൾ ഇന്ന് ഉച്ചയ്ക്ക് ഇട്ട് കഴിഞ്ഞാൽ രാത്രി കൊണ്ട് നല്ല നീറ്റായി നമുക്ക് ഉണക്കിയെടുക്കാൻ പറ്റും.
1: ഇപ്പം മാഡം പറയുന്നതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓടിക്കേറി അങ്ങ് വലിയ മെഷീൻസ് ഒന്നും മേടിക്കാതെ,
0: എൻ്റെ അഭിപ്രായമാണ് അത്. എന്നെ എല്ലാവർക്കും അങ്ങനെ ആവണം എന്നില്ല. കാരണം ഇപ്പോഴും മെഷീനറീസ് ഇല്ലാതെ അയ്യോ ഇത്രയും മേടിച്ചിട്ട് തുടങ്ങാം എന്ന് അങ്ങനെ വിചാരിക്കുന്ന ആൾക്കാരെ എനിക്കറിയാം. അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായമാണ്.
1: അപ്പം മാഡം താങ്കളുടെ ഈ ഒരു സംരംഭത്തിന് എല്ലാവിധ ആശംസകളും. ഇല കൊണ്ടാണ് എല്ലാ വിഭവങ്ങളും താങ്കൾ ഉണ്ടാക്കുന്നത്?
0: പൂക്കളും ഉണ്ട്, നമ്മൾ പറയാൻ വിട്ടുപോയി. നമ്മൾ ഹിബിസ്കസും ശംഖുപുഷ്പവും മഞ്ഞ മന്ദാരം അതൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ, അതും ചെയ്യുന്നുണ്ട്.
1: അത് വെച്ച് എന്താണ് ചെയ്യുന്നത്?
0: അത് വെച്ചിട്ട് നമ്മൾ ഈ ടീക്ക് ബട്ടർഫ്ലൈ ബ്ലൂ ടീ ഉണ്ടല്ലോ, ശംഖുപുഷ്പം ചായ, പിന്നെ ഹിബിസ്കസ് ആണെങ്കിലും ഉണ്ടല്ലോ ചെമ്പരത്തി ചായയുണ്ട്, പിന്നെ ചെമ്പരത്തിയുടെ ജെല്ല്, അങ്ങനെ കുറെ പ്രോഡക്ട്സ് ഉണ്ടാക്കുന്നുണ്ട്.
1: ഈ പൂക്കളും ഇതേമാതിരി ഫാമേഴ്സിന്റെ കയ്യിൽ നിന്ന് ഔട്ട്സോഴ്സ് ചെയ്യും.
0: കുറച്ചൊക്കെ നമ്മുടെ കയ്യിലുണ്ട്.
1: സ്വന്തം ചെയ്യുന്നുണ്ടോ? കുറച്ച്
0: വീട്ടിൽ കുറച്ചുണ്ട്, ബാക്കി നമുക്കത് തികയാറില്ല, അപ്പൊ പുറത്തുനിന്ന് എടുക്കും.
1: മാഡം താങ്കൾ പരിപാടിയിലേക്ക് വന്ന് ഇത്രയും നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ഡിസ്കഷൻ നമുക്ക് ഇന്ന് ചെയ്യാൻ സാധിച്ചു.
0: നന്ദി സാർ, ഒരുപാട് നന്ദിയുണ്ട്, ഒരുപാട് നന്ദി. ഇലവർഗങ്ങളിൽ നിന്നുള്ള

മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ. തിരുവനന്തപുരം പാപ്പനംകോടുള്ള ശ്രീമതി സിന്ധുവി ചന്ദ്രനുമായി ഷിബു ജോർജ് നടത്തിയ അഭിമുഖ സംഭാഷണമാണ് ഇതുവരെ കേട്ടത്. സിന്ധുവി ചന്ദ്രന്റെ ഫോൺ നമ്പർ പറയാം: 8714978828.

രാഷ്ട്രീയ കൃഷി വികാസ് യോജന. കൃഷി മേഖലയുടെ സമഗ്ര വികാസമാണ് രാജ്യത്തിന്റെ പുരോഗതിയുടെ അടിത്തറ. ഈ ലക്ഷ്യം മുൻനിർത്തി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പ്രധാന പദ്ധതികളിലൊന്നാണ് രാഷ്ട്രീയ കൃഷി വികാസ് യോജന, ചുരുക്കത്തിൽ RKVY. കാർഷിക ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക, കർഷകരുടെ വരുമാനം ഉയർത്തുക, കൃഷിയെ ആധുനികവും ലാഭകരവുമായ മേഖലയാക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ കൃഷി വ്യത്യസ്തമായ വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. ഈ വ്യത്യാസങ്ങൾ കണക്കിലെടുത്ത് സംസ്ഥാനങ്ങൾക്ക് അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് കാർഷിക വികസന പദ്ധതികൾ രൂപകൽപ്പന ചെയ്ത് നടപ്പിലാക്കാൻ RKVY കൂടുതൽ സ്വാതന്ത്ര്യം നൽകുന്നു.

0: കൃഷി, മൃഗസംരക്ഷണം, മത്സ്യബന്ധനം, തോട്ടവിളകൾ, കൃഷി യന്ത്രവൽക്കരണം, കാർഷിക വിപണനം തുടങ്ങിയ മേഖലകളിൽ ഈ പദ്ധതി പിന്തുണ നൽകുന്നു. രാഷ്ട്രീയ കൃഷി വികാസ് യോജന ഒരു സഹായ പദ്ധതി മാത്രമല്ല, കൃഷിയുടെ ഭാവി ശക്തിപ്പെടുത്തുന്ന ദീർഘദർശനമാണ്. സംസ്ഥാനങ്ങളുടെയും കർഷകരുടെയും പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന ഈ പദ്ധതി ഇന്ത്യൻ കൃഷിയെ കൂടുതൽ ലാഭകരവും സുസ്ഥിരവുമായ മേഖലയായി മാറ്റുന്നു. യോഗ്യതയുള്ളവർ ഈ പദ്ധതിയുടെ പ്രയോജനം പരമാവധി ഉപയോഗപ്പെടുത്തണം.
1: വയലും വീടും പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യം ഇതായിരുന്നു, കൃഷിയിൽ മണ്ണ് പരിശോധനയുടെ പ്രാധാന്യം എത്രമാത്രമെന്നത് നമുക്കറിയാവുന്നതാണ്. എന്നാൽ തോട്ടവിളകളുടെ കാര്യത്തിൽ പരിശോധനയ്ക്കായി മണ്ണ് ശേഖരിക്കുന്നത് ഏതളവിലാണ്? ശരിയുത്തരം, പരിശോധനയ്ക്കായി എടുക്കുന്ന സാമ്പിൾ കൃഷിസ്ഥലത്തെ മുഴുവൻ പ്രതിനിധീകരിക്കുന്നതായിരിക്കണം. ഓരോ പറമ്പ് അല്ലെങ്കിൽ ഓരോ നിലത്തിൽ നിന്നും പ്രത്യേക സാമ്പിളുകൾ എടുക്കുക. കൃഷിയിടത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും ശേഖരിക്കുന്ന മണ്ണ് കൂട്ടിക്കലർത്തി ഒരു സാമ്പിൾ തയ്യാറാക്കി പരിശോധിക്കണം. ചെടികൾ വരിവരിയായി നട്ടിരിക്കുകയാണെങ്കിൽ രണ്ടു വരികൾക്കിടയിൽ നിന്നുമാണ് സാമ്പിൾ എടുക്കേണ്ടത്. ശേഖരിച്ച മണ്ണ് ആറുമാസം കാലാവധിക്ക് ശേഷം പരിശോധനയ്ക്ക് അയക്കുവാൻ പാടുള്ളതല്ല. മണ്ണ് വെട്ടിമാറ്റിയ കുഴിയിൽ നിന്നും മുകളറ്റം മുതൽ അടിവരെ 2 മുതൽ 3 സെന്റിമീറ്റർ ഘനത്തിൽ ഒരു വശത്തു നിന്നും മണ്ണ് അരിഞ്ഞെടുക്കുക. ഒരു പുരയിടത്തിന്റെ മണ്ണ് സാമ്പിളുകൾ ശേഖരിക്കാൻ സിഗ്സാക് രീതിയിൽ നീങ്ങേണ്ടതാണ്. ഒരേ സ്വഭാവമുള്ള ഒരേക്കർ സ്ഥലത്തു നിന്ന് 5 മുതൽ 10 സബ് സാമ്പിളുകൾ ശേഖരിക്കേണ്ടതാണ്. ഇങ്ങനെ പല ഭാഗങ്ങളിൽ നിന്ന് ശേഖരിച്ച മണ്ണും കല്ലും മറ്റ് സസ്യഭാഗങ്ങളും നീക്കി കട്ടകൾ ഇടിച്ച് നല്ലതുപോലെ കൂട്ടിക്കലർത്തുക. ഉണങ്ങിയ മണ്ണ് സാമ്പിൾ തുണി സഞ്ചിയിലോ പ്ലാസ്റ്റിക് സഞ്ചിയിലോ നിറച്ച് പരിശോധനയ്ക്ക് അയക്കാം. സാമ്പിൾ തിരിച്ചറിയാനുള്ള നമ്പരോ കോഡോ മാഞ്ഞു പോകാതിരിക്കത്തക്ക വിധം സഞ്ചിക്കുള്ളിലും പുറത്തും വയ്ക്കുക. മണ്ണ് സാമ്പിളിനോടൊപ്പം അയക്കുന്ന ഫോറത്തിലും ഈ കോഡ് നമ്പർ രേഖപ്പെടുത്തേണ്ടതാണ്. ഇന്നത്തെ വയലും വീടും ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം ലിജി അനിൽ.
2: വയലും വീടും സമാപിക്കുന്നു.
3: ഇന്ന് പാട്ടി വേണം.
4: ആദ്യം ചാമ്പ്യനോടൊപ്പം ഒരു സെൽഫി.
3: ഐഡിയ ഇവിടെ തന്നെയാവാം പാട്ടി. പിസ്സ പാർട്ടി.
4: നിന്റെ കാർഡും പിന്നെന്താ?
5: എന്റെ കാർഡിന്റെ ഡീറ്റെയിൽസ് ഞാൻ തന്നെ ചേർത്തോളാം. RBI പറയുന്നു, നിങ്ങളുടെ പിൻ, OTP, CVV അല്ലെങ്കിൽ ഇന്റർനെറ്റ് ബാങ്കിംഗ് പാസ്വേഡ് ആരുമായും ഷെയർ ചെയ്യരുത്. ഓൺലൈൻ ബാങ്കിംഗ് സ്വന്തം കമ്പ്യൂട്ടർ, മൊബൈൽ, പിന്നെ സെക്യൂർ നെറ്റ്വർക്കിൽ നിന്ന് മാത്രം നടത്തൂ.
4: ബൈ ഗേൾസ്.
5: എവിടെയാ പോകുന്നത്?
4: അപ്പൊ കേട്ടില്ലേ, നോ ഷെയറിംഗ്.
5: RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
6: മാലിന്യമുക്ത ഭാരതം ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ. മാലിന്യം വലിച്ചെറിയാതിരിക്കൂ. സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
7: ആകാശവാണി കോഴിക്കോട്. കമ്പോള മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിലെ കോഴിക്കോട് റീജിയണൽ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ ക്വിന്റലിന് കോഴിക്കോട് 23,760 രൂപ, വടകര 25,030 രൂപ, മാനന്തവാടി 26,800 രൂപ. കൊപ്ര ക്വിന്റലിന് കോഴിക്കോട് എടുത്തപടി 13,600 രൂപ, വടകര 15,500 രൂപ. തേങ്ങാപിണ്ണാക്ക് ക്വിന്റലിന് കോഴിക്കോട് റോട്ടറി 3,700 രൂപ. നാളികേരം 1,000 പാലക്കാട് 24,000 രൂപ, പൊന്നാനി 16,500 രൂപ, കോഴിക്കോട് 16,720 രൂപ, മഞ്ചേരി ക്വിന്റലിന് 4,300 രൂപ, മാനന്തവാടി ക്വിന്റലിന് 5,600 രൂപ. റബ്ബർ ക്വിന്റലിന് കോഴിക്കോട് 27,000 രൂപ, മാനന്തവാടി 23,500 രൂപ. ഏലം ഗ്രീൻ കിലോഗ്രാമിന് കോഴിക്കോട് 3,000 രൂപ, മാനന്തവാടി 3,600 രൂപ. പുൽത്തൈലം കിലോഗ്രാമിന് മാനന്തവാടി 1,700 രൂപ. അടയ്ക്ക 1,000 പാലക്കാട് 3,500 രൂപ, പൊന്നാനി 4,000 രൂപ, കോഴിക്കോട് ക്വിന്റലിന് 7,500 രൂപ, മഞ്ചേരി ക്വിന്റലിന് 7,500 രൂപ. കൊട്ടപ്പാക്ക് ക്വിന്റലിന് കോഴിക്കോട് പഴയത് 36,000 രൂപ, കോഴിക്കോട് പുതിയത് 36,000 രൂപ. കുരുമുളക് ക്വിന്റലിന് മഞ്ചേരി നാടൻ 68,000 രൂപ, കോഴിക്കോട് നാടൻ 67,000 രൂപ. കോഴിക്കോട് ചേട്ടൻ 67,500 രൂപ, കോഴിക്കോട് വയനാടൻ 67,000 രൂപ. മാനന്തവാടി ചേട്ടൻ 69,500 രൂപ, മാനന്തവാടി വയനാടൻ 69,000 രൂപ. ചുക്ക് ക്വിന്റലിന് പാലക്കാട് 28,500 രൂപ, കോഴിക്കോട് 26,000 രൂപ, മാനന്തവാടി

2500 രൂപ. ഇഞ്ചി ക്വിൻ്റലിന് കോഴിക്കോട് പുതിയത് 23000 രൂപ, മാനന്തവാടി പുതിയത് 13500 രൂപ. പച്ചക്കപ്പ ക്വിൻ്റലിന് കോഴിക്കോട് 2500 രൂപ, മാനന്തവാടി 2000 രൂപ. ഉണക്കക്കപ്പ ക്വിൻ്റലിന് കോഴിക്കോട് 2800 രൂപ. ശർക്കര ക്വിൻ്റലിന് പാലക്കാട് 4200 രൂപ, കോഴിക്കോട് 5200 രൂപ, മാനന്തവാടി പാണ്ടി 4650 രൂപ. നിലക്കടല ക്വിൻ്റലിന് പാലക്കാട് 17000 രൂപ, കോഴിക്കോട് 13500 രൂപ. കോഴിമുട്ട 100-ന് കോഴിക്കോട് ലഗോൺ 720 രൂപ, മാനന്തവാടി ലഗോൺ 740 രൂപ. കൈതച്ചക്ക ക്വിൻ്റലിന് കോഴിക്കോട് 5500 രൂപ, മാനന്തവാടി 5500 രൂപ. പഞ്ചസാര ക്വിൻ്റലിന് പാലക്കാട് 4620 രൂപ, കോഴിക്കോട് 4400 രൂപ, മാനന്തവാടി 4580 രൂപ. മഞ്ഞൾ ക്വിൻ്റലിന് കോഴിക്കോട് 16000 രൂപ, മാനന്തവാടി 16000 രൂപ. നേന്ത്രക്കായ ക്വിൻ്റലിന് പാലക്കാട് 3500 രൂപ, മഞ്ചേരി 2200 രൂപ, കോഴിക്കോട് 4000 രൂപ, മാനന്തവാടി 2900 രൂപ. അരി കോഴിക്കോട് ക്വിൻ്റലിന് മീഡിയം ജീരകശാല 18300 രൂപ, പാലക്കാട് മട്ട 4700, ബോധന 3750 രൂപ. അരി മാനന്തവാടി ക്വിൻ്റലിന് ഗന്ധകശാല 18700 രൂപ, മട്ട 4700 രൂപ, കുറുവ 4500 രൂപ. അരി പാലക്കാട് ക്വിൻ്റലിന് മട്ട 4500, പൊന്നി 3800, പാലക്കാടൻ ജയ 4200, AP1 4100, ബോധന 3800 രൂപ. കടല ക്വിൻ്റലിന് കോഴിക്കോട് 7000 രൂപ, മാനന്തവാടി 6800 രൂപ. നെല്ല് ക്വിൻ്റലിന് മാനന്തവാടി മട്ട 2550 രൂപ. നിങ്ങൾ കേട്ടത് കമ്പോള മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ, ഡിപ്പാർട്ട്മെൻ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിലെ കോഴിക്കോട് റീജിയണൽ മാർക്കറ്റ് ഇൻ്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. കാലാവസ്ഥാ അറിയിപ്പ്. തെക്ക് പടിഞ്ഞാറൻ കാലവർഷം കേരളത്തിൽ സജീവമായിരുന്നു. കേരളത്തിൽ മിക്കയിടങ്ങളിലും ലക്ഷദ്വീപിൽ പല സ്ഥലങ്ങളിലും മഴ പെയ്തു. കണ്ണൂരിൽ 14 സെൻറ്റിമീറ്ററും പാലക്കാട് 13 സെൻറ്റിമീറ്ററും നിലമ്പൂർ പട്ടാമ്പി എന്നിവിടങ്ങളിൽ 10 സെൻറ്റിമീറ്ററും മഴ രേഖപ്പെടുത്തി. അടുത്ത 24 മണിക്കൂറിൽ കേരളത്തിൽ മിക്കയിടങ്ങളിലും ലക്ഷദ്വീപിൽ പല സ്ഥലങ്ങളിലും മഴയോ ഇടിയോടുകൂടിയ മഴയോ ഉണ്ടാവാൻ സാധ്യത. അടുത്ത 2 ദിവസങ്ങളിൽ കനത്ത മഴയ്ക്കും കാറ്റിനും സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. ഒറ്റപ്പെട്ട കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത പുറപ്പെടുവിച്ചിട്ടുണ്ട്. കാലാവസ്ഥാ അറിയിപ്പ് കഴിഞ്ഞു. ആകാശവാണി കോഴിക്കോട്. അല്പസമയത്തിനകം മലയാളത്തിൽ വാർത്തകൾ. തിരുവനന്തപുരം റിലേ.

ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. വികസിത രാഷ്ട്രം എന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മെൽബണിൽ ഇന്ത്യൻ പ്രവാസി സമൂഹത്തെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ സമാപനമായി. വനിതാ ട്രാക്കിലെ ആദ്യ ബ്രിക്സ് സംയുക്ത പ്രസ്താവനയ്ക്ക് യോഗത്തിൽ അംഗീകാരം. വയനാട് കള്ളാടി മണ്ണിടിച്ചിലിൽ കാണാതായവരിൽ 3 പേരുടെ മൃതദേഹങ്ങൾ ഇന്ന് കണ്ടെത്തി. ഇനി കണ്ടെത്താനുള്ളത് 2 പേരെ. അതിർത്തി ജില്ലകളിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ സമ്മേളനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഇന്ന് ന്യൂഡൽഹിയിൽ ചേർന്നു. കേരളത്തിന്റെ വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്നു. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആദ്യ ക്വാർട്ടർ ഫൈനലിൽ ഇന്നു രാത്രി 1:30 ഫ്രാൻസ് മൊറോക്കോയെ നേരിടും. വാർത്തകൾ വിശദമായി. വികസിത രാഷ്ട്രം എന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓസ്ട്രേലിയയിലെ മാർവൽ സ്റ്റേഡിയത്തിൽ നടന്ന മെൽബൺ മീറ്റ്സ് മോദി പരിപാടിയിൽ ആവേശകരമായ വരവേൽപ്പാണ് ഇന്ത്യൻ പ്രവാസി സമൂഹത്തിൽ നിന്നും പ്രധാനമന്ത്രിക്ക് ലഭിച്ചത്. കൂടുതൽ വളരുക, കൂടുതൽ നേടുക എന്ന മന്ത്രത്തിലൂന്നിയാണ് വികസിത ഭാരതത്തിനായുള്ള ഇന്ത്യയുടെ പ്രവർത്തനങ്ങളെന്ന് അദ്ദേഹം പറഞ്ഞു. ഇലക്ട്രോണിക്സ്, ഫാർമസ്യൂട്ടിക്കൽസ്, ഓട്ടോമൊബൈൽ മേഖലകളിലെ ലോകോത്തര ബ്രാൻഡായി മേക്ക് ഇൻ ഇന്ത്യ മാറിയതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി.

0: पर काम कर रहा है। ये वो भारत है जो कहता है ग्रो मोर अचीव मोर। हम 140 करोड़ एस्पिरेशन से भरे राष्ट्र है, हम अधीर है, बेसब्र है, हम दुनिया की सबसे तेजी से बढ़ती इकोनॉमी है।
1: മെട്രോ ശൃംഖല, റാപ്പിഡ് റെയിൽ എന്നിവയിൽ രാജ്യം കൈവരിച്ച നേട്ടങ്ങളെക്കുറിച്ചും പ്രതിരോധ രംഗത്തെ തദ്ദേശീയ സംവിധാനങ്ങളെക്കുറിച്ചും പ്രധാനമന്ത്രി പറഞ്ഞു. ഓസ്ട്രേലിയയെ സമൃദ്ധിയിലേക്ക് നയിക്കുന്ന ഊർജ്ജ കേന്ദ്രമാണ് ഇന്ത്യൻ പ്രവാസികളെന്ന് ചടങ്ങിൽ പങ്കെടുത്ത് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് അഭിപ്രായം പങ്കുവച്ചു. മെൽബണിൽ നടന്ന മൂന്നാമത് ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിൽ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിക്കൊപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുത്തിരുന്നു. ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ച പ്രതിനിധിതല ചർച്ചകൾ ഉച്ചകോടിയിൽ നടന്നു. ഇൻഡോ പെസഫിക് മേഖലയിലെ സമാധാനം സംരക്ഷിക്കുന്നതിനായി സംയുക്ത പ്രതിരോധ സഹകരണ പ്രഖ്യാപനത്തിൽ ഇരുവരും ഒപ്പുവച്ചു. ഓസ്ട്രേലിയയിൽ നിന്നും ഇന്ത്യയിലേക്ക് യുറേനിയം എത്തിക്കുന്നതിനുള്ള സുപ്രധാന കരാറിലും ഇരുരാജ്യങ്ങളും ഒപ്പുവച്ചതായി ശ്രീ മോദി അറിയിച്ചു. നിർണായക ധാതു ഇടനാഴി, നൂതന സാങ്കേതിക സഹകരണം എന്നിവയ്ക്കും രാജ്യങ്ങൾക്കിടയിൽ ധാരണയായി. ഇന്ത്യ ഓസ്ട്രേലിയ സിഇഒ ഫോറത്തിലും ഇരു പ്രധാനമന്ത്രിമാരും ഇന്ന് രാവിലെ പങ്കെടുത്തിരുന്നു. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ കൊച്ചിയിൽ സംഘടിപ്പിച്ച ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് സമാപനമായി. വനിതാ ട്രാക്കിലെ ആദ്യ ബ്രിക്സ് സംയുക്ത പ്രസ്താവനയ്ക്ക് യോഗം അംഗീകാരം നൽകി. വിശദാംശങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
2: ബ്രിക്സ് രാജ്യങ്ങളിലെ മന്ത്രിമാർ, ഉപമന്ത്രിമാർ, ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്ത യോഗത്തിൽ ലിംഗസമത്വവും സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട പൊതുവായ മുൻഗണനാ വിഷയങ്ങൾ ചർച്ച ചെയ്തു. ബ്രിക്സ് വനിതാ മന്ത്രിതല സംയുക്ത പ്രസ്താവന അംഗീകരിച്ചത് എല്ലാ രാജ്യങ്ങളും നേരിടുന്ന പൊതുവായ വെല്ലുവിളികൾക്ക് കൂട്ടായ മറുപടി നൽകാനുള്ള പ്രതിബദ്ധതയാണെന്ന് മന്ത്രാലയം സെക്രട്ടറി അനിൽ മാലിക് പറഞ്ഞു. ബ്രിക്സ് ഡിജിറ്റൽ ബെസ്റ്റ് പ്രാക്ടീസസ് റിപ്പോസിറ്ററി, ബ്രിക്സ് ഡിജിറ്റൽ ശേഷി വികസന മാർഗരേഖകൾ എന്നിങ്ങനെ ബ്രിക്സ് വനിതാ ട്രാക്കിന് കീഴിൽ ദീർഘകാല സഹകരണം ശക്തിപ്പെടുത്തുന്നതിനായി ഇന്ത്യ മുന്നോട്ട് വെച്ച രണ്ട് സംരംഭങ്ങൾ യോഗം അംഗീകരിച്ചു.
1: വയനാട് കള്ളാടി മണ്ണിടിച്ചിലിൽ കാണാതായവരിൽ മൂന്ന് പേരുടെ മൃതദേഹങ്ങൾ ഇന്ന് കണ്ടെത്തി. ഇതിൽ രണ്ടുപേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. മീനാക്ഷി തോടിന് സമീപം നടന്ന തിരച്ചിലിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. പോസ്റ്റ്മോർട്ടത്തിനും എംബാം നടപടികൾക്കും ശേഷം മൃതദേഹങ്ങൾ വ്യോമമാർഗം ബന്ധുക്കൾക്ക് കൈമാറും. ഇനി രണ്ടുപേരെ കൂടിയാണ് കണ്ടെത്താനുള്ളത്. ഇവർക്കായി നാളെയും തിരച്ചിൽ തുടരും. അതിർത്തി ജില്ലകളിൽ പോലീസ് സൂപ്രണ്ടുമാരുടെ സമ്മേളനം കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഇന്ന് ന്യൂഡൽഹിയിൽ ചേർന്നു. നിയമപാലനം മെച്ചപ്പെടുത്തുന്നതിനുള്ള നടപടികളിലൂടെ അതിർത്തി സുരക്ഷാ സംവിധാനം ശക്തമാക്കുകയാണ് സമ്മേളനത്തിലൂടെ ലക്ഷ്യമിടുന്നത്. പ്രശ്നബാധിത പ്രദേശങ്ങളിലെ സാഹചര്യം, കിഴക്കൻ മേഖലകളിലെ അനധികൃത കുടിയേറ്റം, ഡ്രോൺ ഭീഷണികൾ, മയക്കുമരുന്ന് കടത്ത് തുടങ്ങിയവയും യോഗത്തിൽ വിലയിരുത്തുന്നു. കരസേനാ മേധാവി ജനറൽ ധീരജ് സേത്ത് ജമ്മുകശ്മീരിലെ പൂഞ്ചിൽ അതിർത്തി പ്രദേശങ്ങൾ സന്ദർശിച്ച് സുരക്ഷാ സാഹചര്യം വിലയിരുത്തി. വൈറ്റ് നൈറ്റ് കോർപ്സ് ആസ്ഥാനം അദ്ദേഹം സന്ദർശിച്ചു. മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരുമായും ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ, മുഖ്യമന്ത്രി ഉമർ അബ്ദുള്ള എന്നിവരുമായും കരസേനാ മേധാവി കൂടിക്കാഴ്ച നടത്തി. കരസേനാ മേധാവിയായി ചുമതലയേറ്റ ശേഷമുള്ള ജനറൽ ധീരജ് സേത്തിന്റെ ആദ്യ പൂഞ്ച് സന്ദർശനമാണ് ഇത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: PSC ക്രമക്കേടുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ പരിശോധിക്കുന്നതിന് IGS അജിത ബീഗത്തിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ച് സംസ്ഥാന പോലീസ് മേധാവി ഉത്തരവിറക്കി. SP സക്കറിയ മാത്യു, ക്രൈംബ്രാഞ്ച് DYSP അജയ്നാഥ് എന്നിവരും സംഘത്തിലുണ്ട്. സംസ്ഥാനത്തെ വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്നു. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. 6 ജില്ലകളിൽ മഞ്ഞജാഗ്രതയും പ്രഖ്യാപിച്ചു. 5 വടക്കൻ ജില്ലകളിൽ നാളെയും മഞ്ഞജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കാലവർഷക്കെടുതിയിൽ കണ്ണൂർ ജില്ലയിൽ ഇതുവരെ 2,85,00,000 രൂപയുടെ കൃഷിനാശം. വാഴകൃഷിയെയാണ് മഴക്കെടുതി പ്രധാനമായും ബാധിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
4: June 1 മുതൽ ഇന്ന് വരെയുള്ള കണക്കുകൾ പ്രകാരം 1,493 കർഷകരുടെ 24 ഹെക്ടർ പ്രദേശത്തെ കൃഷിയാണ് നശിച്ചത്. 2,30,00,000 രൂപ വാഴകൃഷിയിൽ നഷ്ടമുണ്ടായതായി പ്രാഥമിക കണക്കുകൾ പറയുന്നു. 4 ഹെക്ടറിലധികം സ്ഥലത്തെ തെങ്ങ് കൃഷിക്കാണ് നാശമുണ്ടായത്. 36,00,000 രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. 1 ഹെക്ടറിലേറെ പ്രദേശത്തെ കവുങ്ങ് കൃഷിയും 60 ഏക്കർ സ്ഥലത്തെ റബ്ബർ കൃഷിയും നശിച്ചിട്ടുണ്ട്. നാശനഷ്ടം സംബന്ധിച്ച് കർഷകരിൽ നിന്ന് അപേക്ഷകൾ പൂർണ്ണമായും ലഭിക്കുന്നതോടെ മാത്രമേ യഥാർത്ഥ ചിത്രം വ്യക്തമാവുകയുള്ളൂ എന്ന് കൃഷിവകുപ്പ് അധികൃതർ അറിയിച്ചു.
1: ഡിസ്പ്ലേ അസംബ്ലി, ലിഥിയം അയോൺ സെൽ, ഇൻഡക്ടർ കോയിൽ മൊഡ്യൂൾ എന്നിവയുടെ നിർമ്മാണത്തിനാവശ്യമായ വസ്തുക്കളുടെ അടിസ്ഥാന കസ്റ്റംസ് തീരുവയിൽ ഇളവ് വരുത്തിയ കേന്ദ്ര

0: സ്മാർട്ട് ഫോണുകൾ, ലാപ്ടോപ്പുകൾ, സ്മാർട്ട് ടിവികൾ തുടങ്ങിയ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളുടെ ആഭ്യന്തര ഉൽപ്പാദനം പ്രോത്സാഹിപ്പിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. ഇറാൻ മിസൈൽ ആക്രമണത്തിൽ ഇന്ത്യയിലേക്കുള്ള LPG ടാങ്കർ തകർന്നതായ സമൂഹ മാധ്യമത്തിലെ പ്രചാരണം വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. പ്രചരിക്കുന്ന ചിത്രം യമനിലെ ഏദൻ തീരത്ത് കഴിഞ്ഞ വർഷം നടന്ന സ്ഫോടനത്തിന്റേതാണെന്നും PAB വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. ഫിഫ ലോകകപ്പിൽ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. രാത്രി 1:30 ബോസ്റ്റൺ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ആദ്യ മത്സരത്തിൽ മുൻ ചാമ്പ്യന്മാരായ ഫ്രാൻസ് ആഫ്രിക്കൻ കരുത്തരായ മൊറോക്കോയെ നേരിടും. നാളെ രാത്രി 12:30 സ്പെയിൻ ബെൽജിയം രണ്ടാം ക്വാർട്ടർ ഫൈനൽ. ഞായറാഴ്ച പുലർച്ചെ 2:30 മത്സരത്തിൽ നോർവെ ഇംഗ്ലണ്ടിനെയും 6:30 അർജന്റീന സ്വിറ്റ്സർലാന്റിനെയും നേരിടും. ഈ മാസം 15-ഉം 16-ഉമാണ് സെമിഫൈനൽ മത്സരങ്ങൾ. വിംബിൾഡൺ വനിതാ സിംഗിൾസ് സെമിഫൈനൽ മത്സരങ്ങൾക്ക് തുടക്കമായി. അമേരിക്കയുടെ കോക്കോ ഗൌഫ് ചെക്ക് താരം കരോലിന മുച്ചോവയുമായി ഇപ്പോൾ ഏറ്റുമുട്ടുകയാണ്. തുടർന്ന് നടക്കുന്ന രണ്ടാം സെമിയിൽ യുക്രൈന്റെ മാർട്ട കോസ്റ്റ്യൂക് ചെക്ക് താരം ലിൻഡ നോസ്കോവയുമായി ഏറ്റുമുട്ടും. നാളെ നടക്കുന്ന പുരുഷ സിംഗിൾസ് സെമിഫൈനലിൽ അലക്സാണ്ടർ സ്വരേവ് ആർദർ ഫെറിയെയും യാനിക് സിന്നർ നൊവാക് ജോക്കോവിച്ചിനെയും നേരിടും. ഇറാനിലെ ബുഷേർ ആണവ നിലയത്തിന് സമീപം അമേരിക്ക വ്യോമാക്രമണം നടത്തിയതായി ആരോപിച്ച് ഇറാൻ. ആക്രമണങ്ങൾ അവസാനിപ്പിച്ചതായി US സെൻട്രൽ കമാൻഡ് അറിയിച്ച് മണിക്കൂറുകൾക്ക് ശേഷമാണ് ആക്രമണം ഉണ്ടായതെന്ന് ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസി അറിയിച്ചു. സംഭവത്തിൽ US അധികൃതർ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഇറാനെതിരെ അമേരിക്ക നടത്തിയ വ്യോമ ആക്രമണങ്ങൾക്ക് മറുപടിയായി പശ്ചിമേഷ്യയിലെ US താവളങ്ങൾ ഇറാനും ആക്രമിച്ചിരുന്നു. ബഹ്റിൻ, കുവൈറ്റ്, ഖത്തർ എന്നീ രാജ്യങ്ങളിൽ ഇറാൻ മിസൈൽ ആക്രമണം നടത്തി. 2 ദിവസമായി തുടരുന്ന അമേരിക്കൻ വ്യോമാക്രമണത്തിൽ 14 പേർ കൊല്ലപ്പെടുകയും 78 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഇറാൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളിൽ നിന്നുള്ള 11-12 നൂറ്റാണ്ടുകളിലെ 3 പുരാവസ്തുക്കൾ ഇന്ത്യയ്ക്ക് തിരികെ നൽകുമെന്ന് ഓസ്ട്രേലിയ. ഭദ്രകാളി ദേവിയുടെ വെങ്കലശൂലം, കരിങ്കല്ലിൽ തീർത്ത നന്ദി വിഗ്രഹം, കാർത്തികേയ ശില്പം എന്നിവയാണ് കൈമാറുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓസ്ട്രേലിയൻ സന്ദർശന വേളയിലാണ് ഇത് സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായത്. ഓണക്കാലം പ്രമാണിച്ച് യാത്രക്കാരുടെ സൌകര്യാർത്ഥം ദക്ഷിണ റെയിൽവേ പ്രഖ്യാപിച്ച സ്പെഷ്യൽ ട്രെയിനുകളിലേക്കുള്ള റിസർവേഷൻ ഇന്ന് രാവിലെ 8 മണി മുതൽ ആരംഭിച്ചു. ചെന്നൈ, കൊല്ലം ചെന്നൈ, തിരുവനന്തപുരം താമ്പരം തിരുവനന്തപുരം പ്രതിവാര എക്സ്പ്രസ് സ്പെഷ്യലുകളാണ് ദക്ഷിണ റെയിൽവേ പ്രഖ്യാപിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. വികസിത രാഷ്ട്രം എന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മെൽബണിൽ ഇന്ത്യൻ പ്രവാസി സമൂഹത്തെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ സമാപനമായി. വനിതാ ട്രാക്കിലെ ആദ്യ ബ്രിക്സ് സംയുക്ത പ്രസ്താവനയ്ക്ക് യോഗത്തിൽ അംഗീകാരം. വയനാട് കള്ളാടി മണ്ണിടിച്ചിലിൽ കാണാതായവരിൽ 3 പേരുടെ മൃതദേഹങ്ങൾ ഇന്ന് കണ്ടെത്തി. ഇനി കണ്ടെത്താനുള്ളത് 2 പേരെ. അതിർത്തി ജില്ലകളിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ സമ്മേളനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഇന്ന് ന്യൂഡൽഹിയിൽ ചേർന്നു. കേരളത്തിന്റെ വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്നു. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആദ്യ ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് രാത്രി 1:30 ഫ്രാൻസ് മൊറോക്കോയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: ആകാശവാണി കോഴിക്കോട്. വനിതാ വേദി. ഇന്നത്തെ പ്രത്യേക അഭിമുഖത്തിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഹാർദമായ സ്വാഗതം. മനുഷ്യജീവൻ സംരക്ഷിക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്ന വൈദ്യശാസ്ത്ര രംഗത്ത്, പ്രത്യേകിച്ച് ജനറൽ സർജറി മേഖലയിൽ, സാങ്കേതിക വിദ്യയും ചികിത്സാരീതികളും അതിവേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരു സർജന്റെ ഉത്തരവാദിത്വവും മനുഷ്യസ്പർശവും കൂടുതൽ പ്രസക്തമാവുകയാണ്. ഇന്ന് നമ്മളോടൊപ്പം ഈ വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ എത്തിയിരിക്കുന്നത് മലബാർ മെഡിക്കൽ കോളേജ് ജനറൽ സർജറി വിഭാഗത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ജിതാര ദേവാണ്. നമസ്കാരം മാം.
2: നമസ്കാരം.
1: സർജറി എന്ന് പറയുമ്പോൾ വളരെ അധികം കോംപ്ലിക്കേഷൻസ് നിറഞ്ഞൊരു മേഖലയാണ്. അത്തരത്തിലുള്ള ഒരു പ്രൊഫഷൻ തിരഞ്ഞെടുക്കാൻ എന്താണ് മാമിനെ പ്രചോദിപ്പിച്ചത്?
2: ബേസിക്കലി ഡോക്ടർ പ്രൊഫഷൻ പണ്ട് മുതലേ, ചെറിയ കുട്ടിയാമ്മ മുതലേ വളരെ ഒരു എന്തോ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു പ്രൊഫഷനോട്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഞാൻ കണ്ടിട്ടുണ്ട്, നമ്മളിങ്ങനെ ചെറുതാകുമ്പോൾ മുതലേ ആൾക്കാർ ഒബ്സർവ് ചെയ്യലായിരിക്കുമല്ലോ നമ്മുടെ മെയിൻ ഹോബി. അപ്പോൾ ആ സമയം മുതലേ ആൾക്കാർ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് മാത്രം ഒരു സെപ്പറേറ്റ് ആയിട്ട് അവർക്കൊരു ഒരു സ്നേഹം പോലെ എനിക്ക് തോന്നാറുണ്ട്. അപ്പം ഞാൻ വിചാരിക്കും ഇത് എന്താണ് ഇവരുടെ അടുത്ത് മാത്രം ഇങ്ങനെ എന്നുള്ളൊരു ഒരു കുറച്ച് ഇൻക്വിസിറ്റീവ് ആവില്ല നമ്മൾ. അപ്പം നമ്മൾ ഇവരെ തന്നെ ഇങ്ങനെ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങി, നമ്മുടെ ഫാമിലീസിലുള്ള ഡോക്ടേഴ്സിനെ. അങ്ങനെ പിന്നെ മെല്ലെ മെല്ലെ മെല്ലെ ഈ ഡോക്ടർ പ്രോഗ്രാംസ്, ഫോർ എക്സാമ്പിൾ മെഡിക്കൽ കോളേജിൻ്റെ എക്സിബിഷൻസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒന്ന് വെറുതെ ഒന്ന് പോയി നോക്കും. എന്താണ് നമുക്കറിയില്ലല്ലോ. സ്കൂളിംഗ് സമയത്തിൽ നമ്മൾ ഡോക്ടർ ആവണം,

0: എൻജിനീയർ ആണോ ഇങ്ങനെ വെറുതെ റാൻഡമായിട്ട് പറയുമല്ലോ. അപ്പോൾ ഇങ്ങനെ പോയി നോക്കുമ്പം നമ്മൾ ആദ്യമായിട്ട് ഞാൻ ഓർക്കുന്ന കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ കെഡാവർ എന്ന് വെച്ചാൽ നമ്മൾ ഡെഡ് ബോഡിയിൽ നമ്മൾ ഡിസെക്ഷൻ പഠിക്കുകയെന്ന് കേട്ടിട്ടില്ലേ. അപ്പം ആദ്യമായിട്ടൊരു കെഡാവർ കണ്ടപ്പോൾ എൻ്റെ കൂടെ അന്ന് വന്നിരുന്ന ഫ്രണ്ട്സ് എൻ്റെ ഫാൻമാതർ ഉണ്ടായിരുന്നു, ഇവർക്കൊന്നും കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല, ഇവരൊക്കെ ഭയങ്കര വിഷമത്തോടെ അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അവർക്ക്. പക്ഷേ എനിക്കൊരു ബുദ്ധിമുട്ടും തോന്നിയിട്ടില്ലായിരുന്നു. എനിക്കതിൻ്റെ അടുത്തേക്ക് പോകുമ്പം വീണ്ടും വീണ്ടും അതെന്താ സംഭവം, എന്താണ് അതിൻ്റെ ഉള്ളിൽ, കുറേ കാര്യങ്ങൾ അതിനകത്ത് ഡിസെക്ട് ചെയ്ത് വെക്കുക എന്ന് വെച്ചാൽ നമുക്ക് കുറേ അവയവങ്ങളും കാര്യങ്ങളൊക്കെ അതിൽ കാണിക്കും. അന്നത്തെ ഒരു ബേസിക് നോളജ് ലെവൽ അനുസരിച്ചിട്ട് നമുക്കതൊക്കെ കണ്ടാൽ കുറച്ചൊക്കെ മനസ്സിലാവും. അപ്പം വീണ്ടും വീണ്ടും ഇതെന്താ ഇതെന്താന്ന് അറിയാനുള്ള ഒരു ആഗ്രഹം വന്നു തുടങ്ങി. അങ്ങനെയാണ് മെഡിക്കൽ ബ്രാഞ്ചിലേക്ക് എത്തിപ്പെടുന്നത്. പിന്നെ മെഡിക്കൽ ബ്രാഞ്ചിൽ എത്തി തുടങ്ങിയപ്പോഴാണെങ്കിലോ ഈ സർജറി സർജറി എസ്പെഷ്യലി സർജറി സർജറി നമ്മൾ ആദ്യമായിട്ടൊരു ഹ്യൂമൻ ബോഡി നമ്മൾ ആദ്യമായിട്ട് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറുന്നു. അത് നമ്മൾ സെക്കൻഡ് ഇയറിൽ നമുക്ക് സർജറി പോസ്റ്റിങ്ങിൻ്റെ സമയത്ത് കയറി തുടങ്ങാം. ആദ്യമായിട്ട് ഓപ്പറേഷൻ തിയേറ്ററിൽ കയറുന്നു. അന്ന് നമ്മുടെ സാർ ഉണ്ടായിരുന്നു, ഡോക്ടർ പ്രദീപ് ജേക്കബ് എന്നാണ് പേര്. സാറാണ് ആദ്യമായിട്ട് നമ്മളെ വാഷ് ചെയ്യിപ്പിച്ച്, സ്റ്റുഡൻസ് അറിഞ്ഞിരിക്കണം എന്താ സർജറി എന്ന് പറഞ്ഞ് നമ്മളെ കേട്ടുന്നത്. അപ്പോൾ ഒരു ലിവിങ് ബോഡിയിൽ പൾസേഷൻ നമ്മൾ കയ്യിൽ ഫീൽ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഒരു ബോഡീൻ്റെ മുകളിൽ തന്നെ ഒരു വെസലിനെ തൊട്ട് നമ്മൾ പൾസേഷൻ ഫീൽ ചെയ്യുക, ശ്വാസം, അങ്ങനെ പല കാര്യങ്ങൾ. അന്നൊരു MBBS ലെവലിൽ നമുക്ക് ഇത്രയ്ക്ക് അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ കാര്യങ്ങളൊക്കെ കണ്ടു തുടങ്ങിയപ്പം ഓട്ടോമാറ്റിക്കലി വീണ്ടും വീണ്ടും ഇതെന്താ സംഭവം, ഇതെങ്ങനെയാണ് ഇവർ ചെയ്യുന്നത് ഇങ്ങനെ അറിയാൻ. പിന്നെ ആ ഒരു സമയത്ത് നമ്മളാണ് പേഷ്യൻറ്റിൻ്റെ ലൈഫ് കംപ്ലീറ്റ്ലി ഡിസൈഡ് ചെയ്യുന്നത്. അത്രയും റെസ്പോൺസിബിൾ ആയിട്ട് തോന്നുന്ന ഒരു ഒരു സിറ്റുവേഷൻ. നമുക്ക് കുറേ കാര്യങ്ങൾ ഒരാൾക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് ലൈഫ് ഒന്നുകൂടെ ബെറ്റർ ആക്കാൻ വേണ്ടി ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു മേഖല, അങ്ങനെ തോന്നിയൊരു ബ്രാഞ്ചാണ് സർജറി. അങ്ങനെ ഒരു ഇഷ്ടം തോന്നിയിട്ടാണ് ഞാൻ സർജറിയിലേക്ക് എത്തിപ്പെടുന്നത്. അപ്പം എത്തിപ്പെട്ടപ്പോഴാണെങ്കിലോ കുറച്ച് ഹെക്റ്റിക്കാണ്, വളരെ കോംപ്ലിക്കേഷൻസ് നിറഞ്ഞതും വളരെ സ്ട്രെസ്ഫുള്ളായിട്ടുള്ളൊരു ബ്രാഞ്ചാണ്. പക്ഷേ ഞാൻ പറയുമ്പം പാഷൻ ഈ ഒരു വാട്ട് യു സേ ഒരു പാത്വേയിൽ കൂടെ പോകുമ്പം എല്ലാവരും ഈ ഡോക്ടേഴ്സ് ഈ പാത്വേയിൽ കൂടെ തന്നെയാണ് പോകുന്നത്, മെല്ലെ മെല്ലെ ബിൽഡായി വരികയാണല്ലോ. അപ്പോൾ ഈ പാത്വേയിൽ കൂടെ പോകുമ്പോഴാണ് നമ്മളെ പാഷൻ എന്താ നമ്മൾ തിരിച്ചറിയുന്നത്. പാഷൻ ഇസ് എനർജി. അപ്പം നമ്മൾ നമ്മളെ പാഷൻ അറിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പവർ നമുക്കറിയാം. അത് നമുക്ക് ഒരിക്കലും ഒരു ബേർഡനായിട്ട് തോന്നില്ല. ഇവൻ ദോ എത്ര സ്ട്രെസ്ഫുള്ളായ സിറ്റുവേഷനിലാണെങ്കിലും നമ്മൾ ഈസി ആയിട്ട് അത് കൈകാര്യം ചെയ്യാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. നോട്ട് ഓൺലി ബീങ് എ സർജൻ, എനി വുമൺ ഹൂ ഈസ് ട്രൈങ് ടു ഡു സംതിങ് ഡിഫറെൻറ്റ്, അവർക്ക് അതിനോട് പാഷൻ ഉണ്ടെങ്കിൽ അവർ ഉറപ്പായിട്ടും അതിൽ സക്സസ്ഫുൾ ആവുമെന്നുള്ള കാര്യത്തിൽ ഞാൻ 100% ഷുവർ ആണ്.
1: ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്വം അനുഭവപ്പെടുന്ന ചില നിമിഷങ്ങൾ ഉണ്ടാവുമല്ലോ.
0: ഒരുപാട് നിമിഷങ്ങൾ എന്ന് വെച്ചാൽ നമ്മളടുത്തൊരു പേഷ്യൻ്റ് ആദ്യമായിട്ട് വന്ന് അപ്പം മുതലേ നമുക്ക് അവരോടൊരു ഉത്തരവാദിത്വമുണ്ട്. ഇപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ തൊട്ട് വലിയ വലിയ കാര്യങ്ങൾ, ഇപ്പോൾ സർജറി ആകുമ്പോൾ ഒരു എമർജൻസിയാണ്, ഇപ്പോൾ പെട്ടെന്ന് വരുന്ന ഒരു അപ്പൻഡിക്സ് പോലും ഒന്ന് വളരെ സിമ്പിളായി വരുന്ന ഓപ്പറേഷൻ ചെയ്ത് പോകുന്ന അസുഖമാണ്. പക്ഷേ അതിനും അതിൻ്റേതായ കോംപ്ലിക്കേഷൻസും കാര്യങ്ങളും വരാം. അപ്പൻഡിക്സ് മാത്രമല്ല പറയുന്നത്, ചിലപ്പം കുടൽ തടസ്സങ്ങൾ, ഇങ്ങനെ എമർജൻസി ആയിട്ട് നമുക്ക് വരുന്ന പല പല അസുഖങ്ങളുണ്ട്. അപ്പം നമുക്ക് ഇത് റെസ്പോൺസിബിലിറ്റി ആയി തോന്നുന്ന സിറ്റുവേഷൻ എന്ന് പറയുകയാണെങ്കിൽ, ചില സിറ്റുവേഷനിൽ നമ്മൾ പേഷ്യൻറ്റിനെ ഓപ്പറേഷന് കയറ്റി ഓൺ സ്പോട്ട് ആയിരിക്കും നമ്മൾ ഡിസൈഡ് ചെയ്യേണ്ടി വരിക ഏതാണ് ആ പേഷ്യൻറ്റിന് ഏറ്റവും ഉത്തമമായിട്ടുള്ള പ്രൊസീജിയർ, അല്ലെങ്കിൽ സർജറി, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നതായിരിക്കുമോ പേഷ്യൻറ്റിന് നല്ലത്. ബിക്കോസ് അതായിരിക്കും പേഷ്യൻറ്റിൻ്റെ ഫ്യൂച്ചർ എന്ന് വെച്ചാൽ മോബിലിറ്റി, ഫ്യൂച്ചർ ലൈഫ് എങ്ങനെ പോകും, എത്ര നല്ല രീതിയിൽ പോകും എന്ന് തീരുമാനിക്കുന്നത്. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പം നമ്മൾ തന്നെ ഒരു ഡയഗ്നോസ്റ്റിക് ഡിലമയിലായിരിക്കും എന്ന് വെച്ചാൽ നമുക്ക് ഇത് ചെയ്ത് കൊടുത്താലാവുമോ ഇവർക്ക് കുറച്ചുകൂടെ നല്ലത്, നമ്മളേറ്റവും ബെസ്റ്റ് എന്താ അത് ഓഫർ ചെയ്യാനാണല്ലോ ശ്രമിക്കുക പേഷ്യൻസിന് വേണ്ടി. അങ്ങനത്തെ സിറ്റുവേഷൻസ് വരുമ്പോഴാണ് നമ്മൾ കംപ്ലീറ്റ് ഇവർ ഉത്തരവാദിത്തം എടുക്കുന്ന മോർ ദാൻ ഫാമിലി, മോർ ദാൻ അവരെ ബൈസ്റ്റാൻഡേഴ്സ്. ആ സമയം നമ്മൾ ഡിസ്കസ് ചെയ്യും, എന്നാൽ പോലും നമ്മളെ തീരുമാനത്തിൻ്റെ ബേസിസിലാണല്ലോ അവരെ ലൈഫ് പോണത്. ആ ഒരു സിറ്റുവേഷനാണ് നമുക്ക് ഏറ്റവും കൂടുതൽ റെസ്പോൺസിബിളാണ്, നമ്മളെ റെസ്പോൺസിബിലിറ്റിനേക്കാളും നമ്മളെ സ്വന്തം കാര്യത്തിനല്ലല്ലോ, വേറൊരു കാര്യം ഒരാളുടെ കാര്യത്തിൽ നമ്മൾ ഇത്രയും റെസ്പോൺസിബിൾ ആവുന്ന ഒരു സിറ്റുവേഷൻ.
1: അവരുടെ ലൈഫ് നമ്മുടെ കൈകളിൽ,
0: നമ്മുടെ കൈകളിലാണല്ലോ.
1: ആ ഒരു ട്രസ്റ്റ് എങ്ങനെയാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നത്? ആ ഒരു പേഷ്യൻറ്റിൻ്റെ കംപ്ലീറ്റ് ട്രസ്റ്റ് ഡോക്ടറുടെ ആ ഒരു വേർഡ്സിലാണല്ലോ, ഡോക്ടറുടെ ആ ഒരു ഡിസിഷൻ. അപ്പം അതെങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നത്?
0: ബേസിക്കലി നമ്മൾ ഓണസ്റ്റ് ആയിട്ടാണ് പേഷ്യൻസിൻ്റെ അടുത്ത് സംസാരിക്കുക എന്ന് വെച്ചാൽ എന്താണ് അവരെ അസുഖം, അത് കുറച്ച് സിമ്പിളായിട്ടാണ് നമ്മൾ പറഞ്ഞ് അവർക്ക് അവതരിപ്പിക്കുന്നത്. എങ്ങനെയാണ്, എന്താണ് ഇത് കാരണം, എങ്ങനെയായിരിക്കും അവരുടെ ട്രീറ്റ്മെൻറ് പോകുന്നത്. ടു ആൻ എക്സ്റ്റെൻറ്റ് ചില സമയത്ത് എനിക്ക് തോന്നും നമ്മൾ പെട്ടെന്ന് ഇപ്പോൾ ഒരു മേ ബി ഒരു ക്രിറ്റിക്കലായിട്ടോ, അല്ലെങ്കിൽ ഒരു പെട്ടെന്ന് ഇപ്പോൾ ഓപ്പറേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാവർക്കും പേടിയുള്ള കാര്യമാണ്. സ്വന്തം ബോഡിയിൽ നൈഫ് വെക്കുക എന്ന്

0: പറഞ്ഞാൽ എല്ലാവർക്കും ടെൻഷനുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യത്തിന് നമ്മൾ കൺവിൻസ് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ വളരെ സിംപ്ലിഫൈ ചെയ്താണ് ഇവരെ മൈൻഡിലേക്ക് ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത്. അപ്പം ചില സിറ്റുവേഷൻസിൽ എന്ന് വെച്ചാൽ കാര്യം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും, എന്നാൽ പോലും നമ്മൾ വളരെ ക്ലിയറായിട്ട് നമ്മൾ വളരെ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് അവരുടെ അടുത്ത് കാര്യം പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ ഒട്ടുമിക്ക മനുഷ്യർക്കും അത് മനസ്സിലാവും. നമ്മൾ പറയുന്ന കാര്യത്തിന് അവർ വാല്യൂ തരികയാണെങ്കിൽ അവർ ഓട്ടോമാറ്റിക്കലി നമ്മളെ ട്രസ്റ്റ് ചെയ്ത് തുടങ്ങും. നമ്മൾ ട്രസ്റ്റ് ചെയ്ത് തുടങ്ങുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി അവരോടുള്ള റെസ്പോൺസിബിലിറ്റി ഒന്നുകൂടെ കൂടുതലായിരിക്കും.
1: കമ്മിറ്റ്മെൻറ്റ്. ഓക്കെ, ഇന്നത്തെ കാലത്ത് ജനറൽ സർജറിയിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. സാങ്കേതികവിദ്യയുടെ ഈ ഒരു വളർച്ച എങ്ങനെയാണ് ഈ ഒരു മേഖലയെ സ്വാധീനിച്ചത്?
0: മെഡിക്കൽ രംഗത്തിൽ വന്ന കുറേ മാറ്റങ്ങൾ ഏറ്റവും കൂടുതൽ സർജിക്കൽ രംഗത്തിലാണ് സ്വാധീനിച്ചത്. അപ്പം അതിനുള്ള മെയിൻ കാരണം എന്ന് വെച്ചാൽ, ഇപ്പം പണ്ട് നമ്മൾ വലിയ മുറിവിലൂടെ ആയിരുന്നു ഓപ്പറേഷൻ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം നമുക്ക് കീ ഹോൾ സർജറീസ് അഥവാ മിനിമൽ ആക്സസ് സർജറീസ്, പിന്നെ റോബോട്ടിക് സർജറീസ്, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ മില്ലിമീറ്റർ മുറിവിലൂടെയാണ് വലിയ വലിയ ഓപ്പറേഷൻസ് ക്യാരി ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുമൂലം പേഷ്യൻറ്റിനുണ്ടാകുന്ന വേദന, റിക്കവറി, പോസ്റ്റ് ഓപ്പറേറ്റീവ് റിക്കവറി, മാത്രമല്ല ഹോസ്പിറ്റലിൽ താമസിക്കേണ്ട സമയം, ഇതൊക്കെ വളരെ ചുരുങ്ങിപ്പോകുന്നു. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു പണ്ടൊക്കെ നമ്മൾ ഒരാഴ്ച കിടത്തുന്നത് ഇപ്പോൾ ഒരു ഇന്ന് ചെയ്ത് നാളെ പോകാവുന്ന രീതിയിലാണ് ഈ ലാപ്രോസ്കോപ്പിക് സർജറീസ് ഒക്കെ നമ്മളെ ഫീൽഡിന് അത്രയും ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്നത്. പിന്നെ വേറെ ഏറ്റവും കൂടുതൽ ബൂം ഉണ്ടായിരിക്കുന്നത് നമ്മളെ ഹൃദ്രോഗങ്ങൾക്കാണ്. നമ്മളിപ്പോൾ ആൻജിയോപ്ലാസ്റ്റി, ഒരു സിംഗിൾ പങ്ക്ചർ, വെയിനെ പങ്ക്ചർ ചെയ്തിട്ടാണ് നമ്മൾ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നത്. പണ്ടാണെങ്കിൽ നമുക്ക് ഫുൾ ഓപ്പൺ ഹാർട്ട് സർജറിയിലേക്ക് പോകേണ്ടി വരും, ബൈപ്പാസ് സർജറി. ഇപ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യങ്ങളൊന്നും വരുന്നില്ല ഈ സാങ്കേതിക രംഗം വളരുന്നതിന് മൂലം.
1: കോവിഡ് മഹാമാരിക്ക് ശേഷം ആരോഗ്യരംഗത്ത് വന്ന ഏറ്റവും വലിയ മാറ്റം എന്താണെന്നാണ് മാമിന് തോന്നുന്നത്? ഒരുപാട് അതിനുശേഷം ഇങ്ങോട്ട് ഒരുപാട് രോഗങ്ങൾ വന്നിട്ടുണ്ട്. ആ ഒരു പീരീഡ് കഴിഞ്ഞതിന് ശേഷമാണ് ഒരുപാട് പേഷ്യൻസിൻ്റെ എണ്ണത്തിലായാലും ആളുകളുടെ ഹെൽത്ത് വളരെയധികം വീക്കാവുന്നൊരു നമ്മൾ കേട്ടിട്ടുള്ളത്. സോ ആ ഒരു ചേഞ്ച് എങ്ങനെയാണ് മാമിന് തോന്നുന്നത്?
0: പോസ്റ്റ് കോവിഡ് എന്ന് പറയുകയാണെങ്കിൽ ഒരു വലിയൊരു ചേഞ്ചാണ്. നമുക്കൊരു വളരെ വലിയൊരു ട്രാൻസിഷൻ തന്നെ പറയാം. നമ്മളെ ലൈഫ് സ്റ്റൈലില്, നമ്മളെ ആറ്റിറ്റ്യൂഡില്, ഈവൻ നമ്മളെ മെൻറ്റൽ ഹെൽത്തിനെ പോലും ചേഞ്ച് ചെയ്തിട്ടുള്ളത്. അതിൽ ഏറ്റവും കൂടുതൽ പറയാൻ ഈ കോവിഡ് ടൈമാണ് നമുക്ക് ഈ ടെലി മെഡിസിൻ എന്ന് വെച്ചാൽ എല്ലാം ത്രൂ കമ്പ്യൂട്ടേഴ്സ്, ത്രൂ ഇൻ്റർനെറ്റ് പോസിബിളാണ് എന്ന് കാണിച്ച ഒരു സമയമാണ് ഈ കോവിഡ്. അപ്പം അതിൽ പെട്ടതാണ് നമ്മളെ ഒരു സെഡൻറി ലൈഫ് സ്റ്റൈൽ എന്ന് വെച്ചാൽ, ഇപ്പം നമുക്ക് ഒരു കാര്യം പോലും ഷോപ്പിൽ പോട്ട എല്ലാം. ഇപ്പോൾ പണ്ടൊക്കെ നമ്മൾ നടന്നു പോകേണ്ട സ്ഥലങ്ങളിൽ പോലും ഇപ്പം നമുക്ക് രണ്ട് ഫോണിൽ രണ്ട് സ്വിഗ്ഗി, ബിഗ് ബാസ്ക്കറ്റ്,
1: നമ്മൾ ഡോർ സ്റ്റെപ്പിൽ എത്തും.
0: അതെ അതെ, നമ്മളെ ഡോർ സ്റ്റെപ്പിൽ അവർ കൊണ്ടുതരും. നമ്മൾ ജസ്റ്റ് ഓർഡർ ചെയ്യുക, ഒരു 6 മിനിറ്റ്സിനകം നമ്മൾ ഡ്രസ്സപ്പ് ചെയ്ത് പോകുന്നതിനേക്കാളും പെട്ടെന്ന് അവർ കൊണ്ടുതരും. അപ്പം അത്രയും സെഡൻറിയാണ് നമ്മളെ ലൈഫ് സ്റ്റൈൽ. ഈ സെഡൻറി ലൈഫ് സ്റ്റൈൽ മൂലം നമുക്ക് നമ്മളെ ഹെൽത്തിനെ ഭയങ്കരമായിട്ട് അത് ബാധിച്ചു തുടങ്ങുന്നുണ്ട്.
1: ആളുകൾ കുറച്ചും കൂടെ മടിയന്മാരായി
0: എന്ന് മാത്രമല്ല, ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി, ഇവൻതോ നമ്മുടെ ഇവിടെ ജിം, സ്വന്തം ഹെൽത്ത് നോക്കുക, ഡയറ്റ്, ഇതൊക്കെ വളരെ ഇൻഫ്ലുവൻസേഴ്സ് ആണെങ്കിലും എല്ലാവരും ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു സെഡൻറി ലൈഫ് സ്റ്റൈൽ കുറേ ആൾക്കാർ, ഇൻക്ലൂഡിങ് കുട്ടികൾ, അപ്പോൾ കുട്ടികളാണെങ്കിലും ഇപ്പം നമ്മളൊക്കെ ചെറുതാവുന്ന സമയങ്ങളിൽ നമ്മൾ പുറത്തു പോയി കളിക്കാനാണ് ഇഷ്ടപ്പെട്ടുകൊണ്ടിരുന്നത്. സൈക്കിൾ ഓടിക്കുക, അങ്ങനെ കുട്ടികളോടെ കളിക്കുക,
1: നീന്താൻ
0: പോവുക, ഇതൊക്കെയായിരുന്നു നമ്മുടെ, ബാഡ്മിൻ്റൺ കളിക്കുക, ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവങ്ങൾ. ഇപ്പം ഞാൻ നോക്കുമ്പം ഇവൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ മേ ബി LKG മുതൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കുട്ടികൾ കൂടുതലും ഇൻട്രസ്റ്റഡ് ത്രൂ ഫോൺ ഗെയിംസാണ്. ഈ കോവിഡ് ടൈമിലാണ് നമ്മുടെ ഈ PUBG പോലത്തെ, കുട്ടികളെ മാത്രമല്ല ഇവൻ ടീനേജേഴ്സ്, അഡോളസൻസ്, അഡൾട്ട്സ് ഈ PUBG പോലത്തെ ഗെയിംസിൽ വളരെ ഇൻഫ്ലുവൻസ്ഡ് ആയി. അവരെ ടൈം ഫുൾ അവരതിന് വേണ്ടി അങ്ങ് കളയും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവരെ ബോഡി വളരെ ഒരു സെഡൻറി ലൈഫ് സ്റ്റൈലിലേക്ക് പോകും. ശരീരത്തിന് അനക്കക്കുറവ്, അത് കാരണം ഒബീസിറ്റി, ഇപ്പം ഹൃദ്രോഗങ്ങളാണെങ്കിലും വളരെ യങ് ഏജ്, ഒരു 30 ക്രോസ് ചെയ്തോ, പണ്ടൊക്കെ 60 ക്രോസ് ചെയ്തോ ഹൃദ്രോഗം എന്ന് പറയുന്നത്, ഇപ്പോൾ 30 കഴിഞ്ഞാൽ ബോത്ത് മെയിൽസ്, ആണുങ്ങളും പെണ്ണുങ്ങൾക്കും ഈക്വലി വന്നു തുടങ്ങുന്നുണ്ട്. അത് ഈ പോസ്റ്റ് കോവിഡിന് ശേഷം കണ്ടുവന്നിട്ടുള്ള ഒരു മാറ്റമാണ്. പിന്നെ കോവിഡിന് ശേഷം വന്ന കുറച്ച് പോസിറ്റീവ് കാര്യങ്ങളുണ്ട്. നമ്മളിപ്പം എല്ലാം അങ്ങ് റോങ് ആയിട്ട് പറയരുതല്ലോ. പോസ്റ്റ് കോവിഡ് ആൾക്കാർ ഒന്നുകൂടെ അവെയർ ആയിട്ടുണ്ട് അസുഖങ്ങളെ പറ്റിയിട്ട്. ഇപ്പം നമ്മളിപ്പോൾ ഹോസ്പിറ്റൽസിൽ ചെല്ലുകയാണെങ്കിൽ പോലും ഒരാൾക്കൊരു ചുമയുണ്ട്, ഒരു ചെറിയ അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻ്റെ ലക്ഷണങ്ങൾ കാണിക്കുകയാണെങ്കിൽ അവരെ മേക്ക് ഷുവർ ചെയ്യുന്നുണ്ട് അവരൊരു മാസ്ക് ഇട്ടിട്ടാണ് ഹോസ്പിറ്റലിലേക്ക് വരുന്നത് എന്ന്. കുറേ ആൾക്കാർ മാസ്ക് യൂസ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല കുറച്ചുകൂടെ ഹൈജീൻ, ഈ ഹൈജീൻ, ബേസിക് ഹൈജീൻ, പുറത്തു പോയി വന്നാൽ കൈ കഴുകുക, ഇതൊക്കെ പോസ്റ്റ് കോവിഡ് സമയം ആയപ്പോഴത്തേക്ക് ആൾക്കാർ

0: സ്വന്തം ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമായിട്ട് അഡാപ്റ്റ് ചെയ്തിരിക്കുന്ന കുറച്ച് നല്ല വശങ്ങളാണ് ഇത്. അതൊക്കെയാണ് കോവിഡിൻ്റെ മാറ്റങ്ങൾ.
1: അതേപോലെ മാം, ഇപ്പം ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസുകൾ ഒരുപാട് കൂടി വരുന്നുണ്ടല്ലോ, അതിനെക്കുറിച്ച് മാമിന് എന്താണ് തോന്നുന്നത്?
0: ലൈഫ് സ്റ്റൈൽ ഡിസീസ് കൂടാൻ രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, നമ്മളെ ബേസിക് ലൈഫ് റൂട്ടീൻ എന്ന് പറയാം, എല്ലാവർക്കും ഹെൽത്തിന് വേണ്ടി ടൈം കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ഇപ്പം കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ ഈസി ആയതിനെക്കൊണ്ട് ഫിസിക്കൽ ആക്ടിവിറ്റി വളരെ കുറവാണ്. നമ്മൾ തന്നെ ഇനീഷ്യേറ്റീവ് എടുത്ത് കുറേ ആൾക്കാർ ജിമ്മിൽ പോകുന്നു, പിന്നെ കുറേ ആൾക്കാർ നടക്കാൻ പോകുന്നു, ജോഗിങ്ങിന് പോകുന്നു, അത്ര ഇനീഷ്യേറ്റീവ് എടുത്ത് പോകണം, അത് കുറവാണ്. പിന്നെ നോട്ട് ഓൺലി അവർക്ക് ഇനീഷ്യേറ്റീവ് ഇല്ലാത്തതിന് പല കാരണങ്ങളുണ്ട്. മേ ബി ഡ്യൂ ടു ജോബ്. ഇപ്പോൾ ഐ ടി പ്രൊഫഷണൽസ് ആണെങ്കിലും അവരെ വർക്ക് മോസ്റ്റ് ഓഫ് ദ ടൈം ഇൻ ഫ്രണ്ട് ഓഫ് ലാപ്ടോപ്പാണ്. അപ്പം അവർ ലൈക്ക് മോർണിംഗ് ടിൽ നൈറ്റ് ഒരാൾ ലാപ്ടോപ്പിന് മുന്നിൽ കണ്ടിന്യൂസ് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഓട്ടോമാറ്റിക്കലി ബൈ ഈവനിങ് അവർ ടയേർഡാവും. അപ്പം പിന്നീട് അവർക്കൊരു വർക്കൗട്ടിനുള്ള ടൈമോ അത്രയും ഇനീഷ്യേറ്റീവ് എടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് ഒട്ടുമിക്ക ആൾക്കാർക്കും. പിന്നെ ഫുഡ്, ഒട്ടുമിക്ക ആൾക്കാരും കുക്കിംഗ് കുറവായിരിക്കും, ബിക്കോസ് നോ ടൈം. ജോബ്, പല കുട്ടികൾ പല കാരണങ്ങളുണ്ട്, കുക്കിംഗ് ടൈം കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അങ്ങനത്തെ സിറ്റുവേഷൻസിൽ അവർ ഡിപ്പെൻഡ് ചെയ്യും ഫാസ്റ്റ് ഫുഡ്, ജങ്ക് ഫുഡ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഹെൽത്തി അല്ലാത്തൊരു ഡയറ്റിലേക്ക് അവർ പോവും. പിന്നെ ഈ ഫുഡ്സിന് ആക്ച്വലി കുറച്ച് അഡിക്ഷൻസും ഉണ്ട്,
1: ടേസ്റ്റ്.
0: പിന്നെ നമ്മൾ ഫുഡ് വ്ളോഗേഴ്സ് ആണെങ്കിലും ഈ സ്ഥലത്ത് ഭയങ്കര അടിപൊളി ഫുഡ് ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് കാണുമ്പോൾ ഒന്ന് ട്രൈ ചെയ്യാനൊക്കെ തോന്നും. അങ്ങനെ നമ്മളിങ്ങനെ എന്താ പറയുക, ഹെൽത്തി ഫുഡ് അല്ല, ഹെൽത്തി ഫുഡ് മീൻസ് ഒരു ബാലൻസ്ഡ് ഡയറ്റ് അല്ല കഴിക്കുന്നത്. അപ്പോൾ അതുമൂലം കുറേ അസുഖങ്ങൾ വരുന്നതായിട്ട് കാണുന്നുണ്ട്.
1: നമ്മൾ ഈ സെൽഫ് ലവ് അല്ലെങ്കിൽ സെൽഫ് കെയർ ഒക്കെ ചെയ്യുന്നതിലൂടെ രോഗങ്ങൾ ഒരു പരമാവധി വരെ കുറയ്ക്കാൻ പറ്റുമോ?
0: അത് ആക്ച്വലി നമ്മൾ ഈ ജനറേഷൻ, ഇപ്പം ന്യൂ ജനറേഷൻ, അവർ ആക്ച്വലി ഇതിനൊക്കെ ടൈം കണ്ടുപിടിക്കുന്നുണ്ട്. സെൽഫ് ലവ്, സെൽഫ് കെയർ, ഇമ്പോർട്ടൻസ് ഓഫ് ഹെൽത്ത്, ഇമ്പോർട്ടൻസ് ഓഫ് ഫിസിക്കൽ ആക്ടിവിറ്റി. പിന്നെ നമ്മൾ കുറേ അവയർനെസ് പ്രോഗ്രാംസും ഇപ്പം സോഷ്യൽ മീഡിയ ഇത്ര സ്ട്രോങ് ആയതിനെ കൊണ്ട് കുറേ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ത്രൂ സെൽഫ് ലവ്, ബാലൻസ്ഡ് ഡയറ്റ്, നമുക്കൊരു പ്രോപ്പർ ലൈഫ് സ്റ്റൈലിൽ കയറാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് കുറേ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ലൈക്ക് ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ. ഇപ്പോൾ ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ ഒക്കെ വെരി യങ് ഏജ് മുതലേ ആൾക്കാർക്ക് വരുന്നുണ്ട്. അതൊക്കെ കുറേ അവോയ്ഡ് ചെയ്യാൻ പറ്റും. മാത്രമല്ല നമ്മളെ മെൻറ്റൽ ഹെൽത്തിനെയും ഇത് ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യും.
1: ഓക്കെ, വിദ്യാർത്ഥികൾക്ക് സർജറി പഠിപ്പിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത് എന്തിനാണ്?
0: വിദ്യാർത്ഥികൾ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ പഠിപ്പിക്കുന്നത് MBBS സ്റ്റുഡൻസിനെയും പോസ്റ്റ് ഗ്രാജുവേറ്റ്സിനെയാണ്, സർജൻ ആവാൻ വേണ്ടി പഠിക്കുന്ന കുട്ടികളെ. അപ്പോൾ ഇവരെ പഠിപ്പിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ ട്രൈ ചെയ്യാറ് ബ്യൂട്ടി ഓഫ് സർജറി പറഞ്ഞു കൊടുക്കില്ല, ബിക്കോസ് സർജറി കുറച്ച് ഹെക്റ്റിക് ആയിരിക്കും. നമ്മൾ വർക്ക് ചെയ്യുന്ന സമയങ്ങളാണെങ്കിലും കുറച്ചുകൂടെ സ്ട്രെയിൻ, സ്ട്രെസ് കുറച്ച് കൂടുതലുള്ളൊരു ബ്രാഞ്ചാണ്. അപ്പോൾ ഞാൻ മാക്സിമം ഇവർക്ക് ട്രൈ ചെയ്യുക ബ്യൂട്ടി ഓഫ് സർജറി. സർജറിക്ക് അതിൻ്റെതായ ബ്യൂട്ടി ഉണ്ട്. ഇപ്പം എത്ര സ്ട്രെസ് ഉണ്ട് എന്താന്ന് പറഞ്ഞാലും വേറെ ബ്രാഞ്ചുകളെ വെച്ച് നോക്കുമ്പോൾ ഒരു സിമ്പിൾ വേർഡ്സിൽ സാധാരണ ആയിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മൾ കാണുന്നൊരു പേഷ്യൻ്റെ ബോഡിയിൽ ഒരു മാസ് ഉണ്ടെന്ന് വിചാരിക്കാം. നമ്മളത് കംപ്ലീറ്റ്ലി ആ മാസ് ഓപ്പറേറ്റ് ചെയ്ത് കളയുന്നു. മേ ബി ഡ്യൂ ടു ദാറ്റ് മാസ് അവർക്ക് വേറെ പ്രശ്നങ്ങളുണ്ട്, സിംപ്റ്റംസ് ഉണ്ട്. പോസ്റ്റ് സർജറി നമ്മൾ ഇമീഡിയറ്റ് ആണ് അവർ റിക്കവറി കാണുന്നത്, കംപ്ലീറ്റ് അവർ ഹാപ്പി ആയിട്ടാണ് പോകുന്നത്. ഇത്രയും നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രാഞ്ച് നമുക്ക് വേറെ ഇല്ലയെന്ന് തന്നെ പറയാം. അപ്പം നമ്മൾ അതിൻ്റെ ഒരു ബ്യൂട്ടി മാത്രമല്ല, നമ്മൾ അവരെ ഇൻവോൾവ് ചെയ്യിപ്പിക്കും സ്റ്റുഡൻസിനെ പല കാര്യങ്ങൾക്കും. നമ്മൾ ഡിസിഷൻ എടുക്കുകയാണെങ്കിൽ പോലും പാർട്ട് ഓഫ് ദി ടീം ആയിരിക്കും സ്റ്റുഡൻസ് PGs. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവർക്കൊരു ഇൻട്രസ്റ്റ് ഡെവലപ്പ് ചെയ്ത് വരുമല്ലോ ഈ സർജറി. പിന്നെ സർജറി ചെയ്യാൻ പഠിപ്പിക്കുക എന്ന് വെച്ചാൽ നോട്ട് ഓൺലി ജസ്റ്റ് മീൻസ് എങ്ങനെയാ ചെയ്യാന്ന് മാത്രമല്ല, ഈ ആരെ ചെയ്യണം, ഏതസുഖത്തിന് ചെയ്യണം, ഏതൊക്കെ ചെയ്യാൻ പാടില്ല. ഇനിയിപ്പോൾ നമ്മൾ ഓപ്പറേറ്റ് ചെയ്താലും, ഇപ്പം നമ്മളൊരു 100 ഓപ്പറേഷൻ ചെയ്താലും അതിലൊരു 10 എണ്ണത്തിനെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കോംപ്ലിക്കേഷൻസ്, മേജർ കോംപ്ലിക്കേഷൻസ് ഒക്കെ വരാവുന്ന ഒരു ബ്രാഞ്ചാണ്. മീ നോട്ട് ബിക്കോസ് നമ്മുടെ സർജിക്കൽ ടെക്നിക്ക് മോശമായതിനെ കൊണ്ടോ, അങ്ങനെയൊന്നുമല്ല. മേ ബി ഡ്യൂ ടു സം പേഷ്യൻസ് ബോഡി ഫാക്ടേഴ്സ്, എന്ത് വേണമെങ്കിലും ആവാം. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻസിലാണെങ്കിലും എങ്ങനെ ഒരു കോംപ്ലിക്കേഷൻ മാനേജ് ചെയ്യാം, എങ്ങനെ ഒരു കോംപ്ലിക്കേഷൻ വരാതിരിക്കാം, ഇതൊക്കെയാണ് നമ്മൾ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്.
1: ആ ഒരു ഘട്ടത്തിലാണല്ലോ ഈ രോഗികൾക്ക് കൂടുതൽ, മാം നേരത്തെ പറഞ്ഞതുപോലെ സർജറി എന്ന് കേൾക്കുമ്പോൾ പൊതുവെ എല്ലാവർക്കും ഒരു പേടി ഉണ്ടാവും. അങ്ങനെയുള്ളൊരു പേടി മാറ്റാൻ എങ്ങനെയാണ് ആ ഒരു ബാലൻസ് ചെയ്ത് പോകുന്നത്? അതായത് ഒരു രോഗിയുടെ ഒരു ഭയം കുറയ്ക്കാൻ മെഡിസിനേക്കാൾ കൂടുതൽ ഒരു ഡോക്ടറാണല്ലോ കുറച്ചും കൂടി ഒരു മനോധൈര്യം കൊടുത്ത് നിങ്ങൾ ഓക്കെ ആണ്, ഇത് ചെയ്താൽ നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞ് അവരെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യേണ്ടത്. സോ ആ ഒരു ദൗത്യം എങ്ങനെയാണ് മാം ഹാൻഡിൽ ചെയ്യാറ്?
0: അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പേഷ്യൻറ്റിൻ്റെ അടുത്ത് വളരെ ഓപ്പൺ ആയിട്ടാണ് ഡിസ്കസ് ചെയ്യുക. സോ ദാറ്റ് പേഷ്യൻറ്റിന് എന്തൊക്കെ സംശയമുണ്ടോ, മേ ബി നമ്മളിപ്പോൾ ഒരു കാര്യം പറഞ്ഞു കൊടുത്താലും ഒരു 10 പ്രാവശ്യങ്ങളിൽ അവർ ഒരേ നമ്മൾ പറഞ്ഞ കാര്യം തന്നെ വീണ്ടും അറിയാത്ത പോലെ വീണ്ടും വീണ്ടും ചോദിക്കും. നമ്മൾ ആ 10 പ്രാവശ്യം വളരെ പേഷ്യൻ്റായിട്ട് ദേഷ്യം വരാത്ത രീതിയിൽ അവരെടുത്ത് നമുക്ക് സംസാരിക്കാം.

0: ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവർക്ക് നമ്മളോടൊരു ട്രസ്റ്റ് വരും. പിന്നെ നമ്മൾ അവർക്ക് വേണ്ടി അവൈലബിൾ ആണ് എന്നുള്ളൊരു തോന്നൽ. ഇപ്പം നമ്മളിപ്പോൾ ഒരു ഓപ്പറേഷനെ പറ്റി സംസാരിച്ചു, അവർ വീട്ടിൽ പോകുമ്പോഴത്തേക്ക് അവരെ തോട്ട് മാറിയിട്ടുണ്ടാവും,
1: മൊത്തം കൺഫ്യൂസ്,
0: അവരെ മൂഡേ കംപ്ലീറ്റ്ലി ചേഞ്ച് ആയിട്ടുണ്ടാവും. പിന്നെ ഈ വീട്ടിലത് ഡിസ്കസ് ചെയ്യുമ്പം അല്ലെ ഫ്രണ്ട്സിനോട് ഡിസ്കസ് ചെയ്യുമ്പം ഒരു 100 ആൾക്കാർ പല അഭിപ്രായങ്ങൾ പറയും. ഇപ്പോൾ നമ്മളിപ്പോൾ പറയുകയാണ് ഈ ഒരു ഓപ്പറേഷന് കീ ഹോളാണ് നല്ലത്, മറ്റേ ഓപ്പറേഷന് ഓപ്പൺ ആണ് നല്ലത്. അപ്പോൾ അവരെ ഫ്രണ്ട്സ് പറയും ഇതിങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ, അത് അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ, അങ്ങനെ ചെയ്താൽ പോരെ, അവരവരുടെ എക്സ്പീരിയൻസിലും കേട്ടിട്ടുള്ളതും വെച്ചായിരിക്കും പറഞ്ഞത്. അപ്പോഴത്തേക്ക് നമ്മൾ പേഷ്യൻറ്റ് കംപ്ലീറ്റ്ലി സ്ട്രെസ്സിലേക്ക് പോകും, ഒരു മെൻറ്റൽ ആങ്സൈറ്റി ഡെവലപ്പ് ചെയ്ത് വരും. അപ്പം അങ്ങനത്തെ സിറ്റുവേഷൻസിൽ നമ്മളവരോട് സംസാരിക്കും, വീണ്ടും വീണ്ടും പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ റീഇൻഫോഴ്സ് ചെയ്യും പേഷ്യൻറ്റിൻ്റെ അടുത്ത്, സോ ദാറ്റ് അവർക്ക് കൺവിൻസ് ആവുന്നവരെ നമ്മൾ സംസാരിക്കും. അവർ ഓക്കെ ആണ്, അവർക്ക് കുഴപ്പമൊന്നുമില്ല എന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്ക് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ പറഞ്ഞ ട്രീറ്റ്മെൻറ്റ് നമ്മൾ എന്ത് പറഞ്ഞാലും അവർ കേൾക്കാൻ റെഡിയാവും. പിന്നെ അൾട്ടിമേറ്റ്ലി ആസ് എ ഡോക്ടർ

0: അവർക്ക് കൺവിൻസ് ആവുന്ന വരെ നമ്മൾ സംസാരിക്കും. അവർ ഓക്കെ ആണ്, അവർക്ക് കുഴപ്പമൊന്നുമില്ല എന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്ക് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ പറഞ്ഞ ട്രീറ്റ്മെൻറ്റ്, നമ്മൾ എന്ത് പറഞ്ഞാലും അവർ കേൾക്കാൻ റെഡിയാവും. പിന്നെ അൾട്ടിമേറ്റ്ലി ആസ് എ ഡോക്ടർ, എല്ലാ ഡോക്ടേഴ്സും അവർ പേഷ്യൻസിന് 100% കൊടുക്കാനാണ് ശ്രമിക്കുക. ബിക്കോസ് എല്ലാ ഡോക്ടറും അവരെ ലൈഫിൽ കുറേ കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്തിട്ടാണ് ഒരു പേഷ്യൻറ്റിനെ അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആ പേഷ്യൻറ്റിന് അതുകൊണ്ട് കുറേ ബെനിഫിറ്റ്സ് വരണമെന്ന് വിചാരിച്ചിട്ട് മാത്രമേ ഒരു കാര്യം ചെയ്യുള്ളൂ.
1: അപ്പോൾ അത് വെച്ചിട്ട് ബാലൻസ് ചെയ്ത് പോകാൻ പറ്റുന്നു. ഓക്കെ, അതേപോലെ തന്നെയാണല്ലോ ഈ ഗൂഗിളൊക്കെ നോക്കിയിട്ട് പേഷ്യൻ്റ് തന്നെ അവർ തന്നെ തീരുമാനിക്കുമല്ലോ എനിക്കിന്നതാണല്ലോ. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ പ്രത്യേകിച്ച് ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ, മാം ഞാൻ അത് നോക്കിയ സമയത്ത് ഗൂഗിൾ ഇങ്ങനെയാണല്ലോ പറഞ്ഞത് എന്ന് ചോദിക്കുന്ന ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ. അങ്ങനത്തെ സിറ്റുവേഷനിൽ മാം എന്താണ്?
0: അത് ഇപ്പം വളരെ കോമൺ ആണ്. ഇപ്പം നമ്മൾ എന്തൊരു അസുഖമായിട്ട് ഒരാൾ വരികയാണെങ്കിലും അവർ ഗൂഗിൾ, വിക്കിപീഡിയ ഇതിലൊക്കെ ഒരു വിധം ആ അസുഖത്തിനെ പറ്റി കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടൊക്കെയാണ് വരുന്നത്. പല ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് മേ ബി ഗൂഗിൾ വിക്കിപീഡിയ പറയുന്നത് US അവൈലബിൾ ആയിട്ടുള്ള ഓപ്ഷൻസ് ആയിരിക്കും, അതുപോലും പഠിച്ചിട്ടായിരിക്കും നമ്മുടെ അടുത്തേക്ക് വരുന്നത്. അപ്പം ഇതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡുണ്ട്, നെഗറ്റീവ് സൈഡുണ്ട്. ഇപ്പോൾ അവർ അതിനകത്ത് ഭയങ്കര മിസ്ലീഡിങ് ഇൻഫർമേഷൻ, മേ ബി ഇപ്പോൾ ഒരു ഹെഡേക്ക് വന്നു, ആദ്യം തന്നെ അവർ ബ്രെയിൻ ട്യൂമർ വെച്ചിട്ടാണ് ഡിസ്കഷൻ അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. മീൻസ് ആ ലിറ്ററേച്ചറിൽ അങ്ങനെയാണ് പറയുന്നതെന്ന് വെച്ചാൽ
1: സിംപ്റ്റംസ് വെച്ച്
0: പേഷ്യൻ്റ് ഓട്ടോമാറ്റിക്കലി മിസ്ലെഡ് ആണ്. എന്ന് വെച്ചാൽ അവർക്ക് മേ ബി ഒരു ചെറിയ മൈഗ്രെയിൻ അല്ലെങ്കിൽ ഒരു സൈനസ് ഇൻഫെക്ഷൻ കാരണം വരുന്ന ഹെഡേക്ക് അങ്ങനെയൊക്കെ ആയിരിക്കും. ഇങ്ങനത്തെ ഇൻഫർമേഷൻസ് അവരെ മിസ്ലീഡ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ ഭയങ്കര ആങ്സൈറ്റി പ്രൊഡ്യൂസ് ചെയ്യും അവരെ മൈൻഡിൽ. പിന്നെ അവർ സെൽഫ് ട്രീറ്റ് ചെയ്യാൻ തുടങ്ങും. എന്ന് വെച്ചാൽ പല മരുന്നുകൾ അവർ ഫാർമസി ഓവർ മീൻസ് പ്രിസ്ക്രിപ്ഷൻ വേണ്ടാത്ത മരുന്നുകൾ അവർ ഫാർമസിയിൽ നിന്ന് വാങ്ങാറും കുറേ മിസ് മാനേജ്മെൻ്റ് നടക്കും. എന്നിട്ട് ഫൈനലി ഒരു സിറ്റുവേഷൻ എത്തും അവർക്ക് ഓ തീരെ അവരെ മെഡിക്കേഷൻസ് ഒന്നും റെഡി ആവുന്നില്ല, അപ്പോഴായിരിക്കും നമ്മുടെ അടുത്ത് എത്തുന്നത്. ഈ ഗൂഗിൾ ഡോക്ടേഴ്സിനെ കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇതൊക്കെയാണ്. പക്ഷേ ഇതിന് ഒരു പോസിറ്റീവ് സൈഡും ഉണ്ട്, നെഗറ്റീവ് സൈഡും ഉണ്ട്. നെഗറ്റീവ് സൈഡ് നമ്മുടെ അടുത്ത് എത്തുന്നത് ഇങ്ങനെയാണ്, ഇവർ മിസ്ലെഡ് ആണ് മോസ്റ്റ് ഓഫ് ദ ടൈം. ഇവരൊരു അസുഖത്തിനെ പറ്റി വായിച്ച് മനസ്സിലാക്കുന്നത് അത് വളരെ ആങ്സൈറ്റി ഇവരെ മൈൻഡിൽ പ്രൊഡ്യൂസ് ചെയ്യും. മേ ബി ഇവർ ഇനീഷ്യലി ഒരു ഡോക്ടറെ കാണുമ്പം, ഡോക്ടർ വിത്ത് എക്സ്പീരിയൻസ് ആണല്ലോ ആവുന്നത്. PG ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് തന്നെ കുറേ എക്സ്പീരിയൻസ് വരും, എത്രയോ രോഗികളെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പം കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്പീരിയൻസ് ബേസിസിലായിരിക്കും ഇവരെ ജഡ്ജ് ചെയ്യുന്നത്. അപ്പം ചെറിയൊരു കാര്യത്തിനായിരിക്കും ഇവർ ഇത്രയും ആങ്ഷ്യസ് ആയിട്ടും ആങ്സൈറ്റി ഒക്കെ ആയിട്ട് വരുന്നത്. അപ്പോൾ അതിന് പറയും സൈബർ കോൺഡ്രിയ എന്ന് പറയും, ഈ ഒരു റോങ് ഇൻഫോർമേഷൻ ആങ്സൈറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ എല്ലാ ഗൂഗിൾ ഇൻഫോർമേഷനും റോങ് ആണെന്നല്ല, അത് നമ്മൾ അനലൈസ് ചെയ്യേണ്ട ഒരു രീതിയുണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ഇൻഫോർമേഷൻ വായിച്ചു കഴിഞ്ഞാൽ എനിക്കതിൻ്റെ ബേസിക് കാര്യങ്ങൾ അറിയുന്നതിനെ കൊണ്ട് ഞാനത് ഉൾക്കൊള്ളുന്ന രീതിയായിരിക്കില്ല ഒരു കോമൺ മാൻ അത് വായിക്കുമ്പം ഉൾക്കൊള്ളുന്നത്. അവർക്കത് കുറച്ചുകൂടെ ഒരു ആങ്സൈറ്റി, ഡിപ്രഷൻ ഇതൊക്കെ കാരണം എനിക്ക് എന്തോ മാരകമായ അസുഖമുണ്ട് എന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവുന്ന ഓരോരോ മാനസിക പ്രശ്നങ്ങളാണ്. അതവരെ ഹെൽത്തിനെയും ഭയങ്കരമായിട്ട് ബാധിക്കുന്നതായിരിക്കും. അങ്ങനെ പിന്നെ വേറൊരു പ്രശ്നം, നമ്മൾ ഇവർ ഗൂഗിൾ ഡോക്ടേഴ്സ് ആയിക്കഴിഞ്ഞാൽ നമ്മളെ കുഴപ്പം നമ്മൾ എന്ത് പറഞ്ഞാലും ഇവരത് അക്സെപ്റ്റ് ചെയ്യത്തില്ല. ഇവരതാണെന്ന് ഇവരങ്ങ് വിശ്വസിക്കും ചില ആൾക്കാർ. പിന്നെ നമ്മൾ എങ്ങനെ, ഇപ്പം നമ്മളിപ്പോൾ സർജറി മേഖലയിലാണ്, അപ്പം പല ഓപ്പറേഷൻസ് ലേസർ വഴി ചെയ്യാം എന്നൊക്കെ ഉണ്ടാവും. ചില ആൾക്കാർക്ക് ലേസർ ഓക്കെയാണ്, ചില ആൾക്കാർക്ക് ലേസർ നോട്ട് ഓക്കെയാണ്. ചില ആൾക്കാരല്ല, ചില പ്രൊസീജിയേഴ്സ് നോട്ട് ലേസർ പ്രിഫേർഡ് അല്ല. അപ്പം നമുക്കിവരെ കൺവിൻസ് ചെയ്യാനും വളരെ ബുദ്ധിമുട്ടാണ്. ബിക്കോസ് ഇവർ വിചാരിക്കും ലേസർ അടിച്ചാൽ പോരെ എന്ന് തോന്നും. പക്ഷേ വാട്ട് ഈസ് എ ഇൻഡിക്കേഷൻ, വാട്ട് ഈസ് നോട്ട് ആൻ ഇൻഡിക്കേഷൻ എന്നുള്ളത് മനസ്സിലാക്കാൻ ഇവർക്ക് പറ്റില്ലല്ലോ. അങ്ങനെ
1: അത്തരത്തിലുള്ള ചില വെല്ലുവിളികൾ
0: നേരിടേണ്ടി വരാറ്.
1: ഡോക്ടർ ജിതാര ദേവുമായുള്ള അഭിമുഖത്തിന്റെ അവസാന ഭാഗം കേൾക്കാം അടുത്ത വ്യാഴാഴ്ച ഇതേ സമയം.
2: വനിതാ വേദി.

പ്രിയ ശ്രോതാക്കളെ, ദിൽ സേ ദിൽ തക്കിന്റെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. വിഖ്യാത ഇന്ത്യൻ ഗായിക ആശാ ഭോസ്ലയെ കുറിച്ച് ഓർക്കുന്ന പരിപാടിയുടെ അവസാന അധ്യായം കേൾക്കാം നമുക്കിന്ന്. 90s-ലും 2000s-ലും ആശാ ഭോസ്ലയെ തന്റെ ശബ്ദത്തെ വീണ്ടും കണ്ടെത്തിയെന്ന് പറയാം. പുതിയ കാലത്തിനു വേണ്ട രസചേരുവകൾ അതിലുണ്ടായിരുന്നു.

എ ആർ റഹ്മാൻ, സന്ദീപ് ചൗട്ട പോലുള്ള യുവ സംഗീത സംവിധായകരോടൊപ്പം അവരുടെ പാട്ടുകൾ പാടി ആശാജി ചാർട്ട് ബസ്റ്ററുകളിൽ തരംഗം സൃഷ്ടിച്ചു. ക്ലാസിക്കൽ ഇന്ത്യൻ ഗാനങ്ങളെ ചടുലമായ പോപ്പ്, ഹിപ് ഹോപ്പ്, ഇലക്ട്രോണിക് ബീറ്റ്സുമായി സമന്വയിപ്പിച്ച വൻ ഹിറ്റ് ഗാനങ്ങളായിരുന്നു അക്കാലത്തിന്റെ പ്രത്യേകത.

0: ദിൽ സേ ദിൽ തക്.
1: 1990s അഥവാ രംഗീല കാലഘട്ടം എന്ന് വിളിക്കുന്നത് ആശാ ഭോസ്ലേക്ക് ഒരു ഉയർത്തെഴുന്നേൽപ്പായിരുന്നു. രംഗീല എന്ന ചിത്രത്തിനു വേണ്ടി എ ആർ റഹ്മാൻ ചിട്ടപ്പെടുത്തിയ ഗാനങ്ങൾ എക്കാലത്തെയും സൂപ്പർ ഹിറ്റ് ഗാനങ്ങളിൽ ഒന്നാണ്. അതിൽ രണ്ട് ഗാനങ്ങളാണ് ആശാജി പാടിയത്, രംഗീലാരേ എന്ന ഗാനവും തൻഹ തൻഹ എന്ന ഗാനവും. അതോടെ ആധുനിക ഇന്ത്യൻ സംഗീതത്തിന്റെ ശബ്ദമായി ആശാജി മാറി.

0: ദിൽ സേ ദിൽ തക്.
1: ഇന്ത്യൻ സിനിമയിലെ മനോഹരമായ ചിത്രങ്ങളിലൊന്നാണ് 1997 പുറത്തിറങ്ങിയ ദിൽവാലെ ദുൽഹനിയ ലേ ജായേംഗെ. ചിത്രത്തിലെ സരാസ ജൂം ലൂമേ എന്ന ഗാനം ജിതിൻ ലളിത് അനശ്വരമാക്കിയത് ആശാജിയുടെയും അഭിജിത്തിന്റെയും സ്വരം ചേർത്താണ്.

0: ദിൽ സേ ദിൽ തക്.
1: 1994 പുറത്തിറങ്ങിയ സലാമി എന്ന ചിത്രത്തിലെ ചെഹരാ ക്യാ ദേഖ്തേ ഹോ എന്ന ഗാനം അക്കാലത്ത് യുവാക്കളുടെ ഹൃദയം കവർന്ന ഗാനമായിരുന്നു. 1999 ആക്ഷൻ ഡ്രാമ ചിത്രമായിരുന്ന തക്ഷക്കിലെ മുഝേ രംഗ് ദേ എന്ന ആശാജി ഗാനവും സൂപ്പർ ഹിറ്റായിരുന്നു.

0: ദിൽ സേ ദിൽ തക്.
1: രാം ഗോപാൽ വർമ്മ നിർമ്മിച്ച്, രജത് മുഖർജി സംവിധാനം നിർവഹിച്ച് 2001 പുറത്തിറങ്ങിയ റൊമാന്റിക് ത്രില്ലറായിരുന്നു പ്യാർ തൂനെ ക്യാ കിയാ എന്ന ചിത്രം. ഒരു ക്ലബ് സ്റ്റൈൽ ഡാൻസ് ഗാനമായിരുന്നു ചിത്രത്തിലെ ഖമ്പത് ഇഷ്ക്. ഗാനങ്ങൾ സൂപ്പർ ഹിറ്റായതോടെ

0: दिल से दिल तक।
1: ആയിരത്തി തൊള്ളായിരത്തി 1999 പുറത്തിറങ്ങിയ സുഭാഷ് ഘായ് ചിത്രമാണ് താൽ. താലിലെ അതിമനോഹരമായ ഒരു ഗാനം ആശാജിയെ കൊണ്ടാണ് ചിത്രത്തിന്റെ സംഗീത സംവിധായകനായ എ ആർ റഹ്മാൻ നിർവഹിച്ചിട്ടുള്ളത്.

0: ദിൽ സേ ദിൽ തക്.
1: അശുതോഷ് ഗൗരിക്കാർ സംവിധാനം ചെയ്ത് 2001 പുറത്തിറങ്ങിയ ആമിർ ഖാൻ ചിത്രമാണ് ലഗാൻ. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഒരു ക്രിക്കറ്റ് ഗ്രാമത്തിന്റെ കഥ പറയുന്ന ചിത്രത്തിലെ ഗാനങ്ങൾ ചിട്ടപ്പെടുത്തിയത് എ ആർ റഹ്മാൻ. ആശാജിയുടെ മധുരതരമായൊരു ഗാനം.

തന്റെ പരമ്പരാഗതമായ ബോളിവുഡ് വേരുകളെ അതിമനോഹരമായിട്ടാണ് ആശ ഭോസ്ലെ പുതിയ കാലത്തിലേക്ക് സന്നിവേശിപ്പിച്ചത്. അതോടെ അവർ ഒരു ഗ്ലോബൽ ഐക്കണായി മാറി. ആധുനിക കാലത്തിന്റെ ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയും ആഗോള സംഗീതവും അവരുടെ ഇതിഹാസ തുല്യമായ ശബ്ദവും ഒന്നു ചേർന്നപ്പോൾ അത് ദശാബ്ദങ്ങളെ കൂട്ടിച്ചേർക്കുന്ന ഒരു പാലമായി മാറി. ഗൊറില്ലാസ് പോലുള്ള നിരവധി ന്യൂ ഏജ് ഗ്ലോബൽ സംഗീതജ്ഞരുമായി ചേർന്ന് ആശാ ഭോസ്ലെ പ്രവർത്തിച്ചു. പ്രിയ ശ്രോതാക്കളെ, ആശാ ഭോസ്ലെ എന്ന ഗായിക നമ്മെ വിട്ടകലുമ്പോൾ നമുക്ക് നഷ്ടമാവുന്നത് ഇന്ത്യൻ സിനിമാ സംഗീതത്തിനൊപ്പം നടന്ന ഒരാളെയാണ്. ഇനി ഇതുപോലൊരാൾ വരാൻ കാലങ്ങൾ കാത്തിരിക്കേണ്ടി വന്നേക്കാം. തന്റെ ഗാനങ്ങളിലൂടെ അത്രമേൽ നമ്മെ ആനന്ദിപ്പിച്ച ആശാജിക്ക് പ്രണാമം. ഈ അധ്യായം തയ്യാറാക്കിയത് സരിത മാഹിൻ.

0: പദ്ധതികൾ ജനനന്മയ്ക്ക്. ഇന്നീ പരിപാടിയിൽ ജൻ ഔഷധി പദ്ധതിയെക്കുറിച്ച് അറിയാം.
1: എല്ലാവർക്കും താങ്ങാവുന്ന വിലയിൽ ഗുണനിലവാരമുള്ള മരുന്നുകൾ ലഭ്യമാക്കുക, അതുവഴി ആരോഗ്യ സംരക്ഷണത്തിനുള്ള ചിലവുകൾ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ജൻ ഔഷധി പദ്ധതി ആരംഭിച്ചത്. 2015 ഈ പദ്ധതി പ്രധാനമന്ത്രി ജൻ ഔഷധി യോജന ആയി നവീകരിക്കുകയും 2016 പ്രധാനമന്ത്രി ഭാരതീയ ജൻ ഔഷധി പരിയോജന എന്ന് പുനർനാമകരണം ചെയ്യുകയും ചെയ്തു. സാധാരണക്കാർക്ക് താങ്ങാവുന്ന വിലയിൽ ഗുണമേന്മയുള്ള മരുന്നുകൾ ലഭ്യമാക്കുന്നതിനായി ഫാർമസ്യൂട്ടിക്കൽസ് വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി ഭാരതീയ ജൻ ഔഷധി പരിയോജന. ജനറിക് മരുന്നുകളായാണ് ജൻ ഔഷധി കേന്ദ്രങ്ങളിൽ മരുന്നുകൾ വിൽപ്പനയ്ക്കെത്തുന്നത്. അതായത് ഇവിടെ എത്തുന്നത് രാസനാമത്തിൽ തന്നെയുള്ള മരുന്നുകളാണ്. ജനറിക് മരുന്നുകൾ ഗുണത്തിലും ഫലത്തിലും ഉപയോഗത്തിലും ബ്രാൻഡഡായ മരുന്നുകളെ പോലെ തന്നെയാണ്. കമ്പനികളുടെ വ്യാവസായിക ഉൽപ്പാദനത്തിൽ പുറത്തു വരുമ്പോഴാണ് മരുന്നുകൾക്ക് കമ്പനി അനുസരിച്ചുള്ള പേരുകൾ നൽകുന്നത്. കുറഞ്ഞ വിലയിൽ ലഭ്യമാണെങ്കിലും ഗുണനിലവാരത്തിലും കാര്യക്ഷമതയിലും ബ്രാൻഡഡ് മരുന്നുകൾക്ക് തുല്യമാണ് ജനറിക് മരുന്നുകൾ. ഇവ ലഭ്യമാക്കുന്നതിനായി പ്രധാനമന്ത്രി ഭാരതീയ ജൻ ഔഷധി സ്റ്റോറുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇനി ഈ പദ്ധതിയുടെ ലക്ഷ്യങ്ങളെക്കുറിച്ച്. ജനറിക് മരുന്നുകളെക്കുറിച്ച് പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുക, കുറഞ്ഞ വില താഴ്ന്ന ഗുണനിലവാരത്തെ സൂചിപ്പിക്കുന്നതല്ലെന്ന് ബോധവൽക്കരണ പരിപാടിയിലൂടെ അവബോധം സൃഷ്ടിക്കുക, എല്ലാ ചികിത്സാ ഗ്രൂപ്പുകളെയും ഉൾപ്പെടുത്തി സാധാരണ ഉപയോഗിക്കുന്ന എല്ലാ ജനറിക് മരുന്നുകളും നൽകുക, ഈ പദ്ധതിക്ക് കീഴിൽ ബന്ധപ്പെട്ട ആരോഗ്യ സംരക്ഷണ ഉൽപ്പന്നങ്ങളും നൽകുക. ഇങ്ങനെ താങ്ങാവുന്ന വിലയിൽ ഗുണനിലവാരമുള്ള ജനറിക് മരുന്നുകൾ നൽകുന്നതിലൂടെ ഇന്ത്യയിലെ ഓരോ പൌരന്റെയും ആരോഗ്യ സംരക്ഷണത്തിനുള്ള ചിലവ് കുറയ്ക്കുക എന്നതാണ് ഈ പദ്ധതി ലക്ഷ്യമിടുന്നത്. ജനറിക് മരുന്നുകൾ ഇതിനായുള്ള സ്റ്റോറുകൾ വഴി മിതമായ നിരക്കിൽ ലഭ്യമാകുന്നു. ചെലവ് കുറഞ്ഞ മരുന്നുകളെക്കുറിച്ച് അവയുടെ കുറിപ്പടിയെക്കുറിച്ചുമുള്ള കൂടുതൽ അവബോധം പ്രോത്സാഹിപ്പിക്കുക, പൊതു സ്വകാര്യ പങ്കാളിത്തത്തിലൂടെ ബ്രാൻഡ് ചെയ്യപ്പെടാത്ത ഗുണനിലവാരമുള്ള ജനറിക് മരുന്നുകൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കുക, ജനറിക് മരുന്നുകൾ നിർദ്ദേശിക്കാൻ ഡോക്ടർമാരെ പ്രോത്സാഹിപ്പിക്കുക

0: പ്പിക്കുക എന്നിവയും ഈ പദ്ധതി ലക്ഷ്യമിടുന്നു. ദീർഘകാലം മരുന്നുകൾ ഉപയോഗിക്കേണ്ടവർക്കും വിട്ടുമാറാത്ത രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്നവർക്കും ഈ പദ്ധതി വഴി മരുന്നുകൾ കുറഞ്ഞ ചെലവിൽ ലഭ്യമാക്കുന്നു. പദ്ധതിയുടെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഗുണനിലവാരമുള്ള മരുന്നുകളുടെ ലഭ്യത ഉറപ്പാക്കുന്നു. ജനറിക് മരുന്നുകൾ ലഭ്യമാക്കുകയും അതുവഴി ഒരു വ്യക്തിയുടെ ചികിത്സാ ചെലവ് കുറയ്ക്കുകയും ചെയ്യുന്നു. ഉയർന്ന വില നിർബന്ധമായും മികച്ച ഗുണനിലവാരത്തെ സൂചിപ്പിക്കുന്നു എന്നില്ല എന്ന അവബോധം സൃഷ്ടിക്കുക. എല്ലാ ചികിത്സാ വിഭാഗങ്ങളിലും ആവശ്യമുള്ളയിടങ്ങളിലെല്ലാം കുറഞ്ഞ ചികിത്സാ ചെലവും എളുപ്പത്തിലുള്ള ലഭ്യതയും വഴി മെച്ചപ്പെട്ട ആരോഗ്യ പരിരക്ഷ ഈ പദ്ധതിയിലൂടെ ഉറപ്പുവരുത്തുന്നു.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ജൻ ഔഷധി പദ്ധതിയെക്കുറിച്ചാണ്.
2: പദ്ധതികൾ ജനനന്മയ്ക്ക്.

0: ഇപ്പോൾ വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. വികസിത രാഷ്ട്രം എന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓസ്ട്രേലിയയിലെ മാർബിൾ സ്റ്റേഡിയത്തിൽ നടന്ന മെൽബൺ മീറ്റ്സ് മോദി വഴി ആവേശകരമായ വരവേൽപ്പാണ് ഇന്ത്യൻ പ്രവാസി സമൂഹത്തിൽ നിന്നും പ്രധാനമന്ത്രിക്ക് ലഭിച്ചത്. ഇലക്ട്രോണിക്സ്, ഫാർമസ്യൂട്ടിക്കൽസ്, മൊബൈൽ, ഓട്ടോമൊബൈൽ മേഖലകളിലെ ലോകോത്തര ബ്രാൻഡായി മേക്ക് ഇൻ ഇന്ത്യ മാറിയതായി ചൂണ്ടിക്കാട്ടിയ അദ്ദേഹം മെട്രോ ശൃംഖല, റാപ്പിഡ് റെയിൽ എന്നിവയിൽ രാജ്യം കൈവരിച്ച നേട്ടങ്ങളെക്കുറിച്ചും പറഞ്ഞു. മെൽബണിൽ നടന്ന മൂന്നാമത് ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിൽ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിക്കൊപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ച പ്രതിനിധിതല ചർച്ചകൾ ഉച്ചകോടിയിൽ നടന്നു. ഓസ്ട്രേലിയയിൽ നിന്നും ഇന്ത്യയിലേക്ക് യുറേനിയം എത്തിക്കുന്നതിനുള്ള സുപ്രധാന കരാറിലും ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. നിർണായക ധാതു ഇടനാഴി, നൂതന സാങ്കേതിക വിദ്യ സഹകരണം എന്നിവയ്ക്കും രാജ്യങ്ങൾക്കിടയിൽ ധാരണയായി. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ കൊച്ചിയിൽ സംഘടിപ്പിച്ച ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം സമാപിച്ചു. വനിതാ ട്രാക്കിലെ ആദ്യ ബ്രിക്സ് സംയുക്ത പ്രസ്താവനയ്ക്ക് യോഗം അംഗീകാരം നൽകി. ബ്രിക്സ് രാജ്യങ്ങളിലെ മന്ത്രിമാർ, ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്ത യോഗത്തിൽ ലിംഗസമത്വവും സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട മുൻഗണനാ വിഷയങ്ങൾ ചർച്ച ചെയ്തു. ബ്രിക്സ് വനിതാ ട്രാക്കിന് കീഴിൽ ദീർഘകാല സഹകരണം ശക്തിപ്പെടുത്തുന്നതിനായി ഇന്ത്യ മുന്നോട്ട് വച്ച രണ്ട് സംരംഭങ്ങൾ യോഗം അംഗീകരിച്ചു. വയനാട് കള്ളാടി മണ്ണിടിച്ചിലിൽ കാണാതായവരിൽ മൂന്ന് പേരുടെ മൃതദേഹങ്ങൾ ഇന്ന് കണ്ടെത്തി. ഇതിൽ രണ്ടു പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. മീനാക്ഷി തോടിന് സമീപം നടന്ന തിരച്ചിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. പോസ്റ്റ്മോർട്ടത്തിനും എംബാം നടപടികൾക്കും ശേഷം മൃതദേഹങ്ങൾ വ്യോമമാർഗം ബന്ധുക്കൾക്ക് കൈമാറും. ഇനി രണ്ടു പേരെ കൂടിയാണ് കണ്ടെത്താനുള്ളത്. ഇവർക്കായി നാളെയും തിരച്ചിൽ തുടരും. പി എസ് സി ക്രമക്കേടുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ പരിശോധിക്കുന്നതിന് ഐ ജി എസ് അജിതാ ബീഗത്തിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ച് സംസ്ഥാന പോലീസ് മേധാവി ഉത്തരവിറക്കി. എസ് പി സക്കറിയ മാത്യു, ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി അജയ്നാഥ് എന്നിവരും സംഘത്തിലുണ്ട്. ഡൽഹി കേരളത്തിന്റെ യഥാർത്ഥ അംബാസഡർമാരായി എല്ലാ എം പിമാരും ഒരു ടീമായി പ്രവർത്തിക്കണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. പാർലമെന്റിന്റെ മൺസൂൺ സമ്മേളനത്തിന് മുന്നോടിയായി തിരുവനന്തപുരത്ത് ചേർന്ന എം പിമാരുടെ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. കേരളത്തിന്റെ പൊതുവായ താൽപര്യങ്ങൾ നേടിയെടുക്കാൻ എംപിമാർ ശ്രമിക്കണമെന്നും മുഖ്യമന്ത്രി യോഗത്തിൽ അഭ്യർത്ഥിച്ചു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി റെയിൽവേ പോലീസ് നടത്തിയ പ്രത്യേക പരിശോധനയിൽ

0: പതിനാറ് NDPS കേസുകൾ രജിസ്റ്റർ ചെയ്തു. 14 പേരാണ് അറസ്റ്റിലായത്. റെയിൽവേ പരിസരങ്ങളിലെ ലഹരിക്കടത്തും വിതരണവും തടയുന്നതിനായി പ്രത്യേക പരിശോധനകൾ തുടരുമെന്ന് കേരള റെയിൽവേ പോലീസ് സൂപ്രണ്ട് ബി കൃഷ്ണകുമാർ അറിയിച്ചു. ലഹരി വിപണനത്തെക്കുറിച്ചുള്ള സത്യസന്ധമായ വിവരങ്ങൾ നൽകുന്നവർക്ക് പാരിതോഷികം നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സംസ്ഥാനത്തെ വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്നു. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. 5 വടക്കൻ ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഫിഫ ലോകകപ്പ് ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. രാത്രി 1:30 ബോസ്റ്റൺ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ആദ്യ മത്സരത്തിൽ മുൻ ചാമ്പ്യന്മാരായ ഫ്രാൻസ് ആഫ്രിക്കൻ കരുത്തരായ മൊറോക്കോയെ നേരിടും. നാളെ രാത്രി 12:30 സ്പെയിൻ ബെൽജിയം രണ്ടാം ക്വാർട്ടർ ഫൈനൽ. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 ക്രിക്കറ്റ് പരമ്പരയിൽ 4 മത്സരം ഇന്ന് രാത്രി 10 ബ്രിസ്റ്റോളിലെ കൌണ്ടി ഗ്രൗണ്ടിൽ നടക്കും. പരമ്പരയിൽ 2-0 പിന്നിൽ നിൽക്കുന്ന ഇന്ത്യയ്ക്ക് ഇന്നത്തെ വിജയം നിർണായകമാണ്. KCL മൂന്നാം സീസണ് മുന്നോടിയായുള്ള താരലേലത്തിന്റെ പട്ടിക പ്രഖ്യാപിച്ചു. 156 താരങ്ങളെയാണ് ലേലത്തിനായി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ശനിയാഴ്ച തിരുവനന്തപുരത്ത് വച്ചാണ് താരലേലം നടക്കുക. സംസ്ഥാനത്തെ സോളാർ ഉപഭോക്താക്കളുടെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ ശരാശരി പ്രതിമാസ ഉപയോഗത്തിന് ആനുപാതികമായി കണക്കാക്കുമെന്ന് KSEB. വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ നിർദ്ദേശപ്രകാരമാണ് നടപടി. അധിക ക്യാഷ് ഡെപ്പോസിറ്റ് സംബന്ധിച്ച നോട്ടീസ് ലഭിച്ചിട്ടുള്ള സോളാർ ഉപഭോക്താക്കൾക്ക് ഇത് പുനഃപരിശോധിച്ച് പുതിയ നോട്ടീസ് നൽകുമെന്നും KSEB അറിയിച്ചു. PME ഡ്രൈവ് പദ്ധതിയിലൂടെയുള്ള EV പൊതു ചാർജിംഗ് സ്റ്റേഷനുകൾക്കായി രണ്ടാം ഘട്ട ശുപാർശ സമർപ്പിച്ച് KSEB. 277 സ്ഥലങ്ങളിലായി 315 ചാർജറുകൾ സ്ഥാപിക്കുന്നതിനായി ആകെ 60 രൂപയുടെ സബ്സിഡിക്കാണ് കേന്ദ്രത്തോട് അഭ്യർത്ഥിച്ചിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ സംസ്ഥാനത്തുടനീളം 335 EV ചാർജറുകൾ സ്ഥാപിക്കുന്നതിനായി കേന്ദ്രം 63 ഗ്രാന്റ് അനുവദിച്ചിരുന്നു. പ്രസിദ്ധമായ ആറന്മുള വള്ളസദ്യയ്ക്ക് ഈ മാസം 19 തുടക്കമാകും. മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. സെപ്റ്റംബർ 16 വരെയാണ് വള്ളസദ്യ. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി കോഴിക്കോട്. ചലച്ചിത്ര ഗാനം ദശരഥം എന്ന ചിത്രത്തിൽ MG ശ്രീകുമാറും ചിത്രയും പാടിയത്. ഗാനരചന പൂവച്ചൽ ഖാദർ, സംഗീതം ജോൺസൺ.

0: will face Morocco in the first quarterfinal at Boston in US tonight. The match will begin at 1:30 a.m. Indian time. Spain will take on Belgium in the second quarterfinal match tomorrow late night. In the remaining quarterfinal matches, Norway will play against England, while defending champions Argentina will clash with Switzerland on Sunday morning. In Wimbledon tennis, Carolina Muchová of Czech Republic has reached women's singles final. 10th seed Muchová defeated 7th seed American player Coco Gauff in the first semi-final of the women's singles this evening. Later in the second semi-final, Ukraine's Marta Kotsyuk will take on Czech player Linda Noskova. And in men's cricket, India will face England in the 4th T20 International of the 5-match series at the County Ground in Bristol tonight. The match will begin at 10 p.m. Indian Standard Time. The Indian team trailed the series 0-2, making this a must-win game to stay alive. And now, before we end the bulletin, the headlines once again. India and Australia adopt a joint declaration on defence and security cooperation to ensure free and open Indo-Pacific. Also ink deal for supply of uranium from Australia. Prime Minister Narendra Modi says India aspires to be one of the world's top three economies, driven by the motto of Grow More, Achieve More, addresses Indian diaspora in Melbourne. National Commission for Women forms a high-level expert committee to review regulatory framework and laws earning IVF clinics. Government waives basic customs duty on key components used in electronic devices to promote their domestic production. Iran accuses U.S. of conducting airstrike near Bushehr nuclear power plant, attacks U.S. bases in Bahrain, Kuwait and Qatar. And in FIFA World Cup, France took Morocco in the first at Boston in U.S. tonight. This is all in the news at 9. Good night.
1: ആകാശവാണി വിദ്യാഭ്യാസ രംഗം. നാമം എന്ന മലയാളം വ്യാകരണ ഭാഗത്തെ ആസ്പദമാക്കിയുള്ള ക്ലാസ് കേൾക്കാം. അവതരിപ്പിക്കുന്നത് അധ്യാപിക BP ബിനു തങ്കച്ചി.
2: എല്ലാവർക്കും നമസ്കാരം. സ്കൂളൊക്കെ തുറന്നു, ഗൗരവമായ പഠനമൊക്കെ ആരംഭിച്ചു, വാർഷിക പരീക്ഷ വരുന്നുണ്ട്. അതിനു മുൻപായിട്ട് അല്പം വ്യാകരണം പഠിക്കാം. എന്താണ് വ്യാകരണം? ആശയ സംവേദനത്തിന് അഥവാ ആശയം പരസ്പരം കൈമാറുന്നതിനാണ് മനുഷ്യൻ ഭാഷ ഉപയോഗിക്കുന്നത് അല്ലേ. ഉപയോഗിച്ച് വികസിച്ചപ്പോൾ അതുപയോഗിക്കാൻ കൃത്യമായ ഒരു ചട്ടക്കൂടുണ്ടായി. അതാണ് വ്യാകരണം. അതായത്, ഒരു ഭാഷ കൃത്യമായി സംസാരിക്കുവാനും എഴുതുവാനും സഹായിക്കുന്ന ചിട്ടയായ നിയമങ്ങളുടെയും ഘടനകളുടെയും ആകെത്തുകയെ വ്യാകരണമെന്ന് പറയാം. ആശയവിനിമയം വ്യക്തവും അർത്ഥപൂർണവുമാക്കുവാൻ വാക്കുകൾ എങ്ങനെ കൂട്ടിച്ചേർക്കണം, എവിടെ വിഭജിക്കണം എന്നൊക്കെ വ്യാകരണ പഠനം കൊണ്ട് സാധ്യമാകും. ഭാഷയുടെ ഏറ്റവും ചെറിയ ഘടകമെന്ന് പറയുന്നത് വർണ്ണമാണ്. ഈ വർണ്ണങ്ങൾ സ്വരങ്ങളുമായി ചേരുമ്പോഴാണ് അക്ഷരങ്ങളുണ്ടാകുന്നത്. അക്ഷരത്തെയും ഏറ്റവും ചെറിയ ഘടകമെന്ന് പറയാം, എങ്കിലും ഏറ്റവും ചെറിയ ഘടകം വർണ്ണമാണ്. അവ ചേർത്ത്, അതായത് ഈ വർണ്ണം അക്ഷരങ്ങളാക്കി, അത് ചേർത്താണ് നാം ശബ്ദങ്ങളെ ഉണ്ടാക്കുന്നത്. എന്നാൽ ഇംഗ്ലീഷിൽ സൗണ്ട് എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്ന തീരെ ചെറിയ ശബ്ദങ്ങളെ അല്ല വ്യാകരണത്തിലെ ശബ്ദമെന്ന് പറയുന്നത്. വ്യാകരണത്തിൽ ശബ്ദമെന്ന് പറഞ്ഞാൽ അർത്ഥമുള്ള അക്ഷരമോ അക്ഷരക്കൂട്ടമോ ആണ്. അതായത്, അർത്ഥമുള്ള അക്ഷരമോ അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കുമ്പോൾ അർത്ഥം ലഭിക്കുന്ന അക്ഷരക്കൂട്ടമോ ആണ് വ്യാകരണത്തിൽ ശബ്ദമെന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഈ ശബ്ദത്തെ വാചകമെന്നും ദ്യോതകമെന്നും നമ്മൾ രണ്ടായി തിരിച്ചിരിക്കുന്നു. ഇവിടെയും വാചകം എന്ന് കേൾക്കുമ്പോൾ തെറ്റിദ്ധരിക്കരുത്. ഇംഗ്ലീഷ് ഭാഷയിൽ സെന്റൻസ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നതല്ല മലയാള വ്യാകരണത്തിലെ വാചകം. സ്വതന്ത്രമായി ഒരർത്ഥത്തെ തരുന്ന ശബ്ദത്തെയാണ് വാചകം എന്ന് പറയുന്നത്. വചിക്കുന്നത് അല്ലെങ്കിൽ വാച്യമായ അർത്ഥം തരുന്നത് എന്നൊക്കെ പറയാം. തനിയെ നിൽക്കുമ്പോൾ തന്നെ അവയ്ക്ക് കൃത്യമായി

ഒരർത്ഥമുണ്ടാകും. അതായത് സ്വതന്ത്രമായി ഒരർത്ഥത്തെ തരുന്ന ശബ്ദത്തെയാണ് നാം വാചകം എന്ന് പറയുന്നത്. അപ്പോൾ ശബ്ദത്തെ നമ്മൾ വാചകമെന്നും ദ്യോതകമെന്നും രണ്ടായി തിരിച്ചു. അതിൽ വാചകം എന്താണെന്ന് നമുക്ക് മനസ്സിലായി. സ്വതന്ത്രമായി ഒരർത്ഥത്തെ തരുന്ന ശബ്ദത്തെയാണ് വാചകം എന്ന് പറയുന്നത്. ഇപ്പോൾ മോഹൻലാൽ, പഠിക്കുന്നു, തിരുവനന്തപുരം, തത്ത, ഉയരമുള്ള, ഇതൊക്കെ വാചക ശബ്ദങ്ങളാണ്. ഈ പറഞ്ഞ ശബ്ദങ്ങളൊക്കെ കേൾക്കുന്ന മാത്രയിൽ തന്നെ അതിൻ്റെ ഒരർത്ഥം നമുക്ക് മനസ്സിലാക്കി തരുന്നില്ലേ? എന്നാൽ കേൾക്കുന്ന മാത്രയിൽ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ലാതിരിക്കുകയും മറ്റു ശബ്ദങ്ങളോട് ചേർന്ന് നിൽക്കുമ്പോൾ അർത്ഥം ലഭിക്കുന്നതുമായ ചില പദങ്ങളുണ്ട്. അവയാണ് ദ്യോതകങ്ങൾ. ഉദാഹരണത്തിന് ഓ, കൊണ്ട്, നിന്ന്, പറ്റി, എന്നിട്ടും, എങ്കിലും, അയ്യോ, കഷ്ടം തുടങ്ങിയ ശബ്ദങ്ങൾ. ഇവയൊക്കെ ഒന്ന് ഓർത്തു നോക്കിയേ. ഇപ്പൊ കാറ്റും മഴയും. അപ്പൊ ആ കാറ്റും മഴയും അതിലെ ചേരുമ്പോഴാണ് ഈ രണ്ട് സംഗതികളും ഉണ്ടായി എന്നൊരർത്ഥം വരുന്നത്. ഓ വെച്ചിട്ടാണെങ്കിലോ നീലയോ കറുപ്പോ, അവിടെ നമുക്ക് ഒരു കൃത്യതയില്ല, അങ്ങനെ ഒരു അർത്ഥം കിട്ടുന്നു. ഇപ്പോൾ സുഖമില്ലായിരുന്നു, എന്നിട്ടും ജോലിക്ക് പോയി. അവിടെ എന്നിട്ടും എന്ന് പ്രത്യേകം പറയുമ്പോൾ അർത്ഥമൊന്നുമില്ലെങ്കിലും സുഖമില്ലായിരുന്നു, എന്നിട്ടും, അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടും ജോലിക്ക് പോയി. അപ്പോൾ ആ പദത്തിന് അവിടെ ഒരു അർത്ഥം വന്നു. അപ്പോൾ നമ്മൾ ശബ്ദങ്ങളെ രണ്ടായി തിരിച്ചു, വാചകമെന്നും ദ്യോതകമെന്നും. സ്വതന്ത്രമായി ഒരർത്ഥത്തെ തരുന്ന ശബ്ദത്തെ വാചകമെന്ന് പറയുന്നു. സ്വതന്ത്രമായി നിൽക്കുമ്പോൾ അർത്ഥമില്ലാത്തതും മറ്റു പദങ്ങളുമായി കൂടിച്ചേർന്ന് നിൽക്കുമ്പോൾ അർത്ഥമുള്ളതുമായ പദങ്ങളെ ദ്യോതകങ്ങൾ എന്ന് പറയുന്നു എന്നും നമ്മൾ പഠിച്ചു. ഇനി ഇതിലെ വാചക ശബ്ദത്തെ നമുക്ക് വീണ്ടും മൂന്നായി തിരിക്കാം. ഏതൊക്കെയാണവ? നാമം, ക്രിയ, ഭേദകം. ഇനി നമുക്ക് അവ ഓരോന്നായി എന്താണെന്ന് നോക്കാം. നാമം ദ്രവ്യം, ക്രിയ ഗുണം എന്നിവയുടെ പേരായ ശബ്ദത്തെയാണ് നാമം എന്ന് പറയുന്നത്. എന്തിൻ്റെയെങ്കിലും പേരിനെ കുറിക്കുന്ന ശബ്ദരൂപം. അതൊരു സാധനത്തിൻ്റെ പേരാകാം. ഇപ്പം ദ്രവ്യം എന്ന് പറഞ്ഞാൽ സാധനം. ഒരു പ്രവൃത്തിയുടെ പേരാകാം, ഒരു ഗുണത്തിൻ്റെ പേരാകാം. അങ്ങനെ എന്തിൻ്റെയെങ്കിലും പേരിനെ കുറിക്കുന്ന ശബ്ദരൂപമാണ് നാമം എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ചുറ്റുപാടും എന്തെല്ലാം സാധനങ്ങൾ നമ്മൾ കാണുന്നു, അല്ലെങ്കിൽ എന്തെല്ലാം ക്രിയകളുമായി ബന്ധപ്പെട്ട ശബ്ദങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നു, ഗുണത്തെ സൂചിപ്പിക്കുന്ന ശബ്ദങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നു അല്ലേ. ചക്ക, ചാട്ടം, സുന്ദരം, മമ്മൂട്ടി, വർക്കല, ഇതൊക്കെ നാമങ്ങളാണ്. ഇനി ഈ നാമം അതിനെയും നമ്മൾ മൂന്നായി തിരിക്കും. നാമങ്ങൾ തന്നെ ഇഷ്ടംപോലെ തരത്തിലുള്ള നാമങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു ധർമ്മവും പ്രത്യേകതയൊക്കെ അനുസരിച്ച് അതിനെയും നമ്മൾ മൂന്നായി തിരിക്കുന്നു. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ദ്രവ്യനാമം, ക്രിയാനാമം, ഗുണനാമം. ഇനി അവ ഓരോന്നും എന്തൊക്കെയാണെന്ന് നോക്കാം. ദ്രവ്യനാമം ഒരു സാധനത്തിൻ്റെ, ഒരു വസ്തുവിൻ്റെ, ഒരു ദ്രവ്യത്തിൻ്റെ പേരിനെ കുറിക്കുന്ന നാമമാണ് ദ്രവ്യനാമം എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞതിൽ നിന്ന് തന്നെ നമുക്ക് ദ്രവ്യനാമത്തിന് ഉദാഹരണങ്ങൾ എടുക്കാം. ചക്ക, കല്ല്, ഈച്ച, ഇതൊക്കെ ഒരു സാധനം, ഒരുങ്ങനെ ഒരു വസ്തുവിനെ കുറിക്കുന്നതാണ്. അതുകൊണ്ട് അവയെ നമുക്ക് ദ്രവ്യനാമം എന്ന് പറയാം. ഇതുപോലെ തന്നെ ക്രിയകളെ കുറിക്കുന്ന നാമമുണ്ട്. എന്താ ക്രിയ എന്ന് പറഞ്ഞാൽ? പ്രവൃത്തി. ക്രിയകളെ കുറിക്കുന്ന നാമവും ഉണ്ട്. ഒരു പ്രവൃത്തിയെ കുറിക്കുന്ന നാമമാണ് ക്രിയാനാമം. ക്രിയാനാമത്തിന് ഉദാഹരണമായി ഓട്ടം, ചാട്ടം, ഉറക്കം എന്നിങ്ങനെയൊക്കെ പറയാം. നാമങ്ങളുടെ കൂട്ടത്തിൽ ഇനി ഒരാളും കൂടി ഉണ്ട് അല്ലേ, ഗുണനാമം. പേര് പോലെ തന്നെ ഒരു ഗുണത്തെ സൂചിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ദോഷത്തെ സൂചിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഒരു അവസ്ഥയെ സൂചിപ്പിക്കുന്നത്. ഇങ്ങനെ ഏതെങ്കിലും ഗുണത്തിൻ്റെയോ ദോഷത്തിൻ്റെയോ അവസ്ഥയുടെയോ സൂചന നൽകുന്ന നാമത്തെയാണ് ഗുണനാമം എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഉയരം, സത്യസന്ധത. ഇപ്പോൾ ഉയരം എന്ന് പറയുന്നത് അതൊരു ഒരു അവസ്ഥ, അല്ലെങ്കിൽ ആ ഒരു പ്രത്യേകത. അതുപോലെ സത്യസന്ധത, അതൊരു ഗുണമാണ്. അപ്പോൾ ഗുണം മാത്രമല്ല, അപ്പോൾ അതുപോലെ തന്നെ ദോഷത്തെയും കുറിക്കുന്ന കള്ളത്തരം, അതൊരു നാമമാണ്, അതൊരു ദോഷമാണ്. അപ്പോൾ ഗുണത്തെയോ ദോഷത്തെയോ അവസ്ഥയോ സൂചിപ്പിക്കുന്ന നാമമാണ് ഗുണനാമം എന്ന് പറയുന്നത്. അപ്പോൾ നാമത്തെ മൂന്നായി തിരിച്ച്

ചതിൽ ആദ്യം പറഞ്ഞതാണ് ദ്രവ്യനാമം. ആ ദ്രവ്യനാമത്തെ വീണ്ടും അഞ്ചായി തിരിക്കാം. അപ്പോ മറന്നു പോകണ്ട, നാമം എന്ന് പറയുന്ന ആ ശബ്ദത്തെ നമ്മൾ മൂന്നായി തിരിച്ചു. അതിൽ ആദ്യമായി നമ്മൾ സൂചിപ്പിച്ചത് ദ്രവ്യനാമമാണ് അല്ലെ. മറ്റെന്തൊക്കെ നാമങ്ങൾ ഉണ്ടായിരുന്നു? ദ്രവ്യനാമം, ക്രിയാനാമം, ഗുണനാമം. അതിൽ ആദ്യത്തത് ദ്രവ്യനാമമാണ്. ആ ദ്രവ്യനാമത്തെ വീണ്ടും നമ്മൾ അഞ്ചായി തിരിക്കുകയാണ്. ഒന്ന് സംജ്ഞാനാമം, രണ്ട് സാമാന്യനാമം, മൂന്ന് സർവനാമം, നാല് മേയനാമം, അഞ്ച് സമൂഹനാമം. ഇനി ഓരോന്നും എന്താണെന്ന് നോക്കാം. പേര് പോലെ തന്നെയാണ് അതിൻ്റെ പ്രത്യേകതകളും. സംജ്ഞാനാമം ഒരു പ്രത്യേക വ്യക്തിയുടെയോ വസ്തുവിൻ്റെയോ സ്ഥലത്തിൻ്റെയോ പേരിനെ കുറിക്കുന്ന നാമമാണ് സംജ്ഞാനാമം. സംജ്ഞ എന്ന് പറഞ്ഞാൽ പേര്. ഒരു പ്രത്യേക വ്യക്തിയുടെയോ വസ്തുവിൻ്റെയോ സ്ഥലത്തിൻ്റെയോ പേരിനെ കുറിക്കുന്ന നാമമാണ് സംജ്ഞാനാമം. ഒരു സംജ്ഞ, അത് വ്യക്തിയാകാം, വസ്തുവാവാം, സ്ഥലമാകാം, അതിൻ്റെ പേരിനെ കുറിക്കുന്നത് സംജ്ഞാനാമം. ഉദാഹരണത്തിന് ഭാരതം, സത്യൻ, കൊല്ലം, ഇതൊക്കെ സംജ്ഞാനാമങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. ഇനി സാമാന്യനാമം. ഇപ്പൊ സംജ്ഞാനാമം എന്ന് പറയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു സ്ഥലമാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു വസ്തുവാണെങ്കിൽ, സാമാന്യനാമം എന്ന് പറയുന്നത് ഒരു വർഗത്തിൻ്റെ പൊതുവായ നാമമാണ്. ഒരു വർഗത്തെ കുറിക്കുന്ന നാമത്തെയാണ് സാമാന്യനാമം എന്ന് പറയുന്നത്. ഉദാഹരണം മനുഷ്യൻ, പുഴ, ചെടി. ഇപ്പൊ മനുഷ്യൻ എന്ന് പറയുന്ന ഒരു വർഗമാണല്ലോ. ഇപ്പൊ പുഴ, അതും ഒരു വർഗത്തെ പ്രതിനിധാനം ചെയ്യുന്നതാണ്. പുഴ ഒരു വർഗമെന്ന് പറഞ്ഞാൽ ഒരു പുഴകൾ തന്നെ ഒരുപാടുണ്ടല്ലോ. എല്ലാറ്റിനെയും പൊതുവേ നമ്മൾ പുഴ, പേര് വേറെ വേറെ പറയുമെങ്കിലും എല്ലാത്തിനെയും കൂടെ പുഴയെന്ന് തന്നെയല്ലേ പറയുന്നത്. അതുപോലെ തന്നെ സർവനാമം, ഒരു നാമത്തിന് പകരം ഉപയോഗിക്കുന്ന നാമതുല്യമായ പദമാണ് സർവനാമം. സർവനാമം എന്ന് പറഞ്ഞാൽ ഒരു നാമത്തിന് പകരം ഉപയോഗിക്കുന്ന നാമതുല്യമായ പദം. നമ്മളൊരു നാമം നേരത്തെ പറഞ്ഞു, സംജ്ഞാനാമത്തിന് ഉദാഹരണമായി സത്യൻ എന്ന് പറഞ്ഞു. അപ്പോൾ ആ സത്യൻ എന്ന് പറയുന്ന പദത്തിന് തുല്യമായിട്ട് അദ്ദേഹത്തിന്റെ ഗുണഗണങ്ങൾ പറയുമ്പോൾ, ഇപ്പൊ ഞാൻ തന്നെ പറഞ്ഞു അദ്ദേഹം, അപ്പൊ അതൊരു സർവനാമമാണ്. അല്ലെങ്കിൽ രാമൻ, രാമൻ യുദ്ധത്തിൽ ജയിച്ചു, അദ്ദേഹം രാവണനെ കൊന്നു, ഇങ്ങനെ പറയുന്നു. അതുപോലെ രാമു, രാമു വിദ്യാർത്ഥിയാണ്, അവൻ മിടുക്കാണ്. അപ്പൊ ഞാൻ ആ രാമുവിന് പകരം ഉപയോഗിച്ച അവൻ, ആ ഒരു പ്രത്യേക നാമത്തിന് പകരം ഉപയോഗിച്ച നാമതുല്യമായ പദം. അതുപോലെ അവൻ, അവൾ, അവർ, അത്, ഇങ്ങനെയൊക്കെ ഉള്ള നാമങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നു. അവ സർവനാമങ്ങളുടെ കൂട്ടത്തിലാണ് വരുന്നത്. ഇനി മേയനാമം. ജാതി, വർഗ, വ്യക്തി, ലിംഗഭേദമില്ലാത്ത, അളവോ അതിരോ ഇല്ലാത്ത നാമമാണ് മേയനാമം. അതായത് ജാതിയില്ല, വർഗമില്ല, വ്യക്തി എന്നില്ല, ലിംഗഭേദമില്ല, അളവില്ല, അതിരില്ല, ഇത്തരം സംഗതികളെ സൂചിപ്പിക്കുന്ന നാമമാണ് മേയനാമം എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് സ്വർണം, കടൽ, തീയ്. ഈ പറഞ്ഞവയ്ക്കൊന്നും ജാതിയില്ല, വർഗവുമില്ല, വ്യക്തിയില്ല, ലിംഗഭേദമില്ല, അളവില്ല, അതിരില്ല. മനസ്സിലായില്ലേ? അപ്പം അതാണ് മേയനാമം എന്ന് പറയുന്നത്. ഇനി സമൂഹനാമം, അഞ്ചാമത്തത്. സമൂഹനാമം എന്ന് പറഞ്ഞാൽ ഒരേ ധർമ്മമുള്ള ഒരു കൂട്ടത്തിൻ്റെ പേര്, ഒരു സമൂഹത്തിൻ്റെ, ഒരേ ധർമ്മമുള്ള ഒരു സമൂഹത്തിൻ്റെ പേര്. ഇപ്പം നമ്മൾ പറയും കുലം, വംശം, പറ്റം. ആടുകളൊക്കെ ഇങ്ങനെ കൂടി നിൽക്കുന്നു, അതിന് നമ്മൾ എന്താ പറയുക? പറ്റം. അല്ലെങ്കിൽ ഒരു പ്രത്യേക വിഭാഗം ആളുകൾ, അവരുടെ കുലം എന്നിങ്ങനെ പറയുന്നു, വംശം. അപ്പം ഇങ്ങനെ ഒരേ ധർമ്മമുള്ള ഒരു കൂട്ടത്തിൻ്റെ പേര്, അല്ലെങ്കിൽ ഒരു സമൂഹത്തിൻ്റെ പേര്, അതാണ് സമൂഹനാമം എന്ന് പറയുന്നത്. അപ്പോൾ ദ്രവ്യനാമത്തെ നമ്മൾ അഞ്ചായി തിരിച്ചു. സംജ്ഞാനാമം, സാമാന്യനാമം, സർവനാമം, മേയനാമം, സമൂഹനാമം. ഇതിൽ സർവനാമത്തെ വീണ്ടും മൂന്നായി തിരാം. അത് ഉത്തമ പുരുഷനെന്നും മധ്യമ പുരുഷനെന്നും പ്രഥമ പുരുഷനെന്നുമാണ്. സർവനാമത്തെ ഉത്തമ പുരുഷ സർവനാമെന്നും മധ്യമ പുരുഷ സർവനാമമെന്നും പ്രഥമ പുരുഷ സർവനാമമെന്നും മൂന്നായി തിരിക്കാം. അത് എന്തൊക്കെയാണ്? ഇപ്പോൾ ഒരാൾ അയാളെപ്പറ്റി സംസാരിക്കുമ്പോൾ അയാളുടെ പേരിന് പകരം ഉപയോഗിക്കുന്ന സർവനാമമാണ് ഉത്തമ പുരുഷ സർവനാമം. ഇപ്പോൾ ഞാൻ എന്നെ കുറിച്ച് പറയാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ഞാൻ, അല്ലെങ്കിൽ ഞാൻ അടങ്ങിയ രണ്ട് മൂന്ന് പേരെക്കുറിച്ച് പറയാൻ ഞാൻ ഉപയോഗിക്കുന്നത് നമ്മൾ, നാം, ഞങ്ങൾ. ഇങ്ങനെയൊക്കെ നമ്മളെപ്പറ്റി തന്നെ സംസാരിക്കുമ്പോൾ നമ്മുടെയൊക്കെ പേരിന് പകരമായിട്ട്
നമ്മൾ ഉപയോഗിക്കുന്ന നാമങ്ങളെയാണ് ഉത്തമ പുരുഷ സർവനാമം.

0: എന്ന് പറയുന്നത്. ഇനി കേൾക്കുന്ന ആളിന്റെ പേരിന് പകരം ഉപയോഗിക്കുന്ന സർവനാമമാണ് മധ്യമ പുരുഷ സർവനാമം. കേൾക്കുന്നയാളിൻ്റെ പകരം, അതായത് ഞാനിപ്പോൾ സംസാരിക്കുന്നു, അതൊരാളെ കേട്ടുകൊണ്ടിരിക്കുകയാണ്, ഞാൻ അവരെ സംബോധന ചെയ്യുന്നു, നീ, നിങ്ങൾ, താങ്കൾ, താൻ, തന്നെ, ഇങ്ങനെയൊക്കെ പറയുന്നു. ഇതാണ് മധ്യമ പുരുഷ സർവനാമം എന്ന് പറയുന്നത്. അപ്പോൾ ഒരാൾ അയാളെപ്പറ്റി സംസാരിക്കുമ്പോൾ അയാളുടെ പേരിന് പകരം ഉപയോഗിക്കുന്നത് ഉത്തമ പുരുഷൻ, കേൾക്കുന്നയാളുടെ പേരിന് പകരം ഉപയോഗിക്കുന്നത് മധ്യമ പുരുഷൻ. ഇനി പ്രഥമ പുരുഷൻ, മൂന്നാമതൊരാളിനെ സൂചിപ്പിക്കുന്ന സർവനാമം. ഉദാഹരണം, അയാൾ, അവൻ, അദ്ദേഹം, അവർ, അവൾ, അത്. ഇങ്ങനെ മൂന്നാമതൊരാളിനെ കുറിക്കാനായി ഉപയോഗിക്കുന്ന സർവനാമമാണ് പ്രഥമ പുരുഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സർവനാമം മൂന്നായി തിരിച്ചു എന്ന് നമ്മൾ പറഞ്ഞു. ഈ സർവനാമം ഉൾപ്പെടുന്ന ദ്രവ്യനാമം, അതിനെ നമ്മൾ അഞ്ചായി തിരിച്ചു എന്ന് പറഞ്ഞു. ഈ ദ്രവ്യനാമം ഉൾപ്പെടുന്ന നാമം, അതിനെ നമ്മൾ മൂന്നായി തിരിച്ചു. ഇങ്ങനെ നാമങ്ങളുടെ വേർതിരിവുകൾ നമ്മൾ പഠിച്ചു. ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെയാണ് ഉള്ളതെങ്കിലും ഓർത്തു വയ്ക്കാം.
1: നാമം എന്ന മലയാളം വ്യാകരണ ഭാഗത്തെ ആസ്പദമാക്കിയുള്ള ക്ലാസ്സാണ് കൂട്ടുകാർ ഇതുവരെ കേട്ടത്. അവതരിപ്പിച്ചത് അധ്യാപിക ബി പി വിനു തങ്ക്ജി.
2: വിദ്യാഭ്യാസ രംഗം സമാപിച്ചു.

0: ആകാശവാണി.
1: കഥകളി പദങ്ങൾ കോട്ടയ്ക്കൽ മധുവും സംഘവും അവതരിപ്പിക്കുന്നു. കൂടെ പാടുന്നത് കോട്ടയ്ക്കൽ വേങ്ങേരി നാരായണൻ, കോട്ടയ്ക്കൽ വിജയരാഘവൻ എടയ്ക്ക, കോട്ടയ്ക്കൽ രാധാകൃഷ്ണൻ മദ്ദളം. ബാലകവി രാമശാസ്ത്രികൾ രചിച്ച ബാണയുദ്ധം ആട്ടക്കഥയിലെ ഉഷ ചിത്രലേഖ എന്ന ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. ബാണാസുരന്റെ പുത്രി ഉഷയ്ക്ക് താൻ കാണാനിടയായ ഒരു സ്വപ്നത്തിന്റെ സാക്ഷാത്കാരം, അതാണ് ഈ കഥാഭാഗത്തിന്റെ രത്നചുരുക്കം. സംഗീതപരമായി ഏറെ സാധ്യതകളുള്ള ഒരു ഭാഗം കൂടിയാണ്.

ഉഷ മന്ത്രിപുത്രി ചിത്രലേഖയ്ക്കും മറ്റ് സഖിമാർക്കും ഒപ്പം വിഹരിക്കുന്ന വേള. ഇടയ്ക്ക് വല്ലാതെ തളർന്നുപോയ ഉഷ ചിത്രലേഖയുടെ നിർദ്ദേശാനുസരണം വിശ്രമിക്കുകയും ക്രമേണ ഉറങ്ങിപ്പോവുകയും ചെയ്യുന്നു. യദുകുല കാംബോജി, വൃന്ദാവന സാരംഗം, നീലാംബരി, ഷഹാന എന്നീ രാഗങ്ങളാണ് ഈ ഭാഗത്ത് ഉപയോഗിച്ചിട്ടുള്ളത്.

ഉറക്കത്തിൽ അത്ഭുതകരവും ആനന്ദപ്രദവുമായ ഒരു സ്വപ്നം കണ്ട ഉഷ ഞെട്ടി ഉണരുന്നു. വിവരം ആരായുന്ന ചിത്രലേഖയോട് ഉഷ സ്വപ്നം വിവരിക്കുകയാണ്. ശ്യാമവർണ്ണമുള്ള ഒരു യുവാവിൻ്റെ സാമീപ്യം, അതായിരുന്നു ആ സ്വപ്നം. ഉഷ നൽകിയ സൂചനകൾ വച്ച് കൃഷ്ണൻ ഉൾപ്പെടെയുള്ള യാദവ പ്രമുഖരുടെ ചിത്രങ്ങൾ ചിത്രലേഖ വരയ്ക്കുകയും കൃഷ്ണന്റെ പൗത്രൻ അനിരുദ്ധനെയാണ് സ്വപ്നത്തിൽ കണ്ടതെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. തുടർന്ന് അമാനുഷ സിദ്ധികളുള്ള ചിത്രലേഖ ദ്വാരകയിലെത്തി അവിടെ ഉറങ്ങുകയായിരുന്ന അനിരുദ്ധനെ ബാണാസുരന്റെ കൊട്ടാരത്തിലെ അന്തപുരത്തിൽ എത്തിക്കുന്നു. ജോൺപുരി, ചാരുകേശി, രീതികൗള, ദുർഗ, കാംബോജി, ദർബാറി കാനഡ, ഖരഹരപ്രിയ, യമുനാ കല്യാണി തുടങ്ങിയ രാഗങ്ങളാണ് ഈ ഭാഗത്ത് ഉപയോഗിച്ചിട്ടുള്ളത്.

അനിരുദ്ധനെ ചിത്രലേഖ ഉഷയുടെ സമീപം എത്തിക്കുന്നയിടത്ത് ബാലകവി രാമശാസ്ത്രികൾ രചിച്ച ബാണയുദ്ധം ആട്ടക്കഥയിലെ ഉഷ ചിത്രലേഖ എന്ന ഭാഗത്തിന്റെ ഈ അവതരണം സമാപിക്കുകയാണ്. പാടിയത് കോട്ടിക്കൽ മധു, കോട്ടിക്കൽ വേങ്ങേരി നാരായണൻ, കോട്ടിക്കൽ വിജയരാഘവൻ എടയ്ക്ക, കോട്ടിക്കൽ രാധാകൃഷ്ണൻ മദ്ദളം.

ആകാശവാണി കോഴിക്കോട്. ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം പൊന്മാൻ എന്ന ചിത്രത്തിൽ ചിത്ര, ജസ്റ്റിൻ വർഗീസ് എന്നിവർ പാടിയ ഗാനം. വരികൾ സുഹൈൽ കോയ, സംഗീതം ജസ്റ്റിൻ വർഗീസ്.

റെക്സ് വിജയൻ, നേഹായസ് നായർ എന്നിവർ പാടിയ ഗാനം ചിത്രം മായാനദി. വരികൾ വിനായക് ശശികുമാർ, ഈണം റെക്സ് വിജയൻ.

ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി കോഴിക്കോട്, ലളിതഗാനം, യേശുദാസും സുജാതയും പാടിയത്. പി എസ് നമ്പീശൻ്റെ വരികൾക്ക് വി ദക്ഷിണാമൂർത്തിയുടെ ഈണം.

0: The National Commission for Women, that is NCW, to reconstituted a high-level expert committee amid growing concerns over irregularities in the rapidly expanding assisted reproductive technology, that is ART, sector. The panel will undertake a comprehensive review of the regulatory framework and concerned laws governing IVF clinics, ART centers and gamete banks, with a focus on protecting the reproductive rights, dignity and safety of women. Former judge of the Delhi High Court, Justice Asha Menon, will chair the expert committee. And that is the end of this news bulletin.
1: Akashavani, Kozhikode. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 10:05. 438.6 മീറ്ററിൽ 684 കിലോ ഹെർട്സിൽ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:55 ആരംഭിക്കും. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി. ജയ് ഹിന്ദ്.